0: Gildy and Paul Reynolds. In the mixed doubles category, 15th seed pair of Dhruv Kapila and Tanisha Krasto have also proceeded to the round of 32 after a bye. Ashish Abraham, Akashwani News, Delhi.
1: In men's cricket, India will resume the first innings at the overnight score of 460 for 9 on day 3 of the first test match of the series, the Gull International Stadium in Sri Lanka today. Prasidh Krishna and Kuldeep Yadav were on the crease at the draw of stumps yesterday evening. Devdutt Padikkal hit his maiden test century, scoring 167 runs. KL Rahul scored 82 runs and Dhruv Jurel contributed 51 runs. For Sri Lanka, Prabhat Jayasurya clinched 4 wickets, while Keshara Nuwantha took 3 wickets. And now for a look at today's newspapers, it's over to VC Pramod.
2: Thank you, Abhishek. Amit Shah seeks Congress apology over Vande Mataram Rao, reports The Hindu. West Bengal launches Ayushman Bharat, CM health insurance schemes, says The Statesman. Hindustan Times, in its editorial piece, A Roadmap for Progress, writes that the successes of the PM Sabsadara focus is critical to resolving the immediate crisis of jobs. The paper elaborates that, like every such address from the ramparts of the Red Fort over the past 8 decades, Prime Minister Narendra Modi's speech to mark the 80th Independence Day combined a short-term actionable roadmap with the long-term path that the country should embark on. And finally, in a world record and Guinness feat, the Asian Age writes that 3 UAE-based Indians were among 65 skydivers who jumped from an aircraft at an altitude of 13,000 feet, each carrying their respective national flag, making it to the Guinness World Records. And with that, it's back to you, Abhishek.
1: Thank you, Pramod. And now, before we end the bulletin, the headlines once again. Self-enumeration for Census 2027 to begin today in Ladakh and identified snowbound areas of Jammu and Kashmir. NTA to reconduct UGC NET exams for 3 subjects, English, Sociology and Commerce, following complaints of errors in these papers. Protesting Jharkhand students to hold fresh round of talks with state government in Ranchi today. IMD issues red alert for very heavy rainfall in Odisha and Gangetic West Bengal. Annual pilgrimage to Himalayan Shrine of Burha Amarnath begins in Jammu and Kashmir. And BWF Badminton World Championships to begin today in New Delhi. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
3: Agachavani. Novel Sanjaram.
4: Uru Bedia Novel. Sundarigalum Sundaran Marim. Avadiripikunada Kuripura Sajiv.
5: നീണ്ടു നീണ്ടു പോകുന്ന റെയിൽപാളങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധ. ഈ പാളങ്ങൾ ഭൂമിയുടെ അറ്റങ്ങളെ തമ്മിൽ കൂട്ടി ബന്ധിക്കുന്നുവെന്ന് തോന്നി. ഭൂമി ഉരുണ്ടിട്ടാണെന്ന് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ റെയിൽപാളങ്ങൾ ഭൂമിക്ക് ചുറ്റുമായി ഇട്ട ഇരട്ട വലയങ്ങൾ പോലെ ഉണ്ടാകും. പാളങ്ങൾക്ക് ജീവനുണ്ടായിരുന്നുവെങ്കിൽ യോജനകൾക്കപ്പുറം എന്ത് നടക്കുന്നുവെന്ന് അവയ്ക്ക് പറയാൻ കഴിയുമായിരുന്നു. അവൾക്കും അനുജനും യാത്ര ചെയ്യേണ്ട വണ്ടി ഇപ്പോൾ എത്ര നാഴിക ദൂരത്താണെന്നും അവ പറഞ്ഞു തരുമായിരുന്നു. എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ ആലോചിക്കുന്നു, അവൾ തന്നെ തന്നെ ശാസിച്ചു. അപ്പോൾ തന്നെ മറിച്ചും വിചാരിച്ചു. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ തന്നെപ്പറ്റി ആലോചിക്കാതെ കഴിയുമല്ലോ. അനിയ, വണ്ടി വരാറായില്ലേ? രാധ പതുക്കെ അനുജന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. അയാൾ വിളക്കുകാലും ചാരി ഒരു ബീഡിയും വലിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുകയാണ്. ഇപ്പോൾ ബ്ലോക്കാവും. പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞുവെന്ന നാട്യത്തിൽ ഗോപാലകൃഷ്ണൻ ഊന്നി വലിച്ചു. രാധ സ്റ്റേഷൻ ചുമരിന് അഭിമുഖമായി നിന്നു. അവളുടെ കണ്ണുകൾ ചുറ്റും പാറിക്കളിക്കുകയാണ്. ആ ചുമരുകളിൽ തെണ്ടി ചെക്കന്മാരുടെ കലാവാസനകൾ പലതും എഴുതി ചേർത്തിട്ടുണ്ട്. കാതിൽ വളയിട്ട ഒരു താടിക്കാരൻ വായും പൊളിച്ചു നിൽക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് ഒരു തെങ്ങ് മുളച്ചു പൊന്തിയിരിക്കുന്നു. മുഖം വരച്ചതൊരാളും തെങ്ങ് കൂട്ടിച്ചേർത്തത് മറ്റൊരാളുമാണെന്ന് സ്പഷ്ടം. അത് കണ്ടപ്പോൾ രാധയ്ക്ക് ചിരി വന്നു. അങ്ങേപ്പുറത്ത് 3-4 തരം ചെവികൾ വരച്ചിരിക്കുന്നു. ഒരു ചെവിയിൽ ലോലക്കുണ്ട്. അത് ചെവിയേക്കാൾ വലുതാണ്. തൊട്ടടുത്ത് കുറെ സാഹിത്യ സൃഷ്ടികളുണ്ട്. കുട്ടൂസാൻ്റെ ഉമ്മാനെ കൊളമ്പുകാരൻ കെട്ടിക്കൊണ്ടുപോയി എന്നൊരു വാർത്താശകലമാണ് ആദ്യം. പുള്ളി ആയിത്രമാൻ്റെ

0: ഇടിക്ക് ബീക്കുകൊണ്ടു. കരയണ്ട മോളെ കരയണ്ട എന്ന് ചരിത്രവും സാന്ത്വനവും കൂടിക്കലർന്ന വാക്യങ്ങൾ അടുത്തത്. കൊച്ചാമിനാനെ കെട്ടാന്നും പറഞ്ഞിട്ട് നായരിച്ചിനെയും കൊണ്ട് ചാടിപ്പോയ കൊസറക്കണ്ണ എന്ന് സംഭവ ബാഹുല്യം ഉൾക്കൊള്ളുന്ന ഒരു സംബോധന മാത്രം. അതിന് ചുവട്ടിലായി ഒരു കവിതാശകലവുമുണ്ട്. രാധ അതും വായിച്ചു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ഒക്കത്ത് വെച്ചപ്പോ ചൂളം വിളിച്ചല്ലേ മാധുക്കുട്ടി. ആ അജ്ഞാത സാഹിത്യകാരൻ എന്തർത്ഥമാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായില്ലെങ്കിലും ആ കവിത രാധയെ രസിപ്പിച്ചു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് അവൾ മൂളി. എന്നിട്ട് അപ്പുറത്തേക്ക് നോക്കി. ഛേ, അവൾ മുഖം തിരിച്ചു കളഞ്ഞു. മുട്ടൻ തെറികൾ എഴുതി വച്ചിരിക്കുന്നു. അവൾ റെയിലിലേക്ക് തന്നെ നോക്കി. ഒരു ചെറിയ ആൾക്കൂട്ടം ആ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വന്നു ചേർന്നിരിക്കുന്നു. പല തരക്കാർ, പല വേഷക്കാർ. അപ്പോൾ രാധ ആലോചിച്ചു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കുമോ ആ പാട്ടെഴുതിയത്? ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ആ പാട്ടിലെ കഥാനായികയായ മാധുക്കുട്ടി ഒരു പാവമായിരിക്കണമെന്ന് തോന്നി. അവളെ ഉപദ്രവിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടാകാം. പാവം, ഒടുവിൽ അവൾ നാടുവിട്ടുപോയതാകും. എല്ലാ പെൺകുട്ടികളുടെയും ഗതി ഇതുതന്നെയാണോ? ചിന്തകൾ ആ വഴിക്ക് തിരിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് കടിഞ്ഞാനിട്ടു. ആലോചിക്കരുതെന്ന് വിചാരിച്ചിടത്തേക്കാണ് മനസ്സ് പോകുന്നത്.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495563321. ഓർക്കുക, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി സ്മൃതിമധുരം. നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുരത ഉണർത്തുന്ന ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. അതേഗാനം വിഷുക്കണി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി സലിൽ ചൌധരി ഈണം നൽകി യേശുദാസും സംഘവും പാടിയത്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനു പഠിക്കണം? അഡ്മിഷൻ നേടൂ, ഒരു ബിരുദധാരിയാകൂ. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
4: സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം കൈതപ്പുരം രചിച്ച് ജോൺസൺ ഈണം നൽകി വേണുഗോപാലും ചിത്രയും സംഘവും പാടിയത് ചിത്രം സന്ദേശം.

0: നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ അനുലോമ വിലോമ പ്രാണായാമം, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
3: ജീവൽ പ്രവർത്തനങ്ങളുടെ സൂക്ഷ്മഭാവമാണ് പ്രാണൻ. ശ്വാസകോശത്തിന് ഗുണകരവും ഫലപ്രദവും ലളിതവുമായ അനുലോമ വിലോമ പ്രാണായാമത്തെ പരിചയപ്പെടാം. തസ്മിൻ സതി ശ്വാസപ്രശ്വാസോർ ഗതിവിച്ഛേദ പ്രാണായാമം എന്നാണ്. ബോധപൂർവമായ ശ്വാസോച്ഛ്വാസ നിയന്ത്രണമാണ് പ്രാണായാമം എന്ന് പറയാം. ശ്വാസമാണ് ജീവനെ നിലനിർത്തുന്നത്. പ്രാണൻ എന്ന വാക്കിനെ ശ്വസിക്കുന്ന വായു, ജീവശക്തി, പ്രപഞ്ചചേതന എന്നിങ്ങനെ പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. പ്രാണായാമം അഷ്ടാംഗയോഗയിലെ 4-ാം ഘട്ടമാണ്. ആസന സ്ഥിരത വന്നാൽ പ്രാണായാമം പരിശീലിക്കാം. പ്രാണായാമം ശ്വാസകോശ ആരോഗ്യം, രക്തചംക്രമണം, വാതക വിനിമയം എന്നിവയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഗുണം ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മിൽ ചിലരെങ്കിലും അധികമായി പ്രാണായാമം ചെയ്യാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കാര്യം സാധിക്കുന്നത് ചിലരുടെ ശൈലിയാണ്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതിനാൽ തുടക്കക്കാർ ലളിതമായ ആസനവും ലളിതമായ പ്രാണായാമവും പരിശീലിക്കണം. ഒരു പരിശീലകന്റെ നിർദ്ദേശം കൂടി വാങ്ങിയാൽ വളരെ നല്ലത്. നമുക്കിനി അനുലോമ വിലോമ പ്രാണായാമത്തിലേക്ക് കടക്കാം. ഏതെങ്കിലും സുഖകരമായ ആസനത്തിൽ നിവർന്നിരിക്കുക. നട്ടെല്ല് വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വിദ്യയുണ്ട്. അതായത് താടി പൊങ്ങാതെ തറനിരപ്പിൽ തന്നെ സമാന്തരമായി സ്ഥിതി ചെയ്യിക്കുക. വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ആദ്യം ശ്വാസം പുറത്തുവിടുക. അതേ മൂക്കിലൂടെ തന്നെ വളരെ സാവധാനം ശ്വാസമെടുക്കുക. നടുവിരലും മോതിരവിരലും ഉപയോഗിച്ച് ഇടത് മൂക്ക് അടച്ചതിന് ശേഷം വലത് മൂക്ക് തുറന്ന് ശ്വാസം സാവധാനം വിടുക. ശ്വാസം എടുക്കുന്ന സമയത്ത്

0: ത്തേക്കാൾ ഇരട്ടി സമയം എടുത്തുകൊണ്ട് നിശ്വസിക്കാൻ ശ്രമിക്കുക. ഈ പ്രക്രിയ ആവർത്തിക്കുക. കുറച്ചു നാളത്തെ പരിശീലനത്തിന് ശേഷം ഓരോ മൂക്കിലൂടെയും എടുക്കുന്ന ശ്വാസം അല്പസമയം ഇരുമൂക്ക് അടച്ച് ഉള്ളിൽ നിർത്തിയതിനു ശേഷം പുറത്തുവിടുക. ശ്വാസം അകത്തെടുക്കുന്നതിനെ പൂരകമെന്നും ഉള്ളിൽ നിലനിർത്തുന്നതിനെ കുംഭകമെന്നും പുറത്തുവിടുന്നതിനെ രേചകം എന്നും അറിയപ്പെടുന്നു. ഈ ശ്വാസക്രമം 1:4:2 എന്നതിലായാൽ നന്ന്. തുടക്കത്തിൽ ഈ സംഖ്യകൾക്ക് പ്രാധാന്യം കൊടുത്താൽ മതി. കുറച്ചു നാളത്തെ സ്ഥിരമായ പരിശീലനത്തിന് ശേഷം നമ്മുടെ മനസ്സും പ്രാണനുമൊക്കെ പരസ്പരം യോജിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എണ്ണത്തിൽ അല്ല മറിച്ച് ശ്രദ്ധയിലും അവബോധത്തിലുമാണ് കാര്യമെന്ന് സ്വയം ബോധ്യപ്പെടുന്നു. അപ്പോൾ നാം അറിയാതെ തന്നെ യോഗയുടെ പാതയിലായി എന്ന് അനുഭവപ്പെടുന്നു.
1: അനുലോമ വിലോമ പ്രാണായാമം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: ഇന്ന് രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെന്റ് പോലും ബുദ്ധിമുട്ടാണ്. കാരണം നിയമമുണ്ട്, നിയന്ത്രണത്തിലാണോ വെച്ചാലാണ്, പക്ഷെ അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലില്ല ആ സമയത്ത്. പക്ഷേ വേറൊരു വശമുള്ളത്, 85 മുതൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 9:15.
4: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒരു കടം കഥ പോലെ. ഗാനരചന ഒ എൻ വി, സംഗീതം മോഹൻ സിത്താര. യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനം വാത്സല്യം എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സജീവമാകുന്ന ഓണം വിപണി.

0: ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 1. പുതുവർഷം പിറന്നതോടെ ഓണവിപണിയും സജീവമാകുകയാണ്. ഓണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ അവശേഷിക്കെ പലതരത്തിലുള്ള കച്ചവടങ്ങൾക്ക് തിരക്ക് ഏറുകയാണ്. കർക്കടകത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന പേമാരിക്കും കാലവർഷക്കെടുതികൾക്കും ശേഷം വിളവെടുപ്പിന്റെയും കാർഷികോത്സവത്തിന്റെയും നാളുകളാണ് വരുന്നത്. ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുകയാണ്. കാർഷിക വിപണിയിൽ പലതിനും വില കൂടിയിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിലുണ്ടായ വിളനാശവും കൃഷി കുറഞ്ഞതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായി കാർഷിക വിഭവങ്ങൾ ഓണക്കാലത്ത് കേരളത്തിലേക്ക് എത്താൻ കാരണമാകുന്നു. കേരളത്തിലെ ഓണം വിപണി ലക്ഷ്യമാക്കി അയൽ സംസ്ഥാനങ്ങളിൽ കാർഷിക വിഭവങ്ങളും പൂക്കളും വെളിച്ചെണ്ണയുമെല്ലാം വൻതോതിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര.
1: കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരി സമൂഹം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഓണം വിപണി. സാധാരണയായി വ്യാപാര മേഖല ഏറ്റവും സജീവമായ കാലഘട്ടമാണിത്. എന്നാൽ ഇത്തവണ ആവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വ്യാപാരികളെയും സാധാരണക്കാരെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, പഴം, പച്ചക്കറികൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ 20% വരെ വർധനമുണ്ടായി. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടേണ്ടതുണ്ട്. ഓണത്തിന് ആവശ്യമായ അരിയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ളവ തടസ്സമില്ലാതെ മിതമായ വിലയിൽ കേരളത്തിലെത്തേണ്ടതുണ്ട്. ഇതിനായി ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബന്ധപ്പെട്ട് അധികൃതരുമായി സർക്കാർ അടിയന്തരമായി ചർച്ച നടത്തണം. കഴിഞ്ഞ 1 മാസത്തിനിടെ വിവിധയിനം അരികളുടെ മൊത്തവിലയിൽ കിലോഗ്രാമിന് 5 രൂപ മുതൽ 15 രൂപ വരെ വർധനമുണ്ടായി. വിപണി കണക്കുകൾ വ്യക്തമാക്കുന്നു. പഞ്ചസാരയുടെ വില കിലോഗ്രാമിന് 44 രൂപയിൽ നിന്നും 54 രൂപയായി ഉയർന്നു. ഇടയ്ക്ക് കുറഞ്ഞ വെളിച്ചെണ്ണ വില വീണ്ടും ഉയർന്ന് ലിറ്ററിന് 300 രൂപ കടന്നിരിക്കുകയാണ്. വിലക്കയറ്റം സാധാരണക്കാരെ മാത്രമല്ല വ്യാപാരികളെയും ഗുരുതരമായി ബാധിക്കും. പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികളാണ് ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുക. വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഉപഭോക്താക്കൾ കുറവുണ്ടാകും. ഉപഭോഗം കുറയുമ്പോൾ വ്യാപാരിയുടെ വരുമാനവും കുറയും. ഒപ്പം സർക്കാരിന് GST കുറയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിലക്കയറ്റം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭ സൂചനയല്ല. സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമേ വിപണി സജീവമാകൂ. ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം. വിലക്കയറ്റം നിയന്ത്രിച്ച് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ആവശ്യ സാധനം ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇതിനാവശ്യമായ സാഹചര്യം സർക്കാർ ഒരുക്കണം. ചെറുകിട വ്യാപാരികളെ ചേർത്ത് നിർത്തുക സമീപനമാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്.
0: അന്യ സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ ഓണം പൂവിപണിക്ക് വേണ്ടി 1000 കണക്കിന് ഏക്കറുകളിലാണ് പൂക്കൃഷി നടത്തുന്നത്. തെക്കൻ കേരളത്തിലെ പൂമാർക്കറ്റായ തിരുവനന്തപുരം ചാലയിൽ പ്രധാനമായും പൂക്കളെത്തുന്നത് തോവാളയിൽ നിന്നാണ്. നിമിഷങ്ങൾക്കകം പൂക്കളുടെ വില മാറുന്നത് ഓണവിപണിയിലെ പ്രത്യേകതയാണ്. പൂവില നിയന്ത്രിക്കുന്നതിന് ഇന്ന് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും പൂക്കൃഷി നടത്തുന്നുണ്ട്. റെഡിമെയ്ഡ് പ്ലാസ്റ്റിക് അത്തപ്പൂക്കളം ഇന്ന് ലഭ്യമാണ്. നമ്മുടെ വാണിജ്യ സംസ്കാരം തന്നെ മാറിയിരിക്കുന്നു. എല്ലാം ഒരിടത്ത് തന്നെ ലഭ്യമാകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. പത്രപ്രവർത്തകനും കോളമിസ്റ്റും എഴുത്തുകാരനുമായ ശ്രീ KR പ്രമോദ്.
2: പണ്ട് ഓണം നിഷ്കളങ്കതയുടെ ആഘോഷമായിരുന്നു. ഇപ്പോഴങ്ങനെയാണോ? അല്ല. കാസർഗോഡ് മുതൽ പാറശാല വരെ ഒരു ഒറ്റ നഗരമായി തീർന്ന കേരളത്തിൽ ഓണം ഇപ്പോൾ ട്രേഡ് ഫെയറുകളാണ്, വ്യാപാരോത്സവങ്ങളാണ്. പണ്ട് മുതിർന്നവർക്ക് വെളുത്ത മുണ്ടും കുട്ടികൾക്ക് മഞ്ഞ മുണ്ടും വാങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ബെർമുഡയും മൊബൈൽ ഫോണുകളും വില കൂടിയ കാറുകളും മറ്റുമാണ് ആളുകൾക്ക് ആവശ്യം. നാടെങ്ങുമുള്ള പഞ്ചനക്ഷത്ര മാളുകളിൽ കാണുന്ന തിക്കും തിരക്കും അപകടകരമായ ഒരു വാണിജ്യ സംസ്കാരത്തിന്റെ സൂചനകളാണ് നൽകുന്നതെന്ന് പറയാതെ വയ്യ. ഇടത്തട്ടുകാരുടെ ക്രയവിക്രയ ശേഷി ഉയർന്നതോടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണില്ലാതെ വരുന്നു. നമ്മൾ പഴയ ആഗ്രഹങ്ങൾ തീർക്കുകയാണ്. ഒരു പ്രതികാരം പോലെ എല്ലാവരും വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. നമ്മുടെ ആർത്തികൾക്ക് പരിധി നിശ്ചയിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് യാത്രയെന്ന് പറയേണ്ടി വരും. പണ്ട് ഈർക്കിൽ പമ്പരവും ബലൂണുകളും ഓലക്കിളികളും കുപ്പിവളകളും നിരന്നിരുന്ന പാവം ഓണച്ചന്തകൾ ഇന്നൊരു സ്വപ്നം മാത്രമായി തീർന്നിരിക്കുന്നു. രാക്ഷസ രൂക്ഷ വിഭ്രാന്തി നിൽക്കുന്ന ആനന്ദങ്ങൾ നമ്മളെ എവിടേക്കോ കൊണ്ടുപോവുകയാണ്. മാനവർ നമ്മൾ ഈ മണ്ണിൽ ജനിച്ച് മാമര പോലെ ധനം കുന്നുകൂട്ടി എന്നിട്ടും എന്തേ മനസ്സിന് ശാന്തി എന്നു മകലയായി മാറി നിൽപ്പൂ. ഒരു ചെറു പൂമ്പാറ്റത്തിൻ ചിറക്കിൽ ഒളിച്ചിരിപ്പൂ പ്രപഞ്ചത്തിൻ സത്യം എന്ന അക്കിത്തം കവിത ഓർമ്മ വരുന്നു. ഇപ്പോൾ ഓണത്തിനുള്ള പൂക്കൾ അതുപോലും വിപണിയിൽ നിന്ന് വാങ്ങണം. പക്ഷേ മാർക്കറ്റിൽ യഥാർത്ഥ ഓണപ്പൂക്കൾ പോലും കിട്ടുന്നില്ല. ചിത്തിയും മന്ദാരവും അരിമല്ലിയും ഒന്നും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നില്ല. നാട്ടുമ്പുറത്തെ പൂക്കൾ ഇപ്പോൾ കാണാനുമില്ല. ഇന്ന് മിക്ക വീടുകളിലും പൂക്കളങ്ങളുമില്ല. പൂക്കളങ്ങൾ പരസ്യങ്ങളിൽ മാത്രമാണുള്ളത്. പിന്നെ കാണുന്നത് മാവേലികളെയാണ്. സുമോ ഗുസ്തിക്കാരെ പോലെ തോന്നിപ്പിക്കുന്ന മാവേലി വേഷക്കാർ ഇങ്ങനെ കാഴ്ച വസ്തുക്കളായിട്ട് ഒട്ടുമിക്ക വ്യാപാരശാലകളുടെ മുമ്പിലും കാവൽ നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച ഒരു പരിധിവരെ സങ്കടകരവും അപഹാസ്യവുമാണ്.
0: കച്ചവടത്തിന്റെ സുവർണകാലം കൂടിയാണ് ഓണം. സംസ്ഥാനത്ത് പലതരത്തിലുള്ള വിപണന മേളകൾ നടക്കുന്നുണ്ട്. പ്രധാന ഖാദിമേള തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തുണിത്തരങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റ് നൽകുന്നുണ്ട്. കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ പലിശരഹിത ക്രെഡിറ്റിൽ തുണിത്തരങ്ങൾ വാങ്ങാവുന്നതാണ്. സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം മെഗാ ട്രേഡ് ഫെയറും കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ വിപണിയുമാണ് തലസ്ഥാനത്ത് ശ്രദ്ധേയമാകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി ശ്രീ റജു കോലിയക്കോട്.
3: കിഴക്കേക്കോട്ട ഇ കെ നായനാർ പാർക്കിലാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ നടക്കുന്നത്. സ്വകാര്യ സർക്കാർ വിഭാഗങ്ങളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. 4,000 സ്ക്വയർ ഫീറ്റിലുള്ള സപ്ലൈകോ സ്റ്റാളിന് പുറമെ മിൽമ, പച്ചക്കറി, തുണിത്തരങ്ങൾ, ഫുട്വെയറുകൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളാണ് മെഗാ ട്രേഡ് ഫെയറിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ മാസം 25 വരെ രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയാണ് മെഗാ ട്രേഡ് ഫെയർ പ്രവർത്തിക്കുന്നത്. ഓണസദ്യയ്ക്കാവശ്യമായ പ്രധാന ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി പ്രത്യേക ഗിഫ്റ്റ് കിറ്റുകളും സപ്ലൈകോ പുറത്തിറക്കുന്നുണ്ട്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, വിവിധ ശബരിമസാലകൾ തുടങ്ങി 21 ഇനങ്ങൾ അടങ്ങിയ അത്തം ഓണസമ്മാന കിറ്റ് 1,000 രൂപയ്ക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കും. പരമാവധി വിൽപ്പന വില 1,280 രൂപയുള്ള ഈ കിറ്റ് 280 രൂപ വിലക്കുറവിലാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുക. 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാട കിറ്റ് പരമാവധി വിൽപ്പനയിൽ നിന്നും 380 രൂപ കുറച്ച് 1,500 രൂപയ്ക്കും 30 ഇനങ്ങൾ അടങ്ങിയ പ്രീമിയം ഓണാഘോഷ കിറ്റായ തിരുവോണം കിറ്റ് 540 രൂപ വിലക്കുറവിൽ 2,000 രൂപയ്ക്കും സപ്ലൈകോ നൽകുന്നു. ഇതിനു പുറമെ പുട്ടുപൊടി, സേമിയ, പായസക്കൂട്ട്, മുളകുപൊടി, മഞ്ഞപ്പൊടി തുടങ്ങി 9 പ്രീമിയം ശബരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ശബരി സിഗ്നേച്ചർ കിറ്റ് 75 രൂപയിലധികം വിലക്കുറവിൽ 299 രൂപയ്ക്കാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുക. പൊതുവിപണിയേക്കാൾ ഏകദേശം 30 മുതൽ 50% വരെ വിലക്കുറവിലാണ് കൺസ്യൂമർ ഫെഡ് സഹകരണ വിപണിയിൽ സാധനങ്ങൾ ലഭിക്കുന്നത്. പൊതുവിപണിയിൽ 1,735 രൂപ വില വരുന്ന 13 ഇനങ്ങൾ 1,042 രൂപയ്ക്ക് മേളയിലൂടെ ലഭിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡ് സംസ്ഥാനത്ത് 2,000 സഹകരണ വിപണികളാണ് ഒരുക്കിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡ് സഹകരണ വിപണികളും ഈ മാസം 25 വരെ പ്രവർത്തിക്കും.
0: വലിയ വിലയുള്ള വസ്തുക്കൾക്ക് ആകർഷകമായ മറ്റൊരെണ്ണം സൗജന്യമായി നൽകുന്ന തന്ത്രവും പൊതുവെ കാണാവുന്നതാണ്. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകൾ തുടങ്ങി ധാരാളം സാധനങ്ങൾക്ക് വിലക്കിഴിവ് കൊടുത്തുകൊണ്ടാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. യുവജനതയ്ക്ക് ഏറെ ആകർഷകമാകുന്നത് മൊബൈൽ ഫോണുകളാണ്. മികച്ച എക്സ്ചേഞ്ച് ഓഫറുകളാണ് പല കച്ചവടക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ മാസം തോറും വിഹിതങ്ങളായി തുക അടയ്ക്കുന്നതിനുള്ള സൗകര്യവും നിലവിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിർമ്മാതാക്കളും വിപണനക്കാരും ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കുന്നതിനുള്ള തിരക്കാണ്. വാഹന വിപണിയിൽ ഓണക്കാലത്ത് ധാരാളം വിലക്കിഴിവ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ പീടികകളിൽ തിരക്കുകൂട്ടുന്ന ഗ്രാമീണ ജനത മിക്കവാറും നഗരപ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഓൺലൈൻ വ്യാപാരത്തിലും ഓണക്കാലത്ത് വർധനയാണ്. ഇതിൽ ആശങ്കയുണ്ടെന്ന് ചെറുകിട കച്ചവടക്കാരനായ ശ്രീ ചന്ദ്രകുമാർ.
4: ഇപ്പോൾ ഓൺലൈൻ വ്യാപാരത്തിലും ഇവന്റ് മാനേജ്മെന്റ് സംവിധാനത്തിലുമാണ് ശ്രദ്ധ പോകുന്നത്. അതുകൊണ്ട് വ്യാപാര സമൂഹത്തിന് ആശങ്കയുണ്ട്. കാരണം ബിസിനസ്സുകളുടെ തകർച്ചയും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഓണാഘോഷത്തോടൊപ്പം തന്നെ വ്യാപാര സമൂഹവും ഈ ഓണത്തിൽ പങ്കുചേർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഒരു സന്തോഷത്തിന്റെ ഉണർവിന്റെയും കാലമാണ്. കാരണം ആ ജനങ്ങളുടെ പങ്കാളിത്തവും വ്യാപാര സമൂഹത്തിന്റെ പങ്കാളിത്തവും ഈ കാലഘട്ടത്തിൽ ഉണർവ് നൽകുന്ന ഒരു കാലമാണ്. ഈ ഓണ വ്യാപാരം വ്യാപാരികൾക്ക് സംബന്ധിച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യം പറയുമ്പോൾ ഓൺലൈൻ ബിസിനസിന്റെയും ഈവന്റ് മാനേജ്മെന്റിന്റെയും കടന്നുകയറ്റം ഒരു പരിധിവരെ അവരെ തളർത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് ബിസിനസ്സുകൾ വളരെ കുറയുന്നുണ്ട്, ചെറിയ ഉണർവ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈവന്റ് മാനേജ്മെന്റ് ഓണം എന്ന് പറയുമ്പോഴേ എന്ത് വേണം, അത്തപ്പൂക്കളം വേണമെങ്കിൽ പാട്ടോടുകൂടി അത്തപ്പൂക്കളം പാടി. ഇന്നത്തെ ഓണം ഈവന്റ് മാനേജ്ഡ് ഓണമായിട്ട് മാറിയിട്ടുണ്ട്. പഴമയുടെ കൂട്ടായ്മ ഇന്ന് ഈ കാലഘട്ടത്തിൽ അന്യമായി നിന്നു പോകുന്നു. കാരണം എന്ന് വെച്ചാല് അന്ന് കാരണവരും കുടുംബാംഗങ്ങളും ഒരുമിച്ച് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് ആർക്ക് ജോലി ചെയ്യാൻ വയ്യാതെ ഓൺലൈൻ സദ്യ മേടിച്ചിട്ട് എത്ര വേണമെന്ന് പറയുന്നു, ആ സമയത്ത് വീട്ടിൽ വരുന്നു. ഓൺലൈൻ വ്യാപാരം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ വിപണികളെല്ലാം തകർച്ചയിലോട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ അതിന്റെ വില സ്ഥിരതയില്ലായ്മ.
0: ഒരു സ്ഥാപനത്തിൽ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്ന വമ്പൻ മാളുകൾ ധാരാളമായി പലയിടത്തും പുതുതായി എത്തുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും കച്ചവടം സജീവമാകുന്നതോടെ തിരക്കിന്റെ സമയവും കൂടിയാണ്. വിലക്കിഴിവും കോംബോ ഓഫറുകളും ധാരാളമായി ലഭ്യമാകുമ്പോൾ ധാരാളം സാധനങ്ങളും വിറ്റഴിക്കപ്പെടുന്നു. മുമ്പ് ഓണക്കോടിയെടുത്ത് തച്ച് കിട്ടും വരെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മിക്കവാറും എല്ലാവരും റെഡിമെയ്ഡ് വസ്ത്രത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. എങ്കിലും തയ്യൽ മേഖലയിൽ ഇന്നും പ്രവർത്തിക്കുന്നവരുണ്ട്. ശ്രീമതി ഗീതു:
5: ഞാനൊരു ഹോം സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് പൂക്കളം, ഓണസദ്യ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓണത്തിന് ഏത് ഡ്രസ് വെയർ ചെയ്യണോന്ന്. എന്റെ കുഞ്ഞുനാളിൽ എന്റെ അമ്മയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടു പഠിച്ചൊരു വ്യക്തിയാണ്. മുൻകാലങ്ങളിലൊക്കെ ഒരു ഓണത്തിന് 3 മാസം മുന്നേ തന്നെ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് നിന്ന് ആൾക്കാർ തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, വളരെ സ്റ്റിച്ചിങ് കുറവാണ്. സ്റ്റിച്ചിങ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റിച്ചിങ് കുറവാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ്. ഒരുപാട് ഓൺലൈൻ സൈറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് റെഡി ടു വെയർ ആയിട്ടുള്ള എല്ലാ ഐറ്റം ഡ്രസ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതാണ് ചൂസ് ചെയ്യുന്നത്. ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല, പക്ഷേ നമ്മുടെ ഈ വീട്ടിലൊക്കെ വീട്ടമ്മമാര് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ വളരെ സ്റ്റിച്ചിങ് കുറവാണ്. അപ്പൊ നമ്മൾ ഓണത്തിനായിരിക്കും അല്ലേ നമ്മൾ കാത്തുകാത്തിരിക്കുന്നത്. ഒരു കുറച്ച് സ്റ്റിച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ കാത്തുകാത്തിരിക്കും. പക്ഷെ അത് വളരെ കുറവാണ്. നമുക്ക് കുറച്ച് ബിസിനസ് ഡൽ ആണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഐറ്റം ചിലപ്പോൾ നമ്മുടെ അളവിന് കിട്ടണമെന്നില്ല, മെറ്റീരിയൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കിട്ടണമെന്നില്ല, ലൈനിങ്ങേ ഉണ്ടാവത്തില്ല. നമ്മളൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ലൈനിങ് ഇട്ട് പെർഫെക്റ്റ് ആയിട്ട് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാരി ഉടുത്ത ലുക്ക് നമുക്ക് കിട്ടും. മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന പെർഫെക്ഷൻ ഒരിക്കലും നമ്മുടെ ഓൺലൈൻ പർച്ചേസിന് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും ഒന്ന് സ്റ്റിച്ചിങ് പഠിച്ചിരിക്കുക, ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് പഠിച്ചിരിക്കുക. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അളവിനനുസരിച്ചുള്ള ഡ്രസ്സ് ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനെങ്കിൽ ഒരു നോളജ് നമ്മൾ പഠിച്ചിരിക്കുക.
0: മികച്ച കമ്പോളമാണ് ഓണക്കാലത്ത് കേരളം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വഴിയോരങ്ങളിൽ വിൽക്കുന്ന വസ്തുക്കൾ ഗുണനിലവാരം പോലും നോക്കാതെയാണ് വാങ്ങുന്നത്. ഓരോ വസ്തുക്കളും ആവശ്യമാണോ എന്ന് അല്പം ചിന്തിച്ച ശേഷം വാങ്ങുന്നതാണ് നല്ലത്. ഉത്സവങ്ങളെല്ലാം സന്തോഷം തരുന്നവയാണ്, അതെല്ലാം ആഘോഷിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ അതിന്റെ പേരിൽ വീണ്ടും ഒരാലോചനയുമില്ലാതെ വാങ്ങുന്ന സാധനങ്ങൾ ആവശ്യമുണ്ടോ എന്നും കൂടി ചിന്തിക്കേണ്ടതാണ്. ഓണം എന്നതുകൊണ്ട് ആഘോഷങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു മഹത്തായ സങ്കല്പം കൂടി അതിലുണ്ട്. എല്ലാവർക്കും നീതി ലഭിക്കുന്ന, സമത്വവും സുന്ദരവുമായ നന്മകൾ വിളയുന്ന ഒരു നാട്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സംഗീതവും ജീവിതാനുഭവങ്ങളും ഒത്തുചേരുന്ന ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതിയുടെ താളത്തിനൊപ്പം ജീവിതം ക്രമീകരിച്ച മണ്ണിന്റെ മണമറിഞ്ഞ ഒരു വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും ജൈവ കൃഷി രീതികളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന തണൽ എന്ന സംഘടനയുടെ അമരക്കാരിൽ ഒരാളായ ഉഷ ശൂലപാണിയാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. വിത്ത് സംരക്ഷണത്തിനും കീടനാശിനി വിരുദ്ധ പോരാട്ടങ്ങൾക്കും തന്റെ ജീവിതം മാറ്റിവെച്ച അവർ തന്റെ കർമ്മപഥത്തിലെ വെല്ലുവിളികളും ആവേശം പകരുന്ന സംഗീത വിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഉഷ ശൂലപാണിയെ ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം മേഡം.
3: സന്തോഷം.
2: പ്രകൃതിയോടും മണ്ണിനോടും ഇത്രയേറെ ആഭിമുഖ്യം തോന്നാൻ കാരണമായത് എന്താണെന്നൊന്ന് പറയാമോ? ചിലർക്കത് കുട്ടിക്കാലവും അന്നത്തെ ചുറ്റുപാടുകളും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി സംരക്ഷണ മേഖലയിലോട്ട് നയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം?
3: പ്രകൃതി എന്നുള്ളത് എനിക്കൊന്നും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്കത് അനുഭവം ആണത്. അതെനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ജനിച്ച തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. അപ്പൊ അങ്ങനെ പ്രകൃതിയിൽ കളിച്ചു വളർന്ന് മണ്ണുമായിട്ടും ചെടികളുമായിട്ടും മരങ്ങളുമായിട്ടും ഒരു കൂട്ടുകൂടി അവരും കൂടെ ചേർന്നതാണ് കൂട്ടുകാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വളർന്നു വന്നപ്പോൾ, പക്ഷെ പ്രകൃതി എന്നുള്ള വാക്കൊന്നും നമ്മളന്ന് അങ്ങനെ ഉപയോഗിച്ചതായിട്ട് ഓർമ്മിക്കുന്നില്ല. പിന്നീട് ശരിക്കും ഇതിലേക്ക് വരാൻ കാരണം

0: ഒരർത്ഥത്തിൽ വയനാടിലേക്കുള്ള ഒരു യാത്ര അനുഭവമാണ്. അപ്പൊ ആ യാത്ര മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വളരെ വ്യത്യസ്തമായി പ്രകൃതിയും മനുഷ്യനും ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് നേരിട്ട് അവിടെ നിന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ആ യാത്ര കഴിഞ്ഞു, അതിന് തുടർന്ന് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളുമായിട്ടും, പ്രത്യേകിച്ചും ഡോക്ടർ ശാന്തി ഈ രംഗത്തെ ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും ഒക്കെയാണ് പ്രകൃതി വേറൊരു രീതിയിൽ കാണാനായിട്ട്. കാരണം മനുഷ്യനും പ്രകൃതിയും എങ്ങനെ ഒരുമിച്ച് ജീവിക്കണം, പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ, പക്ഷേ നമ്മൾ അതിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ വളരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയോട് ഇടപഴകേണ്ടത്? നമ്മൾ പറയുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ്, അല്ലാണ്ട് അതൊരു വിഭവമായിട്ടല്ല കാണുന്നത്. ഇത്തരം ആശയങ്ങളൊക്കെ വാസ്തവത്തിലും ആ സമയത്താണ്, 80s-90s എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതാണ് കൃഷിശാസ്ത്രം പഠിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഞാനൊരു എങ്ങനെയാണ് പ്രകൃതിയും കൃഷിയും മനുഷ്യനും ഒരുമിച്ച് നിലനിൽക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. ആ സമയത്ത് ഒരുപാട് വായന അനുഭവം ഉണ്ടായി, പ്രത്യേകിച്ചും സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതാണ് ഒരർത്ഥത്തിൽ എന്നെ വളരെ സ്വാധീനിച്ചത്. അത് ലോകത്തിന്റെ തന്നെ പരിസ്ഥിതി ബോധത്തിനെ സ്വാധീനിച്ചതാണ്. നിയമങ്ങൾ, അമേരിക്കയിലടക്കം നിയമങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ആ പുസ്തകത്തിന്റെ തുടർ ചലനമാണ്. പക്ഷെ ആ പുസ്തകം ഞാൻ വായിച്ച് ഏകദേശം അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തം, ഭോപ്പാൽ ട്രാജഡി സംഭവിക്കുന്നതും 1984. അപ്പൊ അതും ഒരർത്ഥത്തിൽ വല്ലാതെ നമ്മൾ ഞെട്ടിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ സൈലന്റ് സ്പ്രിംഗ് വായിച്ച് കീടനാശിനികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. കാരണം നമ്മൾ പഠിക്കുന്നത് കൃഷിശാസ്ത്രമാണ്, അതിൽ നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്നു, അത് കർഷകരോട് പഠിപ്പിക്കാൻ ആണല്ലോ ആ പ്രൊഫഷൻ തന്നെ. അപ്പൊ ആ സമയത്താണ് ഈ പുസ്തകം വായിക്കുന്നതും തുടർന്ന് ഈ ദുരന്തം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് രണ്ടും വല്ലാതെ നമുക്കൊരു ആഘാതം ഉണ്ടാക്കുകയും ഒരുപാട് ചർച്ചകൾ ഇതിനെ തുടർന്ന് കീടനാശിനികളെ കുറിച്ച് ഇന്ത്യയിലും ഉണ്ടായി. അതിൽ ഒരുപാട് ഡോക്ടേഴ്സ്, ഡോക്ടർ മീരാ ശിവ പോലെയുള്ളവര്, പിന്നീട് മെഡിക്കോ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്നാണ് വാസ്തവത്തിലും ഞാൻ കീടനാശിനി ഉപയോഗിച്ച് എങ്ങനെയാണ് കർഷകനോട് കൃഷി ചെയ്യാൻ പറയുക എന്നുള്ള ഒരു വേവലാതിയായിരുന്നു വാസ്തവത്തിലും. കാരണം ഭോപ്പാൽ ദുരന്തം ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു ദുരന്തമാണെങ്കിൽ ഇത് എന്തായാലും ഒരു പോയ്സൺ ആണെന്നുള്ള ഒരു തിരിച്ചറിവ്. കാരണം കീടനാശിനി നമ്മൾ എപ്പോഴും മരുന്നെന്നാ പറയുക, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതൊരു പോയ്സൺ ആണ്. അപ്പൊ ആ പോയ്സൺ ചെറിയ അളവിൽ ചെറിയ ജീവികൾക്ക് നശിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു അക്യുമുലേറ്റഡ് ഫലം എന്ന് പറയുന്നത് മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളെയും ബാധിക്കുമല്ലോ എന്നുള്ളൊരു അവലോകനം ആ സമയത്ത് പല ആളുകളും വായനയിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത്.
1: നമ്മളൊരു ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടം വരെയും പരിസ്ഥിതിയും അല്ലെങ്കിൽ ജീവിതവും പ്രകൃതിയും തമ്മിൽ വ്യത്യാസമില്ല, അതെങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവാണ്, വ്യത്യാസപ്പെടുത്തി നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ അവിടെ നിന്നങ്ങ് ആ ബാലൻസ് മാറിയിട്ട് മനുഷ്യൻ എന്തോ കൺസ്യൂം ചെയ്യുന്ന ഒരാളും പ്രകൃതിയെ അതിന്റെ മേഡം നേരത്തെ പറഞ്ഞതുപോലെ വിഭവങ്ങൾ തരുന്ന ഒരു കാര്യവുമായിട്ട് അങ്ങനെ മാറുകയാണ്. അപ്പോൾ എവിടെയാണ് ആ ബാലൻസ് തെറ്റിയതായിട്ട് തോന്നുന്നത്? ഇപ്പൊ മനുഷ്യന്റെ ജനസംഖ്യ കൂടിയതാണോ, അവന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചതാണോ, വികസനം വന്നതാണോ, മനുഷ്യന്റെ മനസ്സിലുണ്ടായ മാറ്റമാണോ, അതെ നമുക്ക് നിലനിൽക്കാൻ വേണ്ടുന്ന വിഭവങ്ങൾ വേണം എന്നുള്ള ഒരു സർവൈവൽ അതിന്റെ ഭാഗമായിട്ടാണോ ആ മാറ്റം വന്നത്?
0: ഇതൊരു പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യന്റെ പരിണാമത്തിന് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഒരു പക്ഷെ പ്രകൃതിയെ ഒരർത്ഥത്തിൽ കുറെ നശിപ്പിച്ചിട്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. മനുഷ്യന്റെ പരിണാമം തന്നെ കൂടെയുള്ള പല ജീവികളും ഇല്ലാതെ ആയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട്. പക്ഷേ വലിയ തോതിലുള്ള വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ നാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ്. അതിനെ തുടർന്നാണ് നമ്മൾ രാസവസ്തുക്കളുടെ ആ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നു, യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, ആ യുദ്ധങ്ങളിൽ ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ, അതായത് പ്രകൃതി എപ്പോഴും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വൈവിധ്യം എന്ന് പറയുന്നത് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് വാസ്തവത്തിലും ഈ രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം. രാസവസ്തുക്കളുടെ കണ്ടുപിടുത്തം മനുഷ്യന്റെ വലിയൊരു കണ്ടുപിടുത്തം തന്നെ ആയിരിക്കാം, പക്ഷേ അത് എന്തിനു ഉപയോഗിച്ചു, അത് എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് അത് പ്രകൃതിയുമായിട്ടുള്ള ഒരു വലിയൊരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാരണം പിന്നെ നമ്മൾ പ്രകൃതിയെ ശ്രദ്ധിക്കാതെ പോയി. അതേസമയം ഇതിനെക്കുറിച്ച് അപ്പോഴും പഠിക്കുന്ന ശാസ്ത്രജ്ഞരുണ്ട്. അതിൽ പ്രത്യേകിച്ചും വലിയൊരു രസതന്ത്രജ്ഞയായിട്ടുള്ള ഒരു വലിയൊരു ശാസ്ത്രജ്ഞ അന്ന് ഉണ്ടായിരുന്നു. അവര് ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും, ഫ്രിറ്റ്സ് ഹാബർ, ക്ലാര ഹാബർ എന്നാണ് അവരുടെ പേര്. ഫ്രിറ്റ്സ് ഹാബർ വളരെ അറിയപ്പെടുന്ന ആളാണ്, രസതന്ത്രം പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ക്ലാര ഹാബർ അത്ര അറിയപ്പെടുന്നില്ല. ഫ്രിറ്റ്സ് ഹാബർ ഈ രാസവസ്തുക്കൾ യുദ്ധത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു ഭരണകൂടത്തിന്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ശാസ്ത്രത്തിനെ ഇങ്ങനെ മനുഷ്യർക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ക്ലാര ഹാബർ അദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു ഭാര്യയാണ്. പക്ഷെ അവസാനം അവര് ആത്മഹത്യയാണ് ചെയ്തത്. അപ്പൊ എനിക്കൊന്ന് അന്നോട്ടായിരിക്കണം ഇത്രയും ഒരു കൃഷി തുടങ്ങിയതൊട്ട് മാറ്റമുണ്ട്. പക്ഷെ കൃഷിയിലും കുറെ കൂടെ പ്രകൃതിയുമായിട്ട് നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് അതിനെ മനസ്സിലാക്കി അതിനൊരു സാവകാശമുണ്ട്. പക്ഷെ ഈ ഒരു ഇതില് വാസ്തവത്തിലൊരു യുദ്ധം തന്നെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയാ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ യുദ്ധത്തിനായിരുന്നെങ്കിൽ പിന്നീട് കൃഷിഭൂമിയിലാണ് ആ യുദ്ധം തുടർന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള ചർച്ചകൾ ആ സമയത്ത് പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം

0: വൃക്ഷമാണ്. ഇതിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം വരുന്നത് അതുവരെ അത്രയില്ല. ഇന്ത്യയിലാണെങ്കിൽ ലോകത്തെവിടെയാണെങ്കിൽ കഴിഞ്ഞൊരു 200 വർഷത്തിന്റെ ഒരു എടുത്തു നോക്കി കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം വരെ വളരെ കുറച്ച്. ഇപ്പോൾ ചില ഫംഗിസൈഡ്സ് ആയിട്ട് കൃഷിശാസ്ത്രം പഠിക്കുന്നവർ പഠിക്കുന്ന എപ്പോഴും ഉള്ളത് മുന്തിരി തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന, അപ്പൊ അതൊക്കെ വളരെ കുറച്ചുകൂടി മൈൽഡാണ്. പക്ഷെ പിന്നീട് ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ട്സ് പല പഠനങ്ങളും പറയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കെമിക്കൽ ഇൻഡസ്ട്രി അത് വീട് ആവശ്യമില്ല യുദ്ധം വേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ പലതിനെയും പുതിയ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെയാണ് രാസവളങ്ങളുടെയും അതുപോലെ രാസകീടനാശിനികളുടെയും വളർച്ച ഉണ്ടാവുന്നത്. അത് കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു, അപ്പൊ പട്ടിണി എന്നുള്ളത് ഒരു ലോകത്ത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അപ്പൊ ആഹാര ഉൽപാദനം കൂട്ടണം ഒരർത്ഥത്തിൽ ഒരു എളുപ്പ വഴിയായിട്ടാണ് നമ്മൾ അതിനെ സ്വീകരിച്ചത്. അപ്പൊ അതേസമയം നമുക്കറിയാം ഈ ശാസ്ത്രത്തിന്റെ വളർച്ച കാരണം മനുഷ്യ സൗകര്യങ്ങൾ കൂട്ടുന്ന നമ്മുടെ ജീവിതം കുറെ കൂടെ എളുപ്പമാക്കുന്ന കുറെ വികസനം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന്റെ മറുവശം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രകൃതിയിലെ വൈവിധ്യം കുറയ്ക്കുന്ന അതിലെ വെള്ളം മണ്ണ് എല്ലാത്തിനെയും ഒരു നമ്മളൊരു ഡംപിംഗ് ഗ്രൗണ്ട് പോലെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. അവിടെയാണ് ആ ഒരു വിടവ് ഉണ്ടായിരിക്കുന്നത്.
1: ഇപ്പൊ മാഡം കൃഷിയാണ് പഠിച്ചത് അഗ്രികൾച്ചറും, അന്നത്തെ കാലത്തൊക്കെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഡോക്ടർ എഞ്ചിനീയർ അങ്ങനത്തെ ഒക്കെ സ്വപ്നങ്ങളായിരിക്കുമല്ലോ. ഇപ്പൊ മാഡം ഇങ്ങനെ കൃഷിയെ കുറിച്ച് പഠിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് തന്നെയാണോ വന്നത്? അല്ല, അങ്ങനെ സംഭവിച്ചു പോയതാണോ?
0: ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സംഭവിച്ചു പോയതാണെന്ന് പറയാം. കാരണം അന്നത്തെ കാലത്ത് മെഡിസിൻ തന്നെയാണല്ലോ എല്ലാവരും, അന്ന് എൻട്രൻസ് എക്സാം ഒന്നും ആയിട്ടില്ല. അപ്പൊ എനിക്ക് 2-3 മാർക്കുകൾ കുറവായിരുന്നു, അങ്ങനെ മെഡിസിൻ കിട്ടിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും അത് ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ്. വാസ്തവത്തിൽ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഹോർട്ടിക്കൾച്ചറാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പോലും പക്ഷെ അറിഞ്ഞത് അപ്പോഴാണ് കേട്ടോ. എന്നെ അതിലേക്ക് നയിച്ചത് വാസ്തവത്തിൽ എൻ വി കൃഷ്ണ വാര്യരാണ്. എന്റെ അച്ഛന്റെ ഗുരുവാണ് എൻ വി കൃഷ്ണ വാര്യർ. അപ്പൊ അദ്ദേഹത്തിന്റെ മകളും ഹോർട്ടിക്കൾച്ചറാണ് പഠിച്ചത്. അപ്പൊ കൃഷിയോട് എനിക്ക് താല്പര്യമുണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കൃഷി നമ്മൾ ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നി, അങ്ങനെയാണ് കൃഷി പഠിക്കാനായിട്ട്
1: തന്നെയാണോ.
0: ഞാൻ തൃശ്ശൂര് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയുടെ മെയിൻ ക്യാമ്പസിലാണ് പഠിച്ചത്.
1: അപ്പോ ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ മാഡത്തിന് ആദ്യം കേൾക്കാനായിട്ട് ആഗ്രഹമുള്ള പാട്ടൊന്ന് പറയാമോ?
0: എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ അടുത്ത കാലത്താണല്ലോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ജാനകിയമ്മ നമ്മളെ വിട്ടുപോയത്. അപ്പോ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഒരു ഗാനം എന്ന് പറയുന്നത് വിശ്വമഹാക്ഷേത്ര സന്നിധിയിൽ. അത് എനിക്ക് തോന്നുന്നു ഞാൻ പ്രീതിഗിരിക്കൊക്കെ പഠിക്കുന്ന കാലത്താണ് ആ സിനിമ ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച ഇറങ്ങുന്നത്. എം പി ശ്രീനിവാസന്റെ സംഗീത സംവിധാനത്തിൽ യൂസഫ് അലി കച്ചേരി എഴുതിയ ഒരു ഗാനമാണ്. സാഹിത്യം താല്പര്യമുണ്ട്, അപ്പൊ കവിതകളൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പം നമ്മളെ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടും സിനിമയുമാണത്.
1: പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: തണൽ എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം ഒന്ന് പറയാമോ?
1: തണൽ എന്ന സംഘടന രൂപീകരിച്ചത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്നിട്ടാണ്, മെയിൻലി കണ്ണൂരുള്ള. അപ്പോൾ കണ്ണൂര് ഇന്നുമുള്ള ഒരു സംഘടനയാണ് സീക്ക് എന്ന് പറയും, സൊസൈറ്റി ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ കേരള. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ പരിസ്ഥിതി വിദ്യാഭ്യാസം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പ്രൊഫസർ ജോൺ സി ജേക്കബ് ആണ് അത് നയിച്ചിരുന്നതെന്ന്. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് പേര്, ജയകുമാർ അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്, ഇപ്പോൾ അദ്ദേഹം, ജയൻ, പിന്നെ ശശികുമാർ, പിന്നെ കുഞ്ഞിക്കണ്ണൻ, പിന്നെ ഞങ്ങൾ കുറച്ച് പേര്, അങ്ങനെ ഞാൻ ചേർന്നിട്ടാണ് തണൽ എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിക്കുന്നത്. തുടങ്ങാനുള്ള കാരണം നമുക്ക് കാട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം കാട്ടിൽ പോയി കുറച്ചുകൂടെ ഗവേഷണം, പ്രത്യേകിച്ച് ഇവരെല്ലാം ബേർഡ് വാച്ചേഴ്സും അങ്ങനത്തെയാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ചെടികളിലാണ് താല്പര്യം. അപ്പൊ അങ്ങനെ കാട്ടിൽ പോവാന്നുള്ളതാണ് പ്രധാനം. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് പഠനങ്ങളും ചെയ്യാം. അപ്പൊ അതിന് നമുക്കൊരു അഡ്രസ്സ് വേണം. അങ്ങനെയാണ് വാസ്തവത്തിലും വളരെ നിഷ്കളങ്കമായൊരു ആശയത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അതിലെ കുറച്ചുപേർ അങ്ങനെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയിരുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവരും പല വഴിയിൽ ജോലി ചെയ്യാനും തുടങ്ങി. ജയൻ അന്ന് തിരുവനന്തപുരത്ത് WWF സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു കണ്ണൂരിൽ നിന്ന്. ഞാൻ കൃഷി വകുപ്പിൽ 3-4 വർഷം പാലക്കാട് ജോലി ചെയ്തു. അതിനുശേഷം പിന്നീട് ഇൻടാക് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ശാന്തിയുമൊക്കെ ചേർന്നിട്ട് ഇക്കോസിസ്റ്റം റിസർച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ, അങ്ങനെ കുറച്ചു കാലം ഒരു 10 വർഷത്തോളം അങ്ങനെ പ്രവർത്തിച്ചു. അന്ന് കൂടുതലും നമ്മൾ പശ്ചിമഘട്ട സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പുഴകളുടെ സംരക്ഷണം, പിന്നെ ഈ മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, അതിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള പഠനങ്ങളും വിദ്യാഭ്യാസ പരിപാടികളുമാണ് ഒരു 10 വർഷത്തോളം ചെയ്തിട്ടുള്ളത് ഞാനും ഈ എല്ലാവരും. പക്ഷെ 97-98 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ നേരത്തെ പ്രവർത്തിച്ചിരുന്നതെന്ന് മാറി. കാരണം കേരളത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടാണ് ഒരു സംഘടനയുമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. അതിന് ഫണ്ടിംഗ് ഒന്നും ഉണ്ടാവില്ല, അപ്പൊ നമുക്ക് ജീവിക്കുകയും വേണമല്ലോ. അപ്പൊ ആ സമയത്താണ് ഞങ്ങൾ ചിലർക്ക് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അവരൊരു റിസർച്ച് പ്രോഗ്രാം ആ സമയത്ത് തുടങ്ങിയിരുന്നു. കേരള റിസർച്ച് പ്രോഗ്രാം ഫോർ ലോക്കൽ ലെവൽ ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ പേര്. അതില് അന്ന് ഈ ഡീസെൻട്രലൈസേഷൻ, ജനകീയാസൂത്രണം നടപ്പാക്കുന്ന ഒരു കാലഘട്ടമാണ്, തുടക്കമാണ്. അപ്പൊ അതില് വേണ്ട ലോക്കൽ ഒരു ഗവേഷണത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് ചില വിഷയങ്ങൾ പഠിക്കാനായിട്ടുള്ള, ഗവേഷണം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്തത്. പൊതുവെ അങ്ങനെ സാധ്യമല്ലല്ലോ, ഒരു മെയിൻ സ്ട്രീമിനകത്ത് അവിടെ ചേർന്ന് നമ്മൾ ആ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരർത്ഥത്തിൽ സമൂഹത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ഗവേഷണം നടത്താനുള്ള ഒരു അവസരം, അതിനൊരു സാധ്യത കിട്ടി. അങ്ങനെ നമ്മൾ ചെറിയ തോതിൽ വരികയാണ് ചെയ്തത്. ഞാൻ അന്ന് ഗവേഷണത്തിന് തിരഞ്ഞെടുത്തത് കീടനാശിനികളെ കുറിച്ച് പഠിക്കാനാണ്. കാരണം ഇവിടെ പഠനങ്ങൾ അധികം ഇല്ല, കീടനാശിനികളുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള പഠനങ്ങൾ ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് പുറത്തുനിന്നുള്ള പഠനങ്ങളെയാണ്. അപ്പൊ അതിനെ വെച്ച് ഞാൻ ലേഖനങ്ങളൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്നൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അറിവ് കൊടുക്കാം എന്നല്ലാതെ നമുക്ക് അതിന്റെ ഒരു അനുഭവം ഇല്ല. ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ കർഷകരുടെ ഭാഗത്ത് നമുക്ക് നേരിട്ട് അറിയാലോ എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പൊ കുറച്ചും കൂടിയും അവരുപയോഗിക്കുന്ന കീടനാശിനികളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ അവർക്കത് നിയമപരമായി പാലിക്കേണ്ട പലതും പാലിക്കാതെയാണ് അവർ അത് ചെയ്യുന്നതും, കാരണം അവർക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളത് ഉണ്ടായി. അങ്ങനെ ഇടുക്കിയിലും കാടവം ഏലക്കൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നത് കേരളത്തിൽ അന്ന്, അന്നും അത് ഇന്നും അത്. പിന്നെ പാവയ്ക്ക ഭയങ്കരമായിട്ട് കീടനാശിനി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട്

0: വ്യാപകമായിട്ട് ആ കൃഷി വന്നൊരു സമയമാണ് പച്ചക്കറി. പിന്നെ നെല്ലില് അങ്ങനെ മൂന്നാല് വിളകളിലാണ് ഞാൻ അത് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കർഷകരുമായിട്ട് കുറെ ഇന്റർവ്യൂസ്, അതുപോലെ ഡോക്ടേഴ്സ്, അവിടെയുള്ള രോഗങ്ങളെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കാനും, പിന്നെ കൃഷി ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു, പെസ്റ്റിസൈഡ് വിൽക്കുന്ന കടകളിൽ പോയി അവരെ ഇന്റർവ്യൂ ചെയ്തു. കാരണം ആർക്ക് വേണമെങ്കിലും തുടങ്ങാം, അതിന് ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു പ്രാധാന്യമില്ല.
1: അന്നത്തെ കാലത്ത് കോൺസിക്വൻസിനെ കുറിച്ച് ഡേറ്റ ഇല്ലല്ലോ,
0: ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ നമുക്കൊരു കീടനാശിനി നിയമമുണ്ട്, 68 മുതൽ ഒരു കീടനാശിനി നിയമം ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന നോക്കുമ്പോൾ ഒട്ടും അതിനെ കുറിച്ച് അറിയ പോലും ഇല്ല. അപ്പോ ജനങ്ങൾക്കും അറിയില്ല, നടപ്പാക്കുന്ന അല്ലെങ്കിൽ അത് ഗവേൺ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും അതിനെക്കുറിച്ച് ധാരണയില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു ഭീതിജനകമായ ഒരു, കാരണം ഇതിനകത്ത് നമ്മൾ പറയും ശാസ്ത്രീയമായിട്ട് കീടനാശിനി ഉപയോഗിക്കുക എന്ന് പറയും, പക്ഷെ അത് നമ്മൾ ഗ്രൗണ്ടിൽ പോകുമ്പോൾ അറിയത് അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അത്തരത്തിലൊരു കാഷ്വൽനെസ് അതിനുണ്ട്. പിന്നെ അതുപോലെ അത് തുടക്കം ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല, പിന്നീട് അത് ഇപ്പൊ വീടുകളിൽ സൂക്ഷിക്കും. അപ്പൊ അത് ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ പല കുട്ടികളും ചെറുപ്പക്കാരും അല്ലെങ്കിൽ സ്ത്രീകളും ഒക്കെ അത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നത് കൊണ്ട് അത് ഉപയോഗിച്ചുള്ള ആത്മഹത്യകൾ ധാരാളം നടക്കും, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഞാൻ കണക്കുകൾ എടുത്തു ശരിക്കും വന്ന് പഞ്ചായത്തുകളിൽ പോയി റെക്കോർഡ് സൂയിസൈഡിന്റെ. അപ്പൊ അങ്ങനെ ആ ഒരു മൂന്നാല് വർഷത്തെ പഠനമാണ് വാസ്തവത്തിലും ഇത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ഗവൺമെന്റ് പോലും ബുദ്ധിമുട്ടാണ്. കാരണം നിയമമുണ്ട്, നിയന്ത്രണത്തിലാണോ വെച്ചാലാണ്, പക്ഷെ അത് നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലില്ല ആ സമയത്ത്. പക്ഷേ വേറൊരു വശമുള്ളത്, 85 മുതൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിക്കാനുണ്ടായിട്ടുള്ള ഒരു പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ ഭോപ്പാൽ ദുരന്തം നേരത്തെ പറഞ്ഞ, അതിന് തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകൾ, അപ്പൊ എങ്ങനെയാണ് കീടനാശിനി ഇല്ലാതെ കൃഷി ചെയ്യുക. ആ സമയത്താണ് വൺ സ്റ്റോർ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, ഒറ്റ വൈക്കോൽ വിപ്ലവം, അത് പല ഭാഷകളിൽ തർജ്ജമ ചെയ്തു വരുന്നു. കേരളത്തിലും അത് ആദ്യം അതിന്റെ ചെറിയ ചാപ്റ്റേഴ്സ് സൂചിമുഖി എന്ന് പറയുന്ന സീക്ക് പ്രസിദ്ധീകരിക്കുന്ന മാഗസീനിലാണ് അത് വന്നത്. അതിനുശേഷം അതൊരു മലയാളം ബംഗാളി ഭാഷ തർജ്ജമ ചെയ്ത പുസ്തകമായി വന്നു. അപ്പൊ അത് വലിയൊരു കോളിളക്കം, ഒരർത്ഥത്തിൽ ഒരു ചിന്തയിൽ, കൃഷിയുടെ ഒരു ഫിലോസഫിയെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുക. അത് കർഷകര് മാത്രമല്ല, കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകരാണ്, ചെറുപ്പക്കാര്. പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളെ പോലെയുള്ള അന്നത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറിയ തോതിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ടുള്ള ചെറുപ്പക്കാർ, ജോലിയുള്ളവരൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ കർഷകരും, കുറച്ച് കർഷകരും ഒക്കെയുള്ള കൂട്ടായ്മകളിലാണ് ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അതിനെ തുടർന്ന് ചിലത് അതിന് പരീക്ഷണം ചെയ്യാൻ തുടങ്ങി. പിന്നീട് 90s അത് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ, കാരണം ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു വഴിയില്ലാന്ന്, ഇതിന്റെ ഒരു ഫിലോസഫി നമുക്ക് കിട്ടുന്നു, ചില കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനം എവിടെയാണ് നമുക്ക് തെറ്റുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്നു, പക്ഷെ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും പരീക്ഷണം നടത്തി, ചിലരാന്ന് പൊട്ടി ഫളിസായിട്ടുണ്ട്. പക്ഷേ 90s ഇതിനൊരു വലിയൊരു വളർച്ച, ഒരുപാട് ചില ആളുകൾ, അത് ചിലത് നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്തിരുന്ന കാർഷിക രീതികളിൽ നിന്ന് തന്നെയാണ് ചില ആശയങ്ങൾ എടുത്തിട്ട്. അത് പ്രത്യേകിച്ച് നമുക്കറിയാലോ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കൃഷി നോക്കുകയാണെങ്കിൽ നമ്മൾ ചാണകവും പച്ചിലവളവുമാണ് മെയിൻലി കൃഷിയിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ വെണ്ണീറാണ്. പക്ഷെ അതൊക്കെ വീട്ടിലുള്ള നമ്മുടെ കയ്യിലുള്ള വച്ചിട്ട് തന്നെയാണ് നമ്മൾ കൃഷി. അപ്പൊ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ വീടും പരിസരവും മാത്രമല്ല, അവിടെ അന്ന് പൊതുസ്ഥലങ്ങൾ കുറേയുണ്ട്. ഇപ്പൊ കാടിനടുത്തുള്ളവർക്കാണെങ്കിൽ കാട്ടിൽ നിന്ന് ഇലകൾ എടുക്കാനും അങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ അന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നിറയെ മരങ്ങളുണ്ട്. ഇപ്പൊ കർഷകരൊക്കെ തന്നെ, ഇപ്പൊ എന്റെയൊക്കെ വീടുകളിൽ തന്നെ വളത്തിന് വേണ്ടിയിട്ടുള്ള മരങ്ങള് വളർത്തിയിരുന്നു. അപ്പൊ അതിന്ന് വെട്ടി ആ സമയത്ത് നമ്മൾ പാടത്ത് കൊണ്ടിടും, അല്ലെങ്കിൽ തെങ്ങിന്റെ ചോട്ടിലിടും. പിന്നീട് വലിയൊരു വിപ്ലവം പോലെ തന്നെ വന്നതാണ് ശീമക്കൊന്ന വളർത്താനുള്ള. അതെനിക്ക് നിയമസിന്റെ കാലത്താന്ന് തോന്നുന്നു, മന്ത്രിസഭയിലാണ് ആദ്യം വന്നത്. അപ്പോൾ ആ ഒരു ആശയം എന്നുള്ളത്, പിന്നെ കമ്പോസ്റ്റിംഗ്. അപ്പൊ അന്ന് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വീടുകളിൽ വന്ന് അന്ന് ബ്ലോക്കിൽ നിന്നുള്ളൊരു ഉദ്യോഗസ്ഥനാണ് വന്നിട്ട് കമ്പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുഴിയെടുക്കുന്നതൊക്കെ പറഞ്ഞു തന്നൊരു ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വാസ്തവത്തിലൊരു റിവൈവൽ പോലെയാണ്. പക്ഷെ അതിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടായി. ഇപ്പൊ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ICR ഒക്കെ തന്നെ പാക്കേജ് ഓഫ് പ്രാക്ടീസ് എങ്ങനെയാണ് കീടനാശിനി ഇല്ലാതെ കീടങ്ങളെ നിയന്ത്രിക്കുക എന്നൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞു. അപ്പൊ
1: ഗൈഡ് ലൈൻസ് ഇപ്പോ ഉണ്ട്, ആൾക്കാർക്ക് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്.
0: അതെ, ഒരുപാട് കഴിഞ്ഞൊരു 20-25 കൊണ്ട് വലിയൊരു മാറ്റം അത്തരത്തില്, ഗവേഷണ തലത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ, പൈലറ്റ് പ്രോജക്ട്സ് ഒരുപാട്. അത് കൂടുതലും സംഘടനകൾ, പല സംഘടനകളും എല്ലാ സംസ്ഥാനത്തിലും അത് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടും കൂടിയാണ് അത് വന്നത്. ഇപ്പൊ പക്ഷെ ഗവൺമെന്റ് പോളിസിയിലേക്ക് അത് വന്നിട്ടുണ്ട്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: മഹേഷിന്റെ പ്രതികാരം എന്നുള്ള സിനിമയിലെ മലമേലെ മിരി വെച്ചു ആ പാട്ട്. എനിക്കല്ല, ഞാൻ ഇടുക്കിയിൽ കുറെ കാലം വർക്ക് ചെയ്ത ആളാണ്. അപ്പോ ആ പാട്ട് കേൾക്കുമ്പോൾ ഇടുക്കിയിൽ എത്തിയതുപോലെ തോന്നും. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്, ബിജിവാൽ പാടിയത്. നല്ലൊരു പാട്ടാണ്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇപ്പോൾ മാഡം, കീടനാശിനികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും?
1: ഇതിൻ്റെ ഏറ്റവും ചാലഞ്ച് ഉണ്ടായത് രണ്ടു പേരുടെ ഭാഗത്തു നിന്നാണ്. ഒന്ന്, ഇൻഡസ്ട്രി തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ ലാഭം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളുണ്ടല്ലോ, എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് കഴിയും. രണ്ടാമത്, ഇതിനെപ്പറ്റി കാര്യമായ അറിവ് സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് വലിയൊരു ചാലഞ്ച്. അപ്പോൾ അത് അവരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് ഇത് വലിയൊരു കടമ്പയായിരുന്നു. അപ്പോൾ അത്രയും നമുക്ക് വിവരം കിട്ടിയാൽ മാത്രമേ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ചാലഞ്ച് കാർഷിക ശാസ്ത്ര മേഖലയിൽ നിന്ന് തന്നെയാണ്. അവർ എപ്പോഴും വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രത്തിന്റെ ഒരു വഴി തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ആ വഴിയിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന അത്രയൊന്നും പ്രശ്നക്കാരല്ല ഈ കീടനാശിനികൾ, അത് കൃത്യമായിട്ടുള്ള അളവിൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളതും വലിയൊരു ചാലഞ്ചാണ്. ചിലത് നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കണമെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും വേണം. ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ അതിന് ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്. അതിന് ഫണ്ട് വേണം, അതിനുവേണ്ട സംവിധാനങ്ങൾ, പൈസയാർ എന്ന് പറയുന്ന ഹോൾ സിസ്റ്റം അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്. പിന്നെ അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്യാനുള്ളതുണ്ടായി, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഫുൾ സിസ്റ്റം അതിനുവേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഭക്ഷണം ഉൽപ്പാദനം കൂട്ടണം, രാജ്യത്തെ പട്ടിണി മാറ്റണം എന്നുള്ളൊരു ആശയം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയായിരുന്നു. പക്ഷേ ഈ ജൈവകൃഷിയിലേക്ക് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. അത് വേറൊരു ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ പരീക്ഷണങ്ങൾ നടത്തിയതും വളർത്താനുള്ള ഇടപെടലുകളൊക്കെ നടത്തും വളരെ സാധാരണ കർഷകരും അവരുടെ അറിവ് അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള അതിലെ ശാസ്ത്രജ്ഞരുണ്ട് കേട്ടോ. ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കുകയാണെങ്കിൽ കൃഷിശാസ്ത്രം പഠിച്ചവരും ഇതിൻ്റെ കൂടെ നിന്നിട്ടുള്ളവരുണ്ട് ഇതിനെ മനസ്സിലാക്കാനും. അപ്പോൾ കുറേ കൂടെ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നത് 90s. അതിനൊരു കാരണം ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഭൗമ ഉച്ചകോടി നടന്നു 92. പിന്നീട് 2000s സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളൊരു ആശയത്തിലേക്ക് അത് വന്നു. അപ്പൊ കൃഷിയെയും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് അതില് മണ്ണിന്റെ ആരോഗ്യം, ജൈവ വൈവിധ്യം നിലനിർത്തല്, കർഷകരുടെ വരുമാനം ഉറപ്പാക്കല്, ഇതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് UN യുണൈറ്റഡ് നേഷൻസിന്റെ ഗോളുമാണ് അതെല്ലാം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് വാസ്തവത്തിലും ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കുറെ ശാസ്ത്രജ്ഞരും വരുന്നത്. അപ്പൊ ആ ശാസ്ത്രജ്ഞരും കർഷകരും പല സംഘടനകളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു ആശയം വളർത്താനുള്ള. അപ്പൊ പക്ഷെ ഇതിന് ഒരു സപ്പോർട്ടും ഇല്ല, ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഇല്ല, ടെക്നിക്കൽ സപ്പോർട്ട് തരാനുള്ള ആളുകളില്ല. ഒരർത്ഥത്തിൽ ജനകീയമായിട്ടുള്ള ഗവേഷണം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഇത് ഡോക്യുമെന്റ് ചെയ്യാനൊന്നും അന്ന് സാധിച്ചിട്ടില്ല. അതിന് കാരണം അതിനുള്ള സോഴ്സസ് ഇല്ല, അതിന് ആൾക്കാർ വേണമല്ലോ. അതിപ്പോഴും കുറവുണ്ട്. ഒന്ന് കർഷകർ മനസ്സിലാക്കണം, ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ താല്പര്യം ഉണ്ടായാലും അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റണം, അത് പഠിപ്പിക്കണം. ഇതിനൊക്കെ ധാരാളം സമയം വേണം. ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൃഷി വേണോ വേണ്ടയോ എന്ന് ഉള്ളൊരു സംശയത്തിലാണ് ജനങ്ങൾ, അല്ലെ? കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ട്. അപ്പൊ അതിനെ മറികടക്കണം. സേഫ്റ്റി എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് പിന്നെ നമ്മൾ വരുന്നത്. എങ്ങനെയാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക? ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിൽ കീടനാശിനിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അവിടെ ലോക്കലിൽ അവിടുത്തെ ആൾക്കാരെ എന്നെ വിളിക്കുകയാണ് അവിടുത്തെ ഇഷ്യൂ ഇടപെടാനായിട്ട്. ഞാൻ പോലും സത്യത്തിൽ ഇത്രയും മാരകമായൊരു കീടനാശിനിയാണിതെന്നൊന്നും എനിക്കതെന്ന് അറിയില്ല. അപ്പൊ അത് പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് പല വീടുകളിലും രോഗികളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ ഒന്നും ഇല്ലല്ലോ, അന്ന് കമ്പ്യൂട്ടറൊന്നും അത്ര ആയിട്ടില്ല. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും. പിന്നീട് ഡോക്ടേഴ്സും ഒക്കെ വന്ന് പഠിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നടന്ന നിയമരാഹിത്യം ഒരു വശത്തുണ്ട്, ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അതിൽ പറമേ ഒരു കീടനാശിനിക്ക് എന്തുമാത്രം ആ നിയമപരമായിട്ട് തന്നെ, ഇപ്പൊ കീടനാശിനി, ഈ കീടനാശിനിയുടെ അന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ വീഴാണ്. ഇപ്പൊ മത്സ്യങ്ങൾക്ക് തന്നെ അത് ചത്തുപോകും. കേരളത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് വെള്ളമാണ്, പുഴകളായിട്ടും കുളങ്ങളായിട്ടും തുറന്ന് അങ്ങനെ സ്ഥലങ്ങളാണ്. വാസ്തവത്തിലും കേരളത്തിൽ അത് ഉപയോഗിക്കാനേ പാടില്ലാത്തൊരു കീടനാശിനിയായിരുന്നു, പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നു. അതിനകത്തുള്ള നിയമപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ആരുപയോഗിക്കുന്നു എന്നുള്ള കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ അത് മാത്രമല്ല, അതൊരു പ്ലാന്റേഷനും കൂടിയാണ്. അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിൽ നിരോധനം ഉണ്ടായി, അതിൽ തണലും കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയുടെ വലിയൊരു ഒരു നെക്സസ് ഉണ്ട് ഇതിനകത്ത്. മാത്രമല്ല, കീടനാശിനി വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, കയറ്റുമതിയുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഇക്കോണമിയുടെയും അത് ഭാഗമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജൈവ വൈവിധ്യത്തിനെ കുറിച്ചോ കൃഷിയെ കുറിച്ചോ ഉള്ള ചർച്ചകളിൽ എന്തുമാത്രം നമുക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഇൻഡസ്ട്രി തന്നെയാണ് പവർഫുൾ ആയിരിക്കുക. അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവണം, ഡേറ്റ ഉണ്ടാവണം. ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. അത്രയും പ്രവർത്തിക്കണമെങ്കിൽ അത്രയും ഇതിന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ വേണം, അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ വികസിതമാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു സംവിധാനങ്ങളും ഇല്ലാതെ വികസിതമാകുന്നത് പോലെ തോന്നാം. കാരണം ഇപ്പം നമ്മൾ പുറത്ത് യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ ഉള്ള അവരൊക്കെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് ചില സംവിധാനങ്ങളുണ്ട്. അവിടെ ഇത് ഉപയോഗിക്കുന്ന സമയത്തിന് അവർ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഡേറ്റയുണ്ട്. നമുക്കിവിടെ ഒരു ഡേറ്റയും ഇല്ല. നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നു, അത് ചെയ്യുന്നു, അതിന്റെ ഗുണങ്ങൾ, അതായത് കീടനാശിനി അടിക്കുമ്പോൾ കർഷകർക്ക് കുറച്ച് നഷ്ടം കുറയുമല്ലോ. ഞാൻ അതിനുശേഷം പുതിയ പുതിയ കീടനാശിനികൾ വരികയാണ് ചെയ്യുന്നത്, കാരണം കീടങ്ങൾ ഇതിനെ അതിജീവിക്കാനുള്ള കഴിവ് നേടുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 10-250 കീടനാശിനികൾ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്, പിന്നെ പ്രോഡക്ട്സ് വേറെ ഉണ്ട്. വന്നു കഴിഞ്ഞു തുടക്കത്തിലുള്ള പലതും ഇപ്പൊ ഇല്ലാതെയായിട്ടുണ്ട്. ഇതൊരു ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കൃഷി വന്നു എന്നുള്ളതാണ്. അപ്പൊ കർഷകർക്ക് കൃഷിയുടെ പുറത്തുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു, അതാണ് അതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം.
0: എൻഡോസൾഫാൻ പോലെ അല്ലെങ്കിൽ ഭോപ്പാൽ പോലെ ഉള്ള ഒരു ദുരന്തം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇത്രയധികം ആൾക്കാരെ അഫക്ട് ചെയ്യുന്നു, അവരുടെ ജീവിതവും ജീവനും പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതും ഒരു സാമൂഹികമായ ശ്രദ്ധ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിലോട്ട് വരുന്നതും. അല്ലെങ്കിൽ അതെത്ര മാരകമാണെങ്കിൽ പോലും അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് അത് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു.
1: തീർച്ചയായിട്ടും
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, അത് അധികം ഞാൻ ഇപ്പൊ റേഡിയോയിൽ കേൾക്കാറില്ല, യേശുദാസ് പാടിയ കിളി ചിലച്ചു കിലുകിലേ കൈവള ചെയ്തു. അത് മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. സമസ്യ എന്നുള്ളൊരു സിനിമയാണ്, സിനിമ പോലെ ആൾക്കാർ മറന്നുപോയിട്ടുണ്ടാവും. ഒ എൻ വി കുറിപ്പ് എഴുതി, KP ഉദയഭാനു സംഗീതം കൊടുത്തൊരു പാട്ടാണ്.

0: മാഡം, ഇപ്പോൾ ഭക്ഷ്യ സുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയുന്നു നമുക്ക് ആവശ്യമുള്ള എത്രയധികം ആൾക്കാരുണ്ടോ അവർക്ക് ആവശ്യമുള്ള ഫുഡ്, ഇക്കണോമിക് ആയിട്ടുള്ള ഫുഡ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്, വിശപ്പ് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭക്ഷ്യ പരമാധികാരം എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഒരു പ്രാധാന്യമില്ല. നമുക്ക് ആൾക്കാരുണ്ടോ അവർക്ക് വിശക്കുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഫൈൻ, അല്ലാതെ നമ്മുടെ സാംസ്കാരിക തനിമയോടുകൂടി അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതെങ്ങനെയുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരുവിധം ആൾക്കാരും ആശങ്കാകുലരൊന്നും അല്ല. ഭക്ഷ്യ പരമാധികാരം എന്ന് പറയുന്നതിനോട് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് ഉള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
1: ഏറ്റവും പ്രാധാന്യം ഈ ആശയത്തിനുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലായി വരുന്നത്. കാരണം ഈ ആശയം ഒരു ഏകദേശം 25 വർഷം മുമ്പ് പല രാജ്യങ്ങളിലും, ഇപ്പൊ നേപ്പാൾ ഉദാഹരണത്തിന്, നേപ്പാൾ ഇതൊരു നയം തന്നെയായിട്ട് 2004ലാണ് തോന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലെ ചെറിയ രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ എനിക്ക് തോന്നുന്നു ബെനിൻ, അങ്ങനെ ചില രാജ്യങ്ങളിൽ അത് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലെ കുറെ ഈ സിവിൽ സൊസൈറ്റിയുടെ ഒരു പങ്കും ഉണ്ടാവും ആ ആ ആശയം എത്തിക്കുന്നതിൽ. അതിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു പോഷക ദാരിദ്ര്യം, അതിന്റെ ഒരു പ്രത്യാഘാതം തന്നെയായിട്ട് ഞാനിപ്പൊ പറയും ഇത്. പക്ഷെ ആശയം തുടങ്ങുന്നത് പക്ഷേ ഏകദേശം 95 ശേഷമാണ്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്ന സമയത്താണ് അന്താരാഷ്ട്ര തലത്തിൽ വാസ്തവത്തിലും ഈ ചർച്ചകളൊക്കെ കുറെ കൂടി സജീവമാകുന്നത്. അപ്പൊ അതിനകത്ത് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും രാജ്യങ്ങൾക്കും കർഷകർക്കും തന്നെ അവരുടെ പരമാധികാരത്തിനോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ ചർച്ച വരുന്നത്. അപ്പൊ അതിൽ ഇതെല്ലാം

0: ജൈവ വൈദ്യ സംരക്ഷണം, നമ്മുടെ ആരോഗ്യം, അങ്ങനെയുള്ള ആശയങ്ങളും, പിന്നെ സാമ്പത്തികം. കർഷകർ പല സ്ഥലം, ഇപ്പൊ ഇന്ത്യയിലടക്കം ഒരുപാട് കർഷകർ ആത്മഹത്യ ചെയ്തതും ആ സമയത്താണ്. അതിന്റെ ഒരു വലിയൊരു ഉണ്ടായിട്ടുണ്ട് പ്രശ്നം. അപ്പൊ ഇതെല്ലാം ചർച്ചയിൽ വന്നപ്പോഴാണ് ഭക്ഷ്യ പരമാധികാരം, ഭക്ഷ്യ സുരക്ഷ മാത്രം പോരാ, ഭക്ഷ്യ പരമാധികാരം എന്നുള്ള ഒരു ആശയം വേണം, ഒരു പോളിസിയായിട്ട് രാജ്യങ്ങൾക്ക് വേണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ കർഷകരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയരൂപീകരണം. മറ്റേ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയറ് സമാധാനം കിട്ടുക, അതുണ്ട്, നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രത്യേകിച്ചും ഭക്ഷ്യ സുരക്ഷയെ കുറിച്ച് ഇപ്പൊ പറയുന്നത്, പോഷക സുരക്ഷയും കൂടെ ചേർത്ത് വെച്ച് പറയുന്നത്, നമ്മുടെ കൾച്ചറിന്, കൾച്ചർ ഉണ്ടാവുന്നത് ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ജീവിത രീതികൾക്കായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ആ കൾച്ചർ നിലനിർത്തുന്ന ഒരു ഭക്ഷണ രീതിയാണ് ശരിക്കും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുക എന്നുള്ളത് ഇപ്പൊ ഒരുപാട് പഠനങ്ങൾ തന്നെ വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ റൊമാൻറ്റിക്കായി പറയുന്ന ആദിവാസികളുടെ ഒരു ജീവിത രീതിയെ കുറിച്ച്, അപ്പൊ അമേരിക്കയിൽ അങ്ങനത്തെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ അമേരിക്കയിൽ വന്ന് താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങളുണ്ട്, പല ജോലിക്കും ഒക്കെ ആയിട്ട് വരുന്നവരാണ്. അപ്പൊ അതിൽപ്പെട്ടവർക്ക് ശരിക്കും അമേരിക്കൻ ആഹാരം കഴിച്ചു തുടങ്ങുമ്പോൾ ആക്ച്വലി അവർക്കാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പിന്നീട് തിരിച്ചുപോയി പഠിക്കുമ്പോഴാണ് അവരുടെ ആഹാരം എന്നുള്ളത് അവരുടെ ആരോഗ്യത്തിന് എത്ര പ്രധാനമാണ്. ഒരുപക്ഷെ തലമുറകൾ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അഡാപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പൊ നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഉടനെ രോഗാവസ്ഥ മാത്രമല്ല, പക്ഷെ രോഗങ്ങൾ കൂടുന്നതിനൊരു കാരണം ആരോഗ്യമില്ലാത്തതും കൂടിയാണ്. അത് പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടതും കൂടിയാണല്ലോ. ഇപ്പൊ നമുക്കറിയാം WHO തന്നെ വൺ ഹെൽത്ത് എന്നുള്ളൊരു ആശയമാണ് കോവിഡ് കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നടപ്പാക്കുക? അപ്പൊ നമ്മൾ അരിയും ഗോതമ്പും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇപ്പൊ കഴിഞ്ഞ 2023 എന്തുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഒരു മില്ലറ്റ് ക്യാമ്പയിൻ തുടങ്ങുകയുണ്ടായി, വലിയൊരു ആചരണമൊക്കെ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട്. പക്ഷെ അതൊരു 10-20 വർഷമായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞ്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ റെയിൻഫെഡ് കൃഷിയാണ് കൂടുതലുള്ളത്. അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും പറ്റിയത് മില്ലറ്റ്സ് ആണ്. ഇപ്പൊ നെല്ലിനാകുമ്പോൾ കുറെ കൂടെ വെള്ളം വേണം. അപ്പൊ കേരളം പോലെയുള്ള വെള്ളം ധാരാളമുള്ള സ്ഥലത്ത് നെൽകൃഷി ചെയ്യണം. പക്ഷെ നമ്മൾ തിരിച്ച് നെൽകൃഷി ഉപേക്ഷിക്കുകയും പഞ്ചാബ് പോലെയുള്ള വരണ്ട പ്രദേശങ്ങളിൽ ജലസേചനം കൊണ്ടുവന്ന് അവിടെ അരിയും ഗോതമ്പും ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു സിസ്റ്റം സസ്റ്റൈനബിൾ അല്ല ഒന്നാമത്. അതിന്റെ ഭാഗമാണ് കർഷക ആത്മഹത്യയും. കാരണം കർഷകർ നിലനിൽക്കണമല്ലോ. കൃഷി, നമുക്ക് ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ കർഷകരില്ല. അതാണ് ഇത് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷെ കൃഷി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് വലിയൊരു റോളുണ്ട്. അപ്പൊ അവിടെയാണ് ഈ പരമാധികാരം. ഇപ്പൊ ഒരു പ്രദേശം, ഇപ്പൊ വയനാട് എന്ത് കൃഷി ചെയ്യണം എന്നുള്ളത് അവിടുത്തെ ആളുകൾക്ക് അവരുടെ സംസ്കാരവുമായിട്ടും അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ ഭക്ഷണ രീതി എല്ലാം അനുസരിച്ച് വേണം ചെയ്യാൻ. പക്ഷെ നമ്മുടെ നയം അതിനനുവദിക്കുന്നില്ല. അപ്പോ കൃഷി വകുപ്പിന് നടപ്പാക്കേണ്ട പദ്ധതികൾ വരുമ്പോൾ അവർ വേറെ രീതിയിലായിരിക്കും അതിന് ചിന്തിക്കുക. ഇതിലൊരു മാറ്റം വരണം എന്നുള്ളത് ഇന്നിപ്പോ ലോകത്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അടക്കം അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവര് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഭക്ഷ്യപരമാധികാരത്തിന്റെ ഒപ്പം തന്നെ അവർ പറയുന്ന അഗ്രോ ഇക്കോളജി എന്നാണ്. കേരളത്തിൽ ഇപ്പോൾ അഗ്രോ ഇക്കോളജിക്കൽ സൊണേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ അഗ്രോ ഇക്കോളജിക്കും പറ്റിയ കാർഷിക വൈവിധ്യം ആ പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് ഒരു ഭക്ഷ്യ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്, കഴിയുന്നത്രയും ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ കൂടുതലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാക്കിയ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അവരൊന്നും കാണുന്നില്ലല്ലോ കൃഷി. ഇപ്പം ഞങ്ങൾ തന്നെ കുട്ടികളുടെ പരിപാടി നടത്തുമ്പോൾ നെല്ല് നെൽച്ചെടി കാണാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ പശുവിനെ കാണാത്ത കുട്ടികൾ, അപ്പം ഇത് ഇവിടെ നിന്നാണ് വരുന്നത് എന്നറിയാത്തവർ, അതുകൊണ്ട് കർഷകരായിട്ടുള്ള ഒരു ബന്ധമില്ലാതെയായി പോകുന്നു. അപ്പം ഇത് കൃഷി എന്ന് പറയുന്നത് ഒരു പരസ്പര ബന്ധമാണ്. അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലും, മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഒരു വലിയൊരു, അതൊരു ആവാസ വ്യവസ്ഥയാണ്, ഒരു ഇക്കോസിസ്റ്റമാണ്. അത് മനുഷ്യന്റെ ഇടപെടൽ അല്ലെങ്കിൽ പങ്ക് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഇപ്പൊ നമ്മൾ റീജനറേറ്റീവ് ഒക്കെയുള്ള ആശയം പറയുന്നത്, നമുക്ക് ശരിക്കും നമുക്ക് പുനർ നിർമ്മിക്കാൻ കഴിയുന്നത് ചെടി വിത്ത് നടാനും ചെടികൾ നടാനും മാത്രമേ, ബാക്കിയൊക്കെ നമ്മൾ കുഴിച്ചെടുക്കല്ല, അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാം കുഴിച്ചെടുത്ത് നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും, പക്ഷെ തിരിച്ച് നമുക്ക് അതിനെ കൊടുക്കാൻ പറ്റില്ല. അത് മണലായാലും പാറയായാലും ഇനി മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതുക്കളാണെങ്കിലും നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ മനുഷ്യന് നിർമ്മിക്കാൻ അല്ലെങ്കിൽ പുനർ നിർമ്മിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് സസ്യങ്ങളും അല്ലെങ്കിൽ മൃഗങ്ങളെ നമുക്ക് വേണമെങ്കിൽ വളർത്താം.
1: പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലപാണി അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എന്ന പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946321 9496569321. ഓർക്കുക, NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ഈ വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: പുറമെ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം, ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
2: ചിങ്ങം ഒന്ന് കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ എ എസ്.
3: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റി മൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ, ആന്റിവൈറലുകൾ, ആന്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. അതായത് ആന്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ

ആന്റിവൈറസുകൾക്കും ആന്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിൻ്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആന്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആന്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആന്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക. 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധ ശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആന്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആന്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും. ഇങ്ങനെയും പ്രതിരോധ ശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധ ശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പൊ പ്രതിരോധം സിദ്ധിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കുകയും

കൂടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധ ശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് ഒരു വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ആകുമ്പോൾ ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് ഒരു വർഷം 75 ലക്ഷം പേർ പ്രതിരോധ ശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിന്റെ 12.5% പേർ പ്രതിരോധ ശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഉയർന്ന ചെലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചെലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ ആന്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആന്റിബയോട്ടിക്കുകൾ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആന്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധ ശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ 18 മുതൽ 24 വരെ ലോക ആന്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഏകാരോഗ്യ സമീപം അല്ലെങ്കിൽ വൺ ഹെൽത്ത്. മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രോഗ്രാമുകൾ, നയങ്ങൾ, നിയമനിർമ്മാണം, ഗവേഷണം എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും ആശയവിനിമയം നടത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമീപനം സഹായിക്കുന്നു. അവസാനമായി ആന്റി മൈക്രോബിയൽ പോളിസിയെ കുറിച്ചുകൂടി ഞാൻ കുറച്ച് ലഘുവായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരള സർക്കാർ ഇതിനായി ആന്റി മൈക്രോബിയൽ പോളിസി തന്നെ നടപ്പിലാക്കി വരുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ

0: വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ് അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലൊരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആന്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ മൂന്നായി തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആന്റിബയോട്ടിക്കുകൾ കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആന്റിബയോട്ടിക്കുകൾ മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആന്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്വമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഒരു പൊൻചിങ്ങം തെളിയുന്നു. മലയാള ഭാഷയുടെ സുഭഗതയുമായി കർണാടക സംഗീത പരിപാടികളും തയ്യാറാണ്. ചിങ്ങം ഒന്നാം തീയതിയായ ഇന്നു മുതൽ ചതയ ദിനം വരെ മലയാള കൃതികളാണ് രാഗാമൃതത്തിലും സംഗീതസുധയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ പരിപാടിയിൽ ഇന്ന് എൽ ശിവദർശന പാടുന്ന മലയാള കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, വി രാമസ്വാമി മൃദംഗം. ആദ്യം ചൊല്ലേറും പുഴിക്കരയിൽ എന്നാരംഭിക്കുന്ന കെ സി കേശവപിള്ള രചിച്ച കൃതി, രാഗം മോഹനും മിശ്രചാപ്പ് താളം.

ഇനി സ്വാതി തിരുനാളിന്റെ രചനയിൽ ബിഹാഗരാഗത്തിൽ ഇളമറിമാൻ നയനി എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം.

അവസാനമായി ഭാഗേശ്വരി രാഗത്തിൽ ഭജനം ചെയ്യുവിൻ കൃഷ്ണപാദം എന്നാരംഭിക്കുന്ന മഹാകവി കുട്ടമ്മത്ത് രചിച്ച കൃതി ആദിതാളം.

ഇതുവരെ കേട്ടത് എൽ ശിവദർശന പാടിയ മലയാള കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, വി രാമസ്വാമി മൃദംഗം.

0: പ്രേക്ഷകർക്ക് ഞാനറി ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി പറയുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടി 9496569631. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: കർഷക കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കും. ഈ തുക 2,000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളായി 4 മാസം കൂടുമ്പോൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നു. നിങ്ങളുടെ കൃഷി ചെലവുകൾക്ക് ഈ തുക പ്രയോജനപ്പെടുത്താം.

0: വിജയികളുമായി പിട്ടാമ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
3: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: August 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
7: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.
8: ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി, സ്വർണം വിളയുന്ന കാലമായി.
0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
9: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
9: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
10: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
11: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, 9495959321. സ്റ്റുഡിയോയിൽ രമ്യ ഗിരിജയോട് സംസാരിക്കുന്നത് ഫഹദ് റാസ.
1: നമസ്കാരം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ സായുധ സേനയിലെ ഒരു കരിയർ, നേതൃപരമായ പദവിയിലുള്ള ഉയർന്ന ഉദ്യോഗം, അത് നേടാൻ അവസരം തേടുന്നവർ ഒരുപാടുണ്ട്. സ്കൂൾ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ പ്രതിരോധ സേനയിൽ ഒരു നല്ല കരിയർ സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത്, സ്കൂൾ കാലത്ത് എന്തൊക്കെ ചെയ്യാം, ഇതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ കൂടുതലായി അറിയാനുണ്ടാകും. ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവേശന പരീക്ഷയെക്കുറിച്ചാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി അഥവാ NDA, അതിന് എങ്ങനെ തയ്യാറെടുക്കാമെന്നാണ്. അതോടൊപ്പം ഡിഫൻസ് മേഖലയിലെ മറ്റ് തൊഴിലവസരങ്ങളെക്കുറിച്ചുകൂടി സംസാരിക്കുന്നുണ്ട്. ആദ്യം NDA എന്നത് എന്താണ്, പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: താങ്ക് യു. നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുമ്പോഴത്തേക്കും വേൾഡിലെ തന്നെ ആദ്യത്തെ ട്രൈ സർവീസ് അക്കാഡമിയാണ്. ട്രൈ സർവീസ് അക്കാഡമി എന്ന് പറയുമ്പോൾ ആംഡ് ഫോഴ്സിന് ട്രെയിൻ ചെയ്യുന്നതോ, അല്ലെ, അതായത് ആർമി, നേവി, എയർഫോഴ്സ്, ഈ മൂന്ന് വിങ്ങും ചേർന്ന് വരുന്ന ഒരു അക്കാഡമിയാണ് നമ്മളുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. ഇത് മഹാരാഷ്ട്രയിലെ ഖഡക്വാസ്ല എന്ന് പറഞ്ഞ് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാഡമി ഒരു വലിയ ക്യാമ്പസാണ്, ഒരു 7,000 ഏക്കർ വരുന്ന ഒരു വലിയ ക്യാമ്പസാണ്. ഈ മൂന്ന് ഫോഴ്സിലെ ഉള്ള ആൾക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നതും, മീൻസ് ട്രെയിൻ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതുമായ ഒരു സ്ഥാപനമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത്. 1949 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അക്കാഡമി നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞൊരു ചർച്ച വരികയും ഒരു ഫൗണ്ടേഷൻ സ്റ്റോണ് ഇടുകയും ചെയ്തത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേറ്റുകളോടും ഏരിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയാണ് ഏറ്റവും അധികം ഏരിയ അന്നത്തെ ബോംബെ കൊടുക്കാൻ തയ്യാറായത്. അങ്ങനെയാണ് അവിടെ വരുന്നത്. പിന്നീട് ഒരു 1955 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമലി അക്കാഡമി ആയിട്ട് തന്നെ ഒരു ഇനോഗ്രേഷൻ നടത്തുന്നത്. സോ അത്രയും പഴക്കമുള്ള ഒരു അക്കാഡമിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി.
1: ഓക്കെ. അപ്പോൾ NDAയിലേക്കുള്ള ഒരു പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫാണ്, എങ്കിലും ഒരുപാട് പേര് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആരാണ് പരീക്ഷ നടത്തുന്നത്, ഒരു വർഷം എത്ര തവണ പരീക്ഷ നടക്കുന്നുണ്ട്, ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാമോ?
2: ഓക്കെ. ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ റിക്രൂട്ട്മെന്റ്സ്, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ, NDA എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്.
1: അതെ.
2: ഇത് UPSC ആണ് നടത്തുന്നത്. നമുക്കറിയാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ സിവിൽ സർവീസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന അതേ ബോഡി തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. കുറേ ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ട്. കാരണം ഈ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ഈ നീറ്റ്, JEE അല്ലെങ്കിൽ CUET ഇങ്ങനെയുള്ള എക്സാംസ് നടത്തുന്നത് NTA ആണ്, അപ്പം അതുപോലെ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, സിവിൽ സർവീസ് പോലെ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെയാണിത്. ഇപ്പോൾ UPSC തന്നെയാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റിട്ടേൺ കണ്ടക്ട് ചെയ്യുന്നത് UPSC ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട്. അത് SSB ഇൻ്റർവ്യൂ ആണ്, അതായത് സർവീസ്
1: സെലക്ഷൻ ബോർഡ്,
2: സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതൊരു 5 ദിവസത്തെ പ്രോസസ്സാണ്
1: ഇൻ്റർവ്യൂ.
2: അതെ അതെ
1: അതെ. ഇപ്പോൾ ഈ ഒരു പ്രവേശന പരീക്ഷയുടെ കാര്യം പറഞ്ഞല്ലോ, ആദ്യം എക്സാം ആണല്ലോ റിട്ടേൺ എക്സാം, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ്? ഇപ്പോൾ UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ ഒരു പാറ്റേണിലായിരിക്കില്ല NDA എക്സാം നടത്തുന്നത്. അപ്പോൾ NDA എക്സാമിൻ്റെ, റിട്ടേൺ എക്സാമിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്?
2: NDA എക്സാം ആദ്യം തന്നെ നമ്മൾ റിട്ടേൺ എക്സാമിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞില്ല. അതായത് ഒരു വർഷം 2 തവണയാണ് ഈ പറയുന്ന NDAയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. NDA 1 എന്നും NDA 2 എന്നുമാണ് അതിനെ പറയുന്നത്. അത് ഏപ്രിലും സെപ്റ്റംബറിലുമാണ് എക്സാംസ് നോർമലി നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എക്സാം എഴുതാനായിട്ട്. പാറ്റേണ് യു പി എസ് സി പോലെ അല്ല, എൻ ഡി എക്ക് സെപ്പറേറ്റ് ആണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മൾ എൻ ഡി എക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ അവരുടെ മക്കൾക്കോ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എക്സാം എന്നും എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്നും മനസ്സിലാക്കുക. അതൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതോടുകൂടെ എക്സാമിൻ്റെ ഒരു 25% ബേർഡൻ നമുക്ക് കുറഞ്ഞു എന്ന് പറയാം. കാരണം പല ആൾക്കാരും ഇതിൻ്റെ പാറ്റേൺ അറിയാതെയാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് റിട്ടേൺ എക്സാം എന്ന്, അതായത് യു പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന റിട്ടേൺ എക്സാം രണ്ട് ലെവലാണ്. രണ്ട് ലെവലെന്ന് പറയുമ്പോൾ അതിൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട് ഒരു പേപ്പറ്, പിന്നെ വരുന്നത് ജി എ ടി എന്ന് പറയും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. 300 marks, total 900 marks ആണ് എക്സാം എന്ന് പറയുന്നത്. അതിൽ

0: മാത്സ് 300 മാർക്സിനും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 600 മാർക്സിനുമാണ് വരുന്നത്. അപ്പോൾ ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം, എത്ര മാർക്കിനാണ് എക്സാം വരുന്നത്, എന്തൊക്കെയാണ് അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദിക്കുന്ന ഒരു ഇതാണ്, ഇപ്പോൾ എലിജിബിലിറ്റി ചോദിച്ചല്ലോ. അപ്പോൾ എലിജിബിലിറ്റി പ്ലസ് ടു ആണെന്ന് പറയുന്ന സമയത്ത് ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്, സയൻസ് ആണോ കമ്പ്യൂട്ടർ. നമുക്കിപ്പോൾ ഓപ്ഷൻസ് ഉണ്ടല്ലോ, സയൻസ് കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇങ്ങനെയുണ്ട്. അപ്പം ഇതിലേതെടുത്താലാണ് നമ്മൾ എലിജിബിൾ ആവുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, NDA എന്ന് പറയുമ്പോൾ 3 സർവീസിലേക്കുമുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ആർമിയിൽ ഏത് സ്ട്രീം എടുത്ത ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം, എലിജിബിൾ ആണ് അവർ. നേവിയുടെ കേസിലും എയർഫോഴ്സിൻ്റെ കേസിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് അറിഞ്ഞിരിക്കണം എന്നുണ്ട്. ബിക്കോസ് അതൊരു ടെക്നിക്കൽ ഇത് വരുന്നത് കാരണം അതിൻ്റെ ഒരു നോളജ് ആവശ്യമാണ്. അപ്പം പ്ലസ് ടുവിന് പഠിച്ച എല്ലാവർക്കും NDAക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നേവിയോ എയർഫോഴ്സോ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോമ്പിനേഷൻ പ്ലസ് ടുവിന് എടുക്കേണ്ടി വരും.
1: പക്ഷേ അപ്പോഴുള്ളൊരു സംശയം, ഇപ്പോൾ ഏത് പ്ലസ് ടു ഏത് വിഷയം പഠിച്ച ആൾക്കും അപ്ലൈ ചെയ്യാമെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആയിട്ട് മാത്തമാറ്റിക്സ് പരീക്ഷയിൽ വരുന്നതുകൊണ്ട് പ്ലസ് ടുവിലെ പരീക്ഷ, പ്ലസ് ടുവില് മാത്സ് പഠിക്കാത്ത ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കില്ലേ?
0: മാത്സ് പഠിക്കാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാത്തമാറ്റിക്സ് കവർ ചെയ്യുന്നുണ്ട്. അതായത് 10th വരെയുള്ള ബേസ് മാത്തമാറ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, പ്ലസ് നമ്മളുടെ ഒരു പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാത്തമാറ്റിക്സും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഉണ്ട് അതിൽ. ഓൾജിബ്ര, കാൽക്കുലസ്, ട്രിഗണോമെട്രി ഇങ്ങനെയുള്ള, കാരണം ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ നോക്കുവാണെങ്കിൽ മാത്സ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി എന്നാണ് വരുന്നത്. പക്ഷേ മാത്തമെറ്റിക്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റി ഒന്നല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, മാത്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് NDA ക്വാളിഫൈ ചെയ്യാൻ ഇച്ചിരി
1: ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോകാം. നമസ്കാരം.
2: ഹലോ.
1: നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ലക്ഷ്മി എന്നാണ്. താങ്ക് യു. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, NDAയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അതോ അല്ലാതെ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് സെൽഫ് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുമോ? എന്താണ് മാമിന്റെ ഒപ്പീനിയൻ എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
0: ഓക്കെ, താങ്ക് യു ലക്ഷ്മി. ഇപ്പോൾ NDAയുടെ പ്രിപ്പറേഷൻ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമ്പറ്റേറ്റീവ് വേൾഡാണ് ഇപ്പോൾ. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കിട്ടും. ഇതിൽ ഒരു കമ്പൽസറി ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ട് വേണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽപ്പ് ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളൊരു ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ സെൽഫായിട്ട് ഇപ്പോൾ ഒരാൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു എക്സാം തന്നെയാണ് NDA. പക്ഷേ നമ്മൾ 10th class മുതൽ പ്രിപ്പയർ ചെയ്യണം. അതായത് 10th class വരെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പ്ലസ് വൺ പ്ലസ് ടുവിന് വരുന്ന സമയത്ത് ആ പറയുന്ന ടെക്സ്റ്റുകൾ, ഇവർ മെൻഷൻ ചെയ്യുന്ന സിലബസുണ്ട്, ആ സിലബസിൽ വരുന്ന സബ്ജക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിളാണ്. ഇപ്പോൾ ചോദിച്ച പോലെ ഒരുപാട് ബുക്ക്സ് അവൈലബിളാണ്, ഇൻ്റർനെറ്റിൽ ഒത്തിരി മെറ്റീരിയൽ അവൈലബിളാണ്. സോ ചെയ്യേണ്ട ഒരു കാര്യം, സോ സെൽഫ് പ്രിപ്പറേഷൻ്റെ ഒപ്പം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, മസ്റ്റായിട്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ ഒരിക്കലും ഒരു സെൽഫ് പ്രിപ്പറേഷനിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി കോമ്പറ്റേറ്റീവ് എക്സാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും മോക്ക് ടെസ്റ്റ് എഴുതിയില്ല എന്നുണ്ടെങ്കിലും ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു കോംപ്ലിമെൻ്ററി ആണ് എല്ലാം, പക്ഷേ നിർബന്ധമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ.
1: മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
2: ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു.
1: നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരീക്ഷയെ കുറിച്ചാണ്. അതിനു മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു, അതിന്റെ ഒരു ഏജ് എന്തെങ്കിലും പറയുന്നുണ്ടോ? മിനിമം ഇത്ര ഏജ് വേണം?
0: അതെ അതെ, ഏജ് ഒരു ക്രൈറ്റീരിയ. ഏജ് മാത്രമല്ല, അൺമാരീഡ് ആവണം എന്ന് അങ്ങനെ ഒരു ഇതും
1: കണ്ടീഷനുണ്ട്.
0: കാരണം 16.5 to 19.5 ആണ് പറയുന്ന ഒരു ഏജ് എന്ന ക്രൈറ്റീരിയ. പിന്നെ നമ്മളുടെ ഒരു കൺട്രിയുടെ ഇത് വെച്ചിട്ട് ദേർ ആർ ലോട്ട് ഓഫ് ഈവൻ ദോ മാരേജിൻ്റെ ഏജ് ഒരു ഇത് ആണ്, നമുക്ക് ലീഗലി ആണെന്നുണ്ടെങ്കിൽ ദേർ ആർ ഡിഫറെൻറ്റ് കസ്റ്റംസ് ആൻഡ് സിസ്റ്റംസ് വിച്ച് ഇസ് ഫോളോഡ് ഇൻ അവർ കൾച്ചർ ആൻഡ്

0: അപ്പോൾ അതുകൊണ്ടാണ് അവരത് എടുത്തു പറയുന്നത്, അൺമാരീഡ് ആവണം, 16½ to 19½ ആണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്.
1: അപ്പോൾ
0: പ്ലസ് ടു പാസ്,
1: 19½ വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവിടുത്തെ ഒരു പശ്ചാത്തലം വെച്ച് ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല.
0: ഇല്ല, പക്ഷേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ NDA പ്രിപ്പയർ ചെയ്തു, നമുക്ക് എലിജിബിൾ മീൻസ് നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ NDA കുറിച്ച് അറിഞ്ഞത് വളരെ വൈകിയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഏജ് കഴിഞ്ഞു പോയാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, CDS എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. സോ ഗ്രാജുവേറ്റ്സിന് എഴുതാനായിട്ട് സാധിക്കും. സോ സെയിം തന്നെയാണ്, ഇതേ പാറ്റേൺ തന്നെയാണ്. ഒരു വർഷത്തിൽ 2 തവണ എക്സാം നടക്കും, UPSC കണ്ടക്ട് ചെയ്യും, SSB ആണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് NDA മിസ്സായി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല.
1: പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം, ഇതിലേക്ക് രണ്ടിലേക്കും കയറുന്നത് ഒരേ പോസ്റ്റിൽ തന്നെയാണോ?
0: അതെ, ഒരേ ഏകദേശം ഒരേ പോസ്റ്റിൽ തന്നെയാണ് കയറുന്നത്.
1: അപ്പോൾ NDA ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കയറാം.
0: നേരത്തെ കയറാം എന്നുള്ളത് മാത്രമല്ല, NDA ഉള്ള അഡ്വാൻറ്റേജ്, ദേ ആർ ഗെറ്റിംഗ് എ സ്റ്റൈഫൻഡ്. ഇപ്പം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു, റിട്ടേൺ എക്സാം എഴുതി, ഈ പറഞ്ഞ പോലെ ക്വാളിഫൈ ചെയ്തു, ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തു, നമ്മൾ NDA ജോയിൻ ചെയ്യുന്നു. അപ്പം നമ്മൾ സാധാരണ ഇതൊരു റെസിഡൻഷ്യൽ UG പ്രോഗ്രാമാണ്, അതായത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ 3 വർഷം ഈ പറയുന്ന അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്. പഠിച്ചതിന് ശേഷം നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ, ലൈക്ക് വി ആർ ഓപ്റ്റിംഗ് ആർമി, നേവി, എയർഫോഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ ഇതും കൂടെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ്സ് ആണ്. അതായത് ഇപ്പോൾ ആർമി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലായിരിക്കും ഇവരുടെ ലാസ്റ്റ് 1 ഇയർ ട്രെയിനിങ് നടക്കുക. നേവി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല അവിടെയാണ് നടക്കുന്നത്. പിന്നെ എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിലാണ് ഈ 1 ഇയർ നടക്കുന്നത്. ഈ സമയത്ത് 56,100 rupees പെർ മന്ത് കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പാരൻസ് പല ആൾക്കാരും പറയാറുണ്ട് നമ്മളുടെ സാമ്പത്തിക ഒരു വലിയ പ്രശ്നമാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഇവിടെ സാമ്പത്തിക ഒരു പ്രശ്നമല്ല, മാർക്കും ഒരു പ്രശ്നമല്ല. മാർക്കിൻ്റെ സ്ട്രെസ് കുട്ടികൾക്കുണ്ടല്ലേ, 90, 85, 90, 95 കിട്ടിയിട്ടും കരയുന്ന ആൾക്കാരുണ്ട്, 99 കിട്ടിയിട്ടും വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം NDA പ്ലസ് ടു പാസ്സാണ്. സോ അവിടെ നമുക്ക് മാർക്കിൻ്റെ ഒരു വിഷയം വരുന്നില്ല. രണ്ടാമത് പൈസ ചിലവില്ല, അതായത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് എന്താ പറയുക മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുവാണ്. പ്ലസ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റും എല്ലാം നമുക്ക് റെസിഡൻഷ്യൽ ആയിട്ട് ഫ്രീ ആണ്. പ്ലസ് നമുക്കൊരു സ്റ്റൈഫൻഡ് ഇത്രയും കിട്ടും. ഈ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് ഇന്ന് നല്ലൊരു ജോലിക്ക് സാലറിക്ക് സമാനമായ ഒരു സ്റ്റൈഫൻഡ് അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും സേഫർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ AI വരുന്നു, ജോലി പോകും, അങ്ങനെ കുറേ പറയുന്നുണ്ട്. ഇതിലൊന്നും അങ്ങനെ അഫക്റ്റഡ് ആവാൻ സാധ്യതയില്ലാത്ത ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സർവീസാണ് ഈ പറയുന്ന ഇതിലൂടെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ എല്ലാവരും ആ പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ്.
1: അപ്പോൾ ഈ ആദ്യത്തെ ഒരു 3 വർഷക്കാലല്ലേ പറഞ്ഞത് ഈ പഠനം? അപ്പോൾ അവർക്ക് ഗ്രാജുവേഷൻ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
0: അവരുടെ ഗ്രാജുവേഷൻ ഇപ്പം നമ്മളിപ്പം യൂണിവേഴ്സിറ്റീസ് ഡിഫറെൻറ്റ് ടൈപ്പാണ് അല്ലേ? നമുക്കറിയാം നമ്മൾ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് MG University ഇതെല്ലാം സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ദാറ്റ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഇത്. അപ്പോൾ ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഈ പറയുന്ന NDAയിൽ ഉള്ള കുട്ടികൾ കിട്ടുന്നത്. ദാറ്റ് ഇസ് JNU ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആണ് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നത്.
1: ഓക്കെ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് കരിഷ്ണ എന്നാണ്. ഞാൻ എന്റെ ഒരു അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാണ്.
1: ചോദിച്ചോളൂ,
0: ചോദിക്കൂ.
2: എന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് എത്ര പെർസെന്റേജ് മാർക്കാണ് വേണ്ടത്?
0: NDAയുടെ അഡ്മിഷന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പ്ലസ് ടു പാസ് ആണ്, അതിൽ പ്രത്യേകിച്ച് ഒരു പെർസെന്റേജ് UPSC പറയുന്നില്ല. മാത്സ് കമ്പൽസറിയാണ്, മാത്സ് പഠിച്ചിരിക്കണം എന്നുണ്ട്. അതിൽ എക്സാമിന് മാത്തമെറ്റിക്സ് വരുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പം പ്ലസ് ടുവിന് മാത്സ് പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. എങ്കിലും നമുക്ക് NDAക്ക് എലിജിബിൾ ആണ് നമ്മൾ, അതിൽ ആർമിയിലേക്ക് മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എയർഫോഴ്സിനും നേവിക്കും നമ്മൾ എലിജിബിൾ ആണ്.
2: ആർമിയിലേക്കാണെങ്കിലും മാത്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല.
0: അതെ അതെ, കുഴപ്പമില്ല.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ ഇപ്പോൾ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495564321, 9496596321. പരിപാടി തുടരുന്നു.
1: നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ 3 വർഷം അവരുടെ പഠനം എങ്ങനെയായിരിക്കും, NDA പരീക്ഷ പാസ്സായതിന് ശേഷമുള്ള അതിനെക്കുറിച്ചാണ്. അതിനുശേഷം എങ്ങനെയായിരിക്കും ഈ ഇത്, പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്?
0: പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ അതാത് അക്കാഡമിയിലേക്ക് അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവരെ ഇത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഇവരുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ ആർ കമ്പൽസറി കോഴ്സസ് ഉണ്ട്, ഫൗണ്ടേഷണൽ കോഴ്സസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ഓപ്ഷണൽ കോഴ്സസ് ഉണ്ട്. അപ്പം ഈ കമ്പൽസറി കോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സബ്ജക്ട്സ്, നമ്മൾ ഗ്രാജുവേഷൻ എടുക്കുന്ന എല്ലാ സബ്ജക്ട്സും വരും. പിന്നെ ഇത് കൂടാതെ മറ്റുള്ള ഡിഗ്രിയിൽ നിന്നുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് മിലിറ്ററിയുടെ ഹിസ്റ്ററി, പിന്നെ വെപ്പൺസ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ട്രെയിനിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന സ്പെസിഫിക് സബ്ജക്ട്സ് ആണ് ചൂസ് ചെയ്യുന്നത്, BA ലിബറൽ ആർട്സ് ആണോ സയൻസ് ആണോ BTech ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവർക്കൊരു ഗ്രാജുവേഷൻ എല്ലാം അവാർഡ് ചെയ്തതിന് ശേഷം ദേ വിൽ ബി അറ്റാച്ച്ഡ് ആസ് എൻ ഓഫീസർ, ബേസ് ലെവൽ ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇമീഡിയറ്റ്ലി, അതായത് ജോലിയുടെ ഒരു അൺഎംപ്ലോയ്മെൻ്റ് ഇഷ്യൂ ഇവിടെ വരുന്നില്ല, കാരണം പഠിച്ച് കഴിയുന്നു നേരെ ജോലിയിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 56,000 to 1,77,500 ഒക്കെയാണ് ബേസ് വരുന്നത്, ബേസിക് സാലറി വരുന്നത്. ഇത് കൂടാതെ അറിയാമല്ലോ
1: ഇപ്പോൾ
0: ഒരുപാട് അലവൻസസ് ഉണ്ട്, അതായത് DA, പിന്നെ ഇവർക്ക് ഹൗസിൻ്റെ അലവൻസസ് ഉണ്ട്, പിന്നെ കുറേ റിസ്ക് അലവൻസസ് ഉണ്ട്, ഫ്ലൈയിങ് അലവൻസസ് ഉണ്ട്, യൂണിഫോം അലവൻസ്, അങ്ങനെ കുറേ അലവൻസസ് വരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഈസ് ഓൾവേസ് ടേക്കൺ കെയർ ഇൻക്ലൂഡിങ് ദ ഫാമിലി, അങ്ങനെയുണ്ട്. പിന്നെ മെസ്സിൻ്റെ അലവൻസ്, അങ്ങനെ കുറേ അലവൻസസും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് അവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മൾ സാധാരണ ഡിഗ്രി കഴിയുമ്പോൾ പിന്നെ മിക്കവാറും ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ് PG പോകും, അത് കഴിയുമ്പോൾ ജോലിയുടെ ഒരു ഇതാണ്, ഇനി എന്ത് ജോലി കിട്ടും, എങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു ഒറ്റ എക്സാം കംപ്ലീറ്റ് കൺഫ്യൂഷനെയും മാറ്റുന്ന ഒരു എക്സാമാണ്. നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, ഈ എക്സാം ക്വാളിഫൈ ചെയ്ത് നമ്മൾ ട്രെയിനിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് സെറ്റ്, ടെൻഷൻ്റെ ആവശ്യമില്ല.
1: ശരി, ഓക്കെ. നമുക്കൊരു കോളറുണ്ട്. ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
1: ഹലോ, ആകാശവാണി പരിപാടിയിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ.
4: എന്റെ പേര് പ്രദീപ്.
1: പ്രദീപ് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
4: പാപ്പനംകോട്. പാപ്പനംകോട്.
1: ശരി, ചോദിച്ചോളൂ.
4: മാഡം, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് സർ.
4: ഞാൻ എന്റെ മകൻ MSc സൈക്കോളജി സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ.
0: ഓക്കെ.
4: 23 വയസ്സുണ്ട്. അപ്പൊ നമുക്ക് NDAയിലേക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അപേക്ഷ കൊടുക്കാൻ അപേക്ഷിക്കാൻ പറ്റുമോ?
0: അപേക്ഷിക്കാനായിട്ട് പറ്റില്ല സർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാഷണൽ ഡിഫൻസ് അക്കാഡമിയില് ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പം 16.5 മുതൽ 19.5 വരെയാണ് ഏജ് പറയുന്നത്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് ആണ്. അതിനും ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഏജിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇനി ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ സൈക്കോളജി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിഫൻസിൻ്റെ കരിയർ ഓപ്ഷൻസ് ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെ ഒക്കെ നോട്ടിഫൈ ചെയ്യാറുണ്ട്. ആ സമയത്ത് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഏജും ബാക്കിയുള്ള ക്രൈറ്റീരിയയും നമുക്ക് ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എലിജി മീൻസ് ഈ പറയുന്ന ആംഡ് ഫോഴ്സിലേക്ക് നമുക്ക് കയറാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ NDAയിൽ ഓപ്ഷൻ ഇല്ല. അത് അവർ നോട്ടിഫൈ ചെയ്യും. ഇപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയും ഈ പറയുന്നൊരു ഏജ് ക്രൈറ്റീരിയ ആയിരിക്കണം എന്ന് പറയാറുണ്ട്. അത് അവർ നോട്ടിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഡിക്ലെയർ ചെയ്യുന്നത്.

0: നമുക്ക് ഈ സൈക്കോളജിക്ക് തന്നെ ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും അല്ലേ?
1: സൈക്കോളജിയുടെ അല്ല, ഇപ്പൊ ജനറൽ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരാറുണ്ട്. സൈക്കോളജി എക്സാക്ട്ലി വളരെ റെയറാണ് അങ്ങനെ വരുന്നത്. ഇപ്പൊ ലോയൊക്കെ വരാറുണ്ട്. ഇപ്പൊ ലോയുടെ ഒരു ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു, ജാഗ് എന്ന് പറഞ്ഞിട്ട്, ഷോർട്ട് സർവീസ് കമ്മീഷൻ. അതുപോലെ സൈക്കോളജി സ്പെസിഫിക്കലി വിളിക്കുന്നത് കുറവാണ്, ബട്ട് സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്.
0: ഇത് രണ്ട് കോഴ്സ് കൂടി കാണും, ഡിസാസ്റ്റർ മാനേജ്മെന്റും സൈക്കോളജിയും കൂടി ഒരുമിച്ചാണ്, ഒറ്റ കോഴ്സാണ് സർട്ടിഫിക്കറ്റ്, രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്.
1: ഓക്കെ സാർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, ഇന്ന് ഐ തിങ്ക് ഡേറ്റ് കഴിഞ്ഞു എന്ന് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല, ഒരു ആർമിയുടെ ഒരു ഇന്റേൺഷിപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഡേറ്റ അനലിറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 15 ആയിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആർമി ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ചെക്ക് ചെയ്യുക, അപ്പൊ അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും 75 ദിവസം ആർമിയുടെ ന്യൂഡൽഹിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഒരു അവസരമുണ്ട്. അതിൽ 75 ദിവസത്തിൽ 60 ദിവസം ന്യൂഡൽഹിയിലും 15 ദിവസം വർക്ക് ഫ്രം ഹോമും ആണ്. ഈ കുട്ടികൾക്ക് 75,000 രൂപ സ്റ്റൈഫൻഡ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാർ അതൊന്ന് ഗൂഗിൾ ചെയ്ത് മകനോടൊന്ന് നോക്കാൻ പറയുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സാർ ഗൂഗിളിൽ ആർമി ഇന്റേൺഷിപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അതിൽ അപ്പൊ തന്നെ വരും. ഇന്റേൺഷിപ്പ് ഡോട്ട് gov.in എന്തോ ആണ് അതിൽ വരുന്നത്. എക്സാക്ട്ലി പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ അത് കിട്ടും നമുക്ക്. ആർമി ഇന്റേൺഷിപ്പ് എന്ന് കൊടുത്തിരുന്നാൽ മതി.
2: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു സർ.
2: നമ്മൾ സംസാരിച്ചത് ഈ ട്രെയിനിങ് സക്സസ്ഫുള്ളാക്കി പൂർത്തിയാക്കി കഴിഞ്ഞാലുള്ള കാര്യം, ഇൻ കേസ് ഈ ഒരു 3 വർഷത്തിൽ ഈ ഒരു ട്രെയിനിങ് സക്സസ്ഫുൾ അല്ലാത്തൊരവസ്ഥ വരുന്നുണ്ടോ വരാറുണ്ടോ?
1: വന്നുകഴിഞ്ഞാൽ
2: എന്ത് ചെയ്യും?
1: വരാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ കുട്ടികളെല്ലാവരും വലിയൊരു ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇമോഷണലിയും ഫേസ് ചെയ്യുന്നില്ല, ഫിസിക്കലിയും ഫേസ് ചെയ്യുന്നില്ല ഇന്നത്തെ കാലത്ത്. അപ്പം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ആക്ച്വലി മോർ പാമ്പേർഡ് എന്ന് പറയാം കുട്ടികൾ. അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള, ഇപ്പം ഇതൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലല്ല മക്കളെ, സ്ട്രിക്റ്റ് എന്നല്ല ഞാൻ എനിക്കത് പറയേണ്ടത്, ഡിസിപ്ലിൻഡ്, ചിട്ടയായ ഒരു ജീവിത ശൈലിയുണ്ട്. ഇപ്പൊ അവര് ഒരു ആർമിയിൽ ലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. റൈറ്റ് ടൈം എന്ന് പറയുന്നത് ആണ് അവരുടെ, എന്താ പറയുന്നത്, ഏർലി എന്ന് പറയുന്നതാണ് റൈറ്റ് ടൈം അവരുടെ. നമ്മളൊരു 10 എന്ന് പറഞ്ഞാൽ ഒരു 9:55 എത്തുന്നതാണ് അവരുടെ റൈറ്റ് ടൈം. 10 എത്തുന്നത് പോലും റൈറ്റ് ടൈം അല്ല. സോ ഇങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പം എന്ത് പറ്റുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളിപ്പോൾ ഇതെല്ലാം ക്വാളിഫൈ ചെയ്തിട്ട് കുട്ടികൾ കയറുമ്പോൾ ഇവർക്ക് ഈ ട്രെയിനിങ് പീരീഡിൽ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ വരും. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ജേണിയാണ്. എഴുന്നേൽക്കുന്നു, പിന്നെ യൂണിഫോം ഇത് ചെയ്യുന്നു, അവർ ഗ്രൗണ്ടിൽ എക്സസൈസിന് പോകുന്നു, തിരിച്ചു വരുന്നു, ക്ലാസ്സിന് പോകുന്നു. സോ എവറിത്തിങ് ഈസ് പാക്ഡ്. അപ്പം ഈ ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇനിഷ്യലി പ്രശ്നമാവാം. അപ്പോൾ ഇത് പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചില പാരൻസ് പറയും കുഴപ്പമില്ലെങ്കിൽ പോര് എന്ന് പറയും, ചില പാരൻസ് പറയും കുറച്ചും കൂടെ നോക്കൂ എന്ന് പറയും. ഇപ്പം ഈ പോരെന്ന് പറയുമ്പോൾ ഇനിഷ്യലി പെട്ടെന്ന് കുട്ടികൾക്ക് അത് വിട്ടിട്ട് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇത് 1 ഇയറാണ്, ഇനിഷ്യൽ 1 ഇയറിൻ്റെ ഉള്ളിലാണ് ഈ ഡ്രോപ്പ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ അങ്ങനെ ഡ്രോപ്പ് വരാറില്ല. പിന്നെ വരുന്ന
2: ശീലമായിക്കോളും.
1: ആ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ഇപ്പം ഒത്തിരി പരാതികൾ ആൾക്കാർ പറയുന്നുണ്ട്, സ്ക്രീൻ അഡിക്ഷൻ പറയുന്നുണ്ട്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, ഒരുപാട് കംപ്ലയിൻറ്റ്സ്. ഇപ്പം ഒരു കരിയർ കോച്ച് എന്നുള്ള നിലയ്ക്ക് ഒത്തിരി പാരൻസിനെയും കുട്ടികളെയും ഞാൻ കാണുന്നതാണ്. അപ്പം ഇങ്ങനെ കുറേ പരാതി വരും. ഈ പരാതികളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാജുവേഷൻ കാലഘട്ടമാണ് NDA എന്ന് പറയുന്നത്. സമാധാനം, പാരൻസിനും സമാധാനമാണ്, കുട്ടികൾക്കും സമാധാനമാണ്, എല്ലാം കൊണ്ടും. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, ജോലിയെക്കുറിച്ച് ചിന്തിക്കണ്ട, കാശിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഒരു അൺസർട്ടനിറ്റി ഇല്ല എഡ്യൂക്കേഷനിൽ.
2: മാത്രമല്ല ഒരു വ്യക്തി എന്ന രീതിയിൽ ശാരീരികമായും മാനസികമായും പരമാവധി ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതും സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതും ഈ ജോലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്.
1: അതെ അതെ അതെ അതെ. അപ്പൊ കുഞ്ഞിലെ, ഇപ്പൊ നമ്മള് സ്കൂളിൽ ശരിക്കും പറഞ്ഞ ഒരു 8-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേ കുട്ടികൾക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ അവർ ക്വാളിഫൈ ചെയ്യാം, ചിലപ്പോൾ ചെയ്യില്ല, പക്ഷെ അവരുടെ ലൈഫ് മാറും. ഈ 8-ാം ക്ലാസ് മുതൽ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിട്ട്, നമ്മളൊരു ഫിസിക്കലി, ഇപ്പം അറിയാലോ ഒത്തിരി കുട്ടികൾ ഒബീസാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു, അവർ മൊബൈൽ കാണുന്നു, ടി വി കാണുന്നു, അവർക്ക് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് ഈ പറയുന്ന കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരും. ആ കുട്ടിയുടെ ഫിസിക്കൽ നേച്ചറും മാറും, ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ അപ്രോച്ച് മാറും കാര്യങ്ങളോടുള്ള, അതായത് ഒരു ഡിസിഷൻ

0: നമ്മൾ റിട്ടേൺ കഴിഞ്ഞ് എസ് എസ് ബിയുടെ ഇൻ്റർവ്യൂവിന് പോകുന്നു. അത് കഴിയുന്ന സമയത്ത് ഈ മെഡിക്കൽ ഒരു പ്രശ്നമാണ്, മെഡിക്കൽ പ്രശ്നമാണെന്ന് പറയുമ്പോൾ വിഷൻ നമുക്ക് ഒരു പ്രശ്നമാണ്. വിഷൻ അത് അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, ആ ക്രൈറ്റീരിയയുടെ ഉള്ളിൽ വരണം. കാരണം നമ്മൾ ഇപ്പോൾ എയർക്രാഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നേവിയുടെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിഷൻ ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഹൈറ്റ്, ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് വേണം, അതെല്ലാ ഇതിലും ഡിമാൻഡ് ചെയ്യുന്നൊരു ഇതാണ്. പക്ഷേ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 157 സെൻറ്റിമീറ്റർ മിനിമം വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇതിൽ റിലാക്സേഷൻ കൊടുക്കുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാരും, ബിക്കോസ് ദേ ആർ ജനറ്റിക്കലി അവരൊരു കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞ നേച്ചറാണ്. സോ അവർക്ക് റിലാക്സേഷൻ ഉണ്ട്.
1: മാത്രമല്ല ജെൻഡർ അനുസരിച്ച് ഉണ്ടാക്കാൻ സാധിക്കും,
0: ജെൻഡർ അനുസരിച്ചും ഉണ്ട്. ഫീമെയിൽസിനും ഹൈറ്റ് ഇത്രയും വേണ്ട എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്.
0: ഓക്കെ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് ബിന്ദു ആണ്.
1: ചോദിച്ചോളൂ.
2: പി ടി പി നായറിൽ നിന്ന് വിളിക്കുകയാണ് മാഡം.
0: പറയൂ മാം.
2: എന്റെ മകൻ ഇപ്പോ 10ാം ക്ലാസ്സിലാണ് മാഡം.
0: ഓക്കെ.
2: അപ്പോഴത്തേക്കും ചെറിയ ഹൈപ്പർ പ്രോബ്ലം ഉള്ള കുട്ടിയും കൂടിയാണ്.
0: എന്ത് പ്രോബ്ലം ആയിരുന്നു മാം?
2: ഹൈപ്പർ, ചെറിയ തോതില്
0: ഹൈപ്പർ ആണോ? ഓക്കെ ഓക്കെ
2: മാഡം.
0: തീർച്ചയായിട്ടും അപേക്ഷിക്കാം. ഹൈപ്പർ എന്ന് പറയുന്നത് അത് മെയിൻലി ഇപ്പം ഹൈപ്പർ ആക്ടിവിറ്റി വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പം ഈ പറയുന്ന കുട്ടിയുടെ എനർജി എക്സോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആ കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഹൈപ്പർ ആയിട്ട്, അതായത് എനർജി കൂടുതലാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക്. സോ അവരെ നമ്മൾ നല്ല ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അവരുടെ എനർജി നമുക്ക് ഡ്രെയിൻ ഔട്ട് ആവും. അപ്പൊ അങ്ങനെയാണ് ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മിക്ക കുട്ടികളെയും നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അവർക്ക് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് NDA. പ്രിപ്പറേഷൻ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും, കാരണം അത്യാവശ്യം ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ആവശ്യമാണ്. സോ അപ്പം അത് അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ 10ാം ക്ലാസ് ആണെങ്കിൽ റൈറ്റ് ടൈം ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. 10th കഴിഞ്ഞ് ഇപ്പോൾ ഈ 10th തന്നെ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം തന്നെയാണ് NDA. നമുക്ക് ഇതിൽ +2 അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. +2 ആണെങ്കിലും ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്, 16.5 വയസ്സ് മുതൽ 19.5 വയസ്സ് വരെയാണ് ക്രൈറ്റീരിയ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ +2 പഠിക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതില് നമ്മൾ NDA നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂനെയിലാണ് പഠിക്കേണ്ടി വരിക. 3 വർഷത്തെ ഗ്രാജുവേഷൻ നമ്മൾ പൂനെയിൽ പഠിക്കണം. അത് കഴിയുമ്പം നമുക്ക് കേരളത്തിലുള്ള ഓപ്ഷൻ, നമ്മൾ നേവിയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എഴിമലയിലാണ് ഈ നേവൽ അക്കാഡമി ഇരിക്കുന്നത്. പിന്നെ 1 വർഷം അവിടെ നമുക്ക് ട്രെയിനിങ് എടുക്കാം.
1: NDA പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന് ആയിരിക്കും ചോദിച്ചത്.
0: ആണോ? NDA പ്രിപ്പറേഷൻ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് മാം. അത് നമുക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് അറിയാം, ഓൺലൈനും ഓഫ്ലൈനും അങ്ങനെ ഒരുപാട് അക്കാഡമീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.
1: നമ്മൾ ഇപ്പോൾ ഇവർ ചോദിച്ച ചോദ്യം തന്നെ, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ +1, +2 കടന്നിട്ടുള്ള ആളുകൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ ഒരു ഏജിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ട മേഖല ഏതായിരിക്കും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലേ?
0: ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, പാറ്റേൺ ഓഫ് ദി എക്സാമിനേഷൻ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതായത് എത്ര മാർക്കിന് വരുന്നു, 900 മാർക്സിനാണ് വരുന്നത് എന്നുള്ള പാറ്റേൺ മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ പറയുന്ന മാത്തമെറ്റിക്സ് 180 ക്വസ്റ്റ്യനാണ് വരുന്നത്. ഓക്കെ, ഈ 180 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്സ് വെച്ചിട്ടാണ് കിട്ടുന്നത്. അതായത് റൈറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന ഓരോ ശരി ഉത്തരത്തിനും 2.5 മാർക്ക് നമുക്ക് കിട്ടും. എന്നാൽ അത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -negative mark അപ്പോൾ 0.85 കുറയും അതിൽ നിന്ന്. ഇതാണ് മാത്സിൻ്റെ പാറ്റേൺ. ഇനി നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 600 മാർക്കിനാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇംഗ്ലീഷും വരുന്നത്, ജനറൽ നോളേജും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത്. ഇത് ഒരു റൈറ്റ് 4 മാർക്കാണ്. ഒരു ശരി ഉത്തരം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ആക്കിയാൽ 4 മാർക്ക് കിട്ടും. അതേസമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ -1.33. ഇത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും അങ്ങ് ആൻസർ
1: ചെയ്ത് പോകും,
0: അറ്റൻഡ് ചെയ്ത് പോകും. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സബ്ജക്റ്റ് മനസ്സിലാക്കണം. ഇപ്പം ജനറൽ ആപ്റ്റിറ്റ്യൂഡ്
1: ടെസ്റ്റിൽ വരുന്ന

0: നിങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്.
1: ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് 10th വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ജനറൽ നോളേജസ് ആണ് വരുന്നത്. അത് ഹിസ്റ്ററി ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ജനറൽ സയൻസ് ആവട്ടെ, നമ്മളെല്ലാവരും ഇപ്പം ഒരു പെട്ടെന്ന് ഇപ്പം കേൾക്കുന്ന കുട്ടികൾ, ഇപ്പം ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സെല്ല്. നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണും പവർ ഹൗസ് ഓഫ് സെൽ എന്താണ്. ഇത് നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ് മൈറ്റോകോൺഡ്രിയ. അപ്പം അത് മുതൽ, ആ ബേസ് മുതൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവണം എന്നുള്ളതാണ്. അപ്പം ഇത് പഠിക്കുന്നതിനൊരു ഒരു പാറ്റേൺ ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം.
0: നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: എന്റെ പേര് ദീപ, ഞാൻ നെയ്യാറ്റിൻകര എന്നാണ് വിളിക്കുന്നത്.
1: ആ പറയൂ.
0: പറയൂ ദീപ.
2: എന്റെ മോൻ ഇപ്പം 7th ക്ലാസ്സിലെ, അവൻ മാത്സ് നല്ലപോലെ പഠിക്കുന്നുണ്ട്.
1: ഓക്കെ.
2: പക്ഷേ അവന് കണ്ണാടി വെച്ചിട്ടുള്ളത് കൊണ്ട് അവന് എൻഡിഎയിൽ ചേരാൻ പറ്റുമോ ഇല്ലേ എന്നൊരു വലിയൊരു ഇതുണ്ട്.
1: മാഡം, ഇതിൽ കണ്ണാടി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം, നമ്മൾ കണ്ണാടി വെക്കുന്നത് പല റീസൺസ് ഉണ്ടാവാം. നമുക്ക് കണ്ണാടി വെക്കുന്നത് ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, വേറെ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാം. അപ്പം ഇതിൽ NDA സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പം ചില ഇതിന് 6x6 ആണ്, 6x9 ആണ്, പിന്നെ ചിലത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൺസിഡർ ചെയ്യും. ഇതിൽ തന്നെ മെയിനായിട്ടും സ്പെക്ടക്കിൾ, അതായത് കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാത്തത് എയർഫോഴ്സിൻ്റെ ഇതിൽ കൺസിഡർ ചെയ്യാറില്ല, ബാക്കിയുള്ള ആർമിയിലൊക്കെ കൺസിഡർ ചെയ്യും. ഓക്കെ. പക്ഷേ വിഷൻ ഡിപ്പെൻസ് ആണ്. എന്താണ്
0: കണ്ണിൻ്റെ
1: അതെ, നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാം, ഇതിപ്പോ നമ്മൾ ലേസർ വഴി എന്തെങ്കിലും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെയ്യുവാണെങ്കിൽ എലിജിബിൾ ആണ്. അപ്പോ ഇപ്പം 7th ക്ലാസ്സിൽ ആയതുകൊണ്ട് നല്ല ഒരു നമ്മളിപ്പം ഒപ്റ്റോമെട്രീഷ്യൻ, അതായത് ഒരു കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അവരടുത്ത് എന്താണ് ശരിക്കുള്ള പ്രശ്നം, ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതായത് അവർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണാടി വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്നു, നമ്മളൊരു ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണാടിയിൽ മിസ്റ്റ് വരും, പിന്നെ വിയർക്കുമ്പം ഈ കണ്ണാടിയുടെ ഒരു ഇഷ്യൂ, അങ്ങനെ ഈ ഒരു കണ്ണാടി നമുക്കൊരു തടസ്സമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത്. അപ്പം അതിൽ അവർ കറക്റ്റായിട്ട് മോനിനി 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്, ആ സമയത്ത് കറക്റ്റായിട്ടും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് വിഷനിൽ അവർ അംഗീകരിക്കാത്തതെന്ന്. അപ്പം അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പം പ്രിപ്പറേഷൻ ഒരു ഇത് കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാതിരിക്കേണ്ട, തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറയുക എക്സാമിന്. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കണ്ണാടിയുടെ കാര്യങ്ങളും മറ്റും ഓർത്ത് മീൻസ് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ അതിനെ കുറിച്ച് ഓർക്കണ്ട, പ്രിപ്പയർ ചെയ്യട്ടെ.
0: നമ്മുടെ NDA പരീക്ഷയിൽ ജനറൽ എബിലിറ്റി ടെസ്റ്റിന്റെ വലിയൊരു ഭാഗം വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണല്ലോ,
1: അതുമായി
0: ബന്ധപ്പെട്ട്. അപ്പോ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം?
1: ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു 7 to 8 months ഉള്ള ഒരു കറണ്ട് അഫയേഴ്സാണ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഏപ്രിലാണ്, ഇപ്പം സെപ്റ്റംബറിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ നമ്മൾ ഓഗസ്റ്റിന് പുറകിലേക്ക് ഒരു 6-7 months നോക്കുക എന്നുള്ളതാണ്. അതിൽ ഈ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഭയങ്കര ലിങ്ക്ഡാണ്. ലിങ്ക്ഡ് ഇൻ ദ സെൻസ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ
0: കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ജനറൽ നോളജാണ്
1: വരുന്നത്. എക്സാമ്പിൾ, ഇപ്പം ഒരു ഇപ്പം NDA തന്നെ എന്തെങ്കിലും ഒരു ഇപ്പം ഫീമെയിൽസിന് അലോ ചെയ്തു എന്ന് സുപ്രീം കോർട്ടിൻ്റെ ഒരു നോട്ടി മീൻസ് റൂള് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ്, ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ന്യൂസ് വന്നു. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സാണ്. എന്താണ് ആ ന്യൂസ്, അല്ലെങ്കിൽ എന്ത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് വന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു ആ കേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സാണ്. ഇതേ സമയത്ത് ഇവർ ചോദിക്കും NDA എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ന്യൂസ് പേപ്പറിൽ വരുന്നതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നമ്മൾ നോക്കണം ജനറൽ നോളജിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിനെ പലതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം നാഷണൽ ന്യൂസസ് ക്വസ്റ്റ്യൻസ് വരാം, ഇൻ്റർനാഷണൽ ന്യൂസസ് വരാം, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വരാം, എക്കണോമി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം, പിന്നെ മേജർ വരുന്നത് GK. കറണ്ട് അഫയേഴ്സിനും ഏറ്റവും കൂടുതൽ നമ്മൾ കുറച്ച് സ്ട്രെസ് ചെയ്യേണ്ടത് ഡിഫൻസ് റിലേറ്റഡ് ആണ്.
0: അതിലേക്ക് നമുക്ക് വരാം. നമുക്കൊരു കോളർ ഉണ്ട്.
1: ഓക്കെ,
0: നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
0: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
3: ഹലോ, ഞാൻ സതീശാണ്, ഇടമംഗലം.
0: ചോദിച്ചോളൂ.
1: പറയൂ സാർ.
3: ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ്.

0: എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് NDA ടെസ്റ്റ് ചെയ്ത് അവര് പാസ്സായി കഴിഞ്ഞാല് അവരവിടെ ഇങ്ങനെ കട്ട് ഓഫ് മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും?
1: ഏതിനനുസരിച്ച്? നമ്മൾ NDA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കട്ട് ഓഫ് ആണോ പറയുന്നത്? അതായത് നമ്മൾ, അതായത് പ്ലസ് ടുവിന് പഠിക്കുന്നു, NDAയുടെ എക്സാം, നമ്മൾ UPSCയുടെ എക്സാം എഴുതുന്നു, അപ്പോഴുള്ള കട്ട് ഓഫ് ആണോ ചോദിക്കുന്നത്? അപ്പം നമുക്ക് നോർമലി വരുന്നത് എന്ന് പറഞ്ഞാൽ 50% ഒക്കെയാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. 50%, അതായത് ടോട്ടൽ 900 മാർക്സ് ആണ് എക്സാം വരുന്നത്. അതിലൊരു 350, 400, 450 അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കട്ട് ഓഫിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ SSBയുടെ ഇൻ്റർവ്യൂവിന് എലിജിബിൾ ആവുകയാണ് ചെയ്യുന്നത്. റിസൾട്ടല്ല, ഫൈനൽ റിസൾട്ടല്ല, നമ്മൾ എലിജിബിൾ ആവും. എലിജിബിൾ ആവുമ്പോൾ നമുക്ക് SSBയുടെ ഇൻ്റർവ്യൂവിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതൊരു 5 ദിവസത്തെ റെസിഡൻഷ്യൽ ഇൻ്റർവ്യൂ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫർദർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ടിക്കറ്റുമായിട്ട് നമ്മളെ അവർ പറഞ്ഞു വിടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഫർദർ 3 ദിവസം കൂടെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൽ കുറേ ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. അതിനുശേഷം പിന്നെ മെഡിക്കലും എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് കുട്ടി ഫൈനലി NDAയിൽ ഗ്രാജുവേഷന് ജോയിൻ ചെയ്യുന്നത്. ഫിസിക്കല് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമല്ല ഫിസിക്കല്. വളരെ എന്താ പറയുന്നത്, ട്രെയിൻഡ് ആയിട്ട് നമുക്ക് കുറച്ച് നാളത്തെ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ഫിസിക്കല് നമുക്ക് റെഡിയാക്കി എടുക്കാം. മെഡിക്കലാണ് ഇതിലൊരു കൺസേൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അതായത് മെഡിക്കൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ചില കണ്ടീഷൻസ് ഉണ്ടാവാൻ പാടില്ല കുട്ടിക്ക്. ഇപ്പം വിഷൻ്റെ ആണ്, വിഷൻ ഇഷ്യൂ ആണെങ്കിൽ അത് എയർഫോഴ്സിന് പറ്റില്ല, നേവിക്ക് പറ്റില്ല. പിന്നെ ഈ ആർത്രൈറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ, സ്കിൻ ഡിസീസസ്, പിന്നെ ഡിസ്കിൻ്റെ കംപ്രഷൻ, ഇപ്പം നമ്മൾ കുട്ടികൾ വീണിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മീൻസ് അവർ ക്രൈറ്റീരിയയിലുണ്ട് മെഡിക്കലിൽ അവർ ചെക്ക് ചെയ്യും. അപ്പം ഇതെല്ലാം ക്വാളിഫൈ, ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടും നമുക്ക് കിട്ടും, നമുക്ക് പഠിക്കാം. എന്താ പറയുന്നത്, നമുക്കൊരു ഓഫീസർ പോസ്റ്റിലേക്ക് എത്താവുന്നതാണ്. ഫ്ലാറ്റ് ഫൂട്ട്, നോക്ക് നീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ട്രെയിൻ ചെയ്ത്, അതായത് നമുക്കതൊരു എക്സസൈസ് വഴി മാറ്റാൻ പറ്റും സാർ. പല ആൾക്കാരും കരുതുന്നത് ഇനീഷ്യലി ഫ്ലാറ്റ് ഫൂട്ട് ആണ്, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫൂട്ട് ആയതുകൊണ്ട് പറ്റില്ല എന്നാണ്. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് പല ട്രെയിനിങ് വഴി കുട്ടീനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് എക്സസൈസ് ചെയ്യിപ്പിച്ച് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ട്രെയിനിങ്സ് ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെയുള്ള പെർമനന്റ് ഇഷ്യൂസ് ഒക്കെ, അതായത് ഞാൻ പറഞ്ഞ സിവിയർ സീരിയസ് ഇഷ്യൂസ് ലൈക്ക് ആർത്രൈറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്കിന്റെ കംപ്രഷൻ മാറ്റാൻ പറ്റാത്ത കുറച്ച്, ഇപ്പൊ സ്കിൻ ഡിസീസസ് ഉണ്ട്, അലർജിക്ക് ആയിട്ടുള്ള ചില അലർജീസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അല്ലാതെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ, പിന്നെ കുട്ടി ഹൈറ്റ് കുറവാണെങ്കിൽ നേരത്തെ അറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ എക്സസൈസ് വഴിയൊക്കെ കുറച്ചൊക്കെ ആ ഒരു ഇതിലോട്ട് എത്തിക്കാൻ സാധിക്കും.
2: ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചതിൽ തന്നെ ഉള്ളൊരു കാര്യം, നമുക്ക് ഈ റിട്ടൺ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂവിന്റെ കാര്യം മെൻഷൻ ചെയ്തല്ലോ, അത് വളരെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ 5 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമല്ല. അപ്പോൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഘട്ടം എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്?
1: അതിൽ ഇനീഷ്യലി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, അതായത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആയിരിക്കും. അതായത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി എത്രത്തോളം അവെയറാണ്, നമ്മളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളല്ല, ബിക്കോസ് വി ആർ ഗോയിങ് ടു സെർവ് ദ നേഷൻ, സോ വി ഷുഡ് ബി അവെയർ എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ടോപ്പിക് അവർക്ക് കൊടുക്കും, അതിൽ അവർ എന്താ പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, പിന്നെ ഒരു ലെക്ചറായിട്ട് അവർക്ക് സംസാരിക്കേണ്ടി വരും അവരതിൽ. അപ്പം അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ, ഒരു കുറേ ടെസ്റ്റുകൾ ഉണ്ടാവും, കുറേ വേർഡ്സ് വെച്ചിട്ട് കുറേ സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം ടെല്ലിങ് യു ഡെത്ത്, എന്നിട്ട് ഞാൻ പറയുന്നത് ആ വേർഡ് പറഞ്ഞു, ഐ വിൽ ഗീവ് യു വെരി ഫ്യൂ സെക്കൻഡ്സ്, അതിനുള്ളിൽ യു ഹാവ് ടു ഫ്രെയിം എ സെൻറ്റൻസ്. ഇപ്പോൾ ഡെത്ത് എന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ചില ആൾക്കാർ ഡെത്ത് ഇസ് ഇന്നവേറ്റബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ മൈ ഡോഗ് ഡൈഡ്. അപ്പം ഇങ്ങനെ ഫ്രെയിം ചെയ്യും, പല കുട്ടികളും പല രീതിയിലാണ് ഫ്രെയിം ചെയ്യുന്നത്. ഈ ഫ്രെയിമിങ്ങിൽ തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദെയർ സൈക്കോളജി. അപ്പോൾ പിന്നെ ഓരോ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ടാവും, അത് ഒരു ഫ്ലാഷാണ്. ആ ഫ്ലാഷിൽ നമ്മൾ കണ്ട പിക്ചർ എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, വി ക്യാൻ റൈറ്റ് എ സ്റ്റോറി ഫ്രം ദാറ്റ് പിക്ചർ. അപ്പം ഇത് ഒരു കുട്ടിയുടെ സൈക്കോളജി

0: ഫിലോസഫിക്കൽ അപ്രോച്ചിനെയും അവരുടെ ഒരു സെൻസിറ്റിവിറ്റി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: ആ ഒരു അനാലിസിസ് ആണ് അതിലൂടെ
0: പ്രധാനമായിട്ടും നടക്കുന്നത്. ഇത് ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഈ പറയുന്ന ഇത് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണ്. ഇതിൽ ആദ്യത്തെ രണ്ട് ദിവസം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് ഫർദർ ടീം ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ്, അങ്ങനെ കുറേ ഉള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അപ്പം അത് പിന്നെയാണ് വരുന്നത്, ആഫ്റ്റർ 2 ഡേയ്സ് ആണ് വരുന്നത്.
1: ഓക്കെ, അപ്പോൾ ഈ ഇന്റർവ്യൂവിലേക്ക് സെലക്ട് ആവുന്നത്, ഇപ്പോൾ ഫൈനൽ ഒരു പരീക്ഷ നടന്ന് സെലക്ട് ആവുന്ന ആളുകൾ ഏതാണ്ട് ഒരു 300-350 പേരായിരിക്കും അല്ലേ? അതെ. അപ്പോൾ അതിൽ എത്ര പേരെ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യും?
0: ഇന്റർവ്യൂവിന് ഓൾമോസ്റ്റ് 6,000 ആൾക്കാരെ വിളിക്കും.
1: 6,000? ഓ, അതിൽ നിന്നാണ് ഈ 300-ലേക്ക് ചുരുങ്ങുന്നത്.
0: ആ 6,000 ഇനീഷ്യലി വരുന്ന 2 ഡേയ്സിൽ തന്നെ ഈ പറയുന്ന
1: ഒരുപാട് പേര് പുറത്താവും.
0: അത് കഴിഞ്ഞ് വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദിസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് എന്താ പകരം വെക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളത് അറ്റൻഡ് ചെയ്തിട്ട് കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ എപ്പോഴും വർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.
1: അപ്പം
0: അതെ, ഇങ്ങനെ ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് സാധാരണ കിട്ടാറില്ല.
1: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്.
0: ഓക്കെ,
1: ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: സാർ, എന്റെ പേര് അമുത.
1: ചോദിച്ചോളൂ.
2: എനിക്ക് ഒരു സംശയമുള്ളത്, മോൻ നേരത്തെ CDSന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ മാഡം.
0: അതെ അതെ.
2: മാഡം, അപ്പോഴും എനിക്ക് അറിയേണ്ടത്, മോന് PG ചെയ്തിട്ടുണ്ടായിരുന്നു മാഡം, നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസില്.
0: CDSന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ അവർ അതിൽ മെൻഷൻ ചെയ്യാറുണ്ട് എത്രയാണ് ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പൊ PG ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എലിജിബിൾ ആയിരിക്കും. UPSCയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് CDS നോട്ടിഫിക്കേഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനിൽ അവർ കൊടുക്കാറുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ എപ്പോഴാണോ എഴുതുന്നത് ആ സമയത്ത് ചെക്ക് ചെയ്യണം. പഴയ നോട്ടിഫിക്കേഷൻ വെച്ച് ചെക്ക് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ എലിജിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പാടില്ല, കാരണം ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം. അപ്പം അതുകൊണ്ട് ഈ CDSന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരിതുണ്ടെങ്കിൽ നമ്മൾ ഏത് വർഷമാണോ എഴുതുന്നത്, അതായത് ഇനി വരുന്നത് ഏപ്രിലാണ് ഇനി അടുത്ത CDS വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത് ജാൻവരിയിലായിരിക്കും. ഓക്കെ, അപ്പം മാഡം മകനോട് പറയുക, ജാൻവരിയിലെ നോട്ടിഫിക്കേഷനാണ് അദ്ദേഹം നോക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഓൾറെഡി വന്ന, ഇപ്പോൾ ജൂലൈയിൽ വന്ന നോട്ടിഫിക്കേഷൻ നോക്കുന്നത് നല്ലതാണ്. ഈ ജൂലൈയിലും ജാൻവരിയിലും വരുന്നത് വലിയ വ്യത്യാസം വരാറില്ല നോട്ടിഫിക്കേഷനിൽ. സോ ഓൾറെഡി ജൂലൈയിലെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, UPSCയുടെ സൈറ്റിലുണ്ട്, അതെടുത്തൊന്ന് നോക്കാൻ പറയുക. ഏജ് മാത്രമല്ല, ബാക്കിയുള്ള ക്രൈറ്റീരിയാസും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് നോക്കിയിട്ട് ജാൻവരിയിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറയുക, എന്നിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, താങ്ക് യു. നമ്മൾ ഇത്രയും നേരം പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് NDA പരീക്ഷയെ കുറിച്ചാണ്. പക്ഷേ അതിന്റെ NDA പരീക്ഷ ഈ മാസം, അടുത്ത മാസം വരാനിരിക്കുന്നുണ്ട് അല്ലേ?
0: September 13 NDA ഇപ്പൊ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം വരുന്നത് ഏപ്രിലാണ്. ഞാൻ പറഞ്ഞല്ലോ,
1: അതെ,
0: ഒരു വർഷം 2 തവണയാണ് എക്സാം നടക്കുന്നത്.
1: 2 തവണയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് NDA ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ അവസാനിക്കുന്നില്ല ആ ഒരു ഡിഫൻസ് മേഖലയിലേക്ക് വരാനുള്ള അവസരങ്ങൾ.
0: അപ്പോൾ
1: അതല്ലാതെ മറ്റെന്തെല്ലാം വഴികളാണ്, മറ്റെന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡിഫൻസിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ലഭ്യമായിട്ടുള്ളത്?
0: ഡിഫൻസിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് രണ്ട് വേറെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഡിഫൻസിൻ്റെ കരിയർ, ഓഫ് കോഴ്സ് നമ്മൾ ഡിഫൻസിൽ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ ഡിഫൻസിൻ്റെ കരിയറിലേക്ക് പോകുന്നു, NDA എഴുതുന്നു, കിട്ടുന്നില്ല, ദെൻ നമുക്ക് CDS എഴുതാം. പിന്നെ മിലിറ്ററി നഴ്സിംഗ് ഉണ്ട്, അവിടെ ഹൈറ്റ് ഒന്നും ഒരു ക്രൈറ്റീരിയ വരുന്നില്ല, കണ്ണാടി ഒരു ക്രൈറ്റീരിയ വരുന്നില്ല. പിന്നെ നമുക്ക് ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം, ഡോക്ടേഴ്സിന് സെർവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള അല്ലാതെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഷോർട്ട് സർവീസ് കമ്മീഷൻ വിളിക്കാറുണ്ട്, CDS ഉണ്ട്, FCAT എന്ന് പറഞ്ഞ AFCAT എന്ന് പറഞ്ഞ എക്സാംസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല എക്സാംസും എഴുതാം. ഞാൻ പറയുന്നത് ഇപ്പം NDAക്ക് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് കിട്ടിയില്ല. അപ്പം നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു അക്കാഡമിയിലേക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കുട്ടികൾക്ക് വീണ്ടും ഇവിടുത്തെ സ്റ്റേറ്റിലൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ ഒരു വിഷമം തോന്നും. കാരണം ഇത്രയും വലിയ ആഗ്രഹം, ഇത്രയും അംബീഷ്യസ് ആയിട്ട് പിന്നെ നമ്മൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണോ എന്നുള്ളത്. ഈ NDAയുടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ടോപ്പ് എൻട്രൻസ് എക്സാമിനേഷനിൽ ഒന്നാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇത് സിമിലർ ആണ്, ഇതിന് സിമിലാരിറ്റി ഉണ്ട്. സോ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഈ പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷൻ നടത്തുന്ന എക്സാമും കൂടെ അവർക്ക് എഴുതാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
1: അത് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത
0: കൂടുതലാണ്, കാരണം ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു ബേസാണ് ഈ എൻ ഡി എയുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ ഡി എ എഴുതി കിട്ടിയില്ലെങ്കിലും പേടിക്കണ്ട, വേറെ എക്സാംസും എഴുതാം.
1: ഓക്കെ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
2: സിന്ധു കണ്ണൂരാണേ. പിന്നെ മോക്കെ ബി കോം സെക്കൻഡ് ഇയർ ആണ്. പിന്നെ ഈ ആർമിയിലേക്ക് ചേരാൻ ഭയങ്കര താല്പര്യമാണ്. അന്നേരം എൻ സി സിക്ക് എല്ലാം ഉണ്ട്. അപ്പോ അത് ബി കോം എടുത്ത കുട്ടികൾക്ക് അങ്ങനെ ആക്കാൻ പറ്റുമോന്ന് അറിയാനാ.
0: ബികോം എടുത്ത കുട്ടികൾക്ക് പറ്റും മാം. അതൊരു ജനറൽ ഗ്രാജുവേഷൻ്റെ ഓപ്ഷൻസ് വരുമ്പോഴാണ് നമുക്കതിന് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ മോൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ എക്സാംസിൻ്റെയൊക്കെ ഒന്ന് നോക്കുക. അതുകൂടാതെ ഈ പറയുന്നത് പോലെ നോട്ടിഫൈ ചെയ്യാറുണ്ട്. ഇപ്പം മോൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്റേൺഷിപ്പിന് വിളിക്കാറുണ്ട് ആർമി.
1: കോഴ്സ് തീർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്.
0: ആ, തീർന്നിട്ടില്ല.
1: അപ്പോൾ ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ?
0: സെക്കൻഡ് ഇയറാണ്.
1: അപ്പോൾ ഈ 19 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അത് അപ്ലൈ ചെയ്തുകൂടെ?
0: 19.5 കഴിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ. 19.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ മാം?
2: 19 കഴിഞ്ഞ് മെയ്യിലാണ് അടുത്ത്. 18 വയസ്സാവും മെയ്യിലാണ്.
0: 18 ആവുന്നേ ഉള്ളോ?
2: 19.
0: അപ്പൊ ഇനി അടുത്ത ഏപ്രിലിലെ എക്സാം, അതായത് ജാനുവരിയിൽ ഈ പറയുന്ന 19.5 കഴിയാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ ഡി എ എഴുതാവുന്നതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് അല്ല, ബി കോമിന്റെ ഇതിലല്ല, അത് പ്ലസ് ടുവിന്റെ ബേസിസിലാണ് എഴുതുന്നത്
2: ഗ്രാജുവേഷൻ.
0: അല്ല, അപ്പൊ ആംഡ് ഫോഴ്സിന് ആർമിയിലേക്ക് എലിജിബിൾ ആണ്. അതെ അതെ അതെ. ഇത് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്ന സമയമുണ്ട്, ആ സമയത്തേക്ക് 19.5 കഴിയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ഡേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജാനുവരിയിൽ ഇത്ര വയസ്സ് കഴിയാൻ പാടില്ല. അപ്പം മെയ്യിൽ 19 ആണ് എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അടുത്ത ഈ വരുന്ന ഇതിൽ അത് കഴിയുമെന്ന് ഡൗട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, ആർമിയുടെ ഇന്റേൺഷിപ്സ് ഉണ്ട്, ആർമിയുടെ ഉണ്ട്, ഡിഫൻസ് DRDO ഇന്റേൺഷിപ്പ് ഉണ്ട്. ആ ഇന്റേൺഷിപ്പ് മോളോടൊന്ന് ചെയ്യാനായിട്ട് പറയുക.
1: ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇതുപോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല പാരൻസും കുട്ടികളോട് പറയാറുള്ളൊരു കാര്യമാണ് ഈ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. അത് കുട്ടികൾ താല്പര്യമെടുത്ത് വരുന്നവർ ഒരുപാടുണ്ട്, അതേസമയം പാരൻസ് കുട്ടികളെ നിർബന്ധിക്കുന്നതും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്, ഈ ഒരു ഫിസിക്കൽ റിസ്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്?
0: ഇത് ആൾക്കാർ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മൂവീസ് ആണ്. നമ്മൾ കാണുന്ന എല്ലാ മൂവീസിലും ഇങ്ങനെയുള്ള ഒരു രക്തസാക്ഷിത്വപരമായ ഒരു അങ്ങനത്തെ ഇതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അപ്പം അത് പാരൻസിൻ്റെ മനസ്സിലുണ്ടാവുകയും അവരവരുടെ മകളെ മകനെയോ അവിടെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ മകൾക്കോ മകനോ ഇത് സംഭവിക്കാം അല്ലോ എന്നുള്ളത്. ശരിക്കും നമ്മൾ കാണുന്നത് വളരെ ഒരു ചെറിയൊരു വിഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. റിസ്ക്, ലൈഫിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും ഇല്ലേ. നമ്മളിവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും റിസ്ക്കുണ്ട്. നമ്മൾ എവിടെയും റിസ്ക് ഉണ്ട്. അപ്പം ഒരിക്കലും ഈ പറയുന്ന ഏത് ജോബിലും റിസ്ക് ഉണ്ട്. നമ്മളൊന്ന് ബാത്റൂമിൽ തന്നെ വീണാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പം റിസ്ക് എല്ലാ ജോലിയിലും ഉള്ള പോലെ തന്നെയാണ്. അതുപോലെ ഹൈലി പെയ്ഡ് ആണ് ഈ പറയുന്ന ജോബ്. ആൻഡ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു വെബിനാർ ഉണ്ടായിരുന്നു ഒരു എയർഫോഴ്സിലെ മീൻസ് മാഡവുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ദർ ഇസ് നോ 1-to-1 ഫൈറ്റ് അല്ലേ. നമ്മൾ രണ്ടുപേരും കൂടെ നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് അല്ല ഇത്. മിസൈൽസ് വന്ന് വീഴുന്നു, അത് അങ്ങനെയുള്ള ഒരു ഇതാവായിരുന്നു. നമ്മൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിലിയൻസിന് എന്തോരം ഇഞ്ചുറീസ് പറ്റുന്നുണ്ട് അല്ലേ. മിസൈൽസ് വന്ന് അവരുടെ ഇതിൽ വീഴുന്നു, സ്കൂളിൽ വീണു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ലൈഫ് ത്രെട്ടനിങ് ഒരു ജോബാണ് ഇതെന്ന് ഒരിക്കലും കരുതരുത്. ലൈഫ് ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു ജോബാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. നമ്മളെ എന്താ പറയുന്നത്, നമ്മളെ കംപ്ലീറ്റ്ലി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇസ് ടേക്കിംഗ് കെയർ. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു 7 ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾ സൈനിക് സ്കൂളോ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് കൂടുതലാണ്. കാരണം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് അവർക്ക് മാറാനായിട്ട് ഈസിയാണ്. സ്കൂൾ ലെവലിൽ തന്നെ സൈനിക് സ്കൂളിൽ 6 ക്ലാസ് മുതലും 6-ലും 9-ലും ആണ് അഡ്മിഷൻസ് നടക്കുന്നത്. സോ കുഞ്ഞിലേ കുട്ടിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ സൈനിക് സ്കൂളിലേക്ക് വിടുവാണെന്നുണ്ടെങ്കിൽ ട്രാക്കിലായിട്ടായിരിക്കും കുട്ടി സഞ്ചരിക്കുക.
1: അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള സംഗതിയിൽ ആ ഒരു ഡിസിപ്ലിനിൽ വരാൻ സഹായിക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും. കൂടുതലും ഈ സൈനിക് സ്കൂളിലെ കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവാറില്ല, കാരണം അവർ
1: ഓൾറെഡി
0: ട്രെയിൻഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. സോ സൈനിക് സ്കൂൾ ഈസ് എ ഗുഡ് ഓപ്ഷൻ.
1: പിന്നെ ഇപ്പോൾ സ്കൂളിലും മറ്റുമൊക്കെ NCC ഉണ്ടല്ലോ.
0: ആ NCC വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. NDA-യുടേതും അല്ലെങ്കിൽ ഡിഫൻസിന്റെ സർവീസിലേക്കോ, അതായത് NCC-യുടെ ചില സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് NCC-ക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്.
1: പിന്നെ ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതും പ്രയോജനപ്പെടുന്നതാണല്ലോ.
0: തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പം SSB-യുടെ ഇന്റർവ്യൂവിൽ അവർ പറയുവാണ്, ഒരു ഇത്ര കിലോമീറ്റർ റണ്ണ് വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു റുട്ടീൻലി നമ്മൾ നടക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് ഈസിയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. കുറേ ടാസ്ക് തരും അവർ നമുക്ക് റോപ്പിൽ ഇങ്ങനെ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ല, പക്ഷെ എന്നാൽ അത്ര ഈസിയും അല്ല. ഇപ്പം റോപ്പിൽ ക്ലൈംബ് ചെയ്യുക, അപ്പം അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം ചില ചെറിയ ഹേർഡിൽസ് ഉണ്ടാവും, അത് ചാടിക്കടക്കുക. അപ്പം അതൊന്നും എന്താ പറയുന്നത്, ഒട്ടും ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാൾക്ക്
1: പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ലല്ലോ ഈ SSB-യുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്കഷനും ഇന്റർവ്യൂവും എല്ലാം കടന്ന് ഒരാൾക്ക് ഇതിലേക്ക് സെലക്റ്റഡ് ആവണമെങ്കിൽ ഒരുപക്ഷെ ഈ സ്കൂളുകളിലൊക്കെ നടക്കുന്ന ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് പരിപാടികൾ, ഡിബേറ്റ്സ്, ചർച്ചകൾ, ക്വിസ് പരിപാടികൾ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ടീം ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഒരുപക്ഷെ സഹായിക്കും അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളാണ് നമ്മളിപ്പോൾ പാരൻസ് ഒക്കെ എത്ര ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും സ്കൂൾ ഇസ് ദ ബേസ്. അപ്പോൾ സ്കൂളിൽ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ, സ്കൂളിൽ കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ, ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, ഈ പറയുന്നത് എന്തും സ്കൂളിനൊരു വലിയ റോള് ഈ കുട്ടികളുടെ പ്രിപ്പറേഷനിൽ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഷുഡ് ഹാവ് എ വിഷൻ ടു കോൺട്രിബ്യൂട്ട് ടു ദ നേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു തലമുറേനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മളുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ സ്കൂൾ ഷുഡ് ബി വെരി പ്രൗഡ് അവരുടെ കുട്ടികൾ NDA-ക്ക് ക്ലിയർ ചെയ്തു അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് സ്കൂളിൽ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുന്നത് വലിയൊരു മാറ്റം നമുക്ക്.
1: അത്തരത്തിലുള്ള സ്കിൽസ് കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്.
0: അതെ അതെ, അതൊരിക്കലും ഒരു എക്സാമിന്റെ ഇതിലല്ല പറയുന്നത്. ഓൾ ടുഗദർ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ.
1: ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഓക്കെ, നമുക്ക് തുടരാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിൽ സെറ്റുകൾ എല്ലാം നൽകുന്ന രീതിയിൽ സ്കൂളുകൾ കുട്ടികളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കരിയറിലേക്ക് വലിയ.
0: അതെ, അതിനൊരു മാറ്റം ഇപ്പം മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുണ്ട്, ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന്. ടോട്ടൽ 33 സൈനിക് സ്കൂൾസ് ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂൾസിലേക്ക് ഉള്ള ഒരു 100 പ്രൈവറ്റ് സൈനിക് സ്കൂൾ കൊണ്ടുവരാനായിട്ടുള്ള ഇത് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പം എറണാകുളത്ത് ഒരു സ്കൂള് പ്രൈവറ്റ് സൈനിക് സ്കൂളിൽ അപ്രൂവ്ഡ് ആണ്. സോ അപ്പം ഇങ്ങനെയുള്ള സ്കൂൾസ് വരുന്നത് തന്നെ ഒരു കൺട്രിയുടെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ സ്കൂൾസ് ഇസ് ഹാവിങ് എന്താ പറയുന്നത് ഒരുപാട് റോളുണ്ട് എന്ന് സ്കൂള്. ഇപ്പം ടീച്ചേഴ്സ് ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ, സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവിൽ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിലോ, അവിടെ നിന്നാണ് ഈ പറയുന്ന ഒരു ഇത് തുടങ്ങേണ്ടത്.
1: ഓക്കെ, അപ്പോൾ NDA എന്നത് വെറും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നതിനപ്പുറം ചെറുപ്പത്തിൽ തന്നെ ലീഡർഷിപ്പ്, ഡിസിപ്ലിൻ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വളർത്തിയെടുക്കാനുള്ള ഒരു യാത്ര കൂടിയാണെന്ന് മനസ്സിലാക്കാം.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ NDA ലക്ഷ്യമിടുന്ന ആളുകൾ പ്രധാനപ്പെട്ടത് അവസാന നിമിഷത്തെ ഒരു പ്രിപ്പറേഷൻ അല്ല, നേരത്തെ തുടങ്ങുന്ന നല്ല ശീലങ്ങളും സ്ഥിരതയുള്ള പഠനവും നല്ല ഫിസിക്കൽ ഫിറ്റ്നസ്സും സ്വന്തം വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമവുമാണ് ആവശ്യം. പ്രതിരോധ സേനയിൽ ഒരു കരിയർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇന്നത്തെ ഈ ഒരു സംഭാഷണം ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയിലെത്തി NDA പരീക്ഷയെക്കുറിച്ചും അതിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഡിഫൻസ് കരിയറിൻ്റെ വിവിധ സാധ്യതകളെക്കുറിച്ചും വിശദമായി സംസാരിച്ച കരിയർ വിദഗ്ധ രമ്യ ഗിരിജയ്ക്ക് വളരെ നന്ദി. പങ്കെടുത്ത ശ്രോതാക്കൾക്കും നന്ദി.
0: താങ്ക് യു സോ മച്ച്.
3: പ്രതിരോധ മേഖലയിലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും NDA പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരിയർ വിദഗ്ധ രമ്യ ഗിരിജ മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. രമ്യ ഗിരിജയോട് സംസാരിച്ചത് ഫഹദ് റാസ. സ്റ്റുഡിയോയിൽ ഒപ്പം ശ്രീജയ്ഷാർ, TS പ്രീത. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ചിങ്ങമൊന്ന് കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12:00.
2: വരയ്ക്കുള്ളിൽ അനന്തവർണ്ണം നിൽക്കു ബുദ്ധ ജഗദം നൽകും.
3: ശ്രീ ബി ഡി ദത്തന്റെ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം റിപ്പോർട്ട്.
2: എന്റെ ഉൾപ്രപഞ്ചത്തിൽ ഏതോ സത്യേതിഹാസത്തിന്റെ യുദ്ധശംഖുലി കേൾക്കാം.
3: പ്രമുഖ ചിത്രകാരൻ ശ്രീ ബി ഡി ദത്തന്റെ ചിത്രപ്രദർശനം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 14 തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ആരംഭിച്ചു. ബൊട്ടാണിക്കൽ ഫാന്റസി എന്ന പേരിലുള്ള ചിത്രപ്രദർശനം 23 വരെയാണ് നടക്കുന്നത്. ഗാനരചയിതാവ് ശ്രീ പി കെ ഗോപി ശ്രീ ബി ഡി ദത്തന്റെ ചിത്രരചനയെക്കുറിച്ച് എഴുതിയ കവിത കേൾപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അന്തർദേശീയ ആരോഗ്യ ഉപദേഷ്ടാവും ന്യൂറോ സർജനുമായ ഡോക്ടർ ഉമാ നമ്പ്യാർ.
4: It's a very emotional moment for me because from whatever Rajni you spoke, I mean, that's all, you know, not even important in life. The moment I became an assistant professor, I suddenly realized that I had 6 to 7 hours in the day, or I would say night, when I didn't have to study at all and I didn't know what to do with myself. And it was important in those days where I used to like photographies, but I couldn't travel out. We had to be at home because there were no mobile phones. You have to be on call every day. I read a lot, you know, got a lot of books on art, tried to see whether I could paint. Obviously, somewhere in my childhood, I must have, you know, I wanted to become an artist and I couldn't because I also wanted to become a doctor and science won over art at that time in my passion. And suddenly there was this free time, but I didn't know what to do. Say, that was true of my journey as I was starting out as an artist. He's been my best mentor in art. He's been my mentor for lessons in life because art, beyond the textbooks in science, it also helps us. I mean, we all know about how do we balance different cognitive functions, different sensory functions. How do we balance our life between what our left brain and the right brain thinks in a very, very colloquial sense. And to move in a complete holistic fashion in our life is what is important. It's not important whether you're a scientist or an artist or what we choose in life. As a skill to earn our living, what is important is to move beyond a skill and to be a complete human being and to understand what other human beings feel and how do we relate to everybody else. And that is what this complete understanding of rationality of science and the expression using colors and healing. So science is not about, you know, medicine is not about treatment. I always tell people that, you know, through our surgical skill, I treat. But through art is what we achieve healing. And all our patients need healing. We, our souls need healing. We as human beings, individually, we all need to heal ourselves. And that is what I've learned from sir. And I'll always be grateful to you, sir, for teaching me the skill to live and to express myself. And I don't need to tell you about him because everybody here knows about him. And my grateful to you as a teacher.
3: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കലാസംവിധായകൻ ശ്രീ നേമം പുഷ്പരാജ്.
5: ഒരുപാട് പരീക്ഷണങ്ങളാണ് ദത്ത സാർ നടത്തിയിട്ടുള്ളത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന ദത്ത സാർ തന്നെയാണ് വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഒരു ഇലസ്ട്രേറ്റീവ് ടൈപ്പുള്ള അല്ലെങ്കിൽ നരേറ്റീവ് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന ദത്ത സാർ അതിൽ നിന്ന് മാറി വളരെ ഫാന്റസിയിലേക്ക് പോകുന്നു. അനന്തമാണ് ശരിക്കും ഈ പരീക്ഷണങ്ങൾ. ചിലപ്പോൾ കൊളാഷുകൾ ചെയ്യുന്നു, ചിലപ്പോൾ പ്രിന്റഡ് പേപ്പറുകൾ എടുത്തിട്ട് അതിൽ കോറിയും ചിത്രങ്ങൾ വർണ്ണങ്ങൾ ആഡ് ചെയ്തും ഒക്കെ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുന്നു. ഇത്തരം

0: നിരന്തരം തന്നെ തന്നെ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കിക്കൊണ്ട് അത് ചിത്രകലയിലൂടെ സന്നിവേശിപ്പിക്കുവാൻ, അത് പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ചിത്രകാരനെയാണ് സത്യത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദത്തസാറിന്റെ ഏത് ചിത്രം നോക്കുമ്പോഴും അറിയാം, ചിലപ്പോൾ ചില വികാരങ്ങൾ പെട്ടിട്ട് വരയ്ക്കുന്ന കലി പോലുള്ള ചിത്രങ്ങളുണ്ട്. ഞാൻ ദത്തസാറിനോടൊപ്പം ഒരുപാട് കാലം ഒരുമിച്ച് ഉണ്ടാവുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചില സംഭവങ്ങളൊക്കെ കൃത്യമായി എനിക്കറിയാവുന്നതാണ്. ചിലപ്പോൾ മാനസികമായി വിഷമമുണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളെ അത് സർഗാത്മകമായി ചിത്ര രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ദത്തസാറിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ചിത്രങ്ങളാണ് കലിയുടെ രൂപത്തിൽ ചിത്രങ്ങളായി മാറുന്നത്. മറ്റു ചിലപ്പോൾ വളരെ അബ്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഇവിടെ ഫാന്റസിയിലേക്ക് എത്തിയിരിക്കുന്നു, ബൊട്ടാണിക്കൽ ഫാന്റസിയിലേക്ക് എത്തിയിരിക്കുന്നു. ശരിക്കും ഇതൊരു നിറങ്ങളുടെ നൃത്തമാണ്. നമ്മൾ ആ ഒരു ചിത്രങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നിറങ്ങൾ നൃത്തമാടുന്നത് നമുക്ക് കാണാൻ പറ്റും, അത് ഇളകുന്നത് നമുക്ക് കാണാൻ പറ്റും, സഞ്ചരിക്കുന്നത് കാണാൻ പറ്റും. കുറെ നേരം നമ്മൾ ഈ ചിത്രങ്ങളുമായിട്ട് സംവദിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു ചലനം അനുഭവപ്പെടുന്നു നമുക്ക്. അത്തരത്തിൽ വളരെ സർഗാത്മകമായി ചിത്രരചനയിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ഈ കാലത്തിനിടയിൽ ഒരു 50 ചിത്ര പ്രദർശനങ്ങൾ സാർ നടത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ 35 ചിത്ര പ്രദർശനം നടത്തിയത് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അത്രമാത്രം ചിത്ര പ്രദർശനങ്ങൾ, ഈ ചിത്രകലയുടെ പ്രാരംഭകാലത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ മുഖവും മയിൽപ്പീലിയും വരച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് മാറി പുതിയ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ദത്തസാറായിരുന്നു.
1: മുഖ്യ അതിഥിയായിരുന്ന കവിയും ഗാനരചയിതാവുമായ ശ്രീ പി കെ ഗോപി.
2: ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വരയുടെയും വർണ്ണത്തിന്റെയും മഹാത്ഭുത ലോകമാണ്. ഈ ലോകം കണ്ടു നിർവചിക്കാൻ കഴിയാത്തവണ്ണം ഞാനിങ്ങനെ മൗനിച്ചിരിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഒരുപാട് കലാകാരന്മാരെ ചുറ്റുപാടും നിത്യേന എന്നോണം പരിചയപ്പെടുന്നു. ചിലർ ഈ നിമിഷത്തിന് വേണ്ടി വരയ്ക്കുന്നു, ചിലർ കാലത്തിന് വേണ്ടി വരയ്ക്കുന്നു, ചിലർ ഈ അണ്ടകടാഹത്തിന് വേണ്ടി മാത്രം കടലാസ് എടുക്കുന്നു, പേന എടുക്കുന്നു. ഒരു വരയും വർണ്ണവും കൂടി മത്സരം ഏതുമില്ലാതെ ഹൃദയം കൊണ്ട് ഇണങ്ങി നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ കലകളെല്ലാം സംജാതമായത് എന്നറിയാം. എനിക്ക് ദുഃഖം വരുമ്പോഴൊക്കെ ഞാൻ കലി ചിത്ര പരമ്പരയെ വായിക്കാൻ ശ്രമിക്കും, കാണാൻ ശ്രമിക്കും, നിർവചിക്കാൻ ശ്രമിക്കും. അത്രത്തോളം ദുഷ്ടത എന്നിലുണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കും. അതിദ്രൗദ്ര ഭാവമാർന്ന കണ്ണ്, കൊരുത്തിരിക്കുന്ന പല്ല്, വിജൃംഭിച്ച മുഖം, തീവാറുന്ന കണ്ണുകൾ, മരുഭൂമി പോലെയുള്ള നെറ്റിത്തടങ്ങൾ, കോമ്പല്ലുകൾ ഉള്ള മനുഷ്യർ, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതൊന്നും അയഥാർത്ഥമായ കാര്യങ്ങളല്ല, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം അതിസമർത്ഥമായി ഒളിച്ചു വയ്ക്കുന്ന ശാന്തമനസ്കരെന്ന് പുറമേ തോന്നിക്കുന്ന പ്രക്ഷുബ്ധത ഉള്ളിൽ അടക്കം ചെയ്യുന്ന മനുഷ്യരാണ് നമ്മളെല്ലാം. അണു മുതൽ ആനയെ വരയ്ക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ട്, കരിയില മുതൽ പ്രപഞ്ചം വരെ നക്ഷത്രകോടികളെ മുഴുവൻ വരച്ച് ചേർക്കാൻ കഴിയുന്ന മനുഷ്യർ എത്രയും ഉണ്ട്. റിയലിസ്റ്റിക്കായോ അൺറിയലിസ്റ്റിക്കായോ അക്സൈഡായോ ഏത് പേരിട്ട് വിളിച്ചാലും ശരി, അക്കാദമിക്കായ ചിത്രരചനകൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു തൂലികയുടെ ഉടമസ്ഥത വഹിക്കാൻ കാലം അദ്ദേഹത്തിനോട് വന്നു പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ വടിക്കൽ വന്ന് പറഞ്ഞു, ദത്ത ഇങ്ങിറങ്ങി വന്നെ കൈ നീട്ട് ഒരു തൂലിക തരാനാണ്. അത് കാലത്തെ ഉല്ലംഘിച്ച് വരയ്ക്കാനുള്ള ഒരു തൂലികയാണ്. അവിടെ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്, അവിടെ പഠിച്ചതിനപ്പുറത്ത് നിനക്ക് വരയ്ക്കാൻ ഒരു പ്രാപഞ്ചികമായ വർണ്ണ അത്ഭുതമുണ്ട്, ഒരു വരയുടെ മറ്റൊരു ലോകമുണ്ട്. നാം സമുദ്രം കാണാൻ പോകുമ്പോൾ തിര കാണുന്നു, പത കാണുന്നു, നിരന്തരം കാല് നനച്ചു പോകുന്നു, അതിനെ വർണ്ണിക്കുന്നു, അതൊക്കെ ശരിയാണ്. അതിൽ അനന്തമായ ചക്രവാളത്തിന് അപ്പുറത്തു നിന്ന് ഏതോ ഒരു ഗോളം സൗമ്യമായി വർണ്ണങ്ങൾ വിതറി മേഘജ്യോതിസിലേക്ക് തൊട്ടുണർത്തി ചുംബിച്ച് അത് അഗാധതയിലേക്ക് മറിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളതിനെ സായാഹ്നം എന്ന് വിളിക്കുന്നു. അത് വരയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ്. പക്ഷേ അത് മറിഞ്ഞു പോകുന്നൊരിടമുണ്ടെന്നും അതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും അതിൽ വിളയാനുള്ള മുത്തുണ്ടെന്നും നിങ്ങൾ കാണാത്ത ചിപ്പുകളുണ്ടെന്നും അതിൽ ചുഴികളുണ്ടെന്നും ആ ചുഴികളെ കാണാൻ അതിൻ്റെ ഒരു ചുഴിയുടെ ശക്തി ഏറ്റുവാങ്ങാൻ പോലും മനുഷ്യായുസിന് ബലമില്ലെന്നും നിങ്ങൾ എപ്പോൾ പഠിക്കുന്നു, അപ്പോൾ മാത്രമാണ് നിങ്ങൾ എളിമയുള്ള ചിത്രകാരനാകുന്നത്, കലാകാരനാകുന്നത്, എളിമയുള്ള ഒരു അക്ഷരോപാസകൻ ആകുന്നത്.
1: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ നോൺ എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിരുന്ന ശ്രീ കെ തോമസ് ജേക്കബ്.
3: സാറിനെ കൂടുതൽ മനസ്സിലാക്കിയത് സാറിന്റെ ഒരു ബയോഗ്രഫി ഏകദേശം ഒരു വർഷം മുമ്പ് ചിത്രകലയുടെ വർണ്ണവസന്തം എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അത് വായിച്ചപ്പോഴാണ് ഒരു അഗാധമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സാറ്. ഏതെല്ലാം നമ്മള് ആരാധിക്കുന്ന വ്യക്തികളുമായി കലാകാരന്മാരുമായി സാറിന് ആത്മബന്ധമുണ്ട്, ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് സാറിന്റെ വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസിൽ നിന്നൊക്കെയാണ് ഈ ചിത്രങ്ങള് അല്ലെങ്കിൽ ഈ സീരീസ് ഒക്കെ സാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് സാറൊരു

0: ട്രാക്ക് പെയിന്റർ ആണ് സാറിന്റെ കയ്യില് റിയലിസ്റ്റിക് പെയിന്റിങ്ങുകളൊക്കെ എങ്ങനെയാണ് സാറ് ചെയ്യുന്നെന്നുള്ളത് എന്റെ ആ ചിന്തയെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരവസരമായിരുന്നു. സാർ ഏകദേശം ഒരു 45 ചിത്രങ്ങൾ പോർട്രേറ്റ്സ് വയലാർ അവാർഡ് ജേതാക്കളുടെ പടങ്ങൾ വരച്ചിട്ട് VJT ഹാളിൽ വെച്ച് അത് എൻ്റെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഈ 45 അവാർഡുകൾ കൊടുത്ത ഫങ്ഷൻസ് എല്ലാം കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഓരോ വ്യക്തികളും നമുക്ക് അവിടെ നിൽക്കുന്ന പോലെ തോന്നും, ഈ സാറിന്റെ കൈകൾ കൊണ്ട് ഈ അബ്സ്ട്രാക്ട് വരയ്ക്കുന്ന സാറ് എങ്ങനെ ഇത് ശരിയാക്കി എടുത്തു. അതിശയമായി പോയി.
1: പ്രമുഖ സംരംഭക ശ്രീമതി ഷീല ജെയിംസ്.
2: ദത്തൻ സാറുമായുള്ള ബന്ധം 33 വർഷത്തെ പഴക്കമുണ്ട്. അദ്ദേഹം നടത്തിയിരുന്ന ഒരു പെയിന്റിംഗ് സ്കൂളിൽ ഞാൻ അന്ന് വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് തുടങ്ങിയ ബന്ധം പിന്നീട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായി മാറി ഇന്നും അത് വളരെ ഹൃദ്യമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സാറിന്റെ പെയിന്റിംഗ് ക്ലാസ് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പല വർണ്ണങ്ങളുടെയും വരകളുടെയും ഒരു മായാലോകം. പല പ്രായത്തിലുള്ള മനുഷ്യർ, സ്ത്രീകളും പുരുഷന്മാരും പല വിധത്തിലുള്ള ക്യാൻവാസിൽ പലതരം ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു. സാറ് അവരോരോരുത്തരുടെയും അടുത്തു പോയി വളരെ ക്ഷമയോടെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ആ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭ എന്താണെന്നും എത്ര മഹാനായ കലാകാരനാണെന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ അതിന്റെ യാതൊരു ഭാവവും കണ്ടിരുന്നില്ല. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ് ഓരോരുത്തരോടും പെരുമാറിയിരുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ അഭിരുചി മനസ്സിലാക്കിയാണ് സാർ അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത്. അല്ലാതെ സ്വന്തമായ ആശയങ്ങളൊന്നും അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല. ഞാനും ആ കാലത്ത് എന്റെ പിതാവിന്റെ ഒരു ചിത്രം വരയ്ക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. തീർച്ചയായും വരയ്ക്കണം എന്ന് പറഞ്ഞ് സാറിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ സാറിന്റെ ഒരു ശിക്ഷണത്തിൽ ആ ചിത്രം പൂർത്തിയാക്കി. എന്നെ സംബന്ധിച്ചോളത്തോളം അത് ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്.
1: ചടങ്ങിൽ ആർട്ട് ക്രിറ്റിക് ആൻഡ് ക്യൂറേറ്റർ ശ്രീ സുനിൽ സിഇ സ്വാഗതം പറഞ്ഞു. നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ BD ദത്തൻ.
3: 1984 ഞാൻ കലി ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സമയവും ഒരുപാട് ചിന്തയും ഒരു ചിത്രത്തിന് വേണ്ടി ഞാനും 10-60 സ്കെച്ചുകൾ ചെയ്ത് വെട്ടിക്കളയുകയും കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തിട്ടാണ് തൃപ്തികരമായ ഒരു ഇതിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 6-7 ഞാൻ തുടർച്ചയായിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് വരച്ചുകൊണ്ടിരുന്നത്. കലാഭൂമിയിൽ പിന്നെ അത് പ്രസിദ്ധീകരിച്ചു. ഇപ്പോഴും പലരും ആ കലിയെക്കുറിച്ച് ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തന്നെ തോന്നി, ഈ കലി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ തന്നെ ഒരു മാനസിക രോഗിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വേറെന്തെങ്കിലും ഒരു പ്രത്യേകത എന്നിലുണ്ടാകുമെന്ന് ഭയന്നിട്ട് ഞാനത് അവസാനിപ്പിക്കുന്നു. ഒരുപക്ഷെ കലി എന്നോട് പറഞ്ഞിട്ടല്ല ഞാനത് അവസാനിപ്പിച്ചത്, എൻ്റെ മനസ്സ് പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അതങ്ങ് വിടാതെ നിന്നിട്ടാണ് മുഖങ്ങൾ എന്ന് പറയുന്നത്. വളരെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന, വളരെ ഹോണ്ട് ചെയ്യുന്ന 1000-ക്കണക്കിന് മുഖങ്ങൾ വരച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറേ കാലം കൊണ്ട് ഒരു 6-8 നിരന്തരമായിട്ട് ഇനി കറുപ്പിൽ കിടന്ന് മുങ്ങുകയാണ്. അപ്പം എനിക്ക് തോന്നി അതിൽ നിന്നൊരു മോചനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ നിറങ്ങളിലേക്കുള്ള ഒരു പ്രവേശനത്തിന് വേണ്ടിയിട്ട് നിറങ്ങളെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ സ്വപ്നം കണ്ട് കണ്ടാണ് ഈ ബൊട്ടാണിക്കൽ ഫാൻറ്റസി രൂപം കൊണ്ടത്. 2012 ഞാൻ ആദ്യമായിട്ട് ഇതിങ്ങനെ ബൊട്ടാണിക്കൽ ഫാൻറ്റസി ചെയ്യാൻ തുടങ്ങിയത്. അത് തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് പറഞ്ഞ് മതി എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് വേറെ അവസ്ഥ പരിണാമം ഇങ്ങനെ പലതിലേക്കും പഠിച്ചു. പക്ഷേ 2024 വീണ്ടും എന്നെ ഈ ഇതിലേക്ക് ബൊട്ടാണിക്കൽ ഫാൻറ്റസി എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു വീണ്ടും വീണ്ടും ചെയ്യണമെന്ന്. അത്തരം കുറേ വർക്കുകളാണ് ഇത്. കുറേ വർക്കുകളെല്ലാം പലപ്പോഴായിട്ട് വിറ്റുപോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ശേഷിക്കുന്നതും പുതുതായിട്ട് വരച്ചതായിട്ടുള്ള കുറേ ചിത്രങ്ങളാണ്. കഴിഞ്ഞ 65 നിരന്തരമായിട്ട് ഞാൻ ചിത്രം വരച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സമയം പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പാഴാക്കിയിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഞാൻ ചിത്രം വരച്ചു, സന്തോഷിച്ചു, ആഹ്ലാദിച്ചു, ആഘോഷിച്ചു.
4: സപ്തസാഗരം കോരിയെടുത്ത കൈക്കുമ്പിൽ ദുഃഖസാന്ദ്രമായി നിന്നും.
1: ശ്രീ BD ദത്തന്റെ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം GSantosh Kumar. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

ആകാശവാണി പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ഇളയരാജ ഇണം പകർന്ന് കെ എസ് ചിത്ര പാടിയത്. ചിത്രം അപാരത.

0: ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ചിങ്ങം 1 കർഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കർഷക ദിന ആശംസകൾ.
2: ചിങ്ങവയൽ കിളി മംഗല്യ പൈങ്കിളി സ്വർണം വിളയുന്ന കാലമായി.
3: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ അഭിജിത്ത് ടി അജിത് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം മധു അഞ്ചൽ. ആദ്യഗാനത്തിന്റെ വരികൾ എഴുതിയത് കമലൻ പുതുക്കുളം. ആവണി മാസനിലാവിൽ മയങ്ങുമ്പോൾ മന്ദസ്മിതം തൂകി മുന്നിൽ വന്നു എന്നാരംഭിക്കുന്നു.

0: സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങം 1. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇതിനു മുന്നോടിയായി പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതിയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച്. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക്സ് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ പദ്ധതിയുടെ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും നിലവിലില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായിട്ടാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങം 1. ഓരോ മലയാളിക്കും പുതുവർഷ പിറവിയാണ് പൊന്നിൻ ചിങ്ങം. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക ദിനം കൂടിയാണ്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്. കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്നും ഭൂപരിഷ്കരണം 2-ാം ഘട്ടം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥ മാറ്റം കാർഷിക കലണ്ടറിന്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക.
1: കർഷകരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാനുള്ള അവസരങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മേയർ വി വി രാജേഷാണ് വൃക്ഷത്തൈ നട്ടത്. നഗരസഭാ ജീവനക്കാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കർഷക ദിനത്തിൽ കർഷകർക്കായി നെൽവിത്ത് ഒരുക്കാനുള്ള തീരുമാനവുമായി പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത്. കണ്ണാടി എന്ന ബ്രാൻഡിലാണ് നെൽവിത്ത് തയ്യാറാക്കി കർഷകർക്ക് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇത്തവണ 2-ാം വിള മുതൽ ഇതിനായി പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കും. ആദ്യം സ്വന്തം പഞ്ചായത്തിലെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കും. തുടർന്ന് ആവശ്യക്കാർക്കെല്ലാം സബ്സിഡി നിരക്കിൽ നെൽവിത്ത് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കണ്ണാടി പഞ്ചായത്ത്.

0: കേരളത്തിൽ 29 പാടശേഖരങ്ങളും 3000ത്തോളം കർഷകരും ഏകദേശം 3000 ഏക്കർ നെൽകൃഷിയുമാണ് ഉള്ളത്.
1: സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കുമുള്ള ബോണസും പ്രത്യേക ഉത്സവ ബദ്ധയും അഡ്വാൻസും ഇന്നു മുതൽ വിതരണം ചെയ്യും. 4500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബദ്ധയായി 3000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബദ്ധ 1250 രൂപയാണ്. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നായിരുന്നു പരിപാടി. സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ചിങ്ങപ്പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ മുഖ്യകാർമ്മികത്വത്തിൽ രാവിലെ പൂജകൾ ആരംഭിച്ചു. ഉഷപൂജയ്ക്ക് ശേഷം പമ്പ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പമ്പയിലും ശബരിമലയിലെ ഉൾക്കഴകത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് സന്നിധാനത്തും നടന്നു. കരുനാഗപ്പള്ളി അമ്പലത്തും കാവ് ദേവസ്വത്തിലെ കുമാരൻ നമ്പൂതിരി, കരുനാഗപ്പള്ളി പടയനാർകുളങ്ങര ദേവസ്വത്തിലെ ഗിരീഷ് നമ്പൂതിരി എന്നിവരെ പമ്പ മേൽശാന്തിമാരായും ഉള്ളന്നൂർ ഗ്രൂപ്പ് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ ഗണേഷ് പ്രസാദിനെ ശബരിമല ഉൾക്കഴകമായും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു.
1: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം. പൂൾ ഡിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 462 റൺസിന് അവസാനിച്ചു. 167 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിന് കരുത്തായത്. പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഞായറാഴ്ച കൊളംബോയിൽ ആരംഭിക്കും. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇവർക്കായുള്ള തെരച്ചിൽ ഫലപ്രദമായി നടന്നതായും സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്രം ഇടപെട്ടതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അടിയൊഴുക്കിൽപ്പെട്ട് കാണാതായ കരുനാഗപ്പള്ളി സ്വദേശി 7ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാന്റെ മൃതദേഹം കണ്ടെത്തി. ചവറ വട്ടക്കായലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റിപ്പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. സംസ്ഥാനത്ത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ചവർക്കാണ് ഇതിനുള്ള അവസരം ലഭിക്കുക. AIMS പോർട്ടൽ വഴിയോ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് ലഹരി വസ്തുക്കളുമായി ദമ്പതികളും സുഹൃത്തും പിടിയിലായി. കാറിൽ ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം ഡാൻസാഫിന്റെ പിടിയിലായത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 340 പോയിന്റ് നഷ്ടത്തിൽ 77,670, നിഫ്റ്റി 78 പോയിന്റ് നഷ്ടത്തിൽ 24,289 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി, പവന് 400 രൂപ വർദ്ധിച്ചു. 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ്.

0: ചെയ്യും. ഇന്ന് ചിങ്ങമൊന്ന്, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.

0: പുറമെ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നവരുടെ വിഷാദം, സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുന്നു.
1: ഒന്ന് ആലോചിച്ചേ, ഒരാൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ജോലിയിൽ വളരെ ശോഭിക്കുന്ന ആളാണ്, സുഹൃത്തുക്കൾക്ക് ഉപദേശം കൊടുക്കും, ആത്മാർത്ഥമായി സഹായിക്കും, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സന്തോഷമുള്ള പടങ്ങൾ ഇടും. അവരോട് കുശലം ചോദിച്ചാൽ മറുപടി റെഡിമെയ്ഡാണ്, ഓക്കെയാണ്, സുഖമാണ്. പക്ഷേ രാത്രി തനിച്ചാകുമ്പോൾ ഉള്ളിൽ വലിയ ശൂന്യത അല്ലെങ്കിൽ വിഷാദം, ഇതാണ് സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം. ഇതും വിഷാദരോഗം തന്നെയാണ്, പക്ഷേ പുറമേ എല്ലാം നോർമലാണെന്ന് നടിക്കുന്നു. സാധാരണ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായ അലസത, ദുഃഖം, നിരാശ എന്നിവയ്ക്ക് തികച്ചും വിപരീതമാണ് ചിരിക്കുന്ന വിഷാദ ലക്ഷണങ്ങൾ. പുറമേ കാണുമ്പോൾ എല്ലാം തികഞ്ഞവരായി തോന്നും. ഊർജ്ജസ്വലത, ജോലി, ജീവിത തുലനാവസ്ഥ, ശുഭാപ്തി വിശ്വാസം, ദിവസത്തിൽ ഭൂരിഭാഗവും ഉന്മേഷം എന്നിവ ഉള്ളതായി തോന്നും. ചിരിക്കുന്ന വിഷാദത്തെപ്പറ്റി പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഇത് യഥാർത്ഥ വിഷാദ രോഗം തന്നെയാണ്. രണ്ട്, മറ്റുള്ളവരെ മറയ്ക്കാൻ മുഖംമൂടി ഉണ്ട്, അതായത് ജോലിക്ക് പോകും, പഠിക്കും, കുടുംബത്തെ നോക്കും, ഒന്നും നിർത്തില്ല. മൂന്ന്, ഇവർ എന്തിന് ചിരിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പ്രകടിപ്പിച്ചാൽ ആരും ടെൻഷൻ ആവില്ലല്ലോ എന്ന് കരുതിയാണ്. സമുദ്രത്തിലെ മഞ്ഞുമല പോലെയാണ് ചിരിക്കുന്ന വിഷാദം. മുകളിൽ കാണുന്ന ഒരു ചെറിയ ശതമാനം മാത്രമാണ് ചിരി, എന്നാൽ ഭൂരിഭാഗം വേദനയും സങ്കടവും അടുത്തിട്ട് വ്യക്തി സ്വയം പറയുന്നത് വരെ ആരും അറിയില്ല. എന്തുകൊണ്ടാണ് ചിരിക്കുന്ന വിഷാദം ഉള്ളവർ ഇങ്ങനെ മുഖംമൂടി അണിയുന്നത്? ഒന്ന്, ഉത്തരവാദിത്ത ബോധം. ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്, ഞാൻ തളർന്നാൽ ആരുണ്ട്, ഞാൻ ഒരു ടീച്ചറാണ്, ഞാനൊരു നഴ്സാണ്, അങ്ങനെ പോകും. എനിക്ക് തളരാൻ പറ്റില്ല എന്ന് അവർ സ്വയം പറയും. നാണക്കേടും പേടിയുമാണ് അടുത്തത്. എനിക്ക് എന്തിൻ്റെ കുറവ്? നല്ല ജോലി, നല്ല വീട്, പിന്നെന്താ ഈ വിഷാദം? ആളുകൾ അഭിനയം എന്ന് പറയും, അത് മോശമാണ്. മൂന്ന്, തകർന്നു പോകുമോ എന്ന പേടി. ഒന്ന് കരഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല എന്ന് കരുതി ജോലിയിലും ഫോണിലും ബിസിയാക്കും, തനിച്ചിരിക്കുന്നത് ഒഴിവാക്കും. ചിരിക്കുന്ന വിഷാദക്കാരെ എങ്ങനെ തിരിച്ചറിയാം? പുറമെ സന്തോഷം അഭിനയിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്ന്, അമിതമായ പൂർണ്ണതാവാദവും ക്ഷീണവും. എല്ലാം ചെയ്യും, പക്ഷേ ഒന്നിലും സന്തോഷമില്ല, തൃപ്തനല്ല. രണ്ട്, ദേഷ്യം. സങ്കടത്തിന് പകരം പ്രകോപിതനായി കാണും, ന്യായീകരിക്കും, ഞാൻ നല്ല പിരിമുറുക്കത്തിൽ ആണെന്ന് പറയും. മൂന്ന്, ഉറക്ക പ്രശ്നം. ചിന്തകളുടെ അമിതമായ പ്രഭാവം നിമിത്തം ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വന്തം ചുറ്റുവട്ടത്തു നിന്ന് മാറി നിൽക്കാൻ കൂടുതൽ ഉറക്കത്തെ ആശ്രയിക്കും. നാല്, ശരീരവേദന. പരിശോധനയിൽ ഒന്നുമില്ല, എങ്കിലും തലവേദന, വയറുവേദന, ദേഹവേദന എന്നിവ പറയും. അഞ്ച്, ആസ്വാദനം നഷ്ടപ്പെടുക. പണ്ട് ഇഷ്ടപ്പെട്ട പാട്ട്, സിനിമ, കൂട്ടുകാരെ കാണൽ ഒന്നും ഒരു സന്തോഷം തരില്ല. ആറ്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, ഞാൻ സന്തോഷവാനെന്ന് പറഞ്ഞ് സംഭാഷണം വേഗം അവസാനിപ്പിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ആഴ്ചയിൽ കൂടുതൽ ഇങ്ങനെ തുടർന്നാൽ ഇത് കാര്യമായി എടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ചിരിക്കുന്ന വിഷാദം അപകടമാണ്, ഇത് വിഷാദമാണ് എന്ന് തിരിച്ചറിയില്ല. ആൾ സ്ട്രോങ് ആണെന്ന് നമ്മൾ കരുതും. നിനക്ക് ശരിക്കും സുഖമാണോ എന്ന് ആരും ചോദിക്കില്ല. മുഖംമൂടിക്കുള്ളിൽ ഒറ്റയ്ക്ക് പൊരുതി പൊരുതി ഒരു നാൾ പെട്ടെന്ന് തകരും. തങ്ങൾ എന്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മനസ്സിലാക്കാത്തതിനാൽ സഹായം തേടില്ല. ഇക്കാരണത്താൽ ചിരിക്കുന്ന വിഷാദക്കാരുടെ ഇടയിൽ ആത്മഹത്യാ സാധ്യത കൂടുതലാണെന്ന് ഗവേഷണ പഠനങ്ങൾ പറയുന്നു. ചിരിക്കുന്ന വിഷാദം എങ്ങനെ കൈകാര്യം ചെയ്യാം? മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം ഏറ്റവും പ്രധാനം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണുക. ഇവർ ക്ലിനിക്കൽ

0: ഡിപ്രഷൻ ആണോ എന്ന് പരിശോധിക്കും. ചികിത്സ കൊണ്ട് നല്ല മാറ്റം ഉണ്ടാകും. സൈക്കോതെറാപ്പി ചികിത്സ രീതിയായ CBT നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് മാറ്റി യുക്തിചിന്തകൾ കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ ദിനചര്യയിൽ മാറ്റം പ്രശ്നങ്ങൾ യുക്തി ഉപയോഗിച്ച് ആരോഗ്യപരമായ നിലപാടിൽ എത്താൻ സഹായിക്കും. മരുന്ന് ചികിത്സ ആവശ്യമെങ്കിൽ അതും പ്രയോജനപ്പെടുത്തും. അത് സൈക്കോതെറാപ്പിയെ കൂടുതൽ വിജയിപ്പിക്കും. ചിരിക്കുന്ന വിഷാദമുള്ളവർ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഒരാളോടെങ്കിലും മനസ്സ് തുറക്കുക. എനിക്ക് ശരിക്കും സുഖമില്ല എന്ന് വിശ്വസ്തനായ ഒരാളോട് പറയുക. ഒളിപ്പിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. രണ്ട്, ദിനചര്യയിലുള്ള ശ്രദ്ധ. വിഷാദം ശരീരത്തെയും തളർത്തും. അതുകൊണ്ട് ചില കാര്യങ്ങൾ തീർച്ചയായും ചെയ്യണം. രാത്രിയിൽ 7-8 മണിക്കൂർ ഉറക്കം, സമയത്ത് ഭക്ഷണം, രാവിലെ 10 മിനിറ്റ് വെയിൽ കൊള്ളുക, ദിവസവും 20-30 മിനിറ്റ് നടത്തം. ഇത് ഒരു സ്വാഭാവിക ആന്റി ഡിപ്രസന്റ് ആണ്. ദിവസവും സന്തോഷം തരുന്ന ഒന്ന് തീർച്ചയായും ചെയ്യണം. ഉദാഹരണത്തിന്, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹോബി നടപ്പിലാക്കുകയോ. അതുപോലെ ഏതെങ്കിലും ഒരു പരോപകാര പ്രവൃത്തിയിൽ ഏർപ്പെടുക. എപ്പോഴും ചിരിക്കണം എന്ന കടുംപിടുത്തം വേണ്ട. ഞാൻ ഓക്കെ അല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം സ്വയം കൊടുക്കണം. ചിരിക്കുന്ന വിഷാദം കൈകാര്യം ചെയ്യുന്നതിൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പങ്ക്. ഒന്നാമത്, ശ്രദ്ധിക്കുക, ചിരി മാത്രം നോക്കരുത്. ചിരിക്കുന്ന വിഷാദമുള്ളവർ വേദന മറക്കുന്നതിൽ വിദഗ്ധരാണ്. എനിക്ക് സന്തോഷമാണ് എന്ന് പറയുന്നുണ്ടോ, പക്ഷേ പെട്ടെന്ന് ഒറ്റപ്പെടുന്നുണ്ടോ, ജോലിയിൽ മുങ്ങിക്കിടക്കുന്നുണ്ടോ, ഉറക്കം നഷ്ടമായിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ട പാട്ടുപോലും കേൾക്കാതിരിക്കുന്നുണ്ടോ, തളർച്ചയോടുള്ള അയാം ഓക്കെയും ഊർജത്തോടെയുള്ള ഓക്കെയും തമ്മിൽ വ്യത്യാസമുണ്ടോ അത് തിരിച്ചറിയുക. രണ്ടാമത്, സംസാരിക്കുക. അവരോട് പറയൂ, നീ കുറച്ച് ടെൻഷനിലാണെന്ന് തോന്നുന്നു, എന്നോട് അഭിനയിക്കേണ്ട, ഞാൻ നിന്നെ കേൾക്കാൻ ഇവിടെയുണ്ട്. അവരോട് എന്ത് പറയരുത്, പോസിറ്റീവായി ചിന്തിക്ക്. മറ്റുള്ളവർക്ക് ഇതിനേക്കാൾ മോശമല്ലേ, ഇതൊന്നും വേണ്ട. ഈ നിയമം ഓർക്കുക: 80% കേൾക്കുക, 20% ഉപദേശിക്കുക. ഉടൻ ശരിയാക്കാൻ പോകരുത്, കൂടെ ഇരിക്കുക. മൂന്നാമത്, സാവധാനം സഹായത്തിലേക്ക് പോകുക. അവർ സ്വയം ഡോക്ടറെ കാണാൻ പോകാൻ സാധ്യത കുറവാണ്. നിങ്ങൾ പറയൂ, ഒരു കൗൺസിലറെ കണ്ടെത്താൻ ഞാൻ സഹായിക്കട്ടെ, ആദ്യത്തെ ദിവസം ഞാൻ കൂടെ വരാം. തെറാപ്പി എന്നത് പനിക്ക് മരുന്ന് കഴിക്കുന്നത് പോലെയാണ്, ബലഹീനതയല്ല, ആരോഗ്യമാണ്. നാലാമത്, ജോലികൾ ലഘൂകരിക്കാൻ സഹായിക്കുക. നീ വ്യായാമം ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ 10 മിനിറ്റ് നടക്കാൻ പോകാമോ എന്ന് കൂടെ ചോദിക്കുക. ഇന്ന് ഞാൻ പാചകം ചെയ്യാം എന്ന് പറയുക. അഞ്ചാമത്, ഏറ്റവും പ്രധാനം, അവരെ സംരക്ഷിക്കുക. അവർ ഇങ്ങനെ പറഞ്ഞാൽ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാനില്ലെങ്കിൽ എല്ലാവർക്കും നല്ലത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? തനിച്ചാക്കരുത്. ആത്മഹത്യയെക്കുറിച്ച് നേരിട്ട് ചോദിക്കുക. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക. കുടുംബാംഗത്തിൻ്റെ സുഖത്തിൻ്റെ ജോലി തെറാപ്പിസ്റ്റ് ആകുകയല്ല, നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയാവുകയാണ്. ഞാൻ നിന്നെ കാണുന്നുണ്ട്, നീ അഭിനയിക്കേണ്ട, സഹായം തേടാൻ ഞാൻ നിന്നെ സഹായിക്കാം. ചിരിക്കുന്ന വിഷാദക്കാരെ മുഖ്യമായും ക്ഷീണിപ്പിക്കുന്നത് അവർ ഒരേ സമയം 2 ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. അതായത്, പുറത്തെ ജീവിതവും ഉള്ളിലെ വേദന മറയ്ക്കാൻ ശ്രമിക്കുന്നത്. സുഖപ്പെടാൻ തുടങ്ങുന്നത് അഭിനയം നിർത്തി സഹായം തേടുമ്പോഴാണ്. ഇത് ബലഹീനതയല്ല, കാൽ ഒടിഞ്ഞിട്ടും നടക്കുന്നത് പോലെ ആണ്. ചികിത്സ വേണം. നിങ്ങൾ ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമമില്ല എന്ന് അർത്ഥമില്ല. സഹായം ചോദിക്കുന്നത് കരുത്താണ്.
1: സ്മൈലിംഗ് ഡിപ്രഷൻ അഥവാ ചിരിക്കുന്ന വിഷാദം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ എ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9-ാം തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. സാവൻ മാസത്തിലെ 3-ാം തിങ്കളാഴ്ച ജലാഭിഷേക ചടങ്ങിനായി ക്ഷേത്ര പരിസരത്ത് ഭക്തർ ഒത്തുകൂടിയപ്പോഴാണ് അപകടം ഉണ്ടായത്. 10-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ബീഹാർ സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. യുവജനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി കൂടുതൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ 2-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ELC 2.0 ഇന്ന് പട്നയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്.
2: യുവപൌരന്മാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2018 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾക്ക് തുടക്കമിട്ടത്. ELC 2.0 കീഴിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 15 ലക്ഷം സ്കൂളുകളിലും 70,000 കോളേജുകളിലും 1,420 സർവകലാശാലകളിലും ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ ക്ലബ്ബുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശൃംഖലയായ ECI നെറ്റുമായി ബന്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പ് അവബോധം, ഡിജിറ്റൽ ഇടപെടലുകൾ, ജനാധിപത്യ പ്രക്രിയയിൽ പൌരന്മാരുടെ പങ്കാളിത്തം എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിൽ ക്രമക്കേടുകൾ ആരോപിച്ച് നടക്കുന്ന സമരം 24-ാം ദിവസത്തിലേക്ക് കടന്നു. JSSC CGL പരീക്ഷ റദ്ദാക്കണമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ആരംഭിച്ചു. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൃഗശാലയിൽ 14D സിനിമാ തിയേറ്ററും വെർച്വൽ ജംഗിൾ സഫാരിയും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇവിടെ അവസരം ലഭിക്കും.

0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പൊതുമേഖലാ ബാങ്കുകൾക്കായി ഉന്നതതല സമിതി ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ രണ്ടു ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശുപാർശകൾ പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ തീരുമാനിക്കുന്നത് സമിതിയായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിലെ വെളിയിൽ കാസിലിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടികെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ വി പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒഡീഷയിലും ഗംഗാതീരത്തോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ജമ്മുകശ്മീർ, ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അസമിൽ പ്രളയക്കെടുതികൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇടക്കാല ധനസഹായം അനുവദിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 100,000 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ആം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യുക്വിയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 304 പോയിന്റ് കുറഞ്ഞ് 77,704 നിഫ്റ്റി 67 പോയിന്റ് നഷ്ടത്തിൽ 24,301 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അമേരിക്കയിൽ ലാല ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഹവായിൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊടുങ്കാറ്റിനെ തുടർന്ന് പേമാരി മിന്നൽ പ്രളയവും ഉണ്ടായി. 8 പ്രധാന ദ്വീപുകളിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: സമയം 1:00.
4: ആകാശവാണി ആവണി പൊന്നുഞ്ഞാൽ. ചിങ്ങം 1 കർഷക ദിനമായ ഇന്ന് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി പങ്കെടുക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
5: ഇന്ന് ചിങ്ങം 1 കർഷക ദിനം. മലയാളികളുടെ പുതുവർഷം കൂടെയാണിന്ന്. ആകാശവാണിയുടെ ആവണി പൊന്നുഞ്ഞാൽ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ ഭരണസാരഥ്യം അങ്ങ് ഏറ്റെടുത്തതിന് ശേഷം വരുന്ന ആദ്യ ഓണക്കാലമാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും പൊന്നോണം എത്തുന്ന പൊന്നിൻ ചിങ്ങം മലയാളികളുടെ പ്രിയ മാസമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമായാണ് ചിങ്ങമാസത്തെ കാണുന്നത്. ഈ അവസരത്തിൽ കൃഷിവകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് കേരളത്തിലെ നിലവിലെ കാർഷിക മേഖലയെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത് എന്ന് പറയാമോ?
6: ആകാശവാണിയുടെ ആവണി പൊന്നുഞ്ഞാൽ എന്ന മനോഹരമായിട്ടുള്ള ഈ പരിപാടിയിൽ ആകാശവാണി ശ്രോതാക്കൾക്കൊപ്പം കേരളത്തിലെ കർഷകരുടെ പ്രതിനിധിയായി കൃഷിവകുപ്പ് മന്ത്രിയായി പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ചിങ്ങം 1 കർഷക ദിന ആശംസകൾ നേരാൻ ആഗ്രഹിക്കുകയാണ്. കാർഷിക കേരളം മനോഹരമായിട്ടുള്ള സങ്കല്പം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. വീടിനോടനുബന്ധിച്ച് ഒരു തടമെങ്കിലും എടുത്ത് അതിൽ കൃഷി ചെയ്യുന്ന വീട്ടുവളപ്പിലെ കൃഷിയും മട്ടുപ്പാവിലെ കൃഷിയും സ്വന്തം മുറ്റത്തും സ്വന്തം ചെറിയ പറമ്പിലും ഒക്കെയായി ഒരു കാർഷിക സംസ്കാരത്തിലൂടെ വളർന്നു വന്നവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായും മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് കൃഷിയും കർഷകനും കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ. മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മളൊക്കെ ആപ്തവാക്യം ഉച്ചരിക്കാറുണ്ട്. അതിന്റെ കൂടെ ചേർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട നാമധേയമാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ കർഷകൻ. ആ ഉത്തരവാദിത്തം പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുക്കാനും അവർക്ക് പകർന്ന് നൽകുന്നതിനു വേണ്ടിയുള്ള സുപ്രധാനമായ ദിവസം കൂടിയാണ് ഇന്ന് ചിങ്ങം 1 എന്നുള്ളത്. അയൽ സംസ്ഥാനങ്ങളെ ഈ ഓണത്തിന്റെ സമയത്തും മനുഷ്യനാവശ്യമുള്ള മലയാളികൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യകാര്യത്തിൽ നമ്മൾ ഏറിയ പങ്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അയൽ സംസ്ഥാനങ്ങളെയാണ്. അതിൽ മാറ്റം വരുത്താനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പും അതിന്റെ പദ്ധതികളും പരിപാടികളും. അതിനുവേണ്ടി പുതിയതായ വിഷൻ ക്രമീകരിക്കാൻ ഇന്ന് അതിൻ്റെ അനുബന്ധമായ മാർഗങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. തീർച്ചയായും മണ്ണിൽ കാലുവെച്ച് വിയർപ്പിൻ്റെ ഗന്ധവും മണ്ണിൻ്റെ ചൂരുമുള്ളതായിരിക്കുന്ന കർഷകനെ ആ മണ്ണിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമായി കേരളത്തിലെ കൃഷിവകുപ്പ് മുന്നോട്ടു പോകും. ആ പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദായകരമായ കൃഷിയിലേക്കുള്ള കർഷകന്റെ പ്രയാണം, മണ്ണും വിളവെടുപ്പും സമൃദ്ധിയും ഒക്കെയായി കടന്നുപോകുന്ന ഒരു കേരളം, അതിനുവേണ്ടിയിട്ടുള്ള ചിന്ത പകർന്നു നൽകാനുള്ള ഇടമാണ് ചിങ്ങം 1 ഈ ഓണവുമൊക്കെ. അതിലേക്കുള്ള ഒരു വലിയ യാത്രയിലാണ് നമ്മളെല്ലാവരും. കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ ഏറെയാണ്. ക്ലൈമറ്റിക് ചേഞ്ച് അതിലുണ്ട്, വിലയുടെ വ്യത്യാസങ്ങൾ അതിലുണ്ട്, മാർക്കറ്റുകളുടെ ലഭ്യതക്കുറവുണ്ട്, വാല്യൂ എഡിഷന്റെ പ്രശ്നങ്ങളുണ്ട്, അവർക്കുള്ള ബാക്കപ്പ് ഫൈനാൻഷ്യൽ സ്കീംസിന്റെ അഭാവമുണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ നടപടികൾ വേണ്ടത്ര ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, പാക്കേജിംഗ് കോൾഡ് ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പഠിച്ചും മനസ്സിലാക്കിയുമാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിട്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് കമ്മിങ്സ്, നേരിട്ടുകൊണ്ടിരിക്കുന്ന പോരായ്മകൾ, അത് നികത്താൻ ആവശ്യമായിട്ടുള്ള ബഹുമുഖ പദ്ധതികൾ ഓരോന്നോരോന്നായി കൃഷിവകുപ്പിൽ ആവിഷ്കരിക്കുകയാണ്. ആ ആവിഷ്കരണം പൂർത്തിയാവുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രയാണം കൂടുതൽ സുഗമമാകും. അതിനുവേണ്ടിയിട്ടുള്ള ദീർഘവീക്ഷണ പദ്ധതികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്.
5: നമ്മുടെ ആവണി പൊന്നുഞ്ഞാൽ എന്ന പരിപാടി ഈ മേഖലയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ശ്രവണമധുരമായ ചലച്ചിത്ര ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം അത് ഒന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് തിരിച്ച് ഈ പരിപാടിയിലേക്ക് വരാം.
6: പാട്ട് നന്നായി ആസ്വദിക്കുന്ന ഒരാളെന്ന രീതിയിൽ ചിങ്ങം ഒന്നും ഓണവും ഒക്കെയായതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി കടന്നുവരുന്ന ചില ഈരടികളും അതിലൊന്നാണ് പഞ്ചവടി എന്ന ചിത്രത്തിലെ ശ്രീകുമാർ.

തമ്പി സാറ് രചന നിർവഹിച്ച പൂവണിപ്പൊന്നും ചിങ്ങം പിറന്നു വരുന്നു, പൂമകളെ നിന്ന ഓർമ്മകൾ പൂത്തുലഞ്ഞു എന്ന് തുടങ്ങുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനം, അത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോക്കും.
1: കേരളത്തിന്റെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം പലപ്പോഴും ഉയർന്ന കൃഷിച്ചെലവോ വിളകളുടെ വിലയിലെ അസ്ഥിരതയോ മാത്രമാണ് എന്ന് പറയാൻ കഴിയും. കാരണം പലപ്പോഴും ഈ പ്രയോറിറ്റിയിൽ വന്നിരിക്കുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന പദവിയിൽ നിന്ന് കൃഷി മാറിപ്പോയതാണ് ഇപ്പോൾ നാം നേരിടുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണുള്ള
2: ഒന്ന്, വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു സ്ഥാനത്ത് നിന്ന് നമ്മൾ കൃഷിയെ ചെറിയ രീതിയിൽ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ഒരു കാര്യം പറയേണ്ടതുണ്ട്, നമ്മളൊരു കാർഷിക രാജ്യമാണല്ലോ. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നുണ്ടായിരുന്ന ജനതയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തരണമെന്നാവശ്യപ്പെട്ടതായിരിക്കുന്ന രാഷ്ട്ര നിർമ്മാതാക്കളുടെ ഒരു കാലഘട്ടമുണ്ട്. അതേ രാഷ്ട്ര നിർമ്മാതാക്കളെ തുടങ്ങി പിന്നീട് പഞ്ചവത്സര പദ്ധതികളും ഹിരാക്കുഡ് ബക്രാനങ്കൽ അണക്കെട്ടുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും തരിശു നിലങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പദ്ധതികളും അതുപോലെ അതിപ്രധാനമായി ഈ രാജ്യത്ത് ഉയർന്നു വന്ന ശാസ്ത്ര സാങ്കേതിക വികാസ പ്രവർത്തനങ്ങളും അതിന് അഗ്രികൾച്ചർ മേഖലകളിലേക്ക് കൊണ്ടുവന്നതും അതോടനുബന്ധിച്ച് വളങ്ങളും പെസ്റ്റിസൈഡ്സും യൂണിവേഴ്സിറ്റീസും ഒക്കെ ആവിഷ്കരിച്ച് വിജ്ഞാനദായകമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് നമ്മൾ വിധേയമായി. ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ വന്നു. പക്ഷെ ആ ചുവടുവെപ്പുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിൽ പല സന്ദർഭത്തിലും നമുക്ക് ഇടിവ് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ കാർഷിക വിജ്ഞാന പ്രവർത്തനങ്ങളും വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള ചേരുവകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിലും നമുക്ക് വന്ന പോരായ്മയാണ് അതിലേറ്റവും പ്രധാനം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളൊരു പുതിയ സ്കീം എടുത്തു. അത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. അത് കതിർ പദ്ധതിയാണ്. ചെറുപ്പക്കാർ ഇന്ന് കാർഷിക മേഖലയിലില്ല. ആ കാർഷിക മേഖലയിലേക്ക് ചെറുപ്പത്തെ വീണ്ടും കൊണ്ടുവരണം. അവർ ഇതര രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ആ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നില്ല. അപ്പൊ നമുക്കൊരു വലിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരുടെ ഒരു HR കമ്മ്യൂണിറ്റി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഗുരുതരമായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളം ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റി ബിൽഡിങ്ങിലാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അത് എല്ലാ സെഗ്മെന്റിനെയും ബാധിക്കുന്നുണ്ട്. കൃഷിയെ വളരെ ഗൗരവതരമായി കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തെ ചിത്രമെടുക്കുമ്പോൾ അത് ബാധിച്ചിട്ടുണ്ട്. അത് റീബിൽഡ് ചെയ്തെടുക്കാനാണ് കേരളത്തിലെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി കതിർ എന്ന പേര്. കതിർ കാർഷിക ക്ലബ്ബുകൾ സ്കൂളുകളിൽ ആരംഭിക്കുക. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും, അതിന് ബാക്കപ്പ് കമ്മിറ്റിയും ഉണ്ടാകും. ആ കമ്മിറ്റിയിൽ അധ്യാപകരുണ്ടാകും, PTA പ്രതിനിധികൾ ഉണ്ടാകും, അതിൽ നാട്ടിലെ നല്ല പ്രധാനികളായ കർഷകരുണ്ടാകും, ലോക്കൽ ബോഡി അംഗങ്ങൾ ഉണ്ടാകും, അവരെ സഹായിക്കാൻ പറ്റുന്ന മറ്റാളുകളുണ്ടാകും. അങ്ങനെയുള്ള ഒരു കമ്മിറ്റിയാണ്. സ്കൂളിൽ അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന കൃഷിസ്ഥലം അവിടെ ഒരുക്കും. കൃഷിസ്ഥലം ഇല്ലാത്ത സ്കൂളുകൾക്ക് ഈ കമ്മിറ്റി കൃഷിസ്ഥലം കണ്ടെത്തി കൊടുക്കും. ഒരു വലിയ ട്രെയിനിങ് ഗ്രൂപ്പിനെ നമ്മൾ ഫോം ചെയ്യാൻ പോകും. ഈ ഗ്രൂപ്പ് അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം ഓരോ സ്കൂളുകൾക്കും ഒരു ഫീഡിംഗ് മണി നമ്മൾ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള നല്ല മനോഹരമായിട്ടുള്ള വിത്തും നടീൽ വസ്തുക്കളും കൊടുക്കും. കുട്ടികൾ കൃഷിയിലേക്ക് ചലിക്കും. കതിർ ഗാനം, കതിർ മാർക്കറ്റ്, കതിർ പ്രോഗ്രാമുകൾ, കതിർ വർക്ക്ഷോപ്പുകൾ, ഏറ്റവും നല്ല സ്കൂളിന് സംസ്ഥാനതല ജില്ലാ അവാർഡുകൾ, അങ്ങനെ തുടങ്ങിയൊരു വലിയ ഒരു പ്രോജക്റ്റ് പോലെയാക്കി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. 500 സ്കൂളുകളാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ആ 500 സ്കൂളുകളുടെ മാപ്പിംഗ് കഴിഞ്ഞു. അടുത്ത വർഷം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും സർക്കാർ എയ്ഡഡ് അതുപോലെ പ്രൈവറ്റ് 3 സെക്ടറിലും നമ്മൾ ഈ സ്കീം വ്യാപിപ്പിക്കുകയാണ്. ഞാൻ 3-ാമത്തെ റൗണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ ഒരു കൺസെപ്റ്റ് നോട്ടോടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു. അത് വിദ്യാർത്ഥികൾക്ക് NCC പോലെ, സ്കൗട്ട്സ് പോലെ, ഗൈഡ്സ് പോലെ, കലാകായിക മത്സരം പോലെ കൃഷിയിലേർപ്പെടുന്ന കുട്ടികൾക്ക് വെയിറ്റേജ് മാർക്ക് കൊടുക്കണം എന്നാണ്. വളരെ പോസിറ്റീവ് ആയിട്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെയും അവരുടെ ടീമിന്റെയും പ്രതികരണം. ഇപ്പോൾ അതിലേക്കൊന്ന് ഞങ്ങൾ കടക്കുകയാണ്. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക്, ആ വിദ്യാർത്ഥിയിലൂടെ കാർഷിക സംസ്കാരത്തെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഒരു 3-4 വർഷം കൊണ്ട് കേരളത്തിന്റെ ഭക്ഷ്യഭദ്രതയിൽ, പച്ചക്കറി പഴങ്ങളുടെ ഭക്ഷ്യഭദ്രതയിൽ ഒരു നിർണായക സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയാണ്. ഓരോ സ്കൂളുകൾക്കും 10,000 രൂപയുടെ ടോക്കൺ ഫീഡിംഗ് മണി നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർക്ക് നിലമൊരുക്കാൻ അവിടെ മണ്ണിന്റെ പരിശോധന നടക്കും. അവിടെ ഏതൊക്കെ കമ്പോണന്റ്, ഫെർട്ടിലിറ്റി, പോഷക മൂലകങ്ങൾ ഏതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരിശോധന നടക്കും. അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അവിടെ ഉണ്ടാകും. ആധുനിക കൃഷിരീതികളെ കുറിച്ച് കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് നടക്കും. അങ്ങനെ കേരളത്തിന്റെ വലിയ ഒരു മൂവ്മെന്റ് ആരംഭിക്കുകയാണ്. ക്യാച്ച് ദ യങ് എന്നുള്ള പദപ്രയോഗം ഡ്രഗ്സിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബ്ലാക്ക് ബിസിനസ് ലോബി ഉപയോഗിക്കുന്ന വാചകമാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കൂടിയാണ് ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കൃഷിയാണ് ലഹരി എന്നുള്ള ഒരു പുതിയ സമീപനത്തിലേക്ക് നമ്മൾ കടന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലഹരിയാണ്. ചെറുപ്പം എപ്പോഴും വൈബ്രന്റ് ആയിരിക്കും, അവരെപ്പോഴും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. അവരെ കറക്റ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർ നിർമ്മാണാത്മകമായി പോകും. അങ്ങനെ പോകാൻ സാധിച്ചില്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ സ്പർശിക്കപ്പെടും. ആ സ്പർശനം ഒഴിവാക്കി കൃഷിയിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ടച്ചിങ് ബ്രിഡ്ജിങ് കണക്ടിവിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഒന്ന് ഭക്ഷ്യഭദ്രത, രണ്ട് പോഷകാഹാരം, മൂന്ന് മനുഷ്യജീവന ഏറ്റവും അത്യന്താപേക്ഷിതമായത്, നാല് നാർക്കോട്ടിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം. എല്ലാ അർത്ഥത്തിലും ഇത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് കതിർ ഒരു വലിയ ചുവടുവപ്പായി.
1: ഇപ്പൊ വീണ്ടും വളരെ ഗൗരവതരമായ ഒരു വിഷയം അങ്ങ് സംസാരിച്ചു കഴിഞ്ഞു. അങ്ങക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ നമുക്കത് കേട്ടിട്ട് തിരിച്ച് പരിപാടിയിലേക്ക് വരാം.
2: മിഥുനം എന്ന മനോഹരമായ ചിത്രത്തിൽ ഞാറ്റുവേല കിളിയെ നീ പാട്ടുപാടി വരുമോ.

0: കൃഷിവകുപ്പ് മന്ത്രിയായി അങ്ങ് ചുമതലയേറ്റതിനു ശേഷം ചില പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവ നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൂതന പദ്ധതിയാണ് ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. മുൻകാലങ്ങളിലും ഇതുപോലെ പച്ചക്കറി ഉൽപാദന വർധനവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പദ്ധതി, അതായത് ഈ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം, എങ്ങനെയാണ് മുൻകാല പദ്ധതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഒന്ന് വിശദമാക്കാം.
1: ഈ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ കൃഷിവകുപ്പ് കേരളത്തിൽ 2000 ഓണച്ചന്തകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ, VFPCK നേതൃത്വത്തിൽ, പ്ലസ് അതിന്റെ കൂടെ സപ്ലൈകോയുടെ മാർക്കറ്റുകളിലും വിപണികളിൽ പച്ചക്കറികളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സാധന സാമഗ്രികൾ മുഴുവൻ എത്തിക്കാനുള്ള പുതിയ സ്റ്റാൾ ഉൾപ്പെടെ ഒരു വലിയ ക്രമീകരണമാണ് നമ്മൾ അതിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയ്ക്ക് എടുക്കുക, എന്നിട്ട് അതിൽ പെസ്റ്റിസൈഡ്സ് കുറഞ്ഞത്, ജൈവ കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന, അങ്ങനെയൊക്കെ ഓരോ ക്രമീകരണം അതിന്റെ ഭാഗമായി സ്ലോട്ടുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മാർക്കറ്റുകളിലേക്ക് ഇതെത്തിക്കും. ഹോർട്ടികോർപ്പിന്റെയും VFPCK അതുപോലെ സപ്ലൈകോയുടെയും മാർക്കറ്റുകളിലേക്ക് എത്തിക്കാനുള്ള അതിവിപുലമായിട്ടുള്ള നടപടിയാണ് ആരംഭിച്ചത്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്നുള്ളത് ഈ ഓണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, തുടർ ഓണങ്ങളുടെ കാര്യത്തിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റായി കൊണ്ടുപോവുകയാണ്. അതിന് കർഷക ഗ്രൂപ്പുകൾ, കർഷകർ, അവർക്കുള്ളതായിരിക്കുന്ന സബ്സിഡികൾ, അവർക്കുള്ള ഇൻസെന്റീവ് സ്കീംസ്, പ്രോഗ്രാമുകൾ, മാർക്കറ്റുകൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി ക്രമീകരിച്ച് മുന്നോട്ട് പോവുക.
0: വീണ്ടും നമുക്കൊരു ഗാനത്തിലേക്ക് പോകേണ്ട സമയമായി, അതിനുശേഷം തിരിച്ചു വരാം.
1: നായർ സാബ് എന്ന മനോഹരമായ ചിത്രത്തിൽ ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച്, HP വെങ്കടേഷ് സംഗീതം നിർവഹിച്ച, നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ ആലാപനം നിർവഹിച്ച മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. പുഞ്ചവയലും മാനത്തെ പൊൻകതിരും വയലേലകളും വിളവെടുപ്പും ഇതെല്ലാം മനോഹരമായി ഇതിവൃത്തം തീർത്തതായിരിക്കുന്ന മനോഹരമായിട്ടുള്ള പാട്ട്, പുഞ്ചവയലു കൊയ്യാൻ പോന്നവളെ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനം.

0: ഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക.
1: അങ്ങ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം പ്രഖ്യാപിച്ച പദ്ധതികളിൽ വ്യക്തിപരമായി എനിക്ക് വലിയ താല്പര്യം തോന്നിയ ഒരു പദ്ധതിയാണ് കൃഷി സഖി പദ്ധതി. അറിയ ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ഒരു സവിശേഷതയും പ്രത്യേകതയും എല്ലാം. വളരെ ശ്രദ്ധ നേടിയ പദ്ധതിയുമാണത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മറ്റ് മേഖലകളിലൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ ഈ വനിതാ കർഷകർ അല്ലെങ്കിൽ കർഷക വനിതകൾ കർഷക തൊഴിലാളികളായി ജോലി

0: ചെയ്യുന്ന വനിതകളൊക്കെ പലപ്പോഴും അവരുടെ അധ്വാനത്തിൻ്റെ മൂല്യം എത്രയാണെന്നറിയാതെ അണിയറയിലേക്ക് ഒതുങ്ങിപ്പോകുന്നൊരു പ്രവണതയുണ്ട്. കാരണങ്ങൾ പലതാവാം. അതിനൊരു പരിഹാരമായിട്ടാവണം തീർച്ചയായിട്ടും അങ്ങ് ഈ ഒരു ഭാവനാസമ്പന്നമായ പദ്ധതി പ്രഖ്യാപിച്ചതെന്നും അത് നടപ്പാക്കാൻ തുടങ്ങിയതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് അണിയറയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വനിതാ കർഷകരെ ഈ പദ്ധതിയിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ?
1: കേരളത്തിലെ കൃഷിവകുപ്പ് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളിലൊന്നാണ് കൃഷി സഖി എന്ന പേരിലുള്ള പുതിയ പദ്ധതി. ചില സന്ദർഭത്തിൽ ഇൻട്രാക്ഷൻ നടത്താറുണ്ട്. ഈ ഇൻട്രാക്ഷനിലൂടെ നമുക്ക് കുറെ അറിവുകൾ കിട്ടും. ഒരു ദിവസം അങ്ങനെ നടത്തിയ ഒരു ഇൻട്രാക്ഷനിലാണ് ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റാണ് എന്നോട് 2026 വനിതാ കർഷക വർഷമാണ് എന്നുള്ള ഒരു ഇൻപുട്ട് തരുന്നത്. പിന്നെ ഞാൻ അന്വേഷിച്ചത് ദേശീയ തലത്തിലോ വിവിധ സ്റ്റേറ്റുകളിലോ ഇതോടനുബന്ധിച്ച് വല്ല പദ്ധതികളും പ്രഖ്യാപിച്ചോ എന്നുള്ളതായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പദ്ധതിയൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. 2026 ഫസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും സമാനമായിട്ടുള്ള പദ്ധതിയോ പരിപാടിയോ പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഞാനത് ഉടനെ തന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോട് 2026 ഐക്യരാഷ്ട്ര സംഘടന വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രോഗ്രാം വനിതകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ കൃഷി സഖിയിലേക്ക് എത്തുന്നത്. ഞാൻ അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു വർഷത്തെ പദ്ധതിയാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത്. നമുക്ക് 5 വർഷത്തെ പദ്ധതിയായി ഇത് രൂപപ്പെടുത്തണം. അങ്ങനെ ഇന്ത്യ രാജ്യത്താദ്യമായി വനിതകൾക്ക് വേണ്ടി പ്രത്യേക കൃഷി പദ്ധതി, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ കർഷകർ എന്നുള്ള കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. ഇപ്പോൾ കൂൺ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, തേൻ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, മട്ടുപ്പാവിലെ കൃഷി നടത്തുന്ന വനിതകളുണ്ട്, നല്ല മനോഹരമായി കൃഷിയിൽ ഇടപെടുന്ന സ്ത്രീകളുണ്ട്, സ്ത്രീ കൂട്ടായ്മ. പക്ഷെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു പദ്ധതി ഇതുവരെ വിഭാവനം ചെയ്തിട്ടില്ല. അതാണ് കൃഷി സഖിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അവരുടെ സ്വാശ്രയ സംഘ രൂപീകരണം, FPO രൂപീകരണം, അവരുടെ കൺസോർഷ്യം, അവർക്കുള്ള വാല്യൂ അഡിഷൻ ഉൾപ്പെടെ എല്ലാം വരും. ആദ്യമായി ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പുതിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള മിഷൻ സ്റ്റാർട്ട് ചെയ്തു. 350 ലക്ഷം രൂപ ആദ്യമായി ഈ വർഷം അതിനുവേണ്ടി നീക്കിവെച്ചു. അടുത്ത വർഷം ഇതിനേക്കാൾ ഒത്തിരി വലിയ ക്യാൻവാസ് വനിതാ കർഷകർക്ക് വേണ്ടി ഉണ്ടാകും. കാർഷിക മേഖലയിൽ വനിതകളുടെ ഉറച്ച കാൽവെപ്പോട് കൂടിയിട്ടുള്ള പ്രയാണം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ഞാനതിൽ ഒരു കാര്യം കൂടെ പറയുന്നു. നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ ഐക്കൺസ് പലരും ഈ പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ കതിർ പദ്ധതിയെ കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യം പറയാൻ പറ്റും. ഞാൻ ഇതുവരെ പുറത്ത് പ്രഖ്യാപിച്ചില്ല. ഞാൻ ആകാശവാണിയിൽ ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. നടൻ മോഹൻലാൽ അതിന്റെ ബ്രാൻഡ് അംബാസഡറായി കടന്നത്. ചർച്ച കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു. അതേ കോവിഡ് സമയത്ത് നടൻ മോഹൻലാലിന്റെ കൃഷിയിടം നമ്മൾ എല്ലാവരും കണ്ടതാണ്. എത്ര മനോഹരമായി അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്, വിളവെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ. അദ്ദേഹം അതിൽ സമ്മതം തന്നു. അദ്ദേഹം അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മളൊരു കതിർ ബുക്ക് കൊടുക്കും. ആ കതിർ ബുക്കിൽ അവർ സ്കൂളിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും വീട്ടിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും അത് മോഹൻലാൽ നേരിട്ട് പരിശോധിക്കുന്ന സിസ്റ്റം കൂടി വരികയാണ്. അങ്ങനെയുള്ളൊരു ഒരു നല്ല രീതിയിലുള്ള ഒരു മോൾഡിംഗ് അതിലും നടക്കുക.
0: ഈ കൃഷി സഖിയിലും വനിതാ ഐക്കണുകളെ
1: രംഗത്തിറക്കും
0: തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, ഈ പച്ചക്കറി ഉൽപ്പാദനം പോലെ തന്നെ കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നെൽകൃഷി മേഖല. നമുക്കെല്ലാം അറിയാം, വളരെ ക്ലേശം സഹിച്ചാണ് നിലവിൽ നെൽകർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ വിളവെടുത്ത് നെല്ല് സംഭരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും കർഷകർക്ക് സമയബന്ധിതമായി പണം ലഭ്യമാകുന്നില്ല എന്ന പരാതികൾ പതിവാണ്. ഇത് തന്നെ എങ്ങനെയാണ് അങ്ങ് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്?
1: വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ നെല്ലിന്റെ സ്വാധീനം ഒട്ടും കുറവല്ല. പക്ഷേ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങളുടെ കുറവ് വളരെ സീരിയസ് ആയിട്ട് നമ്മളെ ബാധിക്കുകയാണ്. നേരത്തെ 1970 800,000 ഹെക്ടറുകൾ ഉണ്ടായിരുന്നത് ഇന്ന് ഏകദേശം 200,000 ഹെക്ടറിലേക്ക് കുറഞ്ഞു. മാത്രമല്ല കൃഷിരീതികളിൽ മാറ്റം വന്നു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും കെടുതികളും സഹിച്ചുകൊണ്ടാണ് ഈ നെൽകർഷകരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത്. MSP കൂട്ടാനുള്ള നടപടിയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ആലോചിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ബോണസ് ഉണ്ട്. അത് അല്പമെങ്കിലും കൂട്ടി അവരെ താങ്ങി നിർത്താമോ, അതും സീരിയസ് ആയിട്ട് ആലോചിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ നിലവിൽ സപ്ലൈകോ ആണ് ഇതിന്റെ സംഭരണത്തിന്റെ നോഡൽ ഏജൻസി. പുതിയ ഗവൺമെന്റ് കടന്നു വന്നപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ ഒരു കാര്യം പറഞ്ഞു, കൃഷിമന്ത്രി എന്ന രീതിയിൽ നെല്ല് സംഭരണത്തിന്റെ കാശ് കൊടുത്തിട്ടില്ല, പെൻഡിംഗ് ആണ്. അപ്പൊ ഇത് എല്ലാ സന്ദർഭത്തിലും ഉയരുന്ന പ്രശ്നമാണ്. അപ്പൊ ഇപ്പോ അവസാനത്തെ ഒരു ഗഡു പെൻഡിംഗ് ഉണ്ട്, 104 കോടി രൂപ നമ്മൾ റിലീസ് ചെയ്തു. ഇനിയിപ്പോ ചെറിയൊരു കാശാണ് കൊടുക്കാനുള്ളത്, ആ കാശ് ഉടനെ റിലീസ് ചെയ്യും. ആദ്യത്തെ ക്യാബിനറ്റിൽ ഇത് ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി അപ്പൊ തന്നെ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി. സഹകരണ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും പിറ്റേ ദിവസം ഞങ്ങൾ യോഗം ചേർന്നു. ഒന്ന്, സംഭരണം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. PRS ഇഷ്യൂ ചെയ്യാനുള്ള കാലതാമസം

0: ശേഷം പിന്നെ ഞാൻ NCCF പോയി. NCCF ദേശീയ നോഡൽ ഏജൻസിയാണ് സംഭരണത്തിന്, അവരാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടക്കം പിന്തുണ തേടിയിട്ടു. എനിക്ക് തോന്നുന്നു ചെറിയൊരു സമയം കൊണ്ട് ഒന്നുകിൽ ടോട്ടൽ റിവോൾവിംഗ് ഫണ്ട് നമ്മൾ ക്രമീകരിക്കുക, അല്ലെങ്കിൽ NCCF പോലെയുള്ള ഏജൻസിയുമായിട്ട് ചേർന്ന് അതിന്റെ ക്രമീകരണം നടത്തുക. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ. കർഷകർക്ക് സംഭരിക്കുന്ന നെല്ല് അതിനുള്ള കാശ് ആ സമയത്ത് ഉടനെ കിട്ടണം, DBT ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരണം. ആ വരാനുള്ള നടപടികളെ കുറിച്ച് സീരിയസ് ആയിട്ടുള്ള തിങ്കിങ്ങും ഓപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ളതായിരിക്കുന്ന പെൻഡിങ് ആ പെൻഡിങ് ഉടനെ തീർക്കും, അത് ഓണത്തിന് മുമ്പ് തന്നെ അവർക്ക് കിട്ടും എന്നാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ.
1: തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു വാർത്തയാണ് സർ. ഇനി നമുക്കൊരു പാട്ടിന്റെ സമയമായി. സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറഞ്ഞാൽ അതുകൂടെ കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചിതിലേക്ക് വരാം.
0: ആ പാട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആവുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ട S രമേശൻ നായർ രചന നിർവഹിച്ച്, HP വെങ്കടേഷ് സംഗീതം പകർന്ന മനോഹരമായിട്ടുള്ള ഓണത്തെക്കുറിച്ചുള്ളൊരു പാട്ട്, ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ.

ഇന്ത്യയുടെ പഴക്കൂട എന്നാണ് കേരളം അറിയപ്പെടുന്നതെങ്കിലും കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഫലവർഗ കൃഷി അത്ര വ്യാപകമല്ല. നമ്മുടെ നാടൻ ഫലങ്ങളുടെ കാര്യമാണെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി. എന്നാൽ ഇപ്പോൾ റംബുട്ടാൻ, ദുരിയാൻ, മാംഗോസ്റ്റീൻ, അവക്കാഡോ പോലുള്ള നിരവധി എക്സോട്ടിക് ഫ്രൂട്ട്സ്, വിദേശ ഫലസസ്യങ്ങൾ ഇവിടെ എത്തുകയും അവ തൽപരരായ കർഷകർ കൃഷി ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. അങ്ങ് തന്നെ ഈ ഇടയ്ക്ക് വയനാട് ജില്ലയിലെ അമ്പലവയൽ അവക്കാഡോ സിറ്റിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തു. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു റംബുട്ടാൻ എൻക്ലേവ് നടക്കും.

0: പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിനൊരു നല്ല കാലമാണെന്ന് തോന്നുന്നു, നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫലവർഗ്ഗ കൃഷിയുടെ വ്യാപനത്തിന് കൃഷിവകുപ്പ് എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കൃഷിയിൽ കേരളീയരായ കർഷകർ നിലയുറപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ലോകത്തും ഇന്ത്യയിലും ആവശ്യമുള്ളതായിരിക്കുന്ന പുതിയ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാർഷിക മേഖലയിലേക്കൂടെ നമ്മുടെ കർഷകർ കടന്നുപോവുകയാണ്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വാല്യൂ അഡിഷൻ ഉണ്ട്. രണ്ട്, എക്സ്പോർട്ടുണ്ട്. കൂടുതൽ അവർക്ക് ആദായകരമായ സാഹചര്യത്തിലേക്ക് പോകാവുന്ന കാർഷിക വിളകളാണ്. രണ്ട് കാര്യം ഗവൺമെൻറ് എടുക്കുകയാണ്. ഒന്ന്, രണ്ടാം ഭൂപരിഷ്കരണം എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് നിലവിലുള്ളതായിരിക്കുന്ന തോട്ടഭൂമികളെ, കൃഷിഭൂമിയെ ഫ്രാഗ്മെന്റ് ചെയ്ത് കേറ്റ് അലോസരപ്പെടുത്താനുള്ളതല്ല, അവർക്ക് ഈ തോട്ടങ്ങൾക്കിടയിൽ മറ്റു വിളകൾ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ. ഇപ്പൊ തേയിലയുടെ വില വളരെ കുറവാണ്, നിന്നു പോകാൻ ഈ പ്ലാന്ററെ സംബന്ധിച്ച് വലിയ പാടാണ്. ഇപ്പോ ഈ വിളകൾക്കിടയിൽ അതിന്റെ തനത് സ്വഭാവം കൈവിടാതെ, ടോട്ടൽ വെട്ടിമാറ്റി പുതിയതെന്നല്ല പറയണേ, തനത് സ്വഭാവം കൈവിടാതെ അതിനിടയിൽ മറ്റുള്ളതായിരിക്കുന്ന കൃഷികൾ കൂടെ അവർക്ക് ലിമിറ്റഡായി കൊടുക്കാൻ കഴിഞ്ഞാൽ ദേ കാൻ എക്സിസ്റ്റ്, അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതായ ഒരു മാറ്റം, ചേഞ്ച് കൊണ്ടുവരാണ്. അതൊരു സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 3 മണിക്കൂർ മീറ്റിംഗ് ഹോൾഡ് ചെയ്തു. ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, കേരളത്തിലെ ഭൂപ്രകൃതിയുടെ ഒരു മാപ്പിംഗ് നടത്തണം. ആ മാപ്പിംഗിൽ ഓരോ സ്ഥലങ്ങളെ, നിങ്ങൾ പൊട്ടൻഷ്യൽ സ്ഥലങ്ങൾ ഏത് വിളക്ക് പറ്റും അത് നിങ്ങൾ മാപ്പ് ചെയ്യണം. അതിന്റെ ഓരോ റിപ്പോർട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു അമ്പലവയൽ അവക്കാഡോ സിറ്റി. അപ്പോൾ അമ്പലവയൽ എന്നുള്ള ഒരൊറ്റ സ്ഥലം മാത്രമല്ല, പഞ്ചായത്ത് മാത്രമല്ല, അമ്പലവയലിന് തൊട്ടടുത്തുള്ളതായിരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഏരിയ മുഴുവൻ നമ്മൾ അവക്കാഡോ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഇക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ RARS അമ്പലവയൽ അവിടെ ഉണ്ട്. അവക്കാഡോ നന്നായി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഗുജറാത്ത് എന്നുള്ളൊരു കർഷകനാണ് കെനിയയിൽ പോയി ലോകത്തെ ഏറ്റവും നല്ല അവക്കാഡോ ബ്രാൻഡ് എന്ന് പറയുന്നത് കെനിയൻ ഹാസൻ. അപ്പോൾ ഈ ബ്രാൻഡ് ഉൾപ്പെടെ കേരളത്തിൽ നന്നായി വളരും എന്നാണ് അഗ്രികൾച്ചർ സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഏത് സ്ഥലത്ത് എന്ത് പറ്റുമോ അവിടെ ലോക്കൽ ബോഡീസ് അവരുടെ പദ്ധതി വെക്കുമ്പോൾ ഒരു വീടിന് 10 തൈകൾ, ഏറ്റവും നല്ല മനോഹരമായ 10 തൈകൾ. അപ്പോൾ അവിടെ എന്തെങ്കിലും അസുഖം വന്നാൽ ആ അസുഖം ക്ലിയർ ചെയ്യാനുള്ള ക്ലിനിക് ഉണ്ടാവണം. പിന്നെ ഇത് വളർന്നു വന്ന് കായ്ക്കുന്ന സമയത്ത് അത് മുഴുവൻ എടുത്ത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. പാക്കിംഗ്, വാല്യൂ അഡിഷൻ, ചില്ലിംഗ്, കൂളിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പോർട്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള പ്രൈമറി ഡിസ്കഷൻ നടന്നു. കാപ്കോയുടെ മീറ്റിംഗ് നടന്നു, കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ കാപ്കോ. കാപ്കോയാണ് എക്സ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഏജൻസി. അവക്കാഡോയുടെ കേസ് മാത്രമല്ല, റംബൂട്ടാന്റെയും മാംഗോസ്റ്റിന്റെയും ലിച്ചിയുടെയും അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന എല്ലാ പുതിയ എക്സോട്ടിക് ഫ്രൂട്ട്സ് വിളകളുടെയും കാര്യതാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും എടുക്കാനുള്ള നെറ്റ്വർക്കിംഗ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പാതി വഴി ഞങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കണം. വാല്യൂ അഡിഷൻ പാക്കിംഗ് സംവിധാനങ്ങൾ പൂർണ്ണതോതിലാക്കണം. അതിനുള്ള നടപടികളും ഞങ്ങൾ കടക്കുക. 3 മാസത്തിനകം കേരളത്തിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലുള്ള ഒരു പുതിയ കോൺക്ലേവ് നടക്കും. ആ കോൺക്ലേവിൽ അഗ്രി സ്റ്റാർട്ടപ്പ്, അഗ്രി വാല്യൂ അഡിഷൻ, ട്രോപ്പിക്കൽ റീജിയൻ പ്ലസ് അതിന്റെ എക്സ്പോർട്ടേഴ്സ് ഒന്നിച്ചിരിക്കുകയാണ്. B2B മീറ്റിംഗ് ആണ്. അതിൽ ഞങ്ങൾ MOU അനുബന്ധ കാര്യങ്ങളിലേക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ കർഷകരുടെ സാമ്പത്തിക ക്രയശേഷി കൂടാൻ പോവുകയാണ്. അതിനുള്ള അതിനിർണായകമായ സ്റ്റെപ്സാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നത്.
0: ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കാനുള്ളത്, വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്തെയാണ് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്നത്, വയനാട് ജില്ല കൂടാതെ ഇടുക്കി ജില്ല. ഇതൊക്കെ നമ്മുടെ ഹൈറേഞ്ച് മേഖലകളാണ്. ഇവിടെയെല്ലാം കേരളത്തിൽ മറ്റെങ്ങും വളരാത്ത ശീതകാല ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി വളരുന്നുണ്ട്. ഇവയുടെ ഉൽപ്പാദന വർധനവിനും വിപണനത്തിനും സഹായകമായ പുതിയ പദ്ധതികളെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
1: ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കൃഷിവകുപ്പിന്റെ കീഴിൽ 6 ഇടത്ത് 6 വലിയ മാർക്കറ്റുകളുണ്ട്. ഈ മാർക്കറ്റുകൾ പലതും വീണുകിടക്കുകയാണ്. ചിലത് നിർജ്ജീവമാണ്, ചിലത് പാർഷ്യലി പ്രവർത്തനക്ഷമമാണ്. ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ 6 മാർക്കറ്റുകൾ ഒരു ഭാഗത്ത്, 2 പുതുതായി കൊണ്ടുവരേണ്ടതായിരിക്കുന്ന സമീപനങ്ങൾ. മുതലമടയിലെ മാംഗോ സിറ്റി, കോട്ടയം എറണാകുളം കേന്ദ്രീകരിച്ച് വാഴക്കുളം കേന്ദ്രമായിട്ടുള്ള പൈനാപ്പിൾ ക്ലസ്റ്റർ. വാഴക്കുളത്തെ ഫാക്ടറി അബദ്ധാവസ്ഥയിൽ കിടക്കുകയാണ്. അതുപോലെ പാഷൻ ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, റംബൂട്ടാനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, അമ്പലവയൽ, അവക്കാഡോ. ഇപ്പൊ പുതിയതായിരിക്കുന്ന ഒരു, ഞാൻ അതിശയപ്പെട്ടു, ഞാൻ ആ കൃഷിയിടത്തിൽ പോയി. വയനാട്ടിൽ വൈത്തിരിയിൽ സുഗന്ധ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരോമാറ്റിക് ചെടികളുടെ ഉൽപ്പാദനം ആരംഭിച്ചിരിക്കും. അവ ഒരു ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്, 2 കർഷകർ. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു, തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ഞാൻ ചർച്ച ചെയ്ത് പ്ലാനിങ്ങിലെ, അഗ്രികൾച്ചർ പ്ലാനിങ്ങിലെ നാഗേഷ് ഉൾപ്പെടെ ഫുൾ ടീമും അഗ്രികൾച്ചർ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് ഇരുത്തി സംസാരിച്ച് പ്രോജക്ട് ഡിസൈൻ ചെയ്യാം. അപ്പം പുതിയ പുതിയ സാധ്യതകളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും വേണ്ട എക്കോസിസ്റ്റം അത് ഡെവലപ്പ് ചെയ്യുക. വാല്യൂ അഡിഷൻ, എക്സ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാടിനും ഇടുക്കി ഉൾപ്പെടെയുള്ള

0: മേഖലയ്ക്കും പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടും എന്നുള്ളതാണ്. ക്ലൈമറ്റിക് ചേഞ്ചും ക്ലൈമറ്റിക് വേരിയേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥാ പ്രതിഭാസവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കാർഷിക രീതികളെ എങ്ങനെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിമാൻഡ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന്, കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ളതായിരിക്കുന്ന ഫാമിംഗ്; രണ്ട്, ക്ലൈമറ്റിക് റെസീലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസും ഡെവലപ്പ് ചെയ്യണം. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ പേപ്പർ പ്രസന്റേഷനിലേക്കും നടപടികളിലേക്കും ഡിപ്പാർട്ട്മെന്റ് കടക്കുകയാണ്. വയനാട്ടിലെ 60% കാപ്പിയാണ്. ഈ കാപ്പിക്ക് ഇറിഗേഷൻ ഇല്ല, മഴ മാത്രമേ ആശ്രയിക്കുള്ളൂ. ഇറിഗേഷൻ ഉള്ളതായിരിക്കുന്ന കൃഷി വളരെ കുറവാണ്. പുതുതായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം കനാലുകളിലൂടെ വെള്ളം എത്തിക്കുക, റിസോഴ്സുകളിലൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സംവിധാനങ്ങൾ ക്രമീകരിക്കുക, ക്ലൈമറ്റിക് റെസീലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ് കൃത്യമായി ഡെവലപ്പ് ചെയ്യുക, അതിനുള്ളതായിരിക്കുന്ന നടപടികൾ ആരംഭിക്കുക.
1: കാലഘട്ടത്തിന്റെ അനിവാര്യത
0: തീർച്ചയായും.
1: വീണ്ടും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാനുള്ള സമയമായി. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: പ്രിയപ്പെട്ട യൂസഫ് അലി കച്ചേരിയുടെ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയ മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. നമ്മളൊക്കെ ഒളിപ്പാട്ട് പോലെ പാടിപ്പോകുന്ന പാട്ട് തന്നെയാണ്. സഹ്യസാനു ശ്രുതി ചേർത്തുവെച്ച മണിവീണയാണെന്റെ കേരളം.
2: സഖ്യ

0: സംസ്ഥാന കൃഷിവകുപ്പിന്റെ ഒരു പ്രധാന പോരായ്മയായി പലരും ചൂണ്ടിക്കാണിക്കാറുള്ളത് സുശക്തമായ ഒരു മാർക്കറ്റിംഗ് വിങ്ങിന്റെ അഭാവമാണ്. ഇത് അങ്ങ് നേരത്തെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ചില തസ്തികകൾ അത്യാവശ്യം ഡയറക്ടറേറ്റിൽ ഉണ്ടെങ്കിലും അത് എത്രത്തോളം കാര്യക്ഷമമാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ഒരു പ്രത്യേക മാർക്കറ്റിംഗ് വിഭാഗം ഇവിടെ ഉണ്ടാക്കാൻ ആലോചനയുണ്ട്?
1: ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്റെ കൃഷിവകുപ്പിനെ ഞാൻ ചെറിയൊരു സമയം കൊണ്ട് പഠിച്ചപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ നല്ല കപ്പാസിറ്റി ഉള്ളവരാണ്, അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ അവരെ ഉപയോഗിക്കുന്നതിൽ പല രീതിയിലുള്ള പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഒന്ന്, 64 ഫാംസ് ഉണ്ട്, കുറെ ഏറിയ പങ്ക് ഫാംസും വീണ് കിടക്കുകയാണ്. ഈ ഫാംസിനെ PPP മോഡലുമായിട്ട് കണക്ട് ചെയ്ത് വരുമാനം കിട്ടുകയും ചെയ്യും, ഫാം ടൂറിസം ആരംഭിക്കുകയും ചെയ്യാം. സർക്കാർ മാത്രമല്ല, പ്രൈവറ്റ് മേഖലയിലുള്ള ഫാംസിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ അഗ്രി ഫാം ടൂറിസം നന്നായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഡിവിഷൻ കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനില്ല. 2, അഗ്രി സ്റ്റാർട്ടപ്സ് പുതിയ ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ അഗ്രി സ്റ്റാർട്ടപ്സിനെയും അഗ്രി എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസിനെയും ട്രിഗർ ചെയ്ത് നല്ലപോലെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോളിസി ഫ്രെയിംവർക്ക്, അതിന്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിലുണ്ട്, വിപുലമായ തലത്തിലില്ല. 3 പ്രധാനപ്പെട്ട കാര്യം, അഗ്രി ബിസിനസ് മാർക്കറ്റിംഗ് ഡിവിഷൻ ഞങ്ങൾക്കില്ല. അപ്പോ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് അവന്റെ നോഹവ് അനുസരിച്ച്, അവന്റെ അറിവനുസരിച്ച്, അവന്റെ ടെക്നോളജി അനുസരിച്ച് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വേൾഡ് വൈഡ് മാർക്കറ്റ് ലഭ്യമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു, ഡിപ്പാർട്ട്മെന്റ് റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ആലോചിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള 2 കോൺക്ലേവ്, 1 വിഷൻ മിഷൻ റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ഞങ്ങൾ ആലോചിക്കുക. തിരുവനന്തപുരത്തെ സമയത്തിയിൽ വെച്ചുകൊണ്ട് ഡേറ്റ് അടക്കം ഫിക്സ് ചെയ്തു. ഞങ്ങൾ പ്രധാനപ്പെട്ട ചേഞ്ചിലേക്ക് പോവാണ്. അതിൽ ജീവനക്കാരുമായിട്ട് സംസാരിക്കും, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഐക്കാർ ഉൾപ്പെടെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കും. കൂട്ടിയോജിപ്പിച്ച് ഈ പോരായ്മ നികത്താൻ ആവശ്യമായ നടപടികൾക്ക് തുടക്കം കുറിക്കുക.
0: നല്ല കാര്യം, തീർച്ചയായിട്ടും. കാർഷിക വിജ്ഞാന വ്യാപനം കാലാനുസൃതമായി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
1: ഞാൻ FIB മീറ്റിംഗ് വിളിച്ചു, അതിന്റെ പ്രോജക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ 2 മീറ്റിംഗ് കഴിഞ്ഞു. FIB ഒരു നല്ല സിസ്റ്റമാണ്. അപ്പോൾ FIB ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഓഫീസസ് ഉണ്ട്, അല്പം സ്റ്റാഫും ഉണ്ട്. അപ്പോൾ അവരെ നന്നായി മോൾഡ് ചെയ്ത് കൊണ്ടുപോയാൽ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാവിധ വിജ്ഞാനവും കൊടുക്കാനും അറിയിക്കാനുമുള്ള ഒരിടമായി അത് മാറും. അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള തീരുമാനമാണ്.
0: ഞാൻ ഇത്രയും ചോദ്യം ചോദിച്ചെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങ് കാർഷിക മേഖലയെക്കുറിച്ച് വളരെ വിപുലമായ വിഷനുള്ള ഒരു വ്യക്തിത്വം കൂടെയാണ്. അപ്പൊ അങ്ങയുടെ സിഗ്നേച്ചർ സ്കീം, കയ്യൊപ്പ് പതിഞ്ഞൊരു പദ്ധതി എന്തായിരിക്കണം എന്നാണ് അങ്ങ് മനസ്സിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ
1: ഞാനതിൽ 2 കാര്യം ചൂണ്ടിക്കാണിക്കുക. 1, കതിർ പദ്ധതിയിലൂടെ ചെറുപ്പത്തെ കാർഷിക മേഖലയുമായിട്ടുള്ള ബ്രിഡ്ജിംഗ് നടത്തി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം കൊണ്ടുപോകാമോ അതിനനുസരിച്ചതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കലാണ് 1. 2, കർഷകന്റെ വരുമാനം കൂട്ടുന്നതിന് വേണ്ടി അഗ്രോ ബിസിനസ് ഡെവലപ്മെന്റും മാർക്കറ്റിംഗ് അടക്കമുള്ള എക്സ്പോർട്ടിംഗ് അടക്കം നടത്തി ഇവരുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. 3 കാര്യം, വിജ്ഞാനദായകമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ അങ്ങനെ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ കാർഷിക മേഖലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തില്ല. കൃഷി വകുപ്പ് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് AI അപ്ലൈ ചെയ്യാൻ. ഇപ്പൊ കുരുമുളക് കൃഷിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്ലൈ ചെയ്തപ്പോൾ ഗമ്മത്ത് അറൌണ്ട് 10% പെസ്റ്റിസൈഡ്സ് കുറഞ്ഞു, ആദായം കൂടി. നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ആരംഭിച്ചുകൂടാ? അപ്പോ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മാർഗം സ്വീകരിക്കുക. വിജ്ഞാനവും ആധുനിക സങ്കേതങ്ങളും കാർഷിക ഭൂമിയിലേക്ക് കൊണ്ടുവരലും കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം എത്തിക്കാമോ അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുക. പാട്ട് പാടാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. BR പ്രസാദ് രചന നിർവഹിച്ച്, അൽഫോൺസ് ജോസഫ് സംഗീതം പകർന്ന ജലോത്സവം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം, കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം.

0: ഈ കർഷക ദിനത്തിൽ സംസ്ഥാനത്തെ കർഷകർക്ക് എന്ത് സന്ദേശമാണ് അങ്ങ് നൽകാൻ ഉദ്ദേശിക്കുന്നത്?
1: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വിയർപ്പിന്റെ ഗന്ധവും മണ്ണിന്റെ ചൂരുമുള്ള അധ്വാനിച്ച് മുന്നോട്ട് പോകുന്ന കർഷകനെ അവന്റെ കൃഷിയിടത്തിൽ നിലനിർത്താൻ ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് അവരെ ബോധ്യപ്പെടുത്താനും അതിനുള്ള പിൻബലം കൊടുക്കാനുമുള്ള വലിയ പരിശ്രമം കേരളത്തിലെ കൃഷി വകുപ്പ് ആരംഭിച്ച് മുന്നോട്ട് പോകാം. അലോസരപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരു രീതിയിലും പ്രയാസപ്പെടേണ്ടതില്ല. കേരളം ഒരുമിച്ച് കാർഷിക സംസ്കാരത്തിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പുതിയ കാൽവയ്പ്പിലാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ കർഷകനെ ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ആവിഷ്കരിക്കുകയാണ്. അന്നം തരുന്ന കർഷകനായിരിക്കും ആദ്യം മുൻപന്തിയിൽ നിർത്തുക. അതിനുവേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും കൃത്യമായി കേരളത്തിലെ ഗവൺമെന്റും പൊതുസമൂഹവും കർഷകരും നിർവചിച്ച് മുന്നോട്ട് കൊണ്ടുപോകും.

0: വളരെ സന്തോഷം സർ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്രമായ പുരോഗതിക്കായി വകുപ്പ് വിഭാവനം ചെയ്യുന്ന നിരവധി പദ്ധതികളെക്കുറിച്ചും കർഷകർക്ക് ആശ്വാസമേകുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും സംസാരിക്കുകയും അതോടൊപ്പം കുറെ നല്ല ഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുകയും ചെയ്തു. ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
1: ആകാശവാണി ശ്രോതാക്കൾക്ക് ചിങ്ങം 1 കർഷക ദിന ആശംസകൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എന്റെ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ.

ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി എത്തിയത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ എഴുത്തുകാരനായ ശ്രീ സുരേഷ് മുതുകുളം.

നിർവഹണ സഹായം അനുജ ഭാസ്കർ, നിർവഹണം ജി സന്തോഷ് കുമാർ, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി പ്രേക്ഷകർക്കുള്ള ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശ് നായർ വരികളെഴുതി ബേണി ഗ്നേഷ്യസ് ഈണം പകർന്ന് ചിത്രം പാടിയത്. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ.

വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഡൊമിനിക് ജെ കാട്ടൂർ, കെ സുനിൽകുമാർ, സിന്ധു.

0: ജെൻ ലീന ആനന്ദം. സംവിധാനം എൻ വാസുദേവ്.
1: ശോഭയുടെ ഹൃദയത്തിലേറ്റം മുറിവുണക്കാൻ അവന്റെ പശ്ചാത്താപത്തിനും പ്രായച്ചിത്തത്തിനും ഒന്നും കഴിയില്ല മായമേ. അത്ര ക്രൂരമായിരുന്നു അത്.
2: എന്താ സാറേ അത്? സാറിനറിയാമോ?
1: അറിയാം.
2: എന്നാ പറ സാറേ.
1: വിശ്വൻ ശോഭയോട് വെല്ലുവിളിച്ചത് നടപ്പാക്കാൻ വേണ്ടി ചതിയിലൂടെ അവളെ ഒറ്റയ്ക്ക് ലബോറട്ടറിക്കകത്ത് കുടുക്കി.
2: അയ്യോ സാറേ, അപ്പോൾ അവൻ
1: പിടിയും വലിയും ബഹളവും നടക്കുന്നതിനിടയിൽ അയാളെത്തി.
2: ആരാ സാറേ?
1: അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ സീനിയർ വിദ്യാർത്ഥി.
2: എന്നിട്ട് അവളെ രക്ഷപ്പെടുത്തിയോ സാറേ?
1: ആ, വിശ്വനുമായി കയ്യാങ്കളിയും മുഷ്ടിയുദ്ധവും ഒക്കെ ഉണ്ടായി. വിശ്വൻ പരാജയപ്പെടുമെന്ന് മനസ്സിലായപ്പോ മറ്റൊരു കെണി പണിതു.
2: എന്താ സാറേ?
1: അത് അതൊരാനക്കെണിയായിരുന്നു. ശോഭയെയും അവളെ രക്ഷിക്കാൻ വന്ന സീനിയറേയും ലാബിലിട്ട് പൂട്ടി. എന്നിട്ട് സഹപാഠികളെയും അധ്യാപകരെയും ഒക്കെ വിളിച്ചുകൂട്ടി. അവിടെ എത്തിയ വിദ്യാർത്ഥികൾ കൂകി വിളിച്ച് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു.
2: എന്നിട്ട് എന്താ സാറേ? അധ്യാപകർ അന്വേഷിച്ചില്ലേ സത്യാവസ്ഥ എന്താണെന്ന്?
1: അന്വേഷിച്ചു. സത്യം ബോധ്യപ്പെടുകയും വിശ്വനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ശോഭ പഠിത്തം തുടർന്നില്ല. അപമാനിതയായി കണ്ണീരോടെ സ്വയം പടിയിറങ്ങി.
2: എന്തൊരു കൊടുംചതിയാ അവൻ ചെയ്തത്. ശോഭയുടെ ഭാവി തകർന്നില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ശോഭ അവനോട് ഈ മുറിയിൽ വെച്ച് നിഷ്കരണം പെരുമാറിയതിൽ ഒരു തെറ്റുമില്ലെന്ന്. അല്ല, സാറിന് ഈ സംഭവം ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം?
1: അത് അന്ന് ലബോറട്ടറിക്കുള്ളിൽ ശോഭയ്ക്കൊപ്പം വിശ്വനും സംഘവും പൂട്ടിയിട്ട സീനിയർ വിദ്യാർത്ഥി ഞാൻ തന്നെയായിരുന്നു.
2: എന്റെ മോഹൻ സാറേ, എന്തൊക്കെ അത്ഭുതങ്ങളായത്! പിന്നെ മോഹൻ സാറേ, ശോഭയുമായി ഇഷ്ടത്തിലായിരുന്നിട്ടും ഇത്രയൊക്കെ അപവാദങ്ങൾ ഉണ്ടായിട്ടും മനസ്സ് തകർന്നു പോയ ശോഭയെ സാറെന്താ കൈവിട്ടു കളഞ്ഞത്?
1: മനഃപൂർവ്വമല്ല മായമേ. പഠിത്തം നിർത്തി പോകരുതെന്ന് ശോഭയോട് ഞാൻ കേണപേക്ഷിച്ചതാ. പക്ഷേ സ്വന്തം തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ അവൾ തയ്യാറായില്ല. എന്റെ MBBS സ്വപ്നം എന്റേത് മാത്രമായ സ്വപ്നമായിരുന്നില്ല. എന്നെ ഡോക്ടറാക്കാൻ വേണ്ടി ഗൾഫിലുള്ള ഒരു ഓയിൽ കമ്പനിയിൽ ചോരയും വിയർപ്പുമൊഴുക്കുന്ന എന്റെ അച്ഛന്റെ അഭിലാഷം കൂടിയായിരുന്നു. ശോഭയെ പോലെ എന്റെ MBBS പഠനം ഞാൻ ഉപേക്ഷിച്ചാൽ എന്റെ അച്ഛനമ്മമാരെയും അവരുടെ ആഗ്രഹങ്ങളെയും ദുഃഖക്കയത്തിലേക്ക് വലിച്ചെറിയേണ്ടി വരില്ലേ? അത് ദൈവദോഷമാവില്ലേ? അതുകൊണ്ട് അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ശോഭയെ പിരിയേണ്ടി വന്നു.
2: എന്തായാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ പിന്നാലെയുണ്ട് സാറേ. ചേരേണ്ടവരെ തമ്മിൽ ചേർത്ത് വെക്കാൻ ദൈവം ഓരോ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കും. വിട്ടുപോകാൻ ശ്രമിച്ചാലും ദൈവം വിടില്ല.
3: മായമേ.
2: ആ ശോഭേ, ഗീത ഡോക്ടറെ കാണാൻ പോയിട്ട് നേരം എത്രയായി? മോഹൻ സാർ വന്ന് കൊറേ നേരം കാത്തിരുന്നു.
3: അയ്യോ, മോഹൻ വന്നിരുന്നോ?
2: വന്നിരുന്നു. സരള മയക്കം തെളിഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴെത്തിയത്. ഞാൻ പറയുകയും ചെയ്തു സരള ഈ സൈക്കോ ആശുപത്രി വിറപ്പിക്കാൻ തുടങ്ങുമ്പോഴാ സാർ എത്തിയതെന്ന്. എത്ര നേരമാ ശോഭയെ കാണാൻ മുഷിഞ്ഞ് കാത്തിരുന്നത്.
3: സാരല്ല, അടുത്ത തവണ വരുമ്പോ ഞാൻ നല്ലൊരു സോറി പറഞ്ഞോളാം.
2: വെറുതെ ഇരുന്നപ്പോ മോഹൻ സാർ കൊറേ വർത്തമാനങ്ങൾ പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ അത്ഭുതം തോന്നുന്ന പലതും.
3: അത് പിന്നെ മായമ്മ അങ്ങനെയാണല്ലോ, ആരെ കിട്ടിയാലും വിശേഷങ്ങൾ വിസ്തരിക്കാനും ചോദിച്ചറിയാനും ഒക്കെ മിടിക്കുകയാണല്ലോ.
2: എന്നാലും എന്റെ ശോഭയെ, ഏത് നിലയിൽ എത്തേണ്ടവളാ നീ? എന്ത് നല്ല സുഖമായിട്ട് ജീവിക്കേണ്ടവളായിരുന്നു നല്ലൊരു ഡോക്ടറായിട്ട്.
3: മായമ്മേ.
2: എന്താ ശോഭയെ?
3: മോഹൻ സാർ എന്തെങ്കിലും പറഞ്ഞോ?
2: ചിലതൊക്കെ പറഞ്ഞു. കേട്ടപ്പോ ഞാൻ സ്തംഭിച്ചിരുന്നു പോയി.
3: എന്നാ ഇനി സ്തംഭിച്ചു പോണ്ട. അറിഞ്ഞതും കേട്ടതും ഒക്കെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. കഴിഞ്ഞതൊക്കെ ഞാൻ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയതാ. വീണ്ടും ചികഞ്ഞെടുക്കാൻ വയ്യ.
2: എനിക്ക് മനസ്സിലാവും ശോഭെ. ആരും പിന്നീട് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് സംഭവിച്ചത്. ഇനി ഞാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല.
3: മോഹന് കുടിക്കാൻ ചായയോ മറ്റോ കൊടുത്തോ മായമ്മ?
2: ചായ കൊടുത്തു. പിന്നെ മോഹൻ സാർ പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു.
3: എന്താ മായമ്മേ?
2: സർലയുടെ അസുഖ വിവരങ്ങൾ മണിക്കൂർ വെച്ച് ചോദിച്ചറിയാൻ കൂടെ കൂടെ ഡോക്ടർമാരുടെ അടുത്ത് ചേർന്ന് ശല്യപ്പെടുത്തരുതെന്ന്.
3: കൺമുമ്പിൽ ഒരു അഗ്നിപർവ്വതമല്ലേ പുകഞ്ഞോണ്ടിരിക്കുന്നത്? ആളി കത്തോ ആരെ തണുക്കോ എന്നറിയാനുള്ള ആധിയ മായമ്മേ.
2: മോഹൻ സാർ തറപ്പിച്ചു പറഞ്ഞു, സരളയ്ക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. ഈശ്വരനാണ് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അതുകൊണ്ട് കൈപ്പിഴ വരില്ല എന്ന്.
4: ആഹാ, അപ്പോ

0: ഇവിടുത്തെ ഡോക്ടറുടെ ചികിത്സയ്ക്ക് വലിയ പ്രാധാന്യമില്ലെന്നാണോ?
1: ഞങ്ങൾക്ക് മനസ്സിലായില്ല.
0: ഞാൻ ലക്ഷ്മി വർമ്മ, നിങ്ങളുടെ വർമ്മ ഡോക്ടറുടെ ഭാര്യയാണ്.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം.
1: സോറി മാഡം, ചേച്ചിയുടെ അസുഖാവസ്ഥയിൽ മനനൊന്ത് ഓടി നടക്കുന്നതുകൊണ്ട് മായ്മ ഒരു ഉപമ പറഞ്ഞതാ.
0: പറഞ്ഞത് വളരെ ശരിയല്ലേ. ഈശ്വരൻ തന്നെയാണ് സർവജ്ഞൻ.
1: ഇരിക്കണം മാഡം.
0: താങ്ക് യു മോളെ. ശോഭ അല്ലേ?
1: അതെ മാഡം, ഇത് മായമ്മ. വെറും പരിചാരകയല്ല, പ്രായം കുറവാണെങ്കിലും എന്റെ അമ്മയുടെ സ്ഥാനോ.
0: നന്നായി. ഈശ്വര വിശ്വാസമുള്ള നല്ല മനുഷ്യർക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരാളെ ദൈവം കൊണ്ട് എത്തിച്ചു തരും.
1: മാഡം, ചായയോ കാപ്പിയോ?
0: ഒന്നും വേണ്ട മോളെ. നിന്റെ മുഖത്തെ ഈ തെളിച്ചം കണ്ടാലറിയാം ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ സംസ്കാരമുള്ള നല്ലൊരു പെൺകുട്ടിയാണെന്ന്. ചേച്ചിയെ കുറിച്ചുള്ള ദുഃഖം ഉള്ളിലുള്ളതൊഴിച്ചാൽ എന്തുകൊണ്ടും ഐശ്വര്യമുള്ളവളാ നീ. വിഷമിക്കണ്ട, ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഒപ്പം എന്ത് സഹായത്തിനും ഞങ്ങളും കൂടെ ഉണ്ടാവും.
1: മാഡത്തിന്റെ ഈ സ്നേഹവും സാന്ത്വനവും എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയതുപോലെയാ.
0: ഡോക്ടർ ചില അപൂർവം കേസുകളെ പറ്റി എന്നോട് സംസാരിക്കാറുണ്ട്. സരളയെ പരിശോധിച്ച ആദ്യ ദിവസം തന്നെ ക്രിട്ടിക്കൽ കണ്ടീഷനാണെന്ന് വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു. പക്ഷേ ആത്മവിശ്വാസവും പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട്. അപ്പോഴേ തോന്നിയതാ സരളയെയും ശോഭയെയും ഒന്ന് കാണണമെന്ന്.
1: വന്നതിലും കാണാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷവും നന്ദിയും ഉണ്ട്.
2: ശോഭേ, ഡോക്ടർ.
1: നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം. നമസ്കാരം. ഇടയ്ക്ക് സരള നല്ല ബഹളം വെച്ചു എന്നറിഞ്ഞു, ഇപ്പൊ എങ്ങനെ?
1: ഈ മായമ ഒരുപാട് സഹിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സിസ്റ്റർ വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ മയങ്ങിക്കോളും.
3: ഇനി അങ്ങോട്ട് തുടരെ ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്ക് ശാന്തമാക്കാൻ പറ്റില്ല. വളരെ അത്യാവശ്യഘട്ടത്തിൽ മാത്രം, അല്ലാത്തപ്പോഴൊക്കെ സ്വയം ശാന്തമാകണം. അതിന് നിങ്ങളും ശ്രമിക്കണം.
1: ശരി ഡോക്ടർ.
0: ഞാനിവിടെ കാലുകുത്തിയില്ലേ, ഇനി എല്ലാം ശാന്തമാവും. ശുഭപ്രതീക്ഷയുണ്ട് എനിക്ക്. ഡോക്ടറെ, എനിക്കൊരാഗ്രഹം.
3: എന്താഗ്രഹം?
0: ശോഭയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു റിലാക്സേഷന് വേണ്ടി ശോഭയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ചായ സൽക്കാരം കൊടുത്താലോ എന്ന്.
3: വൈ നോട്ട്, അതൊരു നല്ല കാര്യമല്ലേ. ആയിക്കോട്ടെ.
1: മാഡം, ഞാൻ
0: നോ എന്ന് പറയരുത്. എനിക്ക് ശോഭയെ ഇഷ്ടമായി, അതുകൊണ്ട് എന്റെ സ്നേഹാദരമാണ്, നിഷേധിക്കരുത്. ഡോക്ടറെ,
3: ഞാനിവിടെ ഉണ്ട്. എന്താ ലക്ഷ്മി?
0: ഒന്ന് ഹാളിലോട്ട് വന്നേ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ.
3: അല്ല, ഇതാരാ? ശോഭയോ? സർപ്രൈസ് ആണല്ലോ.
1: നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം. ശോഭ ഇരിക്കെ.
1: താങ്ക് യു സർ.
3: വീട്ടിലേക്ക് വരാൻ രണ്ടു മൂന്ന് തവണ ലക്ഷ്മി ശോഭയെ ക്ഷണിച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് പ്രതീക്ഷിച്ചില്ല.
0: പിന്നീട് ഒരിക്കലാകാമെന്ന് പറഞ്ഞ് ഇന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാൻ വിട്ടില്ല, കൈയോടെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു. വരൂ ശോഭേ, നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ഇരിക്കാം. ആദ്യം എന്തെങ്കിലും കഴിക്കാം, എന്നിട്ടാകാം വർത്തമാനമൊക്കെ. സാവിത്രി.
1: വേണ്ട മാഡം, എനിക്കിപ്പോ ഒന്നും വേണ്ട.
0: മടിക്കണ്ട, ചേച്ചിയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ വീട്ടിൽ വിസിറ്ററായിട്ടല്ല ശോഭ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളുടെ ഗസ്റ്റായിട്ടാ, ഞങ്ങളുടെ സ്വന്തം ഗസ്റ്റ്.
1: അല്ല, എന്റെ ചേച്ചിയുടെ ജീവൻ തിരിച്ചു തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലാ ഞാനിപ്പോ നിൽക്കുന്നത്.
0: ശോഭയുടെ മനസ്സ് ഇത്രയും വിശാലമാണെന്ന് ആദ്യ ദിവസം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അതാ ഒറ്റ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു പോയതും.
3: ശോഭ എന്താ ഇങ്ങനെ ചുറ്റും നോക്കുന്നത്? ആരെയോ പ്രതീക്ഷിക്കുന്നതുപോലെ ഇവിടെ കൂടുതൽ അംഗങ്ങളൊന്നുമില്ല. ഈ വലിയ വീടും ആഡംബരങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അംഗങ്ങൾ കുറവാ.
0: അതെ, ഞങ്ങൾക്ക് ഒരേ ഒരു മോൻ മാത്രമേ ഉള്ളൂ. സൗഭാഗ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും മോന്റെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ അല്പം വിഷമത്തിലാ.
1: അതെന്താ മാഡം?
0: അവൻ ഒരുപാട് വളർന്നപ്പോഴും കുട്ടിക്കളി മാറാത്ത ശീലമായിരുന്നു. വാശി പിടിക്കുന്ന ഒരു കുസൃതി കുട്ടിയുടെ മനസ്സായിരുന്നു.
1: അങ്ങനെ ഒരു മകൻ അച്ഛനമ്മമാരുടെ ഭാഗ്യമല്ലേ മാഡം? കളിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ.
0: പക്ഷേ ഇപ്പോ അങ്ങനെയല്ല. ചിരിയും സന്തോഷവും ഇല്ലെന്ന് മാത്രമല്ല, അവന്റെ ജീവിതം തന്നെ അസ്തമിച്ച മട്ടാണ്.
1: അതെന്താ മാഡം? അല്ല, മാഡം ഒന്നും മിണ്ടുന്നില്ല. എന്താ ഡോക്ടർ, മോന് വല്ല അസുഖമാണോ?
0: അസുഖമൊന്നുമല്ല മോളെ. അബദ്ധങ്ങൾ പറ്റിപ്പോയതിന്റെ ദുഃഖം, കുറ്റബോധം, പിന്നെ ചില കുറ്റവും കുറവുകളുമെല്ലാം.
1: അല്പസ്വല്പം കുറ്റവും കുറവുകളും ഇല്ലാത്ത മനുഷ്യരുണ്ടോ മാഡം?
0: ശോഭേ, ഈ മാഡം എന്നുള്ള വിളിയിൽ അല്പം അകൽച്ചയുള്ളതുപോലെ അമ്മയെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം.
1: അയ്യോ,

0: ഞാൻ മാഡത്തിനെ അമ്മയെന്ന്
1: അമ്മയെന്ന് തന്നെ വിളിക്കണം. ഇന്ന് മാത്രമല്ല, ഇനി എന്നും.
0: എന്നുവെച്ചാ?
1: ശോഭയെ ഞങ്ങൾ ഈ വീട്ടിലൊരു അംഗമാക്കാൻ തീരുമാനിച്ചു.
0: മാഡം പറഞ്ഞു വരുന്നത്?
1: മോളെ കണ്ടതു മുതൽ എനിക്ക് തോന്നിയ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മകനെ കൊണ്ട് ശോഭയെ വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
0: അയ്യോ മാഡം, എനിക്ക് വിവാഹോ? അതും ഡോക്ടറുടെ?
2: ശോഭ ആശ്ചര്യപ്പെടണ്ട, ലക്ഷ്മി പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. ശോഭയെപ്പോലെ മഹാമനസ്കതയുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിൽ കടന്നു വന്നാൽ മാത്രമേ ഞങ്ങളുടെ മകന്റെ ജീവിതത്തിന് വീണ്ടും ഒരർത്ഥമുണ്ടാവൂ. ഈ വീട്ടിലെ സന്തോഷം തിരിച്ചു കിട്ടൂ.
1: അതെ മോളെ, മോൾ ഈ വീട്ടിലേക്ക് കടന്നു വരണം. വരുന്നത് മരുമകളായിട്ടാണെങ്കിലും ഞങ്ങളുടെ മകളായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവണം. വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും അസ്തമിച്ചു പോവില്ലെന്ന മനസമാധാനത്തോടെ ഞങ്ങൾക്ക് കണ്ണടയ്ക്കണം.
0: മാഡം, സത്യം പറഞ്ഞാൽ ഞാനൊരു നിമിഷം സ്വപ്നത്തിലാണെന്ന് തോന്നിപ്പോയി. വളരെ പ്രയാസപ്പെട്ട് പരിസരബോധം വീണ്ടെടുത്തപ്പോഴാ മനസ്സിലായത്, കടലും കടലാടിയും പോലെ ഒരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന്.
1: ഏത് ബന്ധങ്ങളുടെയും ചേർച്ച എന്ന് പറയുന്നത് മനസ്സുകൾ തമ്മിൽ വിളക്കി ചേർക്കേണ്ടതാ, അല്ലാതെ വിലയും നിലയും അളന്നു തൂക്കി കൂട്ടിച്ചേർക്കുന്നതിലല്ല.
0: അത്രത്തോളമൊക്കെ അതിരുകടന്ന് ചിന്തിക്കാനുള്ള മനസാന്നിധ്യമൊന്നും എനിക്കിപ്പോ ഇല്ല മാഡം. എന്റെ മനസ്സിൽ ആധി പിടിച്ചു നേർന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ.
1: അറിയാം മോളെ, ചേച്ചിയുടെ കാര്യം. ഒരു അപകടവും കൂടാതെ ചേച്ചി സുഖം പ്രാപിക്കും. എന്നിട്ട് ചേച്ചിയുടെ ആശീർവാദത്തോടെ തന്നെയാവും വിവാഹവും. പക്ഷേ മോൾ ഇപ്പോ എനിക്കൊരു വാക്കു തരണം, എന്റെ ആഗ്രഹത്തിന് സമ്മതമാണെന്ന്.
2: സരളയുടെ ഭാവിയോർത്ത് ശോഭ പേടിക്കണ്ട. സരളയും എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി നമ്മളോടൊപ്പം ജീവിക്കും.
1: അതെ മോളെ, ഞങ്ങളുടെ മകൻ ആരാണെന്നറിയുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയിൽ നിന്ന് വഴുതി മാറിപ്പോകുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ടാ എനിക്ക് ഉറപ്പെന്നൊരു വാക്ക് തരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നത്.
2: വളച്ചുകെട്ടില്ലാതെ പറയാം, ഞങ്ങളുടെ മകനെ ശോഭ അറിയും.
0: ഞാനെങ്ങനെ
2: അറിയും? മോളെ, നിങ്ങൾ തമ്മിൽ അറിയും. എല്ലാം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടാവണം നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കേണ്ടത്. ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കാനും നല്ലൊരു പുതിയ ജീവിതത്തെപ്പറ്റി മാത്രം ചിന്തിക്കാനും കഴിയണം.
1: അതെ മോളെ, ഇതാ ഇതാ നോക്കൂ, ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഞങ്ങളുടെ മകൻ.
0: ഇത്
3: വേനൽ മഴ. ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: കിസാൻ യോജനയുടെ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കും? കൃഷിഭൂമി കൈവശമുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഭർത്താവ്, ഭാര്യ, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്നിവരടങ്ങുന്നതാണ് കർഷക കുടുംബം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, കഴിഞ്ഞ വർഷം ആദായ നികുതി അടച്ചവർ, പ്രതിമാസം 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നവർ തുടങ്ങിയ ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള ചില വിഭാഗക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കർഷക കുടുംബമാണോ എങ്കിൽ ഉടൻ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമാങ്, CIT സ്പോൺസർ പരിപാടി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് ചിങ്ങമൊന്ന്, നാടും നഗരവും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അതെ, ഇന്ന് കർഷക ദിനം കൂടിയാണ്. കേൾക്കാം ഏതാനും മണ്ണിൻ്റെ മണമുള്ള ഗാനങ്ങൾ. ആദ്യ ഗാനം ഒ എൻ വി കുറുപ്പ് വാരികൾ എഴുതി, ജോൺസൺ ഈണം പകർന്ന് ചിത്രം പാടിയത്, ചിത്രം ഗുൽമോഹർ.

ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് ബാലു കിരിയത്ത് വരികൾ എഴുതി ജോൺസൺ ഈണം പാർന്ന് ചിത്രയും കൂട്ടനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എൻ്റെ ശ്രീകുട്ടിക്ക്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 1, ശകവർഷം 1948 ശ്രാവണം 26, 2026 ഓഗസ്റ്റ് മാസം 17 തീയതി തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 11 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയിൽ ഇപ്പോൾ ഇന്നലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: ഭാഗവതവും കഥാസരിത് സാഗരവും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സാഹിത്യകാരൻ്റെ കൃതികളാണ് പ്രവേശകം, ധാരാകൽപ്പകം മുതലായവ. ആരായിരുന്നു അത്? ഉത്തരം: ആറ്റുപുറത്ത് എമ്പിച്ചൻ ഗുരുക്കൾ. 1852 കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് എമ്പിച്ചൻ ഗുരുക്കൾ ജനിച്ചത്. ഇനി ഇന്നത്തെ ചോദ്യം: ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന അക്ഷരം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന അക്ഷരം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:40 കേൾക്കാം.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓണം സ്പെഷ്യൽ പരിപാടിയിൽ ഇപ്പോൾ ജോസഫ് അന്നംകുട്ടി ജോസുമായുള്ള അഭിമുഖം കേൾക്കാം.
1: ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ജീവിതത്തെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഷയിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരു എഴുത്തുകാരൻ, മോട്ടിവേഷണൽ സ്പീക്കർ, ഒരു അവതാരകൻ, ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു അഭിനേതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ജോസഫ് അന്നംകുട്ടി ജോസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി വരുന്നത് നമുക്ക് കാണാൻ പറ്റും.
2: താങ്ക് യു സോ മച്ച്.
1: അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ജോസഫ് അന്നംകുട്ടി ജോസ് ഇത് തന്നെയാണോ ശരിക്കും ഒഫീഷ്യൽ നെയിം?
2: അല്ല, എൻ്റെ ശരിക്കും പേര് ജോസഫ് കെ ജോസ് എന്നാണ്. ഞാൻ ഈ ഫേസ്ബുക്കൊക്കെ വന്ന സമയത്താണ് എൻ്റെ പേര് മാറ്റിയത്. ഇപ്പോഴും നമ്മൾ പറയുന്നതാണല്ലോ നമ്മുടെ പേര്. സർട്ടിഫിക്കറ്റ്സിൽ ഉണ്ടെങ്കിലും നമ്മളൊരാൾ നമ്മളോട് പേരെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ശരിക്കും നമ്മുടെ പേര്. അപ്പം അമ്മയുടെ പേര് ആഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായി, അതിൽ നിന്ന് അങ്ങനെ പേര് മാറ്റിയതാണ്. ആദ്യ കാലങ്ങളിലൊക്കെ അമ്മയുമായിട്ട് ഭയങ്കര തർക്കങ്ങളൊക്കെ ആയിരുന്നു. അമ്മയായിട്ട് കുറച്ചൊരു അമ്മ ചിന്തിക്കുന്ന രീതിയും ഞാൻ ചിന്തിക്കുന്ന രീതിയും തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അമ്മ പലപ്പോഴും ഒരു നാഗി എന്നൊരു സ്ത്രീ ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ കുറച്ചും കൂടി ജീവിതം നമുക്ക് സംഭവിച്ചു കഴിയുമ്പോൾ, നമ്മൾ ജീവിതത്തെ അടുത്തറിയുമ്പോൾ, അവർ ഒരാൾക്കൊറ്റയ്ക്ക് വലിക്കുന്നതിനൊക്കെ കൂടുതൽ ഭാരം വലിച്ചിരുന്നു എന്നും, അങ്ങനെ ഭാരം വലിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ സ്നേഹത്തോടെ പെരുമാറാൻ സമയം കിട്ടിയെന്നും വരില്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ട്രിബ്യൂട്ടൊക്കെ എന്ന രീതിയിലായിരുന്നു എനിക്ക് അന്നും ഒരല്പം സ്നേഹ കൂടുതൽ അപ്പനോട് തന്നെയായിരുന്നു. അമ്മയോട് ഒരുപാട് കാലം അവരെ പരിഗണിക്കാതിരുന്നതിനുള്ള കുറ്റബോധം കൊണ്ടാണ് പേര് മാറ്റിയത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു കരിയർ ബ്രേക്ക് സംഭവിച്ചൊരു വീഡിയോ റിലീസായപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് ഈ പേരാണ്. എന്നെ അന്നംകുട്ടി എന്ന് മാത്രം വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
1: അപ്പോൾ ഞാനിപ്പോൾ പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും എപ്പോഴും ആദ്യമേ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമായിരുന്നു. ഇപ്പോൾ പലപ്പോഴും നമ്മൾ

0: ങ്ങളിലൂടെ അമ്മയെ പരിചയപ്പെടുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. എന്നാൽ അച്ഛൻ വളരെ ലവിങ് ആയിട്ട് എപ്പോഴും ഒരു സ്മൈൽ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ?
1: ആക്ച്വലി ശരിക്കും അതിന് രണ്ട് കാര്യത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഒന്ന് ശാലിനി പറഞ്ഞ കറക്റ്റാണ്, അപ്പൻ വളരെ കുറച്ചുകൂടി സൗമ്യനും സ്നേഹമുള്ള ഒരാളും അമ്മ കുറച്ച് കർക്കശയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളും. പക്ഷെ അതിന് മറ്റൊരു വാക്ക് അപ്പൻ കുറച്ചുകൂടി ഡിപ്ലോമസി കൂടുതലുള്ള ഒരാളാണെന്നുള്ളതാണ്. അപ്പൻ അങ്ങനെ ആരെയും വെറുപ്പിക്കാനോ മുഖം നോക്കി കയർത്ത് സംസാരിക്കാനോ അത്ര താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അപ്പന് ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ അപ്പം മാക്സിമം അതിനെ പൊളൈറ്റാക്കിയും സ്നേഹപൂർവ്വം അവതരിപ്പിക്കുകയുള്ളൂ. പക്ഷെ അവിടെ ചിലപ്പോൾ നീതി എത്രത്തോളം മീറ്റ് ചെയ്യപ്പെടുന്നു എന്നറിയില്ല. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നു, അമ്മ വന്ന് പാൽ ഉറക്കുന്നു. ഒക്കെ ഒരു സ്ത്രീയാണ്, അവരുടെ കുറേ മസാല പൗഡറുകളുണ്ട്, സാധനങ്ങളുണ്ട്. ചേച്ചി ഇതെന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ, മോളെ ഇതെല്ലാം ഇവിടെ ഉണ്ട്, വേണ്ട മോളെ, അതുകൊണ്ടാണ്, താങ്ക് യു പറഞ്ഞ് അമ്മ പാലടയ്ക്കുന്നു. അപ്പനാണെങ്കിലോ അവർ വെയിലും കൊണ്ടൊക്കെ വന്നല്ലേ, രണ്ടു വാക്ക് അവരോട് വിണ്ടണ്ടേ എന്ന് കരുതി അപ്പൻ ഇതെന്താ പക്ഷെ ഇവിടെ ഉണ്ട് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ദി എൻഡ് ഓഫ് ദി റിസൾട്ട് ഒന്നും തന്നെയാണ്, അപ്പനും വാങ്ങിക്കില്ല, രണ്ടുപേരും വാങ്ങിക്കില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പുറത്തു പോകുമ്പോൾ അപ്പന് കുറച്ചുകൂടി അവരോട് പിന്നെ ആ 100 കണക്കിന് വീട് കയറുന്ന ആൾക്ക് സംസാരിച്ച ആളെ എവിടെയാ സമയം. അപ്പോൾ ഒറ്റത്തിൽ ഷോട്ടിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അപ്പനാണ് കുറച്ചുകൂടി രസം എന്ന് തോന്നും. ഒരു പക്ഷേ കുറച്ച് ജസ്റ്റിസ് ഉള്ളതും നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു കാര്യം അയാളുടെ സമയം അധികം കളയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോക്കുന്നതാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ക്രിസ്പാണ്, മോളെ ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് വേണ്ട അത്രയും പറയുന്നത്. പറഞ്ഞ സമയമാണ് കാണാം, പിന്നെ എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു ട്രേറ്റ് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അപ്പന് അങ്ങനെ ആരെങ്ങനെ വിഷമിപ്പിക്കേണ്ട താല്പര്യമില്ല. പക്ഷെ അതൊരു പോസിറ്റീവ് ആണെങ്കിലും ചില സമയത്ത് നമ്മൾ നോ പറയേണ്ടത് നോ പറഞ്ഞാൽ മതിയാകും. അത് മറ്റുള്ള വിഷമിക്കുമെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അവിടെ നീതിയും ന്യായവും കിടക്കുന്ന അവിടെയാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ചില സമയത്ത് ഞാൻ ആലോചിക്കും അപ്പൻ്റെ ചില ഒരു വേ ഓഫ് ടെല്ലിങ് നോ ആയിരിക്കും കുറച്ചുകൂടി അഭികാമ്യം എന്നും ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ എവിടേക്കോ കുറച്ചുകൂടി ഇപ്പോൾ എനിക്കൊരു ചായ കൂടുതൽ അമ്മയോടാണ്. ജീവിക്കാൻ എളുപ്പം, ഇച്ചിരി കയ്പുണ്ടെങ്കിലും സമാധാനത്തോട് ജീവിക്കാൻ നല്ലത് അമ്മയുടെ വേ ഓഫ് തിങ്കിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: പലപ്പോഴും നമ്മുടെ വീടുകളിൽ സാധനമായിട്ട് വരുമ്പോൾ അമ്മമാർ ആദ്യമേ പറയണം, ഒന്നും എടുക്കണ്ട മോളെ, ഒന്നും എടുക്കേണ്ടതല്ല, ഇവിടെ ഉണ്ട്. കുറച്ചു നേരം അവരെ സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ അവരുടെ മനസ്സ് മാറും, അതുകൊണ്ടായിരിക്കും ആദ്യമേ ഒരു സ്റ്റേൺ ആയിട്ട്
1: പറയുന്നത്. ബോധ്യം ഉണ്ടെന്നേ, ഇതിപ്പോ ആവശ്യമില്ലെന്ന് ഉറപ്പാണ്. എന്തെങ്കിലും പുതിയൊരു സംഭവമാണെങ്കിൽ ചിലപ്പോൾ അമ്മ ഒന്ന് കാണിക്കുകയെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും.
0: ഒരാളെ ഇഞ്ചിഞ്ചായി കൊല്ലാനായിട്ടുള്ള എളുപ്പമാർഗം അയാളെ സ്നേഹം കൊണ്ട് നിറച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ഇറങ്ങി പോവാന്നുള്ളതാണ്. ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞ ആരും കാണാത്ത യുദ്ധങ്ങളിൽ പലപ്പോഴും ഞാൻ നിന്നുപോയൊരു വാചകമാണ്. ശൂന്യതയിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വായിക്കാൻ പ്രേരിപ്പിച്ച ഒരു വാചകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വായിച്ചു പോവുകയാണ്. ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി ആ വാക്കുകൾക്ക് കിട്ടുന്ന എഴുതുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു?
1: ഇല്ല, നമ്മൾ ഓരോ വരി എഴുതുമ്പോൾ ഒരു ഫേമസ് ഫിലിം ഡയറക്ടർ പറഞ്ഞ പോലെ മോസ്റ്റ് പേഴ്സണൽ ഈസ് മോസ്റ്റ് ക്രിയേറ്റീവ് എന്ന് പറയും. നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും ക്രിയേറ്റീവായിട്ട് വരിക, ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ചേച്ചി, ചേച്ചിക്ക് കണ്ണിന് ചെറിയൊരു സർജറിയുടെ ആവശ്യം വരുന്നു. അപ്പോൾ കാലങ്ങളായിട്ട് അവർക്ക് ആക്ച്വലി കണ്ണിന് ചില ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു കേട്ടൊരു എക്സാമ്പിളാണ്. അതായത് ഒരുപാട് കാലമായിട്ട് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിട്ട് പൈസ ലാഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി ആശുപത്രിക്ക് പോവാണ്ട് അതേതാണ്ട് 10-20 കൊല്ലത്തോളം ആ കാഴ്ചക്കുറവുമായിട്ട് സഹരിച്ച് ജീവിച്ചൊരു സ്ത്രീ. ഇതൊരു ഫിക്ഷൻ കഥാപാത്രമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഇത് ആ എഴുത്തുകാരൻ അറിയാവുന്ന അവരുടെ സ്വന്തം ആരോ ആണെന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് പെട്ടുപോവാണ്. ഇപ്പം റിയലായിട്ടുള്ള ജീവിതങ്ങൾ, റിയലായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് വരുന്ന വരികൾ ഒരുപക്ഷെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്നേഹം കൊണ്ട് നിറച്ചിട്ട് ഇറങ്ങിപ്പോവുക എന്നുള്ളത് ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരാളെ ഇറങ്ങിപ്പോയതിനെ കുറിച്ചിട്ടല്ല, അത് എന്നെ കുറിച്ചിട്ടാണ്. ഞാൻ ഇറങ്ങിപ്പോയത് പലരുടെ ജീവിതത്തിൽ നിന്ന്. ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കണ്ടാവുക, എൻ്റെ ജീവിതത്തിൽ സ്നേഹം നിറച്ചിട്ട് കുറേ പേര് ഇറങ്ങിപ്പോയിട്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. നേരെ തിരിച്ചാണ്. എൻ്റെ ഒരു ട്രേറ്റും ഈ ഗിരീഷ് പുത്തഞ്ചേരി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു വാചകം കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് ശപിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ആരോടും പെട്ടെന്ന് ജെല്ലാവും. ഞാൻ എല്ലാം മനസ്സോർന്ന് സംസാരിക്കും. എൻ്റെ സ്വന്തം ആളെപ്പോലെ ഞാൻ തമാശകൾ പറയും, ചിലപ്പോൾ കളിയാക്കും. ബാക്കി എൻ്റെ അടുത്തെവിടേക്കാണോ ആ സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ കാലങ്ങൾക്ക് ശേഷം അത്രയും നേരം എന്നോട് സംസാരിച്ച വ്യക്തിക്ക് ഇതും ഇയാളിനോട് എത്ര ആഴത്തിലാണ് സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം അതെൻ്റെ കോമൺ ട്രേറ്റാണ്. അതൊരാൾക്കൊണ്ട് എക്സ്ക്ലൂസീവ്ലി ഞാൻ കൊടുത്തൊരു കാര്യമല്ല. അപ്പം അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ സ്നേഹം ഇടപെടലുകൾ

0: തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ നമ്മൾ സഹായിക്കുന്നു, അയാളുടെ കൂടെ ഒരു ഡിവോഴ്സ് കേസിൽപ്പെട്ട ഒരാൾ, അയാളോട് ത്രൂ ഔട്ട് നമ്മൾ അയാളെ സഹായിക്കുന്നു, ഒരു വക്കീലിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു. അവരത് കരകയറിയതിനു ശേഷം പിന്നെ ഞാൻ അധികം ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ അവർ അതിനെ കാണുന്നത് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് ഒരകലം.
1: അപ്പം
0: ഞാൻ വിചാരിക്കുന്നത് ഞാനങ്ങനെ അടുക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അത് കാലുകൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ചിലരതിനെ പറയും ഇങ്ങനെ തീറ്റ ഇട്ടുകൊടുത്ത് അടുത്തെത്തി കഴിയുമ്പോൾ അത് വേട്ടക്കാരനായിരുന്നു എന്ന് പറയുന്ന പോലെ ആയിരുന്നു ഞാനെന്ന് പോലും സ്നേഹം കമ്പംപ്രാന്ത് ബുക്കിലൊരു വരി പോലും ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ വേട്ടക്കാരൻ ഞാനാണോ എന്നുള്ളൊരു അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ചിലരോട് അത് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിക്കും. പക്ഷേ കോൺഷ്യസ്ലി അല്ല. ഇപ്പം ഞാനിപ്പോൾ ചാനലിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്നോട് 11:30 എത്താൻ പറഞ്ഞു, കൃത്യം 11:30 എത്തി, നമ്മൾ പറഞ്ഞേക്കാളും ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു ഫ്രണ്ട്സ്. ഇത് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, നമുക്കിത് വളരെ സ്നേഹമാണ്, സന്തോഷമാണ്. ഞാൻ ഫോട്ടോ എടുത്ത കുട്ടി ചോദിച്ചത് എങ്ങനെയാണ് എടുക്കേണ്ടത്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ലൈറ്റ് ഉള്ളിടത്തോടെ എടുക്കാൻ, ലൈറ്റ് പുറകിൽ വന്നാൽ ചിലപ്പോൾ ഡാർക്ക് ആവുന്നതുകൊണ്ട് ലൈറ്റ് ഫ്രണ്ടിൽ. ദിസ് ഈസ് മീ. പക്ഷേ നമ്മൾ കുറച്ച് നമ്മുടെ കൂടെ വർക്കുന്ന ഒരാളോടോ കൂടെ പഠിച്ച ഒരാളോടോ നമ്മളിങ്ങനെ നിരന്തരം ഇടപെടുമ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ഇന്നാവാൻ സാധ്യതയുണ്ട്. എനിക്കത് കടന്നു പോകൽ ഒരിക്കൽ പോലും എനിക്കൊരു ഇറങ്ങിപ്പോക്കല്ല, പക്ഷെ അവരുടെ കാഴ്ചയിൽ അയാളത് ഇറങ്ങിപ്പോണു പെട്ടെന്ന്. അത് എനിക്ക് തന്നെ സംഭവിച്ച ഞാൻ തന്നെ ചെയ്ത ചില കാര്യങ്ങളാണോ എന്താ ഇതിന്ന് തോന്നുന്നൊരു വാചകം തന്നെയാണത്. ചിലപ്പോൾ വായനക്കാരൻ ഇത് കേട്ടാൽ ചിലപ്പോൾ സർപ്രൈസ്ഡ് ആവുകയായിരിക്കും.
1: അതെ, ഞാനിപ്പോൾ സർപ്രൈസ്ഡ് ആയിരുന്ന പോലെ. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയോ നമ്മളെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിട്ടുപോയി എന്ന് തന്നെ ഞാൻ.
0: എന്നെ ആരും അങ്ങനെ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് എവിടെയോ ഒരിക്കൽ എൻ്റെ ബർത്ത്ഡേ വിഷയമായിട്ടൊരു സുഹൃത്ത് എഴുതിയതാണ്, തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും പിന്നെയും അവനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു അനുഗ്രഹം അവന് കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് അതൊരു ശാപമൊന്നു.
1: എനിക്ക് ജോസഫിൻ്റെ ഇത് വായിക്കുന്ന സമയത്ത് നമ്മുടെ ബോബി കട്ടിക്കാട് അച്ഛൻ്റെ പോലത്തെ ഒരു സിമിലാരിറ്റി, എവിടേക്കോ ഭയങ്കര ഒരു ഹീലിംഗ് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് പലപ്പോഴും ആ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ കട്ടിക്കാട് അച്ഛൻ്റെ പോലത്തെ തന്നെ ഭയങ്കരമായിട്ടൊരു ഹീലിംഗ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായിട്ട് തോന്നാറുണ്ട്, പലപ്പോഴും വെളുപ്പിനൊക്കെ പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്ന സമയത്ത്.
0: അത് ബോബി അച്ഛൻ്റെ അധ്യാപകനായിരുന്നു. എൻ്റെ ഞാൻ സെമിനാറിലായിരിക്കുമ്പോൾ ഞാൻ എന്നെ 2 വർഷം അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വായിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഇത് ആദ്യത്തെ ഒരാളല്ല ഇത് പറയുന്നത്, ഞാൻ ബോബി അച്ഛനോട് തന്നെ നേരിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ ഞാൻ അച്ഛൻ തന്നെയാണ്, എനിക്കിപ്പോൾ കിട്ടുന്ന പുസ്തകം വായിച്ച് കിട്ടുന്ന എൻ്റെ ബുക്കുകൾ ബെസ്റ്റ്സെല്ലേഴ്സ് ആവുന്നുണ്ടെങ്കിൽ എന്നെ തേടി ആൾ വരുന്നുണ്ടെങ്കിൽ ഇത് ഇറ്റ്സ് എ സ്പിൽ ഓവർ ഫ്രം യു, അങ്ങിൽ നിന്ന് തെറിച്ച് വീണതൊക്കെയാണ്. എൻ്റെ അങ്ങയുടെ കരം പിടിച്ച് ഞാൻ ഒരു കൈ എൻ്റെ കരപ്പുറത്തുണ്ട്. ഈ കരത്തിൽ 1 മില്യൺ ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നു. ട്രസ്റ്റ് മീ, ഇത് നിങ്ങളുടെ ഫോളോവേഴ്സാണ്. എനിക്ക് അതെവിടെ ഏറ്റു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊരു എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം തുടങ്ങി ഏതാണ്ട് ഒരു MBA കാലഘട്ടമൊക്കെ വരെ അത് ജോലിയിലുള്ള സമയത്ത് പോലും രാത്രി എല്ലാ ദിവസവും കേട്ട് കിടന്നുറങ്ങുന്ന ഗുരുചരണം എന്നൊരു പ്രോഗ്രാമാണ്, ബോബിച്ചൻ്റെ പ്രോഗ്രാമാണ് ഗുരുചരണം. അതായത് ഒരു വീണയുടെ അകമ്പടി മാത്രമേ ഉള്ളൂ, അദ്ദേഹം ഒരു 30 മിനിറ്റ് നിർത്താതെ സംസാരിക്കുന്നു. അത് കേട്ട് കേട്ട് ഉറങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ പോലും അറിയാണ്ട് ഒരു പക്ഷേ എൻ്റെ ബ്രെയിനിൽ അത് വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം. ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ എഴുത്തുകളിൽ അച്ഛൻ കടന്നു വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ആദ്യമൊക്കെ ബറീഡ് തോട്ട്സ് ബുക്ക് കഴിയുമ്പോൾ ശരിക്കും ശൈലിയിൽ പോലും അദ്ദേഹത്തിൻ്റെ എഴുത്ത് പോലെ വന്നിരുന്നു. പിന്നീട് അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, ജോസഫെ പണ്ട് ആദ്യ പുസ്തകമൊക്കെ ഒരു പക്ഷേ എനിക്കും തോന്നിയിരുന്നു ഞാൻ എഴുതുന്ന പോലെയാണല്ലോ ഇവൻ എഴുതുന്നത്, ഇപ്പോൾ നീ വേറെ ഒരു എഴുത്തുകാരനാണ്. ഇത് പലരോട് പറഞ്ഞിട്ടുള്ളതാണ്, കാരണം നമ്മൾ എന്തിനോടാണ് കൂടുതൽ ചേർന്നിരിക്കുന്നത് നമ്മളെ സ്വാധീനിക്കുന്നുള്ളതാണ്. ഇപ്പോൾ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്കൊക്കെ പ്രായമായവരാണ്, ഇപ്പോൾ 70 വയസ്സാവാൻ പോകുന്നു. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മാമ്മ തന്നെയാണ് എൻ്റെ അമ്മ, അവരുടെ ഷേപ്പിലോട്ട് അമ്മ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഓരോ ട്രീറ്റും ചിലപ്പോൾ ചിരിയും അമ്മാമ്മ കടന്നുപോയി, അതിനുശേഷം നമ്മൾ അമ്മയെ കുറച്ചുകൂടി ഒബ്സർവ് ചെയ്യുന്നത് ഇത് എൻ്റെ അമ്മ തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനോടാണോ മനസ്സുകൊണ്ട് ചേർന്നിരിക്കുന്നത് അത് നമ്മളായിത്തീരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആ ബോബി അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇത് എല്ലാ പുസ്തകങ്ങളും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നെ ഏറ്റവും സ്വാധീനിച്ച മനുഷ്യരിൽ ഞാൻ 1 എന്ന് പറയാൻ സാധ്യത ബോബി അച്ഛനെയാണ്.
1: അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും വായിക്കുമ്പോഴും ബോബി അച്ഛൻ്റെ അതേ ലെവലിലെ നമുക്കൊരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ നടക്കണമെന്ന് തോന്നിയിട്ടുണ്ട്.
0: അതൊരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ റിഫ്ലക്ഷൻ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കറിയില്ല, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആ ഹീലിംഗ് വാക്കുകളാൽ ഒരുപാട് ഹീൽ ചെയ്യപ്പെട്ട ഒരാളായതുകൊണ്ടായിരിക്കാം. അച്ഛൻ തന്നെ പറയുന്ന പോലെ ഏറ്റവും നല്ല സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ ചെല്ലുന്നു, അവിടെ നിന്ന് ഊണ് കിട്ടി, അയാൾ മറ്റൊരു ഭിക്ഷക്കാരനോട് പറയുന്നു ആ വെളുത്ത പെയിൻ്റ് അടിച്ച് വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ ഊണ് കിട്ടിയിരിക്കും എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല സുവിശേഷം എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് കിട്ടിയ കുറേ ഹീലിംഗ് കിട്ടിയതുകൊണ്ട് ഞാൻ ആ വഴിയിൽ കുറേ സഞ്ചരിച്ചു. അതുകൊണ്ട് മെല്ലെ ഞാൻ എൻ്റെ വാക്കളാളിൽ ഹീൽ ചെയ്യാൻ തുടങ്ങുന്നതാണോ എന്ന് ഞാൻ കരുതുന്നു.
1: നമ്മൾ എപ്പോഴും ഒരുപാട് സ്ട്രഗിളിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ സ്വയം ചോദിക്കുന്നതാണ് ദൈവത്തിനോട്, വൈ മീ അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ആരും കാണാത്ത യുദ്ധങ്ങളിൽ കിട്ടുന്നുണ്ട്, സറണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട്.
0: ബുക്കിൽ ആ ചാപ്റ്റർ വരുന്നത് എനിക്കൊരു പ്രണയത്തിലൊരു ബ്രേക്കപ്പ് ഉണ്ടായതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാതെ എന്തുകൊണ്ട് അയാൾ നമ്മളെ സ്നേഹത്തെ മനസ്സിലാക്കാതെ പോകുന്നു, എന്തുകൊണ്ട് നമ്മൾ എത്ര ലോയലായിട്ടിരുന്നിട്ടും നമ്മളൊരാളെ ഏറ്റവും ഭംഗിയായി സ്നേഹിച്ചിട്ടും ഒരാൾക്ക് കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നൽകിയിട്ടും സ്റ്റിൽ ഒരാൾക്ക് നമ്മൾ വെറുക്കാനാകുമോ മറക്കാനാകുമോ പറ്റിക്കാനാകുമോ? ആ ചോദ്യത്തിന് ഉത്തരമൊക്കെ അന്വേഷിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം, അത് പോസിബിളാണ്, നമുക്ക് പൊന്നുപോലെ കൊണ്ടുവരുന്നതിന് ചിലപ്പോൾ ഉപേക്ഷിക്കാൻ ചിലപ്പോൾ പറ്റും. മനുഷ്യർ അങ്ങനെയാണ്, നമുക്കൊരാളെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. കാരണം ഒരേ കാര്യം തന്നെ, ഇപ്പോൾ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ രണ്ടാൾ രണ്ട് രീതിയിലാണ് അത് അനുഭവിക്കുന്നത്. ഒരു സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ചില ആൾക്ക് അത് അലർജി ഉണ്ടാക്കും, ചില ആൾക്ക് അത് ഏറ്റവും ഫേവറേറ്റ് സ്മെല്ല് നൽകുന്നതായിരിക്കും. മനുഷ്യർ അത്ര കണ്ട് ഡിഫറൻറ്റാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അന്ന് കിട്ടിയൊരു ഉപദേശം എൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കുന്ന, എല്ലാ ഫ്ലേവറുകളും അനുഭവിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. സ്നേഹിക്കപ്പെടണം, പറ്റിക്കപ്പെടണം, നമ്മളൊരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിൽ ചതിക്കപ്പെടണം, ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ച് കൊടുക്കാൻ പഠിക്കണം. ഇത് നമ്മൾ അത്രയും ചെറുതാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നിടത്ത് ലൈഫ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആണെന്നുള്ളതാണ്. വൈ മീ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഫേമസ് ടെന്നീസ് പ്ലെയർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അയാൾക്ക് ക്യാൻസർ വന്നു. അപ്പോൾ അയാൾ പറഞ്ഞ, ലോകത്തൊരു 5-6 ലക്ഷം ആളുകൾ ടെന്നീസ് കളിക്കുന്നുണ്ട്, അതിൽ നിന്ന് കുറച്ച് പേര് 1 ലക്ഷം ആളുകൾ പ്രൊഫഷണലി കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിൽ നിന്ന് കുറച്ച് പേരാണിങ്ങനെ വന്ന് വന്ന് വിംബിൾഡൺ കളിക്കുന്നത് ചിലപ്പോൾ ഒരു 30-40 പേരായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല വൈ മീൻ എന്ന് പറയുന്ന പോലെ, ശരിക്കും വി ഷുഡ് കൗണ്ട് അവർ ബ്ലെസ്സിങ്സ് എന്ന് തോന്നുന്നു. നമ്മൾ വെറുതെ ഒരു പേജ് എടുത്തിട്ട് നല്ലത് ചീത്തതെന്ന് കഴിഞ്ഞിട്ട് ഒരു വരയിടാൻ നടക്കുക, അവിടെ നല്ലത് എനിക്ക് എൻ്റെ ചീത്തകൾ നല്ലതുകൾ ഇപ്പുറത്തും എനിക്ക് സംബന്ധിച്ച് ചീത്തകൾ ഇപ്പുറത്ത് എഴുതിയാൽ നല്ലതായിരിക്കും കൂടുതലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും നമ്മളെ നല്ലതിനെ കാണാതെ പോകുന്നതാണ്. ഇന്ന് ഞാൻ ഇന്ന് ശാലിനിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ അവിടെ വാതുക്കണ്ടോ, എങ്ങനെ പോയി ഇൻ്റർവ്യൂ? പക്ഷെ അങ്ങനെ ചോദിക്കുക, ആ സ്ത്രീ അവിടെ ഇരിക്കുന്നത് അനുഗ്രഹമാണെന്ന് ഞാൻ കൗണ്ട് ചെയ്യുന്നു. എൻ്റെ വൈഫ് അവള് എനിക്കൊരു അവളുടെ ഒരു ഗുളികയുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് വരണേ. അപ്പം നമ്മൾ ഒരു ഡീ ടൂർ എടുത്തിട്ട് പോയി ആ ഗുളി കൂടി വാങ്ങിച്ച് ഇടയിൽ ഗുളി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അവൾക്ക് അത് കൊണ്ടു കൊടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഒരാൾ വീട്ടിലുള്ളത് സന്തോഷമാണ്. അതുപോലെ എന്നോട് എങ്ങനെ പോയി, ഇന്ന് രാവിലെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് വിചാരിച്ച പോലെ പോയിരുന്നു, ഇന്നലെ എനിക്ക് ഇച്ചിരി ഉറക്കത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു, ഉറക്കം ബാധിച്ചു എന്ന് ചോദിക്കുക ഒരാൾ ഇങ്ങനെ എണ്ണാനാണെങ്കിൽ എന്തോരം കാര്യങ്ങളാണ്. നമ്മൾ രണ്ട് മനുഷ്യർ രണ്ട് മൈക്കിൻ്റെ അപ്പുറത്തും ആരോഗ്യത്തിന് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് സംസാരിക്കുകയാണ്, ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ്. അപ്പം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അനുഗ്രഹങ്ങളെ കൂടുതലുള്ളൂ. അങ്ങനെയൊക്കെ കാണാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരു ദിവസം കൊണ്ട് പഠിക്കാനും പറ്റില്ല. നിരന്തരമായി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞാൻ അപ്പനോട് എപ്പോഴും തർക്കങ്ങൾ ഏർപ്പെടുന്ന ഒരാളായിരുന്നു. ആ ഇപ്പോഴും കുട്ടികുട്ടി തർക്കങ്ങൾ ഉണ്ടാവും, അപ്പൻ്റെ അടുത്ത് ക്യൂട്ട് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പനിപ്പോൾ ഞാനിവിടെ ടോക്ക് ഷോയ്ക്ക് പോകുമ്പോൾ അപ്പൻ പറയും, ഞാൻ കൂടി ഒന്ന് വരാം, ഞാൻ ആ സ്ഥലമൊന്നും കണ്ടിട്ടില്ല. ഒരു സമയത്ത് എനിക്കിതൊരു ഭാരമാണ്, കാരണം ഗസ്റ്റായിട്ട് പോകുമ്പോൾ ഗസ്റ്റിനൊപ്പം ഗസ്റ്റിൻ്റെ ഫാദറും വരുന്നു, സാറിന് കൊച്ചു പിള്ളേരൊക്കെ ഒപ്പമാണ്, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഭരതനാട്യത്തിന് കൊണ്ടുപോകുമ്പോൾ അമ്മ കൂടെ പോകുന്ന പോലെ, ഇത് നേരെ റിവേഴ്സാണ്. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുന്ന എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇപ്പുറത്ത് 80 വയസ്സത്തെ എൻ്റെ അപ്പൻ അവിടെ ഇരിക്കുന്നു. അപ്പനെ ഇറങ്ങുമ്പോൾ എൻ്റെ സംഘാടകർ അപ്പച്ചാ അപ്പച്ചനും വാന്ന് പറയുന്നു, അപ്പച്ചന് ജ്യൂസ് കൊടുക്കുന്നു. സി എനിക്ക് ഉറപ്പാണ് ഇനി അടുത്തൊരു 30 കൊല്ലമൊന്നും എനിക്കിത് ചെയ്ത് കൊടുക്കാൻ എൻ്റെ അപ്പന് പറ്റില്ല. എനിക്ക് ഒരുപാട് കാര്യമുള്ള മനുഷ്യൻ ചെയ്ത് തന്നിട്ടുണ്ട്, എനിക്കൊരു ഭാരമില്ല. അപ്പം കൂടി ഇരിക്കണേ ഇനിയിപ്പോൾ എന്തോ കുഴപ്പം, ആളെന്ത് ചിന്തിക്കാൻ, ആൾ എന്ത് ചിന്തിക്കാൻ, ചിന്തിച്ചാൽ എനിക്കെന്ത്? അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അപ്പൻ കൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് ബ്ലെസ്സിങ് ആണ്. അങ്ങനെ എല്ലാത്തിലെയും ഇതൊരു ഫേക്ക് പോസിറ്റിവിറ്റി ഒന്നല്ലേ, ബീങ് റിയൽ. തിരക്കേടില്ലാണ്ട് സ്നേഹിച്ച അപ്പനും അമ്മയ്ക്കാണെങ്കിൽ നമ്മളവരൊക്കെ പൊന്നുപോലെ കൊണ്ടു കിടക്കുക, അതിനകത്തൊരു സന്തോഷം കണ്ടെത്തുക, അവർക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവരോട് അധികം തർക്കിക്കാതിരിക്കുക, തർക്കിച്ചാൽ തന്നെ മാക്സിമം ഒന്ന് ജെൻറ്റലായിട്ട് തർക്കിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബ്ലെസ്സിങ്. പിന്നെ ഈ സ്നേഹം, ഈ സറണ്ടർ എന്നൊരു ദൈവത്തിന് മുമ്പിൽ മാത്രമല്ല, ചില തർക്കങ്ങളിൽ എൻ്റെ വാശിയേക്കാൾ നല്ലത് അമ്മയുടെ ചിരിയാണെന്ന് വിശ്വസിക്കുന്നിടത്ത് ഞാൻ സറണ്ടറിയാണ്. ഒരു ഒരു മനുഷ്യരുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കരുതുന്നത്, നമ്മളൊരാൾക്കൊരു ഒരാളൊരു തിരുത്ത് പറയുന്നു, അതായത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിനൊരു 2 സെക്കൻഡ് എടുത്ത് ആലോചിച്ചിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ശരിയാട്ടോ എന്ത് ചിന്തിക്കാനുള്ള മനസ്സ്, അല്ലെങ്കിൽ എടാ നീ പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണെന്നാണല്ലോ, അടേ ഇതൊന്നും ശരിയല്ല. പിന്നെ

0: നിനക്ക് അങ്ങനെ പലതൊന്നും എന്നുള്ള ആറ്റിറ്റ്യൂഡിന് അപ്പുറത്തോട്ട് കറക്ഷൻസിനെ എളിമയോട് സ്വീകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചില സജഷൻസിനെ എളിമയോട് സ്വീകരിക്കാൻ പറ്റുന്ന മനസ്സ് ഇന്നത്തെ കാലത്ത് റയർ ആസ് ഗോൾഡ് ഓർ ഡയമണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് സ്വീകരിക്കാൻ വലിയൊരു മനസ്സുണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു.
1: അടുത്തൊരു ക്വസ്റ്റ്, മഹാബലി ഇന്ന് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പ്രതികരണം എന്തായിരിക്കും?
0: ഞാനിങ്ങനെ ഒന്ന്, അദ്ദേഹത്തിന് പോസിറ്റിവിറ്റിയും നെഗറ്റീവും ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പം മഹാബലി തന്നെ പറഞ്ഞൊന്നുമില്ലല്ലോ, ഇപ്പം എൻ്റെ മരിച്ചുപോയ അപ്പാപ്പൻ ഇപ്പോൾ വന്നാലും അദ്ദേഹത്തിന് കാണുമ്പോൾ രണ്ടു തരത്തിലുള്ള, ഒന്ന് ഒരുപാട് സർപ്രൈസുകളുണ്ടാവും.
1: ഇപ്പം
0: നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഉത്തരം, അയ്യോ എൻ്റെ നാട് നശിച്ചു ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്നാണ്, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. നാടൊക്കെ ബെറ്ററായിട്ട് തന്നെ ഉണ്ട്. എന്തോരം കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരമുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹെൽത്ത് കെയർ ഒന്ന് ആലോചിക്കുമ്പോൾ, എൻ്റെ അപ്പാപ്പനൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ഒരാളാണ്. നമ്മുടെ ഫാമിലിയിൽ ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പലർക്കും എന്ത് പെട്ടെന്നാണ് നമുക്ക് അതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻസ് ഉള്ളത്. ഇപ്പോൾ ക്യാൻസറിനാണെങ്കിൽ പോലും എല്ലാം കൊണ്ടും ഹെൽത്ത് സെക്ടർ, മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുണ്ട്. പൊളിറ്റിക്സ് ഇപ്പോൾ മഹാബലിയുടെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ പൊളിറ്റിക്സ് വളരെ മോശമായിട്ടുണ്ടാവായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മിക്സഡ് ഇമോഷൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരേ സമയം തന്നെ ഭയങ്കര അത്ഭുതവും സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ടാവായിരിക്കും നാടിനെ കുറിച്ച്. അതേസമയം തന്നെ റിഗ്രറ്റ് ഉണ്ടാവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മഹാബലി നാട് ഭരിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാവർക്കും സന്തോഷവും സമാധാനമുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടം ആക്ച്വലി ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല നമുക്ക്. പിന്നെ ഇന്നത്തെ കാലത്തെല്ലാം പ്രൊപ്പഗാന്തകളാണല്ലോ. ഇപ്പോൾ ഒരാൾ പറയുന്ന, സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് എല്ലാവരും ബൈ ചെയ്യുന്നത്. അത് പറയാൻ പലതരത്തിലുള്ള ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ജെനുവിൻലി എക്സൈറ്റഡും സർപ്രൈസ്ഡും ഷോക്ക്ഡുമായിട്ടുള്ളൊരു മഹാബലി ആയിരിക്കും അദ്ദേഹത്തിന്. അതായിരിക്കും അദ്ദേഹം തോന്നണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കൂടെയുള്ളത് ആർ ജെ ശാലിനിയാണ്. നമ്മുടെ കൂടെ ജോസഫ് അന്നംകുട്ടി ജോസുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ കേൾക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾക്കാം.
0: എനിക്ക് ക്രോണിക് ബാച്ചൽ സിനിമയിലെ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് പകൽപ്പൂവേ പൊഴിയാതെ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് ഭയങ്കര ക്ലോസ്ഡ് ഹാർട്ടാണ്. ദീപക് ദേവൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എനിക്കൊന്നൊരു ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. കാരണം 10-ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോകാൻ തീരുമാനിക്കുന്നു. ഞാനല്ല തീരുമാനിച്ചത്, എനിക്ക് വേണ്ടി അപ്പനാണ് പറഞ്ഞത് ഇവനെ സെമിനാറിൽ വിടാമെന്ന്. എനിക്കൊരു താല്പര്യമില്ല. അന്നൊരു സെൻ കാറാണ് നമുക്കുള്ളത്. അതിനകത്ത് സി ഡി പ്ലെയർ പോലും അല്ല, കാസറ്റാണ്. അന്ന് ആ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കുന്ന സമയത്ത് ആണ് ഞാൻ ഈ പാട്ട് ആദ്യം കേൾക്കുന്നത്. പകൽപ്പൂവേ പൊഴിയാതെ എന്നൊരു ഭയങ്കര ഇമോഷണൽ ഒരു വേർപാടിൻ്റെ പാട്ടാണ്. അതുകൊണ്ട് അന്ന് തുടങ്ങി ആ പാട്ട് ഇന്ന് കേൾക്കുമ്പോഴും ഞാൻ പെട്ടെന്ന് ആ സെൻ വണ്ടിയുടെ ഉള്ളിലാവും. വളരെ സങ്കടത്തോടെ കണ്ണു നിറഞ്ഞിരിക്കുന്ന എൻ്റെ ചേട്ടൻ പുറകിലുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന വെളുത്ത ഷർട്ടും കറുത്ത പാൻറ്റും എനിക്ക് ഓർമ്മയുണ്ട്. സെമിനാരിയുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നൊരു ഓർമ്മയാണ് ആ പാട്ടിനുള്ളത്.

0: ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ലൈഫ് മനോഹരമായിട്ടുള്ളൊരു പൂക്കളാണെന്ന് വിചാരിക്കുക. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏത് നിറമായിരിക്കും?
1: എനിക്ക് എപ്പോഴും കളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ആയപ്പോൾ അതിൻ്റെ ഭംഗി അത് ബാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പൂക്കളത്തിൽ എനിക്ക് പച്ചപ്പിനോട് ഭയങ്കര സ്നേഹമാണ്,
0: ഇഷ്ടമാണ്. ആ
1: പച്ച എന്നൊരു നിറം പൂക്കൾക്കൊന്നും അധികം പച്ച കളറില്ലല്ലോ. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇലയൊക്കെ അരിഞ്ഞ് ചിലപ്പോൾ സൈഡിൽ കൂടെ ഇടുന്നൊരു പരിപാടിയുണ്ട്. എനിക്കൊരു പച്ചയോട് ഭയങ്കരമായൊരു സ്നേഹം ഉണ്ട്. അത് എൻ്റെ ഓർമ്മകളിൽ ചിലതൊക്കെ ഉടക്കി കിടക്കുന്നതുകൊണ്ടാണ്. അതും സെമിനാരുമായി ബന്ധപ്പെട്ടാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടൊരു ഷോക്കും ഫെയർവെലും ലോൺലിനെസ്സൊക്കെ അനുഭവിക്കുന്നത് വീട് വിട്ട് വേറൊരു നാട്ടിൽ വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചപ്പോഴാണ്. ആഗ്രഹമില്ലാത്തൊരു കാര്യത്തെ പ്രതി നമ്മുടെ ജീവിതം ഇങ്ങനെ ബലി കഴിക്കുന്ന പോലെയായിരുന്നു എൻ്റെ ജീവിതം. രാവിലെ 5 മണിക്ക് അല ബെല്ലടിക്കും, നമ്മൾ എന്നിട്ട് പോയി പല്ല് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു താറത്ത് ഒരു സ്ഥലത്ത് പോയിട്ടാണ് പല്ലും കുളിയും കിടക്കുക. അപ്പോൾ ജൂൺ മാസത്തിലാണ് സെമിനാറിൽ ജോയിൻ ചെയ്ത്. നല്ല മഴയാണ്. അപ്പോൾ ഈ അകത്ത് ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് വാഴയിലയമൊക്കെ മഴ പെയ്തിട്ട് ഇങ്ങനെ ഇളകണ കാണാൻ പറ്റും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീടിൻ്റെ പുറകിലുള്ള വാഴത്തോട്ടം, ഇലകൾ, ചേമ്പില, എന്തുകൊണ്ട് അന്നൊരു സാധനം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എത്രപ്പോഴും എനിക്ക് വീട്ടിലെത്തണം എന്നുള്ള സാധനം എനിക്ക് ആ ഒരു ഇലയനക്കം കാണുമ്പോഴാണ്
0: വീട്ടിലേക്ക്
1: ഞാൻ വീട്ടിലേക്കുള്ളൊരു, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറമ്പിൽ പണികളുണ്ടാവും, തെങ്ങ് തോപ്പി പോകണം, തേങ്ങ വറക്കാൻ പറയും. നമ്മൾ വല്ലപ്പോഴായിരിക്കും അങ്ങനെ ഡ്യൂട്ടി കിട്ടുക. അപ്പോൾ ഈ തോപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് എൻ്റെ വീടിൻ്റെ പുറകിലെ തെങ്ങിൻ തോപ്പ്, അവിടെ ഇപ്പോൾ ഞാൻ കളിച്ചിരുന്ന സമയം, അവിടെ പപ്പന അപ്പോൾ തേങ്ങ പൊതിക്കണ്ടാവോ. അപ്പോൾ എന്തുകൊണ്ടോ ഈ ഒരു നിറം എന്നോട് എൻ്റെ നൊസ്റ്റാൾജിയോടോ നഷ്ടങ്ങളോടൊക്കെ ഭയങ്കരമായിട്ട് ചേർന്ന് നിന്നൊരു ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു സ്റ്റുഡിയോ ഉണ്ട് വീടിൻ്റെ മുകളിൽ. അപ്പം ഞാൻ എൻ്റെ ബാക്ക്, എൻ്റെ ഞാൻ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടും ബാക്ക് ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചില്ലുകളെ വെച്ചാണ്. കാരണം വീടിന് ചുറ്റും
0: പച്ചപ്പാണ്.
1: അപ്പം എനിക്ക് ആ മനുഷ്യർ മഴയത്ത് കാറ്റത്ത് ഈ ഇലകളാടുന്നതൊക്കെ എവിടെ എൻ്റെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. ഒരു പൂക്കളമെന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ പച്ച വന്നാൽ അതൊരു ഭംഗി ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു നമ്മളൊരു ഒരു ഉപമ പോലെ പറഞ്ഞ ജീവിതമെന്ന പൂക്കളത്തിൽ പച്ച എന്ന നിറത്തിന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ഉണ്ടെന്ന്
0: തോന്നുന്നു.
1: താങ്ക് യു.
0: ഇന്നിപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പഴയ ഒരു ഓണക്കാലത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്നും പണ്ട് കിട്ടിയ ഒരു സമ്മാനങ്ങളും ഇപ്പോഴത്തെ സമ്മാനങ്ങളും നമ്മളൊന്ന് വാല്യൂ ചെയ്യാറുണ്ട്. അപ്പം അന്ന് ചെറുപ്പകാലത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയ, ഏറ്റവും വിലമതിച്ച ഒരു ഓണ സമ്മാനം എന്തായിരുന്നു?
1: ഞങ്ങളുടെ അവിടെ ഓണത്തിന് നമ്മളൊരു പൂക്കള മത്സരം നടത്തിയിരുന്നു. നമ്മുടെ പൂക്കള മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയത്, അതിന് കിട്ടിയ ഒരു പാക്ക് ഓഫ് ചോക്ലേറ്റ്സും കാര്യങ്ങളാണ് ഒരു ഓണത്തിന് കിട്ടിയ ഒരു സമ്മാനമായിട്ട് എൻ്റെ മനസ്സിലുള്ളത്. നമ്മുടെ അവിടേക്ക് ഒരു ആക്ച്വലി ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണ് അവിടെ. കാരണം നമുക്കങ്ങനെ അടുത്ത വീടുകളൊരു അങ്ങനെ ഓണ ദേശീയോത്സവമാണെങ്കിൽ കൂടിയും കുറച്ചുകൂടി അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കൂടി അടുത്തുണ്ടെങ്കിലാണല്ലോ. പക്ഷെ അവിടെ പള്ളിയിൽ സ്ഥിരം പൂക്കള മത്സരം ഉണ്ടായിരുന്നു.

പള്ളിയിൽ പൂക്കളിടുമായിരുന്നു. അപ്പൊ അന്ന് അതിന് മത്സരിച്ചതും കാര്യങ്ങളും അതിനൊരു സമ്മാനം വാങ്ങിച്ചതൊക്കെയാണ് ഒരു ഓർമ്മയായിട്ടുള്ളത്. ഓണത്തിന് എൻ്റെ ഓർമ്മയിലൊന്നും നമുക്ക് അങ്ങനെ ഓണത്തിനൊരു സമ്മാനം പോലെ നമ്മുടെ ഒരു ആ കൾച്ചറിലോ ആ ഭാഗങ്ങളിലോ ഇപ്പോൾ ഒരു പുതിയ പുടവ തരുന്നതോ ഒരു ഇത് തരുന്നതോ ഒന്നും എൻ്റെ ഓർമ്മയിൽ

0: ഓണത്തിന് നമ്മുടെ അയൽവക്കങ്ങളില് നമ്മളെല്ലാരും ഓരോ ഓണത്തിന്റെ ഉത്സവങ്ങൾ പരിപാടികൾ നടത്തുമായിരുന്നു. വടംവലി, ബിസ്ക്കറ്റ് അടി മത്സരം, കുടംതള്ളൽ, അങ്ങനെയൊക്കെ മത്സരിച്ച് ജയിച്ചു കിട്ടുന്ന സമ്മാനങ്ങളെ ഒരു സമ്മാനം എന്ന് പറഞ്ഞ് നമ്മള് പണിയെടുത്ത് കിട്ടിയ സമ്മാനങ്ങളെ നമുക്ക്
1: കിട്ടിയിട്ടുള്ളൂ.
0: അതല്ലാതെ ഒരാൾ ഓണത്തിന്റെ സമ്മാനം പോലെ നമുക്കിങ്ങനെ തന്നോർമ്മ എന്റെ ഓർമ്മയിൽ എനിക്കില്ല.
1: ഇപ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ്.
0: അതെ, കഴിഞ്ഞ ഓണം ഓണം ഇത് രണ്ടാമത്തെ ഓണം.
1: ആൻഡ് എന്താണ് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ?
0: നമ്മൾ ഓൾറെഡി ഓണത്തിന്റെ ഡ്രസ്സൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ച് തയ്ച്ച് ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് അതിന് മാച്ച് ആവും പറഞ്ഞു. ആൻഡ് ഡ്രസ്സൊക്കെ നല്ലപോലെ സെലക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളൊക്കെയാണ്. അപ്പൊ നമ്മൾ എത്ര വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ കൊടുത്താലും ഒരു പക്ഷെ ഒരു ഡ്രസ് മെറ്റീരിയൽ കൊടുത്താൽ ആൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. അപ്പൊ എനിക്കത് കൃത്യമായിട്ട് പറയാം. അപ്പൊ നമ്മൾ ഓണത്തിന്റെ തന്നെ ആളുടെ നാട് കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പൊ അവിടെ ആണ് കുട്ടിക്കാലം തുണി ആളുടെ ഡ്രസ്സ് തയ്ക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ജെയ്സമ്മ എന്നാണ് അവരുടെ പേര്. അപ്പൊ തുണിയൊക്കെ എടുത്ത് അവര് തയ്ച്ചാലാണ് അതൊരു സന്തോഷമാവുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു തുണിയൊക്കെ എടുത്ത് ഓണത്തിന്റെ ഒരു പുതിയ ട്രെൻഡിങ് സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന് ചെറിയ സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് ഓൾറെഡി ഇറ്റ്സ് ഓൾ സെറ്റ്. ഇനി ഓണം മാത്രം വന്നാൽ മതി.
1: നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത ഗാനം.
0: എനിക്ക് കാലാപ്പാനി എന്ന സിനിമ വളരെ പ്രിയപ്പെട്ടതാണ്. അതിനകത്ത് എല്ലാ പാട്ടുകളും വളരെ പ്രിയപ്പെട്ടതാണ്. അതിനകത്ത് മാരിക്കൂടിനുള്ളിൽ എന്നൊരു പാട്ടുണ്ട്, അത് വളരെ പ്രിയപ്പെട്ടതാണ്. അത് ഓർമ്മയിലുള്ള ഒരു ഭാഗമാവാൻ കാരണം, വെക്കേഷന് എൻ്റെ അമ്മയുടെ അനീത്തി മേരിക്കുഞ്ഞ് എന്നാണ് പേര്, അവർക്ക് രണ്ട് മക്കളുണ്ട്, ജോമി ആൻഡ് എമ്മാനു. വെക്കേഷൻ അവരുടെ വീട്ടിൽ പോയി താമസിക്കും. അപ്പോൾ ഒരു ദിവസം അവർ പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ രാവിലെ മേരിക്കുഞ്ഞു മേമയും ഹസ്ബൻഡ് ജോണിയെങ്കിലും ഈ രണ്ട് മക്കളിൽ ഒരാളെ എമ്മാനു, എമ്മാനുവിനേക്കാളും ചെറുതാണ്, ജോമി എൻ്റെ അതേജ് ആണ്, എമ്മാനു കൂടി അവർ സല്ലാപം കാണാൻ പോയി രാവിലെ. ഉച്ച കഴിഞ്ഞ് കാലാപ്പാനി ഉണ്ട്. അപ്പോൾ സല്ലാപം അവരാ പോണേ, കാലാപ്പാനിക്ക് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്ന് ഇങ്ങനെ ഒരു തിയേറ്ററിലെ വല്ലപ്പോഴേക്ക് പോകാൻ പറ്റുക. അന്ന് നമ്മൾ വൈകിട്ട് എല്ലാവരുടെയും ഒരു കസിൻസിൻ്റെ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് പോയി കണ്ട പടമാണ് കാലാപ്പാനി. ആ പടം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഈ പാട്ടുകൾ എൻ്റെ ഓർമ്മയിലേക്ക് വരാൻ കാരണം അന്ന് ആ കാലാപ്പാനി സിനിമ കണ്ടുകഴിഞ്ഞ് തിരിച്ചു വന്ന അന്നാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നത്. ഇപ്പം ജോമിക്ക് കയ്യിലൊക്കെ വാച്ച് ഉണ്ട്, അന്ന് വാച്ചൊക്കെ കിട്ടുന്നൊരു വലിയ കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് ജോമിയുടെ വാച്ച് വാങ്ങിച്ച് കിട്ടുമായിരുന്നു അവിടെ ആയിരിക്കുമ്പോൾ. അപ്പോൾ ജോണി പേപ്പൻ എന്നെ കൊണ്ടുപോവാണ് തിരിച്ച്. കുറട്ടി കഴിഞ്ഞ് കറുവറ്റിലാണ് വീട്, കറുവറ്റി കഴിഞ്ഞ് പുള്ളി നേരെ വണ്ടി ഓടിക്കുക. പേപ്പ ജോണി പേപ്പ വീട് കഴിഞ്ഞു പറഞ്ഞു, ഇല്ലില്ല കുറച്ച് നമുക്ക് വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പോയി പോയി പോയി പോയി പോയി പോയി നേരെ പോയിട്ട് ഒരു വാച്ച് വാങ്ങിച്ചു തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ വാച്ച്. അത് എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ്, അഞ്ചിലും ആറിലാണ്
1: തോന്നുന്നത്. എനിക്ക് ആദ്യമായിട്ടൊരു വാച്ച് കിട്ടുന്നത് അഞ്ചാം ക്ലാസ്സിലാണ്. സന്തോഷം. അപ്പൊ അച്ഛനും ഓഫർ ചെയ്തിരുന്നത് ഫിഫ്ത് ആവുമ്പോ വാച്ച് മേടിച്ചു തരാനുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിയിലെ ഒരു ആന്റി ആദ്യമായിട്ടൊരു വാച്ച് വാങ്ങി തന്നപ്പോ ഭയങ്കര സന്തോഷം. പക്ഷെ അതിനുശേഷം ഞാൻ പിന്നെ ഒറ്റ വാച്ചും കാശ് കൊടുത്ത് വാങ്ങിയിട്ടില്ല, എല്ലാം ഗിഫ്റ്റ് ആയിട്ട് പിന്നെ
0: ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എനിക്കത് പക്ഷെ ആ ഗിഫ്റ്റ് അങ്ങനെ ഒന്നത് ഡിജിറ്റൽ വാച്ച് ആയിരുന്നു അന്നത്തെ കാലത്ത്. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ തന്നെ അനലോഗ് അല്ലായിരുന്നു. അപ്പൊ ആ സിനിമ കണ്ട് അതിന്റെ ഒരു പാട്ട് ഹാങ് ഓവർ കൂടെ നമ്മൾ നേരെ അടുത്തൊരു സന്തോഷം. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ജോണി പേപ്പറിന്റെ ഒപ്പം ഉള്ള ആ ചെറിയ റൈഡും ആ വാച്ചുമാണ് ഓർമ്മ വരുന്നത്.
1: കാര്യം അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും നല്ല മനസ്സോട് കൂടിയായിരിക്കുമല്ലോ അവരത് വാങ്ങി തന്നത്.
0: തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കൊക്കെ ഓരോ ചെറിയ പിള്ളേർക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ഗിവ് ദം ബെസ്റ്റ് മെമ്മറീസ് എന്നുള്ളതാണ്. ഇപ്പോൾ വെറുതെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാലും ഇങ്ങനെ ഒരു ചെറിയ സർപ്രൈസിലൂടെ നമുക്ക് നേരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോയി ഒരു വാച്ച് പറയാതെ നമ്മൾ കാര്യം ഒരു വാച്ച് മേടിച്ചാൽ വാങ്ങിച്ചാലോ എന്ന് വാങ്ങിച്ചു തരുന്നതും അത് കണ്ട് ഒരു കുട്ടി വാച്ച് വാങ്ങിച്ചിരുന്നൊക്കെ
1: വ്യത്യാസമാണ്.
0: അതെ തീർച്ചയായിട്ടും.

0: നമ്മുടെ കൂടെയുള്ളത് ജോസഫ് അന്നംകുട്ടി ജോസാണ്. ഇന്നിപ്പോൾ ഒരാൾ ഒറ്റയ്ക്കൊരു ഓണം ആഘോഷിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അയാൾ ഒറ്റയ്ക്കായിപ്പോയി പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അയാളുടെ ഒരു ഓണം നമുക്ക് എങ്ങനെ മനോഹരമാക്കാനായിട്ട് പറ്റും?
1: ഒരാൾ ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് അയാളൊന്നും
0: ചെയ്യാൻ പറ്റില്ല.
1: പക്ഷെ ഓണത്തിന് അയാൾ ഒറ്റയ്ക്ക് ആയിപ്പോയെങ്കിൽ നമുക്ക് അയാൾക്ക് ഒന്നലി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എങ്കിലും കൊണ്ടു കൊടുക്കാന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഓർഫനേജസിലല്ലാതെയൊക്കെ ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യരുടെ ലൈഫിലോട്ട് എനിക്കൊന്നും അവർക്കൊക്കെ സംസാരിക്കാനൊക്കെ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നത്. നമ്മളിങ്ങനെ പണ്ട് ഓർഫനേജസിലൊക്കെ പോയി ഭക്ഷണം കൊടുക്കാനും വിളമ്പാനൊക്കെ പോകുമ്പോൾ സീ ഭക്ഷണം അവർക്ക് ഡെയിലി ആരെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതങ്ങനെ വിശപ്പിൻ്റെ ഒരു വലിയ പ്രശ്നം അവർക്കില്ല. അവർക്ക് കുറച്ചുകൂടി അവരോടടുത്ത് സംസാരിക്കാവുന്ന ഒരു ഡിപ്പെൻഡബിൾ ആവാവുന്ന അങ്ങനെയൊക്കെ ഒരാളാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കലാണ് ഏറ്റവും വലിയ കാര്യം തോന്നുന്നത്. എൻ്റെ അടുത്തിടയ്ക്ക് തൃശ്ശൂർ മാതൃഭൂമിയുടെ ബുക്ക് ഫെസ്റ്റിന് പോയി കഴിഞ്ഞപ്പോൾ ഒരു അപ്പനമ്മയും ഒരു ചെറിയ പയ്യനുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഏറെ ബുക്കുകൾ സൈൻസ് കൊണ്ടിരിക്കുന്ന അടുത്ത് ഈ പാരൻസ് എന്ന് പറഞ്ഞു എൻ്റെ മകനൊരു ചോദ്യം ചോദിക്കുന്നത്, അവന് പബ്ലിക്കിൽ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അവനത് ചോദിച്ചോളാൻ പറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ അന്ന് അഞ്ചിലോ ആറിലും കണ്ടാണ്. എന്താ കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതാതെ? ഞാൻ പറഞ്ഞു ആ അത് നല്ലൊരു ചോദ്യമാണ്, വേണ്ടി കുട്ടികളെ കുറിച്ച് പുസ്തകം ആലോചിക്കാവുന്നുള്ളൂ. അതെ, എനിക്ക് നല്ല സുഹൃത്തുക്കളൊന്നുമില്ല, എന്നെ എല്ലാവരും കളിയാക്കും. എനിക്ക് സൈക്കോളജിക്കൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം എന്നെ പലരും കളിയാക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു സൂയിസൈഡിന് പോലും ഞാൻ ശ്രമിച്ചിരുന്നു. ഭയങ്കര മെച്ചോർഡായിട്ടാണ്
0: സംസാരിക്കുന്നത്.
1: അപ്പോൾ എനിക്ക് അതെന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞതിലല്ലോ കുഴപ്പമുണ്ടോ ചേട്ടാ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അവൻ ആദ്യം ആനുണ്ടായിരുന്നു അന്ന് കൂടെ. ആനോട് ചോദിച്ചു എനിക്ക് ചേട്ടായിട്ടൊന്ന് സംസാരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരൂ. അവൾ പറഞ്ഞാൽ ഉണ്ടാക്കി തരാം. ഞാൻ പൈസ വല്ലതും തരണോ? ഇല്ല, പൈസ ഒന്നും തരണ്ട, സംസാരിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് അവരോട് ഞാൻ പറഞ്ഞു എടാ ഇതെൻ്റെ നമ്പറാണ്, നിനക്ക് എപ്പോഴെങ്കിലും ഒറ്റപ്പെടുന്നത് തോന്നാണ് നിനക്ക് എന്തെങ്കിലും വിളിക്കണമെന്ന് തോന്നി ധൈര്യമായിട്ട് വിളിച്ചു. അച്ഛൻ്റെ നമ്പറിലും കൊടുത്താൽ മതി. അവ ഉടനെ തന്നെ വിളിച്ചിട്ട് നമ്പർ കൊടുത്തു. ഞാൻ മെസ്സേജ് എടുക്കുമോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എടുത്തിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവൻ്റെ പേര് അവൻ്റെ ഒറിജിനൽ പേരിൽ അവൻ പറഞ്ഞ എന്നെ ഇങ്ങനെ വിളിച്ചാൽ മതി. അതുകൊണ്ട് അത് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ സേവ് ചെയ്തതാണ്. അന്ന് ഇത്ര ഞാൻ പറയാൻ കാരണം ഇവൻ എന്നോട് ഫ്രണ്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് വെച്ചാൽ എന്നോട് ഓഫ് കോഴ്സ് ഞാൻ കൂടെ

0: ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്, ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ കവള് മുഴുവൻ അവൻ ഉമ്മോക്കുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ നിർത്താതെ അവൻ ഉമ്മോക്കുന്ന കണ്ണൊക്കെ നിറയുന്നു. അപ്പം എനിക്ക് അന്ന് ഭയങ്കരമായിട്ട് ഞാൻ അഫക്റ്റഡ് ആയ കാര്യത്തിൽ, അപ്പം ഞാൻ എന്തുകൊണ്ടായിരിക്കും അവൻ്റെ ചില പെരുമാറ്റ രീതികളുകൊണ്ടാണ് അവൻ ആളുകൾ അവോയ്ഡ് ചെയ്യുന്നത് എന്താണോ, പക്ഷെ ഞാൻ ഐ എൻഷുവർ മെസ്സേജ് ചെയ്യാൻ ഞാനവന് റിപ്ലൈ ചെയ്യും. അവന് വേറൊന്നും വേണ്ട, അവന് വേറെ വലിയ ഗിഫ്റ്റുകൾ ചിലപ്പോൾ വേണ്ടി വരാം. അവനെ പരിഗണിക്കുന്ന, കൺസിഡർ ചെയ്യുന്ന, അവനെ കൂട്ടത്തിൽ കൂട്ടുന്ന, അവന് വിലയുണ്ടെന്ന് അവൻ ഓർമ്മിപ്പിക്കുന്ന ഒരാളാണ് അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ ഓണത്തിന് ഒറ്റയ്ക്ക് ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് അവനെ ഓർമ്മപ്പെടുത്തലാണ് ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഓണത്തിനും ഐ വിൽ ബി ദെയർ, ഉണക്കോളവേ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക, സ്പേസ് ആ വ്യക്തിക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല ഓണസമ്മാനം തോന്നുന്നു.
1: അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആളുകളുടെ വിശ്വാസമാണ് ജോസഫ് അന്നംകുട്ടി ജോസഫ് അല്ലേ. പലപ്പോഴും നമുക്കൊരു ബൈബിള് വായിക്കുന്ന അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്ന പോലത്തെ ഒരു ഒരു സമാധാനം ആ ബുക്കുകളിൽ നമുക്ക് കിട്ടാറുണ്ട്.
0: അത് വലിയൊരു സ്റ്റേറ്റ്മെന്റാണ്. ഐ മീൻ താങ്ക് യു.
1: കാരണം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, ഒരു പോസിറ്റീവ് തുടക്കത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ താങ്കളുടെ ബുക്കുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയണം. ഞാൻ ആർ ജെ ശാലിനി, എൻ്റെ കൂടെയുള്ളത്
0: ജോസഫ് അന്നംകുട്ടി ജോസ്.
1: നമ്മൾ ഓണത്തിന് ഇപ്പോൾ എല്ലാവരും പുതിയ ഡ്രസ്സ് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പുതിയ വസ്ത്രം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും?
0: ഞാനിപ്പോൾ സ്വയം ശ്രമിക്കുന്നതും എല്ലാവരോടും പറയുന്നത് ബി ജെൻറിൽ എന്നുള്ളതാണ്. ബി ജെൻറിൽ, നമുക്ക് കുറച്ചുകൂടെയൊക്കെ ജെൻറിലായി മനുഷ്യരോട് ഇടപഴകാം, പെരുമാറാം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു പപ്പടത്തെ പ്രതി കൊലപാതകം നടക്കുന്നുണ്ട്, വണ്ടി സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കുത്തിക്കൊല്ലുന്ന, നമ്മളിങ്ങനെ ഒറ്റനോട്ടത്തിൽ നമുക്ക് ചിരി പടർത്തുന്നത് എങ്ങനെയായിരിക്കും? ഒരാൾക്ക് ഭക്ഷണം ചൂടായില്ല എന്ന് പറഞ്ഞ് ഹോട്ടലിൽ തല്ലി പൊളിക്കാൻ പറ്റുക? നമുക്ക് കുറച്ചുകൂടെയൊക്കെ ജെൻറിലാവുന്നതാണ്. മനുഷ്യൻ്റെ ഈഗോനെയൊക്കെ കുറച്ച് ടേം ചെയ്ത്, ഞാൻ പറഞ്ഞില്ല ഇപ്പം അമ്മയോടും അപ്പനോടും തർക്കിക്കുമ്പോഴും റോഡിലായിരിക്കുമ്പോഴും നമുക്കിങ്ങനെ, പണ്ട് സിഗ്നൽ ആ പച്ചയായിട്ടില്ല, റെഡാണ്, പക്ഷേ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് എടുത്ത് പോവാം, വേറെ വണ്ടികളൊന്നും വരാനില്ല, പുറകിൽ നിന്നാൾ ഭയങ്കര ഹോണി എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞു. അപ്പം നമ്മൾ പറയാണ്ട് ഇവിടെ പണ്ടാണെങ്കിൽ ചേട്ടാ റെഡ് എന്ന് ഉറച്ചെടുക്കുമായിരിക്കും, ഇപ്പം പറയുന്ന ചേട്ടാ റെഡാണ് ചേട്ടാ 10 സെക്കൻഡ് കൂടി, ഇത് പറയുന്നത് ഒരു അഭിനയം തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്ത് നമ്മൾ കുറച്ചൊരു ബെറ്റർ പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ എനിക്കുണ്ട ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു പുതിയ വണ്ടി വെർണ 2018, ഞാൻ ഇങ്ങനെ അത്യാവശ്യം സ്പീഡിലാണ് ഞാൻ പോണേ, എനിക്ക് വേറെ സ്ഥലത്ത് എത്തണോന്ന് ഇച്ചിരി കുത്തിക്കയറ്റി ഞാൻ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇത് ഇതില്ല, അപ്പോൾ ഒരു ബൈക്കാരൻ ഇടിച്ചു പിടിച്ചില്ല എന്നിട്ടില് വണ്ടി ഒറ്റ എടുക്കലെടുത്തു. അയാൾ ഉറക്കെ നീ നിൻ്റെ അമ്മയെ കെട്ടിക്കാനാണോ പോണെന്ന് ചോദിച്ചു. അപ്പം നമ്മളന്ന് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയം ഇപ്പം നമുക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട്. എൻ്റെ മനസ്സിൽ വെച്ച് ചേട്ടാ വണ്ടി മുട്ടിയില്ല, പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കുന്നതൊക്കെ പറയണമെന്നുണ്ട്, വണ്ടി നിർത്തിയിട്ട് അയാളുടെ അടുത്ത് പോയി ചോദിക്കണമെന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, പലതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഞാനാണ് ഇച്ചിരി ഹാർഷായിട്ടാണ് വണ്ടി ഓടിച്ചത്. അപ്പം ഇങ്ങനെ കൺഫ്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുക, അപ്പോഴേക്കും എന്നെ ആളുകൾ തരായിട്ട് തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങി ഒരു സീൻ ഉണ്ടാക്കി, ഇനി അത് പ്രശ്നമാവുമോ? ഇങ്ങനെ ഇങ്ങനെ അടുത്ത സിഗ്നലിൽ ഈ പുള്ളി തൊട്ട് പുറകിലുണ്ട്, അപ്പം പിന്നെ കേട്ട് ഇങ്ങനെ കേട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗ്ലാസ് മെല്ലിൽ ഇങ്ങനെ താത്തിയിട്ട് കൈ പുറത്തേക്കിട്ട് ചേട്ടാ സോറി ഞാൻ പറഞ്ഞു, ഉറക്കം പറഞ്ഞു. അപ്പോൾ പുള്ളി ഹെൽമെറ്റിൻ്റെ ഈ ഗ്ലാസ് ഉണ്ട് വൈസർ, അത് പോയിട്ട് സോറി. ഇത്ര സിമ്പിളാണ് മനുഷ്യന്മാർ, ഇത്ര സിമ്പിളാണ്. നമുക്ക് നമ്മുടെ ഈഗോനെ ഒന്ന് ടെയിം ചെയ്യാൻ ശ്രമിച്ചത്, ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു ഒരിക്കലും പറയുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ശ്രോതാക്കൾ പോലും ഇത്ര മഹാനായ മനുഷ്യൻ എനിക്ക് തെറ്റി, നമ്മൾ ഡെയിലി ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി ഹോംവർക്ക്. ഇപ്പം നാളെ വല്ലാണ്ട് ഒരുത്തും ഓവർടേക്ക് ചെയ്തിരിക്കാൻ വന്നാൽ എന്തൊട്ടും അവിടെ ഒന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ നാലിക്കും എന്താ ചേട്ടാ എന്നാൽ അതിനെ മാറ്റാൻ ശ്രമിച്ചു, ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. പക്ഷേ നമ്മൾ ഡെയിലി സ്ലോലി ഗ്രോ ചെയ്യാണ്. മനസ്സിലിടാവുന്ന ഏറ്റവും നല്ല വസ്ത്രമായിട്ട് എനിക്ക് വന്നു ബി ജെൻറ്റിൽ എന്നുള്ളതാണ്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ, വി ക്യാൻ ജെൻറ്റലി ഷേക്ക് ദ വേൾഡ് എന്നുള്ളതാണ്. വളരെ സൗമ്യമായി, സ്നേഹപൂർവ്വം, ആദരപൂർവ്വം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നമുക്ക് എതിർക്കാം. നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസിനൊക്കെ ചർച്ചകൾ പഠിപ്പിക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്, നോട്ട് റൈറ്റ്, യു ആർ നോട്ട് റൈറ്റ് എന്നൊക്കെ പറയുന്നതിന് പകരം ഒരു പ്രയോഗമുണ്ട്, ഐ ബെക്ക് ടു ഡിഫർ വിത്ത് യു. ഞാൻ എനിക്ക് നിങ്ങളുമായി ചെറിയൊരു വിയോജിപ്പുണ്ടെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർ സെലക്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ സംസാരിക്കുന്ന ഒരു തന്നെയായിരിക്കും. അപ്പോൾ എവിടെയും ബീങ് ജെൻറ്റിൽ എന്നുള്ളത് എല്ലായ്പ്പോഴും ഭയങ്കര സി, നമുക്ക് വളരെ കൃത്യവും വ്യക്തവും ശക്തവുമായിട്ട് നോ പറയാൻ പറ്റും. നമുക്ക് ധാർഷ്ട്യം കാണിക്കാതെയും ഒച്ചെടുക്കാൻ തെറി പറയാതെയും നോ പറയാൻ പറ്റും. ഇറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ എനിക്ക് ബീങ് ജെൻറ്റിൽ എന്നുള്ളതാണ് ദി ബെസ്റ്റ് ഡ്രസ് അറ്റൈ ഇരിക്കാൻ വേറെ എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും
1: കൂടെയുള്ളത് ജോസഫ് അന്നംകുട്ടി ജോസ് ആണ്. ഇനിയും ഒരുപാട് വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനിടയിൽ ഒരു മ്യൂസിക് ബ്രേക്ക്.
0: കിലുക്കം സിനിമയിലെ പാട്ടാണ്, കിലുക്കിൽ പമ്പരം എന്നുള്ള പാട്ട്. ഈ കിലുക്കം സിനിമ ഞാൻ കാണുന്നത്

ഞാൻ 4 ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ തൊട്ടപ്പുറത്താണ് എൻ്റെ അമ്മയുടെ സ്കൂള്. തൊട്ടപ്പുറത്തൊരു മതിലിൻ്റെ അപ്പുറത്താണ് അമ്മയുടെ സ്കൂളാണ്. എൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു TTC ആണ്, ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതെല്ലാം ഒരേ മാനേജ്മെൻറ്റിനാണ്. അപ്പം അന്നത്തെ സമയത്ത് ഈ TTCയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസ് റൂമുകളെല്ലാം മാറ്റി വെച്ചൊരു ഒറ്റ ഹാൾ, സിംഗിൾ ഹാളാണ്. അവിടെ വലിയ തുണി വെച്ചിട്ട് സിനിമ പ്രദർശിപ്പിക്കുമായിരുന്നു. അന്ന് ഒരു സിനിമയ്ക്ക് 2 രൂപ ടിക്കറ്റാണ്. ഒരു ഓറഞ്ചിന് ടിക്കറ്റ്, ഈ കോളേജിൻ്റെ സ്കൂളിൻ്റെ സീല് വെച്ചൊരു ടിക്കറ്റ്. അത് വെച്ച് കണ്ട് ഞാൻ നിലത്തിരുന്ന് കണ്ട പടമാണ് കിലുക്കം. ഒരുപാടന്ന് ചിരിച്ചെങ്കിലും എനിക്കതിനകത്ത് കിലുകിൽ പമ്പൻ എന്നുള്ള പാട്ട് ഭയങ്കരമായിട്ട്, അതിനകത്ത് തമാശകളെക്കാൾ എന്തോ എനിക്കറിഞ്ഞുകൂടാ എന്താ അങ്ങനെയൊക്കെ എന്നാ സംഭവിച്ചെന്നുള്ളത്. ഞാൻ ഈ സെമിനാരിൽ പോകുമ്പോഴും എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു റീഡയറക്ഷൻ എന്നുള്ളത് ഞാൻ വിവാഹം കഴിച്ചു. ആനോട് ചോദിച്ചു, ആൻ ഞാൻ അങ്ങനെ പാടുമൊന്നുമില്ല, പക്ഷേ നിൻ്റെ ഫേവറേറ്റ് പാട്ടാണെന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞ് കിലുകിൽ പമ്പരം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വാ അത് ഇതൊക്കെ എന്തോ വേറെ ആരുടെ പരിപാടിയാണ് ഇതൊക്കെ, നമ്മളൊന്നും അല്ല ഇതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതൊക്കെ വരുന്നു. അപ്പോൾ ആ പാട്ട് എല്ലാം കൊണ്ടും എൻ്റെ കുഞ്ഞ് 2 ക്ലാസ്സിൽ പഠിക്കണ ഞാൻ തുടങ്ങി ഈ വിവാഹത്തിലെത്തി ഞാൻ വരെയും ആ പാട്ടിന് എൻ്റെ ജീവിതമായിട്ട് എന്തോ ബന്ധമുണ്ട്. അത് തീർച്ചയായിട്ടുണ്ട്.

0: നമ്മുടെ കൂടെയുള്ളത് ജോസഫ് അന്നംകുട്ടി ജോസാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ? പല വീഡിയോസും തന്നെ വായനയുടെ മഹത്വത്തിനെ കുറിച്ചിട്ട് തന്നെയാണ്. അതിൽ വായിച്ചിട്ടിപ്പോൾ എന്ത് കിട്ടാനാ, ഞാൻ ഒരുപാട് വട്ടം വായിക്കാ കേൾക്കാറുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ താങ്കൾ വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ഓണസദ്യയ്ക്ക് ചുറ്റും ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം സംവദിക്കുന്നത് ഏത് കഥാപാത്രത്തിനോടായിരിക്കും?
1: കഥാപാത്രത്തെക്കുറിച്ച് എനിക്ക് എഴുത്തുകാരനാണ്, കാരണം അയാളുടെ കഥാപാത്രം മുഴുവൻ അയാൾ തന്നെയായിരുന്നു, ഫ്യോദർ ദസ്തയേവ്സ്കിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഭയങ്കര സ്പിരിച്വലായിട്ട് വന്നിട്ടുണ്ട്, റോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ കടന്നു പോകുന്ന പോലെയുള്ള തർക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യർക്ക് അത് കുറേയൊക്കെ അയാൾ തന്നെയാണ്. അദ്ദേഹത്തോട് എന്തായാലും ഞാൻ വിളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഖാലിദ് ഹുസൈനി എന്ന് റൈറ്ററുണ്ട്. ഖാലിദ് ഹുസൈനി എൻ്റെ ഒരു ഫേവറേറ്റ് റൈറ്ററാണ്. എവിടെയോ മനുഷ്യബന്ധങ്ങളെ ഇത്ര ആഴത്തിൽ മനോഹരമായി പറഞ്ഞു വെച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം. ഇപ്പോൾ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് ആണെങ്കിലും കൈട്രൻഡർ ആണെങ്കിലും ആൻഡ് ദി മൗണ്ടൻസ് എക്കോഡ് ആണെങ്കിലും എല്ലാത്തിലും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ എന്തായാലും ഖാലിദ് ഹുസൈനി പിന്നെ 5 വർഷം കൊണ്ട് നമുക്കൊരു പുസ്തകം എഴുതുക, ഇപ്പോൾ ഒരു പുസ്തകം ഇറങ്ങിയിട്ട് 6-7 കൊല്ലമായി. അതാണ് അയാളുടെ ഒരു ബ്യൂട്ടി എന്ന്, അയാൾക്ക് മീനിങ് ഫുള്ളി എഴുതണമെന്ന് തോന്നുമ്പോൾ മാത്രം അയാളൊരു പുസ്തകം എഴുതുന്നു, അത് മനുഷ്യരെ സ്പർശിക്കുന്നു, കടന്നു പോകുന്നു. പിന്നെ ശാന്താറാം എന്നൊരു ബുക്കിനെ കുറിച്ച് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, കേട്ടിട്ടുണ്ട് അവിടെ ചാലി. ഗ്രിഗറി ഡേവിഡ് റോബോട്ട്സ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെയാണ്. അയാളാണ് എന്നെ ഒരു ഗുണ്ട, ഒരു വില്ലനാണ് ആ പുസ്തകം എന്ന്, ഒരു വില്ലൻ്റെ സ്പിരിച്വാലിറ്റി ഉണ്ട് അതിനകത്ത്, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇത് ബോബിച്ചന്ദ്രൻ്റെ പറഞ്ഞിട്ടൊരു കഥ ഞാൻ ഓർക്കുന്നു. ഒരു കള്ളൻ കേട്ടിട്ടുണ്ടോ, ചിലപ്പോൾ സന്യാസി വീട്ടിൽ മോഷ്ടിക്കാൻ കയറി. അപ്പോൾ സന്യാസിക്ക് അറിയാം ഇവിടെ ഒന്നുമില്ലെന്ന്. അപ്പോൾ കള്ളൻ നിരാശയിൽ പോണടുത്ത് സന്യാസി വിളിച്ചിട്ട് മോനെ എങ്ങോട്ട് വന്നേ തരും, അയാൾ പേടിച്ചു, എന്തി ഒരു ഉപദേശം തരാം, ഞാൻ ഒന്നും തരാണ്ട് വിടുന്നില്ല, ഇനി മോഷ്ടിക്കുമ്പോൾ മോഷ്ടിക്കുകയാണ് എന്നൊരു ബോധത്തോടുകൂടി മോഷ്ടിക്കണം. കള്ളൻ ഇയാൾ എന്ത് പൊട്ടത്തൊക്കെയാണ് പറയുന്നതുകൊണ്ട് കള്ളൻ പോകുന്നു. ഒരാഴ്ചയും ഇയാൾ വെള്ളം അടിച്ച് വന്നേക്കാം കള്ളൻ, നിങ്ങൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു, ആ കുട്ടി ഉണ്ടായത് വരുമാനം അവർക്ക് മോഷണമാണ്. ഇപ്പോൾ മോഷ്ടിക്കാൻ പോകുമ്പോൾ എനിക്കിത് ഞാൻ ഒരാളുടെ ജീവിതം തിന്ന് ഒരു സമ്പാദ്യം മോഷ്ടിക്കുകയാണെന്ന് ചിന്ത, കാരണം മോഷ്ടിക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അപ്പം ആ ഗുരു ആ കള്ളൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധൻ്റെ മുമ്പിൽ നിൽക്കുന്നോണം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അയാൾ സന്യാസിക്കാരും വലിപ്പം ഒരു പക്ഷേ അയാൾക്കുണ്ടാവും. എൻ്റെ ജീവിതം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ ഒരിക്കലൊരു ഭിക്ഷക്കാരി വന്നാണ്, ഞാൻ പറയോ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ കുട്ടികാലത്തോടെ കാണുന്നതാണ്. ചേട്ടൻ ദുബായിലേക്ക് പോയി ജോലിയായി, ഒരു ദിവസം ആ ഭിക്ഷക്കാരി വന്നപ്പോൾ ചേട്ടൻ ഒരു സന്തോഷത്തോടെ 200 രൂപ എടുത്ത് കൊടുത്തു. എന്തൊരു അന്നത്ര സന്തോഷം. അന്ന് വൈകുന്നേരം ഇവര് 1/2 കിലോ കടലയായിട്ട് വന്നേക്കാ ഈ ഭിക്ഷക്കാരി. അപ്പോൾ നമ്മളൊക്കെ ഞെട്ടി. അപ്പോൾ അമ്മ ചോദിച്ചു എന്ത് ചെയ്യുന്നു ചോദിച്ചു. അല്ല മോൻ അത്രയും പൈസ തന്നപ്പോൾ ഞാൻ എന്തിനും തിരിച്ചു തരണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ ഹൂ ഇസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫിലോസഫി ഓഫ് സൈഡ് നെഗറ്റിവിറ്റീസിനെ നടക്കുന്ന ലൈഫിനെ ഫിലോസോഫിക്കലായിട്ട് കാണുന്നൊരു പുസ്തകമാണ് ശാന്താറാം. ഇപ്പോൾ ഗ്രിഗറി ഡേവിഡ് റോബർട്സ് അതേ ഇപ്പോൾ പബ്ലിക് ലൈഫിൽ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പോൾ അയാൾ ഇനി എഴുതാൻ പോണില്ല, ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെ അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നു? അദ്ദേഹം മൗണ്ടൻസ് കൂടുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അല്ല മൗണ്ടൻ ഷാഡോ എന്താണെന്ന് തോന്നുന്നു ബുക്കിൻ്റെ പേര്. അതും കൂടി എഴുതിയത് പറയാൻ ഞാൻ ഈ പരിപാടി നിർത്തുന്നു. ഇയാൾ പ്രൈവറ്റ് ലൈഫിലോട്ട് പോകുന്നു. നിങ്ങളൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്ന എന്താണ്? ഇത്രയും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. പിന്നെ ഗാന്ധിജി ഉണ്ടായ ഒരുപാട് ചോദ്യം എനിക്ക് ക്വസ്റ്റിനിങ്ങും ഉണ്ടായിരുന്നു, ഇൻട്രോഗേഷൻ ടൈപ്പ് കുറേ ചോദ്യങ്ങളൊക്കെ അതേ ഇതോട് ചോദിക്കണമെന്ന് ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ, കാരണം നമ്മൾ ചില കാര്യങ്ങൾ കൺഫസ് ചെയ്യുമ്പോൾ തന്നെ ആ കൺഫഷൻ സെൽഫ് ഡിപ്രീസിയേഷൻ ഈസ് സെൽഫ് അപ്രീസിയേഷൻ എന്ന് ചിലപ്പോൾ പറയും. സ്വയം താഴ്ത്തുന്നത് ചിലപ്പോൾ സ്വയം ഉയർത്തുന്നതിന് തുല്യമാണോ? അങ്ങനൊരു ആംഗിൾ അങ്ങേക്കുണ്ടായിരുന്നു എവിടെയെങ്കിലും ഇതിനൊന്നും കുറ്റബോധങ്ങൾ ഏറ്റു പറയുമ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കണം.

0: ഇത്തരത്തിൽ എഴുത്തുകാരൊക്കെയാണ് എനിക്ക് ബാക്കിയുള്ളൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. ബെന്യാമിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ചോദിച്ചു സുഭാഷ് ചന്ദ്രൻ സാറൊക്കെ നമുക്ക് ഇവരൊക്കെ എല്ലാവരും നമ്മുടെ അടുത്തുള്ളവരാണ്.
1: കൂടെയുള്ളത് ജോസഫ് അന്നംകുട്ടി ജോസാണ്. ഇനിയും ഒരുപാട് വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനിടയിൽ ഒരു മ്യൂസിക് ബ്രേക്ക്.
0: പിൻഗാമി സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു സിനിമയാണ്. അതിനൊരു കാരണം ഇത് ഈ റീസണൊക്കെ എപ്പനെ കേൾക്കുന്ന കുറച്ചുകൂടി മുതിർന്ന ആളിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറയാമോ എന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അപ്പച്ചനൊക്കെ ചിലപ്പോൾ ഭയങ്കര സന്തോഷമുള്ളപ്പോഴായിരിക്കും എന്തെങ്കിലും കഴിക്കുക, ലിക്കർ എന്തെങ്കിലും ചിലപ്പോൾ എടുക്കണം, അത്ര സന്തോഷമുള്ള അതുള്ളപ്പോഴാണ് പുള്ളി കുറച്ചുകൂടി ഓപ്പണായിട്ടൊക്കെ രസകരമായിട്ട് സംസാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ട് എന്തോ ഇങ്ങനെ അപ്പം ഭയങ്കര സ്ഥലമായിട്ടിരുന്നൊരു സമയത്ത് പിൻഗാമി സിനിമയായിട്ട് ഉണ്ടായിരുന്നു ടി വിയിൽ. അപ്പനിങ്ങനെ പഴയ കാലങ്ങളും മേടാ ഞാൻ കുക്ക് ചെയ്യായിരുന്നു, എൻ്റെ അപ്പ നിൻ്റെ അപ്പ എൻ്റെ അപ്പ എന്നെ തല്ലുമായിരുന്നു ഒക്കെ ഭയങ്കര കഥ പറഞ്ഞായിരുന്നു. വെണ്ണിലാവോ ചന്ദനമോ എന്നുള്ളൊരു പാട്ട് അതിനകത്തുണ്ട്. അതൊരു നായിക അയാളുടെ അച്ഛനെ ഓർത്തെടുക്കുന്ന, കുടുംബത്തെ ഓർത്തെടുക്കുന്ന ഒരു പാട്ടാണ്. അതിലും അതും ഒരു മകനോടുള്ള, മകൻ നല്ല മകനായി വളരണമെന്നൊരു ആശംസയൊക്കെയാണ് ആ പാട്ടിലുള്ളത്. അപ്പോൾ എനിക്കെപ്പോഴും അപ്പനമ്മേനെ ഒരുപോലെ ഓർമ്മ വരുന്നതും ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് വരുന്ന ഒരു പാട്ടാണ് വെണ്ണിലാവോ ചന്ദനമോ എന്നുള്ള ജോൺസൺ മാസ്റ്റർ പാട്ടാണ്. വെരി ക്ലോസ് ടു ഹാർട്ട്.

0: കൂടെയുള്ളത് ആർ ജെ ശാലിനി, നമ്മുടെ കൂടെ യുവ എഴുത്തുകാരനും പ്രഭാഷകനും അഭിനേതാവും ഒക്കെയായിട്ടുള്ള ജോസഫ് അനകുട്ടി ജോസാണുള്ളത്. ഈ ഒരു ഓണത്തിന് താങ്കളുടെ പുസ്തകങ്ങളിൽ നിന്ന് ഒരു വരി മാത്രം സമ്മാനിക്കുകയാണെങ്കിൽ അത് ഏത് വരിയായിരിക്കും കൊടുക്കുക?
1: അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം നമ്മൾ എൻ്റെ ഒരു ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ള വരികൾ ഞാൻ തന്നെ മറന്നു പോകാറുണ്ട്. ആരും കാണാത്ത യുദ്ധങ്ങളിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് വായനക്കാരനോട്. 13 പേര് വീണുപോയി മരിച്ച ഗുണാക്കേവ്, മഞ്ഞുമൽ ബോയ്സിലെ ആ ഗുണാക്കേവ്, അതിനകത്തേക്ക് നിങ്ങൾ വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ഗുണാക്കേവിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ആളാരാണ്? 2, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി അങ്ങനെ ശാസ്ത്രത്തിന് തയ്യാറോ? അത്രമാത്രം നിങ്ങൾ വിലമതിക്കുന്ന ഒരാളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഈ ഒരു വരിയായിരിക്കും. ഇതൊരു ഭാരപ്പെടുത്തുന്ന ചോദ്യമാണ്, സ്റ്റിൽ അതൊരു മീനിങ് ഫുൾ ചോദ്യമാണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ എന്നോട് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ട് ഒരാൾ, ഒരാൾക്ക് വേണ്ടി പക്ഷെ ഞാൻ ഇറങ്ങിയെന്നിരിക്കും. ഞാൻ വീണാൽ എനിക്ക് വേണ്ടി ഒരു പക്ഷെ ഒന്ന് ടോർച്ചടിച്ച് കുറച്ചേ ഇറങ്ങിയാൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒന്നോ രണ്ടോ പേരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യമാണെങ്കിൽ ചോദിക്കുകയുള്ളൂ, നിങ്ങൾ അത്രയും വലിയൊരു അത് റയർ ഇൻ ദ റയറസ്റ്റ് കേസാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്ന വ്യക്തി എന്ന് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു പേര് ഉണ്ടോ? അത് ഇല്ലെങ്കിൽ ബാക്കി 1.5 മില്യൺ ഫോളോവേഴ്സും ഫേസ്ബുക്ക് ഫ്രണ്ട്സും ലൈക്സും ഷെയറും ഫ്യൂട്ടൈൽ, അതിലൊന്നും വലിയ അർത്ഥമില്ലേ. നമുക്ക് വേണ്ടി നമ്മുടെ അടുത്ത് നമ്മുടെ ജീവനെ വിലമതിക്കുന്ന ഒരാൾ ഉണ്ടോന്നുള്ളതാണ് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ.
0: ആരും കാണാത്ത യുദ്ധങ്ങൾ, അതിലെ ഫ്രണ്ട് പേജ് എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഓരോ മനുഷ്യരും കടന്നുപോയ യുദ്ധങ്ങളായിരുന്നു. അതിൽ ഒരു സൈഡ് മാത്രമേ സാറിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഒരു സൈഡിൽ ഒരുപാട് ചിന്തകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനൊരു മുഖചിത്രം കൊടുക്കാനായിട്ട് കാരണമുണ്ടായത്?
1: ആ മുഖചിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് കോണ്ടിനൻസാണ്, അത് രാജ്യങ്ങളും ഇതൊക്കെ ചെതിരി കിടക്കുന്നതാണ്. അതിൻ്റെ ആശയം പറഞ്ഞത് നേരത്തെ ഞാൻ നമ്മൾ പറഞ്ഞ ഋഷികേഷ് മുണ്ടാണി എന്ന് പറഞ്ഞ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. എൻ്റെ ബുക്കിൻ്റെ അവതാരി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ബുക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അയാൾ തന്നെയാണ്. നമ്മൾ പല കവറുകൾ ചിന്തിച്ചു. ഇപ്പം നമുക്ക് വേണ്ടത് ആരും കാണാത്തൊരു സൈഡ് വേണം, അത് യൂണിവേഴ്സലും ആയിരിക്കണം. ഞാൻ അമേരിക്കയിലൊരു ട്രിപ്പിന് പോയപ്പോൾ 25 രാജ്യങ്ങളിൽ നിന്ന് 25 മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ഒരു മാസം ജീവിച്ചിരുന്നു. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ്. നമ്മൾ പൊതുവെ ഇപ്പം മലയാളികളെ കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴേക്കും ചാടി നിന്നിട്ട് ബാഗ് എടുക്കാൻ പോകുന്നുള്ളതാണ്, അങ്ങനെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ വെറുതെ നമ്മളെ കുറ്റം പറയുന്നതാണ്. എല്ലാവർക്കും ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴേക്കും അവർ വെട്ടിയെടുത്ത് ഇറങ്ങണം തന്നെയാണ് താല്പര്യം. അതുപോലെ ബാഗ് വരാണ്ടാകുമ്പോഴേക്കും നമ്മൾ ടെൻസിലാവും, ബാക്കി ആളുകൾ എന്ത് കൂളായിട്ട് എന്ത് അവരും ടെൻസ് തന്നെയാണ്. ഒരു ബ്രേക്കപ്പ് ഉണ്ടായ അയർലൻഡിലെ ലേഡിക്കും പാലസ്തീനിലെ പെൺകുട്ടിക്കും എൻ്റെയും ദുഃഖമൊക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. യൂണിവേഴ്സലാണ് സംഘടനകൾ, യുദ്ധങ്ങൾ യൂണിവേഴ്സലാണ്. നമ്മൾ ഈ സിനിമ കൊണ്ടും നമ്മളുടെ വിചാരം വെസ്റ്റിൽ ആളുകൾ കുറച്ചുകൂടി വേറെ ഇതിനെക്കുറിച്ച് വേരതിരി കാണുന്നുണ്ട്, നമ്മൾ കുറച്ചുകൂടി ഇതിനിങ്ങനെ കരഞ്ഞു പിടിച്ച് കിടക്കുകയാണ്. ബട്ട് പീപ്പിൾ ആർ ക്രൈയിങ്, ആൾക്ക് സങ്കടമുണ്ട്, വിഷമങ്ങളുണ്ട്. അപ്പോൾ ഈ മനുഷ്യരുടെ യുദ്ധങ്ങൾ യൂണിവേഴ്സലാണെന്ന് കാണിക്കാനാണ് ഒരു സൈഡ് ഇങ്ങനെ ചിതറിക്കിടക്കുന്ന പോലെ കാണിച്ചത്. അത് മുഴുവൻ കോണ്ടിനൻസാണ്, നമ്മുടെ വേൾഡ് മാപ്പാണത്. ഇപ്പുറത്ത് ഒരു സൈഡുകൂടെ നമ്മൾ കാണുന്നത്, ഇപ്പുറത്തെ സൈഡ് അത്ര പെട്ട ഒട്ടും നമുക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. ഒരു രണ്ടാം

0: മറ്റൊരു കാഴ്ച, വീണ്ടും കാഴ്ച ആവശ്യപ്പെടുന്ന ചില മനുഷ്യരുടെ അനുഭവങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ഒരു കവർ കൊടുത്തത്.
1: വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കവർ ഡിസൈൻ ആയിരുന്നു.
0: അത് കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ഋഷികേഷ് മുണ്ടാണ്.
1: ഋഷികേഷിനോട് വലിയൊരു ഹൈ പറയണം.
0: ഡെഫിനറ്റ്ലി പുള്ളി നമ്മുടെ ഒരു ബിഗ് സ്ട്രെങ്ത് ആണ്.
1: ആരും കാണാത്ത യുദ്ധങ്ങളിൽ പുതിയതായിട്ട് കണ്ടൊരു കാര്യമായിരുന്നു വായനക്കാർ അവതാരിക എഴുതുന്ന ഒരു കാഴ്ച. ആ ഒരു അവതാരിക എഴുതാനായിട്ടൊരു സ്പേസ് കിട്ടിയപ്പോൾ എല്ലാ വായനക്കാരും ആ ഒരു ഫ്രണ്ട് പേജ് നിറച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് നിൽക്കുന്നത് ഏതെങ്കിലും ഉണ്ടായിരുന്നു?
0: എല്ലാം വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിൽ ടച്ചിങ് ആയിരുന്നു. ടച്ചിങ് എന്നതിനേക്കാളുപരി നമുക്ക് ഓരോ മനുഷ്യർ കാണുന്ന കാഴ്ചയാണ്. നമ്മൾ ഒരേ ഒരേ കാര്യത്തിൽ ഒരു സിനിമ കണ്ടിട്ട് ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ ഇനി ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചിലർ അവർക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ പന്തക്കലമ്മ എന്നൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അതിനകത്ത്, ചിലർ പറഞ്ഞു ഇസബൽ എന്നൊരു ചാപ്റ്ററാണ്, അമ്മയെ നഷ്ടപ്പെട്ട ആളുകൾ. അപ്പോൾ എല്ലാവരും അവരവരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കഥകളുമായി ബന്ധപ്പെടുത്തിയാണ് അവർ അവതാരിക എഴുതിയത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇസബൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ, അമ്മയെ പൊന്നുപോലെ സ്നേഹിച്ചൊരു പെൺകൊച്ചി, അമ്മയെ കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്ന, നമ്മൾ നേരെ റിവേഴ്സാണുള്ളവരെ, അമ്മയെ അമ്മ ഹെയർ കളർ ചെയ്യണം, പെട്ടെന്ന് അവർ മരിച്ചുപോണം അമ്മ. അവസാനം അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ അവള് അമ്മയെ കെട്ടിപ്പിടിച്ചപ്പെട്ട ഉടുപ്പ് തന്നെയാണ് അവൾ അലക്കാണ്ട് കൊണ്ടു നടക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ നിതിൻ പനവേലിൽ നിന്നാണ്, അദ്ദേഹം ഒരു പള്ളിയിലച്ഛനാണ്. അദ്ദേഹം പണ്ട് എഴുതിയൊരു വരി ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മ ഉണ്ടാക്കി വെച്ച അച്ചാറ്, അവനെങ്കിൽ എല്ലാ ദിവസവും ഒരു തോണ്ട് മാത്രം എടുക്കുന്നു, നിൽക്കുന്നു, ചോറുണ്ടെന്നു. കൂട്ടുകാരൻ ചോദിക്കും, നീന്തി ഇങ്ങനെ തിന്നുന്നു? അപ്പം എൻ്റെ അമ്മ മരിക്കണേക്കാളും അവസാനം ഉണ്ടാക്കിയ അച്ചാറാണ്, അതെനിക്ക് എളുപ്പം തീരാൻ എനിക്ക് താല്പര്യം, അത് തീരാതെ ഞാനിങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ ഇസബൽ എന്നൊരു ചാപ്റ്റർ ഋഷികേഷനോട് പറഞ്ഞു, എടാ ഇതത്ര ഒരു പവർഫുൾ ചാപ്റ്ററാണോ, അതിനകത്ത് അങ്ങനൊരു ഇൻറ്റൻസിറ്റി എനിക്ക് നിനക്ക് ഒരു സിംഗിൾ നറേഷൻ സ്റ്റോറി പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലടാ എനിക്കത് കടന്നു പോയി ഇപ്പോൾ ഭയങ്കരമായിട്ട് തോന്നി. ചിലപ്പോൾ നമുക്ക് അമ്മമാരൊക്കെ വളരെ ഹാപ്പിയായിട്ട് പോകുന്നുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അമ്മയില്ലാത്തവർക്ക് ചിലപ്പോൾ റിലേറ്റീവ് വരും. പിന്നീട് ഒരുപാട് ഫീഡ്ബാക്ക് അതിനകത്ത് ആ ലേഡി എൻ്റെ കൂടെ യാത്ര ചെയ്ത ഇസബൽ എന്നൊരു പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ അമ്മ ശ്വാസം വിടുമ്പോൾ ശ്വാസം എടുത്തിരുന്ന ഒരാളാണ് ഞാൻ, കാരണം അത്രയും ശ്വാസം അമ്മയുടെ ശ്വാസം എൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ. ഇത് ഭ്രാന്തമായ സ്നേഹമാണ്. അപ്പോൾ ഓരോരുത്തരുടെ അവതാരികയിൽ അവരെ സ്പർശിച്ച ചില കഥകളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരഞ്ഞെടുക്കാൻ അതിനാവില്ല. അവരവരുടെ ജീവിതത്തെ ഏതാണോ, ഇപ്പോൾ ആരും കാണാത്ത യുദ്ധങ്ങളിൽ ഇപ്പോൾ ഒരു 18 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു 17 ചാപ്റ്ററും എന്തോ ഇതൊക്കെ ഞാൻ കടന്നു വേണ്ടി ചീളി കേസുകൾ, പക്ഷേ 18-ാമത്തെ ഒരു പക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോവും, ഇത് എനിക്ക് സംഭവിച്ചാണല്ലോ. ചിലപ്പോൾ 18-ൽ 17 നിങ്ങൾ കടന്നു പോയാൽ, ചിലപ്പോൾ 18 കടന്നു പോയായിരിക്കും. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലാണ് ബുക്ക് സ്വാധീനിക്കുന്നത്. അവതാരിക അങ്ങനെ വായനക്കാരനെ കൊണ്ട് എഴുതിക്കുക എന്നുള്ളതൊരു കോൺഷ്യസിൽ എടുത്ത തീരുമാനമാണ്. എൻ്റെ അവതാരികൾ ഒരിക്കൽ പോലും പ്രശസ്തരായ ആൾ എഴുതിയിട്ടില്ല. ഒന്ന് എഴുതിയത് അമ്മയാണ്, ഒരെണ്ണം എഴുതിയത് ഋഷികേഷ് മുണ്ടാണിയാണ്. നമ്മൾ അവൻ പ്രൂഫ് റീഡ് കേട്ട് അവതാരം എഴുതി ആരെ കൊണ്ട് എഴുതിക്കുന്നു പറഞ്ഞാൽ ഞാൻ അവനോട് ചർച്ചയാണ്. വിനീത് ശ്രീനിവാസനെ വിളിച്ചാൽ നമുക്ക് വലിയ വലിയ ആളിലൊക്കെ സിനിമാ താരങ്ങൾ ചിലപ്പോൾ അപ്രോച്ച് ചെയ്തൊക്കെ ഇട്ട് പൃഥ്വിരാജ് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, കാരണം അത്ര റീച്ച്. അപ്പം ഞാൻ ചിന്തിച്ച് എൻ്റെ ബുക്ക് സത്യസന്ധമായിട്ട് വായിക്കാൻ സാധ്യത എനിക്കറിയാവുന്നവരാണ്, ഇവനാണ് ഈ കൃത്യമായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യും, നീ എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പം അവൻ അവതാരം എഴുതിയുണ്ട്. അവൻ ചോദിച്ചാൽ ആരും അവതാരം എഴുതി കൊടുക്കാൻ തയ്യാറാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നീ ഇത് എനിക്ക് തരുന്നതെന്ന് ചോദിച്ചു. എന്തോ എനിക്ക് മാക്സിമം റീലായിട്ടിരിക്കാനായിരുന്നു താല്പര്യം എന്ന് തോന്നുന്നു. ഇപ്പോഴും ഇനിയൊരു പുസ്തകം ഉണ്ടെങ്കിൽ പോലും ഈ പ്രശസ്തരായ ഒരാളുടെ ഒരു വരി അവർ വായിച്ചിട്ട് ഞാൻ എഴുതരട്ടെ എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ. അതല്ലാതെ എനിക്ക് ഒരാളെ ടാർഗറ്റ് അയാൾ കിട്ടിയ ബുക്കിനെ നന്നായിരിക്കും എന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല. പെട്ടെന്ന് ഇത്തവണ ഒരു ചർച്ച വന്നു, അവതാരം ആരെ കൊണ്ട് എഴുതിക്കണം എന്ന് വെച്ചപ്പോൾ വായിക്കുന്നതിൻ്റെ ആളുടെ ശരിക്കും അവതാരിക, ഞാൻ എന്തിനാണ് ഒരാളോട് പറഞ്ഞു കൊടുക്കണം ഈ പുസ്തകം എങ്ങനെയാണെന്ന്. വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു, നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോട് ജനറലായിട്ട് ഒരാൾ അവതാരം എഴുതി അവതാരിക ഭയങ്കര ചർച്ചയപ്പെടും, അതായിരിക്കും അത് വിശ്വസിച്ചിട്ട് പുസ്തകം വായിക്കുന്നവരായിരിക്കും, അത് വേണ്ടെന്ന് തോന്നുന്നു. നമ്മൾ റേഡിയോൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതല്ലേ? അതായത് റേഡിയോ ഇപ്പം ബാഹുബലി സിനിമയും ഋഷി പറഞ്ഞൊരു കാര്യമാണ്, അവൻ പറഞ്ഞിട്ട് റേഡിയോൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. അപ്പോൾ ബാഹുബലി നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് രാജമൗലിക്ക് ചെയ്യാൻ, നമ്മൾ കാണുന്നു. റേഡിയോയിലൊരു ആങ്കർ അവതാരിക പറയാണ്, 10,000 പട്ടാളക്കാർ കുന്തം നിലത്ത് കുത്തി പൊടി പറത്തിക്കൊണ്ട് രണ്ട് സൈഡിൽ നിന്നും ആഞ്ഞു വരുന്നു, കൊടുങ്കാറ്റ് പോലെ പൊടി ഉയരുന്നു, വലിയ ആനകൾ ഗതയേന്തിയ മനുഷ്യം ഏന്തി ഇരു സൈഡിൽ നിന്നും വരുന്നു, തീകളും പന്തങ്ങളും അങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ കാണുന്ന വിഷ്വൽ ചിലപ്പോൾ രാജമൗലി കാണണമെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വായിക്കുന്നവൻ തീരുമാനിക്കട്ടെ എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവതാരിക വായനക്കാരനെ തട്ടെ എന്ന് തോന്നിയത്.
1: ഇനിയൊരു മ്യൂസിക് ബ്രേക്കിലേക്ക്.
0: പിന്നെ കബി അൽവിദാ നാ കെഹന എന്നൊരു സിനിമ, അതത്രയും സ്ട്രോങ് ആവാൻ കാരണം

സ്ട്രോങ് മെമ്മറിയാണ്. കാരണം ഞങ്ങൾ സെമിനാറിലായിരിക്കുമ്പോൾ, മംഗലപ്പുഴ സെമിനാറിലായിരിക്കുന്ന സമയത്ത് മാസത്തിലൊരിക്കൽ ഔട്ടിംഗ് ഉണ്ട്. അന്നത്തെ ദിവസം നമുക്ക് ഒന്നല്ലെങ്കിൽ എവിടെയും ദൂരെ എവിടെയും കറങ്ങാൻ പോവാം, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവാം. അന്നേ ഒരു സിനിമയ്ക്കൊരു അവസരമുള്ളൂ. ഞാൻ സെമിനാരിൽ നിന്ന് ആദ്യമായിട്ട് പോയി കണ്ട പടം കബി അൽവിദാ നാ കഹനയാണ്. അന്ന് എൻ്റെ ഒപ്പം പ്രതീഷ് കല്ലറക്കൽ എന്നൊരു ബ്രദറും ഉണ്ടായിരുന്നു. ആൾ തൃശ്ശൂർക്കാരനാണ്. പ്രതീഷിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. ഞാൻ സെമിനാറിലായിരിക്കുമ്പോൾ എനിക്ക് ക്രിസ്മസ് കാർഡുകൾ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച്, അന്നേ അവൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഫോട്ടോഷോപ്പൊക്കെ പഠിച്ച് എൻ്റെ ഫോട്ടോ മംഗലപ്പുഴ സെമിനാരിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എല്ലാവർക്കും ജോസഫ് കൂട്ടിങ്കലിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് കാർഡൊക്കെ അടിച്ചു തരുമായിരുന്നു ഫ്രീ ആയിട്ട്. ഞാൻ സെമിനാരിയിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് പോകുന്നപ്പോൾ ഭയങ്കര സങ്കടപ്പെടും. കണ്ണു നിറഞ്ഞതും അവൻ്റെയാണ്. പ്രതീഷ് കല്ലറക്കൻ അച്ഛനായി പിന്നീട്. അവൻ സെൻറ്റ് തോമസ് കോളേജ് പാലയിലെ മീഡിയ ട്രെയിനിങ് പഠിപ്പിക്കുന്ന അധ്യാപകനുമാണ്. എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ഈ ആൻ. എൻ്റെ കുറേ കൂട്ടുകാരന്മാർക്ക് എൻ്റെ അച്ഛന്മാരാണ് കൂടുതലും. ഞാൻ ഈ സെമിനാരിൽ പോയതുകൊണ്ട് ആൻ പറഞ്ഞു, ചേട്ടാ നമുക്കൊരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ മാമോദിസ് ഈ പ്രതീക്ഷ അച്ഛനെ കൊണ്ട് ഉപയോഗിക്കാം, അങ്ങേർക്ക് എന്തോ ഒരു ഓറയുണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷനെ ഞാൻ കുറച്ച് കാലം മുമ്പ് കാണാൻ പോയി പോകും. ഈ നമ്മൾ ഈ പബ്ലിക് ഫിഗറൊക്കെ ആയി രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് അവൻ്റെ പള്ളിയിൽ അവൻ വിളിച്ചിട്ട് ഞാനൊരു ടോക്കിന് പോയി. അവനോട് ആ സൗഹൃദത്തെ പ്രതി പോയതാണ്. അവൻ അവൻ്റെ ഡ്രോവറിൽ നിന്ന് എടുത്ത് ഒരു കത്ത് എനിക്ക് തരാണ്. ഞാൻ സെമിനാരി വിട്ട് പോയി ബാംഗ്ലൂർ ക്രൈസ്റ്റി പഠിക്കുമ്പോൾ അവൻ്റെ കത്ത് എഴുതിയായിരുന്നു. അവനെ കത്ത് എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കബി അൽവിദാ നാ കഹന കേൾക്കുമ്പോൾ എനിക്ക് അവൻ്റെ സൗഹൃദവും അവൻ എടുത്തുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തെന്ന ജോസഫ് കൂട്ടുകളിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും ആൻ പറഞ്ഞ എന്തോ എനിക്ക് എൻ്റെ കൂട്ടം എനിക്കങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അവനെന്തോ ഇപ്പോൾ തോന്നുമ്പോൾ അവൻ എന്തോ ഒരു ഓർമ്മയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് വളരെ ഫേവറേറ്റാണ്. അപ്പോൾ ആ പാട്ട് അവന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

കഥകളെക്കാൾ ഉപരി കുട്ടി കുട്ടി ഈ മോറൽസുള്ള സ്റ്റോറീസ് പോലും ആവണമെന്നില്ല. കാരണം നമ്മൾ ഈ ടോക്ക് ഷോകൾക്ക് പോകുമ്പോൾ ചില പിള്ളേർ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആ പയ്യൻ്റെ കഥ ഞാൻ ടോക്കുകൾ പറയാറുണ്ട്, അപ്പോൾ ഈ പിള്ളേരെ ഇങ്ങനെ ഇരുന്ന് കേൾക്കണമെങ്കിൽ കാണാം, അവർ കണ്ണു ഞാൻ ഇങ്ങനെ കേൾക്കണം കാണാം. ഞാൻ മനസ്സിലാക്കുന്നത് അതവരെ സ്വാധീനിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ മെസ്സിയെ ഫോളോ ചെയ്യുന്ന, റൊണാൾഡോയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ അവരുടെ ഓട്ടോബയോഗ്രഫീസ് വായിക്കണം, ബിയോണ്ട് ഫുട്ബോൾ വാട്ട് ആർ ദേ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഈ വലിയ മനുഷ്യരുടെ ഇങ്ങനെ വലിയ ആളുകൾക്ക് വേണ്ടി എഴുതിയിട്ടല്ലാത്ത ചെറിയ ലാംഗ്വേജിലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോബയോഗ്രഫീസ് ഒക്കെ വായിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് റോങ് സജഷൻ ആണെന്ന് പോലും എനിക്കറിയണം. പക്ഷേ മനുഷ്യരുടെ ജീവിതം നിങ്ങളാരാണ് സ്വാധീനിക്കും. മമ്മൂട്ടിയെ സ്വാധീനിക്കും, മമ്മൂട്ടിയെ കുറിച്ച് പുസ്തകങ്ങൾ ഉണ്ട്, മോഹൻലാലിനെ കുറിച്ച് പുസ്തകങ്ങളുണ്ട്. എൻ്റെ അതർ സൈഡ് കാണാൻ ഭയങ്കര ഇൻസൈറ്റ്ഫുള്ളായിരിക്കും കുട്ടികൾക്കെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സ്റ്റോറീസ്, ദർ ഇസ് നത്തിങ് മോർ പവർഫുൾ ദാൻ എ ഗുഡ് സ്റ്റോറി എന്ന് പറയുക. യുദ്ധങ്ങൾ ഇല്ലാതാക്കുന്നതും യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതും യുണൈറ്റ് മനുഷ്യർ ഒരുമിച്ച് ചേർത്തുന്നൊക്കെ ആർ മാർട്ടിൻ പറഞ്ഞ പോലെ, ജോർജ് ആർ മാർട്ടിൻ വലിയൊരു എഴുത്തുകാരനുണ്ട്, ഇതൊരു കഥകളാണ്. ദർ ഇസ് നത്തിങ് മോർ പവർഫുൾ ദാൻ ഗുഡ് സ്റ്റോറി. അപ്പോൾ ഗുഡ് സ്റ്റോറീസ് വായിക്കണം. അതുപോലെ എനിക്ക് ഗീതയുടെ ഇൻ്റർപ്രിറ്റേഷൻസ് വായിക്കുന്നതൊക്കെ വളരെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പുസ്തകം വായിച്ചിരുന്നു, ശരണാഗതി എന്നാണ് അതിൻ്റെ പേര്. ഭക്തിസങ്കല്പത്തെക്കുറിച്ചൊരു പുസ്തകമാണ്. ഭയങ്കര ടഫ് റീഡ്, കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്നതല്ല. അത് ഭഗവാൻ അർജുനോട് ആയുധം താഴെ വെച്ചിട്ട് ജസ്റ്റ് സറണ്ടർ, നീതി ന്യായം ഒക്കെ നീക്കെ വിട്, നീ ഓവർ തിങ്ക് ചെയ്യണ്ടൊക്കെ വിട്, ജസ്റ്റ് സറണ്ടർ ഫോർ എ വൈൽ. അതായത് ശരണാഗതി എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത് ഹിംസ്ര ജന്തുക്കളുള്ള

0: ഒരു കാട്ടിലൂടെ നമ്മൾ നടന്നു പോകുന്നു തിരികെത്തിച്ച്, ആ തിരികെട്ട് പോകുമ്പോൾ പോലും ദൈവമേന്ന് വിളിക്കാത്തവനാണ്, യഥാർത്ഥ ഭക്തൻ എന്നാണ്. കാരണം ഹി നോസ്. ഇതെനിക്ക് സിജു കൊമ്പൻ എന്നൊരു എഴുത്തുകാരൻ, അതൊരു പ്രീസ്റ്റാണ്, എനിക്കൊന്ന് ഫിലോസഫിയുടെ ഒക്കെ ഒരു ചാർജുള്ള ഒരാൾ, മംഗലപ്പുഴ സെമിനാറിലെ പ്രൊഫസറാണ് സിജു കൊമ്പൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ശരണാഗതി. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സെയിൻറ്റിൻ്റെ ജീവിതവും നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിലെ ശരണാഗതി പ്രിൻസിപ്പിൾ ഒരുമിച്ച് ചേർത്ത് ഉള്ളൊരു ഭയങ്കര റിച്ചായിട്ടുള്ളൊരു പുസ്തകമാണ്, ചെറിയ പുസ്തകമാണ്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്ര ചില ആശയങ്ങളൊക്കെ ഭക്തിയെക്കുറിച്ച് ഇങ്ങനെയും ചിന്തിക്കുക എന്നൊക്കെ ചെറിയ മക്കളെ ഇപ്പോഴേ അറിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള എൻലൈറ്റൻഡ് ആയിട്ടുള്ള പിള്ളേർ നമുക്ക് വേണം. ഈ കുട്ടി കഥകളൊക്കെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ടായിട്ട് ഇങ്ങനെയും ഉള്ള ആഴമുള്ള കഥകൾ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ.
1: ഇത്രയും നേരം നമ്മുടെ കൂടെ യുവ എഴുത്തുകാരൻ, പ്രഭാഷകൻ, അഭിനേതാവ് എന്നീ നിലകളെല്ലാം പ്രശസ്തനായ ജോസഫ് അന്നംകുട്ടി ജോസാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് ഓണത്തിനെ കുറിച്ചിട്ട്, താങ്കളുടെ ഓണം ഓർമ്മകളെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഈ ഒരു ഓണം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണു?
0: ഓണം എപ്പോഴും നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. കുട്ടിക്കാലത്തൊക്കെ സ്കൂളുകളിലും വെക്കേഷൻ നമ്മൾ പൂക്കൾ പറിക്കാൻ പോയതും ഏറ്റവും നല്ല പൂക്കളം ഇടുന്നതും പിന്നെ പൂക്കളത്തിന് എക്സ്പ്ലനേഷനാണ് മാർക്ക് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞ് കാണാപ്പാടം എക്സ്പ്ലനേഷൻ പഠിക്കുന്നതും പച്ച സ്നേഹത്തിൻ്റെ അടയാളമാണെന്നും വെള്ള സമാധാനത്തിനൊക്കെ പറഞ്ഞ് നമ്മൾ വെച്ചലക്കിയതൊക്കെ ആയിട്ടുള്ള മത്സരവും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് കൂടി ചേർന്ന് അയൽക്കാരെയൊക്കെ വിളിച്ചിട്ട് ഓണത്തിൻ്റെ ഓരോ മത്സരങ്ങൾ നടത്താൻ അനൗൺസ്മെൻറ്റ് കൊടന്തല്ലല്ല്. നമ്മുടെ ഏറ്റവും നല്ല കാലഘട്ടം കുട്ടിക്കാലമാണ്. നൊസ്റ്റാൾജി എന്ന വാക്കിൻ്റെ അർത്ഥം തിരിച്ചു കിട്ടാത്ത സന്തോഷങ്ങൾ എന്നാണ്. നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തതുകൊണ്ടാണ് നമ്മളതിനെ നൊസ്റ്റാൾജി എന്ന് പറയുന്നത്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഞാനൊക്കെ ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടിരുന്ന കാലം. അതിനുശേഷമൊക്കെ നമ്മൾ കുറച്ചൊക്കെ ചീത്തയായി പോയി. നമ്മൾ ഏറ്റവും പ്യുവറായിട്ടിരുന്ന കാലഘട്ടം ഓണമായിരുന്നു. ഓണം എന്ന് പറയുമ്പോൾ നിഷ്കളങ്കതയൊക്കെയാണ് നമുക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ ഓണം വൈഫിൻ്റെ ഒപ്പം ഞങ്ങളെല്ലാ ഓണം വീട്ടിൽ തന്നെയാണ് ആഘോഷിക്കാറ്. അമ്മ നല്ലപോലെ സദ്യ ഉണ്ടാക്കണം. ഇപ്പോൾ ഇത്തവണ കഴിഞ്ഞോടെ അവളുണ്ടായിരുന്നു, ഇത്തവണ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഇലയ്ക്ക് ഇട്ട് ഒരു ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഒരു സിനിമ ഒരുമിച്ചിരുന്ന് കാണുക, കുറേ സംസാരിക്കുക, നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, അതിന് നല്ലൊരു ക്യാപ്ഷൻ എഴുതുക, അങ്ങനെ എല്ലാവരുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളും മാറുക, അതും കടന്നു പോവുക, അത്രയ്ക്ക് തന്നെയാണ് ആഘോഷം. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ എ എസ്.
3: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്നത് ആധുനിക ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. എന്താണ് ആന്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന് നോക്കാം. പ്രതിരോധം എന്നാൽ നിർവീര്യമാക്കൽ. മൈക്രോബ്സ് എന്നാൽ സൂക്ഷ്മാണുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൈക്രോസ്കോപ്പുകളിൽ കൂടി മാത്രം കാണാൻ കഴിയുന്ന ജീവികൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, ഏകകോശ പാരസൈറ്റുകൾ എന്നിവയാണ് ഈ സൂക്ഷ്മാണുക്കൾ. ക്ഷയരോഗം, എലിപ്പനി, കോളറ, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ മൂലമുള്ളതാണ്. എന്നാൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി വൈറസ് മൂലമുള്ളതാണ്. അതുപോലെ ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ, കോവിഡ്, എയ്ഡ്സ് എന്നിവയ്ക്കും കാരണം വൈറസുകളാണ്. ഈ സൂക്ഷ്മാണുക്കളാണ് മനുഷ്യരിലും മൃഗങ്ങളിലും ചെടികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആന്റിമൈക്രോബിയൽ എന്ന് പറയുമ്പോൾ സൂക്ഷ്മാണുക്കൾ മൂലമുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ബാക്ടീരിയകൾക്കെതിരെയുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ, വൈറസുകൾക്കെതിരെയുള്ള ആന്റി വൈറൽ മരുന്നുകൾ, പൂപ്പലുകൾക്കെതിരെയുള്ള മരുന്നുകൾ, മലമ്പനിക്കെതിരെയുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആന്റിമൈക്രോബിയൽ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതായത് സൂക്ഷ്മജീവികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ

ആൻറ്റിവൈറലുകൾ, ആൻറ്റിഫംഗലുകൾ എന്നീ മരുന്നുകളെ സൂക്ഷ്മജീവികൾ തന്നെ നിഷ്ഫലമാക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, മരുന്നുകൾക്ക് ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധം എന്ന് പറയുന്നത്. ആൻറ്റിമൈക്രോബിയൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളെ നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. അതായത്, ആൻറ്റിബയോട്ടിക്കുകൾ എന്ന വിഭാഗം മരുന്നുകൾ ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ഇവ വൈറസ് മൂലമുള്ള അസുഖങ്ങൾ ചികിത്സിക്കാനുള്ളതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിരിച്ചും, ആൻറ്റിവൈറസുകൾക്കും ആൻറ്റിഫംഗലുകൾക്കും ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ കഴിയില്ല. എന്നിരുന്നാലും അറിഞ്ഞും അറിയാതെയും ബാക്ടീരിയകൾ മൂലമല്ലാത്ത വൈറസ് രോഗങ്ങൾക്കും ഫംഗസ് രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിച്ചു കാണുന്നു. അസുഖത്തിൻ്റെ കാരണമായ സൂക്ഷ്മാണു ഏതാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാകൂ, അല്ലെങ്കിൽ അത് ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് കാരണമാകും. ഇങ്ങനെ ഒന്നിലധികം വിഭാഗം മരുന്നുകൾക്ക് പ്രതിരോധ ശേഷി നേടിയ സൂക്ഷ്മാണുക്കളെ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പരിസ്ഥിതി എന്നിവിടങ്ങളിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു എന്ന് പറയാം. പരിസ്ഥിതിയിൽ വെള്ളം, മണ്ണ്, വായു എന്നിവിടങ്ങളിലും ഭക്ഷണത്തിലും സൂക്ഷ്മാണുക്കൾ ഉണ്ട്. പ്രതിരോധം ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് എത്തുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീർ, രക്തം, മൂത്രം, വിസർജ്യം അല്ലെങ്കിൽ മറ്റ് ശരീര സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നത് വഴി രോഗാണു പകരാം. പ്രതിരോധ ശേഷിയുള്ള സൂക്ഷ്മജീവികളടങ്ങിയ മത്സ്യം, മാംസം, മുട്ട, പാൽ എന്നിവ നന്നായി വേവിക്കാതെ കഴിക്കുന്നതും പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കടക്കുന്നതിന് കാരണമാകും. ഇത്തരം ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന മനുഷ്യർക്കും രോഗാണു പകരം. ഇനി സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യമായ ഉപയോഗമാണ്. ജലദോഷം പോലുള്ള ചെറിയ അസുഖങ്ങൾക്ക് പോലും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. സാധാരണ കാണുന്ന ജലദോഷപ്പനിക്കും വൈറസ് മൂലമുള്ള മറ്റു പനികൾക്കും ആൻറ്റിബയോട്ടിക്കുകൾ തുടക്കത്തിൽ ആവശ്യമില്ല. ഇവയുടെ കൂടെ ബാക്ടീരിയ മൂലമുള്ള അണുബാധ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യം വരുന്നത്. വൈറസ് രോഗങ്ങൾക്ക് തുടക്കത്തിലെ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർമാർ വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കാതിരിക്കണം. വൈറസ് രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടാതിരിക്കണം. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിക്കാതിരിക്കണം. ഇനി മറ്റൊന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് പ്രതിരോധം വർദ്ധിക്കുന്നതിന് കാരണമാകും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്നതും ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ മരുന്നുകളുടെ ഉപയോഗവും പ്രതിരോധത്തിന് കാരണമാകും. ആൻറ്റിബയോട്ടിക്കുകൾ 5 ദിവസം കഴിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ 2-3 ദിവസം കഴിച്ചിട്ട് നിർത്തുക, 1 ദിവസം 3 തവണ കഴിക്കാൻ പറയുന്നത് 1-2 തവണ മാത്രം കഴിക്കുക എന്നീ പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ മാറുമ്പോഴേക്കും മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നത് ബാക്കിയുള്ള രോഗാണുക്കൾക്ക് മരുന്നിനെ പ്രതിരോധ ശേഷി നേടാൻ അവസരമൊരുക്കുന്നു. ഇനി മൂന്നാമതൊരു കാര്യം കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗമാണ്. ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണം ഇതാണ്. മൃഗങ്ങളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ കുറഞ്ഞ അളവിൽ തീറ്റയിൽ ചേർക്കുന്നു. ഇങ്ങനെ കുറഞ്ഞ അളവിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിൽ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. ഒരു കൂട്ടത്തിലെ ചില മൃഗങ്ങൾക്ക് മാത്രം രോഗമുള്ളപ്പോഴും ആ ഗ്രൂപ്പിലെ മുഴുവൻ മൃഗങ്ങൾക്കും അസുഖം തടയാനായി മരുന്ന് നൽകുന്നു. ഇതും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകും. മൃഗങ്ങളിൽ അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി തെറ്റായ മരുന്ന് തിരഞ്ഞെടുക്കൽ, അനുചിതമായ അളവിലുള്ള പ്രയോഗം, അനുചിതമായ കാലാവധി തുടങ്ങിയവയും സൂക്ഷ്മാണുക്കൾ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് കാരണമാകും. വേറൊരു കാര്യം ശുചിത്വമില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ്. അണുബാധ നിയന്ത്രണത്തിലെ പോരായ്മകളും ശുചിത്വ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയും മൂലം പകർച്ചവ്യാധികൾ കൂടുതലായി ഉണ്ടാകും. ഇത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിന് കാരണമാകും.

ഇങ്ങനെയും പ്രതിരോധശേഷി വർദ്ധിക്കും. ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധ ശേഷി ആർജിച്ചാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയും, ശസ്ത്രക്രിയകൾ കൂടുതൽ അപകടമാകും, ജീവന് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ പ്രതിരോധം സൃഷ്ടിച്ച സൂക്ഷ്മാണുക്കൾ അവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ഫലശൂന്യമാക്കും. ഇപ്പോഴത്തെ ആൻറ്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകൾക്ക് രോഗാണുക്കളെ കൊല്ലാനോ വളർച്ച തടയാനോ കഴിയാതെ വരും. അതുകൊണ്ട് രോഗം ശമിക്കുകയുമില്ല, ഭേദമാകുകയുമില്ല. അതുകൊണ്ട് അസുഖം മൂർച്ഛിക്കുകയും കോംപ്ലിക്കേഷൻ ഉണ്ടാകുകയും മരിക്കുകയും ചെയ്യാം. ഇതുമൂലം രോഗം ദീർഘകാലം നീണ്ടു നിൽക്കുകയും കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടിയും വരും. മാത്രവുമല്ല മരണനിരക്ക് ഉയരുകയും ചികിത്സാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. പ്രതിരോധശേഷി ആർജിച്ച രോഗാണുക്കൾ മൂലം ലോകത്ത് ഒരു വർഷം 50 ലക്ഷം പേർ മരിക്കുന്നതായിട്ടാണ് 2019 നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്. 2050 ഈ മരണങ്ങളുടെ എണ്ണം 100 ലക്ഷം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ 2019 പകർച്ചവ്യാധികൾ മൂലം മരിച്ചത് 133 ലക്ഷം പേരാണ്. ഇതിൽ 62 ലക്ഷം പേരുടെയും മരണം പ്രതിരോധമാർജിച്ച ബാക്ടീരിയകൾ മൂലമാണ്. ഇതിനു പുറമെ പ്രതിരോധമാർജിച്ച ക്ഷയരോഗം മൂലം 13 ലക്ഷം പേരും മരിക്കുന്നുണ്ട്. അതായത് ലോകത്ത് ഒരു വർഷം 75 ലക്ഷം പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലം മരിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള മരണത്തിൻ്റെ 12.5% പേർ പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മൂലമാണ് മരിക്കുന്നത്. പ്രതിരോധമാർജിച്ച മരുന്നുകൾക്ക് പകരം പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് ചിലർ ചോദിക്കാം. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ഉയർന്ന ചിലവാണ് ഒരു കാര്യം. 100 ലക്ഷം രൂപ വരെ ചിലവാകും. മൃഗങ്ങളിലും മനുഷ്യരിലും പരീക്ഷണം നടത്താൻ കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതാണ് മറ്റൊരു കാര്യം. അവസാനം പരീക്ഷണം പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. വിജയിക്കുന്ന മരുന്നുകൾക്കെതിരെ പെട്ടെന്ന് തന്നെ പ്രതിരോധം ഉണ്ടാകുന്നതാണ് വേറൊരു കാര്യം. അതായത് വർഷങ്ങൾക്കുള്ളിൽ ഇവയും ഫലപ്രദമല്ലാതാകും, അതിനാൽ ലാഭം കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ ആൻറ്റിബയോട്ടിക്കുകൾ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നവയാണ്. പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ പോലെ ദീർഘകാലം ഉപയോഗിക്കുന്നവയല്ല. പലപ്പോഴും ഇത് റിസർവ് മരുന്നുകളായി ഉപയോഗിക്കുന്നവയായിരിക്കും, അതുകൊണ്ടും ലാഭം കുറവായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം തടസ്സപ്പെടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ പ്രതിരോധം കുറയ്ക്കാൻ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതിയുടെ ആരോഗ്യം, കൃഷിയുടെ സംരക്ഷണം എന്നീ തലങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ വിവേകപൂർണമായ ഉപയോഗമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മരുന്നുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കുക. വൈറസ് മൂലമുള്ള രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുകയോ നിർദ്ദേശിക്കാത്ത മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഉപയോഗം കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക്കുകൾ മണ്ണിലും ജലത്തിലും കലരാതെ സംസ്കരിക്കുക. കൃഷിയിലെയും മൃഗസംരക്ഷണത്തിലെയും ഉപയോഗം നിയന്ത്രിക്കുക. വയറിളക്ക രോഗങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനമാണ്. ഇതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് ആൻറ്റി മൈക്രോബിയൽ സ്റ്റുവാർഡ്ഷിപ്പ്. ആരോഗ്യ പ്രവർത്തകരെ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആൻറ്റി മൈക്രോബിയൽ മരുന്നുകൾ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു ചിട്ടയായ സംവിധാനമാണിത്. ഇതിലൂടെ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും രോഗികളിൽ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും സമൂഹത്തിൽ പുതിയ പ്രതിരോധശേഷിയുള്ള അണുക്കൾ വളരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങളുടെ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. പൊതുജനങ്ങളിൽ AMR സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും 18 മുതൽ 24 വരെ ലോക ആൻറ്റി മൈക്രോബിയൽ അവബോധ വാരമായി ആചരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കർഷകർ, മൃഗസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കായി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഈ പ്രതിസന്ധിയെ നേരിടാൻ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ആരോഗ്യ പ്രവർത്തകരുമായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറയുന്നു. വിവിധ മേഖലകളുടെയും പങ്കാളികളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനവും അനിവാര്യമാണ്. ഇതിനുവേണ്ടി

0: ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ വിഭാവനം ചെയ്ത ഈ പദ്ധതിയാണ് കർസാപ് അല്ലെങ്കിൽ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിലെ ഒരു പ്രധാന പ്രോഗ്രാമാണ് ഏകാരോഗ്യ സമീപനം. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് തടയാനും നിയമലംഘനം നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കാനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആൻറ്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കുന്ന ആശുപത്രികൾക്ക് പ്രത്യേക അക്രഡിറ്റേഷൻ നൽകി വരുന്നു. ഓരോ ആശുപത്രിയും സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻറ്റിബയോട്ടിക് പോളിസി തയ്യാറാക്കാനും ലഭ്യമായ മരുന്നുകളെ മൂന്നായി തരംതിരിച്ച് ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സാധാരണ അണുബാധകൾക്ക് ആദ്യം നൽകുന്ന സുരക്ഷിതമായ ആൻറ്റിബയോട്ടിക്കുകൾ കടുത്ത അണുബാധകൾക്ക് മാത്രം ഡോക്ടറുടെ പ്രത്യേക നിരീക്ഷണത്തിൽ നൽകേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ മറ്റ് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ മാത്രം നൽകേണ്ട അതീവ ജാഗ്രതയുള്ള മരുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തിരിച്ച് ലാബറട്ടറി പരിശോധനയെ അടിസ്ഥാനമാക്കി മരുന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അവസാനമായി ഭാവി തലമുറയ്ക്കായി മരുന്നുകളുടെ ഫലപ്രാപ്തി നിലനിർത്താൻ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഉപയോഗം അനിവാര്യമാണ്. അവ ആവശ്യമുള്ളപ്പോൾ മാത്രം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ ശ്രോതാക്കളോട് സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയക്കുക.
3: സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാകുവാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും ബിരുദം എന്ന ആശയവുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG അഡ്മിഷൻ തുടരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നിലധികം പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അമൃതം എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം MJ ജയചന്ദ്രൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ഇന്ന് 5:45 ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 കാർഷിക ജീവനം. അമൽ പി ഷാജിയുമായുള്ള അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. ഏഴ് യുവവാണിയിൽ അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ നിർമ്മൽ പി ജോണുമായുള്ള അഭിമുഖം. 8:00 ഇതളുകൾ, കുട്ടികൾക്കായുള്ള പരിപാടി. ദേവയാനി, എറിക് എന്നിവർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഇതിൽ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആവണി പൊന്നൂഞ്ഞാൽ. ഈ പരിപാടിയിൽ സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് പങ്കെടുക്കുന്നു. 10:30 ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. നാളത്തെ പരിപാടികൾ വൈകുന്നേരം 4:00 ഓണം പ്രത്യേക പരിപാടി. 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 5:30 നാടകഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം.

സ്ത്രീകൾക്കായുള്ള പരിപാടി. 8:15 ചലച്ചിത്ര ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ആവണി പൊന്നൂഞ്ഞാൽ, 10:30 ഇസൈ തെൻട്രൽ, നിങ്ങൾ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. സ്പൈസ് എഫ്എമ്മിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറും പരിസര പ്രദേശങ്ങളും മേഘാവൃതമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു. മൂന്നാറിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇന്ന് ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന അക്ഷരം ഏതാണ്? ഉത്തരം ഇ. ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ മൊത്തം വാക്കുകളെടുത്താൽ അവയിൽ ഉപയോഗിക്കപ്പെടുന്ന അക്ഷരങ്ങളിൽ 12.7% ഇയുടെ പങ്ക്. 9.06% വരുന്ന ടി ആണ് രണ്ടാം സ്ഥാനത്ത്. ജെ, കെ, ക്യു, വി, എക്സ്, ഇസഡ് എന്നീ അക്ഷരങ്ങൾ 1% താഴെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഏറ്റവും ഉപയോഗം കുറഞ്ഞ അക്ഷരം ഇസഡാണ്, 0.07%.

0: മിസ് സീമ,
1: അതെ,
0: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
0: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
0: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പടിഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ

പത്താം അധ്യായത്തിലേക്ക് സ്വാഗതം. ചിങ്ങം ഒന്ന്, കേരളത്തിന്റെ പുതുവത്സര പിറവി.

0: ചിങ്ങം ഒരു മാസപ്പിറക്കലല്ല, മലയാളിയുടെ മനസ്സിൽ ഒരു വസന്ത ഋതുവിന്റെ തിരനോട്ടമാണ്. നമ്മുടെ ജീവന്റെ തുടിപ്പുകൾ നിലനിർത്തുന്ന മണ്ണിന്റെ മക്കളായ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കപ്പെടുന്ന ദിനമാണിന്ന്. ഈ ദിനത്തിൽ നമുക്കും അവർക്കൊപ്പം അണിചേരാം. കാർഷിക കേരളം കൃഷിയുടെ സമ്പൽ സമൃദ്ധി തിരിച്ചുപിടിക്കുന്നതിനുള്ള കൂട്ടായ യത്നത്തിലാണ്. കഠിനാധ്വാനത്തിലൂടെ മണ്ണിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൊയ്തെടുത്ത കർഷക ശ്രേഷ്ഠർക്ക് കേരളം സ്നേഹാദരങ്ങൾ നൽകിയ ദിവസം. ഒട്ടേറെ ദിശാബോധമുള്ള പ്രവർത്തനങ്ങൾക്ക് കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയും നേതൃത്വം നൽകുകയുമാണ്. കേരളത്തിലെ കൃഷിഭവനുകളിൽ കർഷക ദിന പരിപാടികൾ തികഞ്ഞ കർഷക പങ്കാളിത്തത്തോടെ നടന്നുകഴിഞ്ഞു. തരിശായ പാടങ്ങളിൽ കൃഷിയിറക്കിയും വിളംബര ഘോഷയാത്രകൾ നടത്തിയും കർഷകരെ ആദരിക്കലും ഒക്കെയായി നമ്മുടെ കൃഷിഭവനുകൾ ഉത്സവാന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു. ഇന്ന് കർഷക ദിനത്തിൽ നമുക്ക് ജീവിതം കൃഷിക്കായി മാറ്റിവച്ച രണ്ട് കർഷക സുഹൃത്തുക്കളെ പരിചയപ്പെടാം. സപ്തതി പിന്നിട്ടിട്ടും കൃഷിയിടം കർമ്മകാന്ഡമാക്കി വിളസമൃദ്ധിയുടെ പുത്തൻ അധ്യായങ്ങൾ മണ്ണിൽ രചിക്കുന്ന ശ്രീ ഗംഗാധരന്റെ കൃഷിവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം.
1: ഞാൻ കൊച്ചുനാൾ തൊട്ട് കൃഷി ആണ് എൻ്റെ തൊഴിൽ. വീട്ടിൽ പശു, ആട്, കോഴി, മീൻ, തേനീച്ച, മുയൽ, പച്ചക്കറി, എല്ലാ ഐറ്റവും പച്ചക്കറികളും ഉണ്ട്. പിന്നെ 5000 മുട വാഴ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷി ജൈവവളമാണ്, ജൈവവള കൃഷിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 ഏക്കർ വെള്ളം വരും. ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി, പയർ, പാവൽ, പടവലം, ചതുരപ്പയറുണ്ട്, കോവലുണ്ട്, പിന്നെ സോയാബീൻസ്, വാളരി, മുളക്, കത്തിരി, വഴുതലം, ചെറിയ ഉള്ളി, സവാള നട്ടിട്ടുണ്ട്. ഉള്ളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടില്ല, അതിൽ നിന്നും സൈസ് കുറഞ്ഞ ഉള്ളി കിട്ടി. കോളിഫ്ലവർ, കാബേജ്, ബീറ്റ്റൂട്ട്. കോളിഫ്ലവർ നല്ല പുഷ്പം 3.5 കിലോ വരെ കിട്ടിയിട്ടുണ്ട്. കപ്പ, രസകള്, വാഴനട, മറ്റെല്ലാ ഇനവും ഉണ്ട്. പടച്ചി പോയി, അതെല്ലാം തുച്ഛമായിട്ട് കുറച്ച് ഇതുണ്ട്. ഏറ്റവും മുൻപത് ഏത്ത വാഴയാണ് കൃഷി. സ്വന്തമായിട്ട് 70 സെന്റ് ഭൂമിയേ ഉള്ളൂ. അത് ഉൾപ്പെടെ അല്ലാതെ ഒരു 6-7 ഏക്കറോളം കൃഷിയുണ്ട്. അതിൽ 5 ഏക്കറോളം വാഴയാണ്. മുമ്പ് 20 പശുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ 2 കറവപ്പശുവേ ഉള്ളൂ. 2 പശുവും 2 കുട്ടിയും. അതിനെ വളർത്തുന്നത് നമ്മൾ 2 നേരവും കുളിപ്പിക്കും. കറവ സ്വന്തമായിട്ടാണ് കറങ്ങണത്. അതുകൊണ്ട് ഇന്നത് വരെ നമ്മളെ പശുവിന് അകിട് വീക്കമോ മറ്റൊരസുഖമോ ഇന്നത് വരെയും വന്നിട്ടില്ല. അയൽവക്കത്ത് എന്തെങ്കിലും കുളമ്പ് രോഗം എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ നാടൻ ഇതാണ് ചെയ്യണത്. ഇത്രയും വർഷമായി. എൻ്റെ 12-ാമത്തെ വയസ്സിൽ കന്നാടി ഇതായിട്ട് തുടങ്ങിയാണ്. ഇതുവരെയും ഒരകിട് രോഗം, കുളമ്പ് രോഗം നമുക്ക് വന്നിട്ട് എന്തോ ഭാഗ്യം ഉണ്ടായിരിക്കാം. ഇന്നും അങ്ങനെ ഒരു അസുഖം നമുക്ക് വന്നിട്ടേ ഇല്ല. മുമ്പ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും മികച്ച പാൽ കൊടുപ്പ് ഞാനായിരുന്നു. 200-250 ലിറ്ററോളം അന്ന് കൊടുക്കുമായിരുന്നു. അത് 10 വർഷത്തോളം ഏറ്റവും കൂടുതൽ പാൽ കൊടുക്കുന്ന ക്ഷീരകർഷൻ്റെ അവാർഡ്. അത് കഴിഞ്ഞ് ഏറ്റവും മികച്ച കർഷകൻ്റെ കൃഷിയുടെ ഇതിന് സിറ്റി മേയറി വന്നിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി വന്നിട്ടുണ്ട്. കൃഷി ഭവനെ വെച്ച് നല്ല ഒരു കുടുംബം മാതിരി തന്നെ നമ്മൾ നോക്കണത്. അവർ എല്ലാ നല്ല രീതി നടക്കും. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ, 3 മക്കൾ, 2 മോള്, 1 മോൻ. കുമ്മക്കളെ 2 കല്യാണം കഴിഞ്ഞ്, എല്ലാം കൃഷി കൊണ്ട് തന്നെ എല്ലാ മംഗളമായിട്ട് അന്തസ്സായിട്ട് തന്നെ കല്യാണമൊക്കെ മക്കളെ നടത്തി. എല്ലാവരും കൃഷിയിൽ നല്ല രീതിയിൽ മക്കളും വൈഫും ഒക്കെ നല്ല സഹായിക്കുകയും എല്ലാം കൂട്ട് ഇത് തന്നെ. അങ്ങ് ആരും മാറി നിൽക്കണ ആരുമില്ല. മക്കൾ 1 രൂപ 1 സെന്റ് ഭൂമി ഇല്ലാത്ത 70 സെന്റോളം ഭൂമി വാങ്ങിച്ച് മക്കളെ പഠിപ്പിച്ച് മക്കളെ അയച്ച് അപ്പോൾ പിന്നെ എന്താണെന്നാലും അതിൽ നിന്നുള്ള വരവല്ലേ. പ്രകൃതിക്ഷോഭം ഒന്നും ഇല്ലെങ്കിൽ കൃഷി വൻ ലാഭമാണ്. അതായത് ഒരു മൂട് വാഴയ്ക്ക് 200 രൂപ ആയിരുന്നാലും ഇങ്ങനെ പോയാലും തിരിച്ച് 400 രൂപയോളം ഒരു കൊല കിട്ടും. 400 കൊല ചില സമയം 1000 കപ്പ 1400 1500 രൂപയോളം 5 ഇരട്ടി കിട്ടും. നല്ല ലാഭമാണ്. ശരീരം ഉള്ളത്തോളം കാലം കൃഷി ചെയ്യാൻ തന്നെ താല്പര്യം. കൃഷി ചെയ്തവർ തന്നെ എങ്കിൽ അതിൻ്റെ ആ കൊലയിലെയും ആ കിഴങ്ങ് വർഗ്ഗങ്ങളിലെയും അതിൻ്റെയൊക്കെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാണുമ്പോൾ തന്നെ.
0: കൃഷിയിടത്തിൽ ചുവടുറപ്പിച്ചതിൻ്റെ സുവർണ ജൂബിലി പിന്നിടുമ്പോഴും ശ്രീ ഗംഗാധരൻ ഇന്നും കൃഷിഭൂമിയിൽ സജീവമാണ്. പ്രായം തളർത്താത്ത കരുത്തുമായി മുന്നേറുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ ഈ കർഷക ദിനത്തിൽ നമുക്ക് നമിക്കാം.

0: ഇനി മറ്റൊരു കർഷകനെ പരിചയപ്പെടാം. ചെമ്പട്ടണിഞ്ഞ പാടത്ത് പൊരിവേലിലും പണിയെടുക്കുന്ന ചെങ്കൽ കോടങ്കര പ്രദേശത്തെ രാജൻ തോമസ് തളരാതെ കൃഷിയിൽ സജീവമാണ്. വ്ളാത്താങ്കര ചീര പുതുപ്പിച്ച പട്ടുനിറത്തിന്റെ ശോഭ മാത്രമല്ല ഇവിടെയുള്ളത്. വാഴയും വെണ്ടയും കത്തിരിയും വഴുതനയുമൊക്കെയായി അതിവിപുലമായ കൃഷിക്കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശ്രീ രാജൻ തോമസിന്റെ കൃഷിവിശേഷങ്ങൾ ശ്രദ്ധിക്കാം.
1: ഏകദേശം ഞാൻ 30 വർഷം കൊണ്ട് പച്ചക്കറിയും തേനീച്ച കൃഷിയും ചെയ്തു വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പച്ചക്കറിയാണ്. ഞാൻ പടവലം, ചീര, വെണ്ട, പിന്നെ അതിന് പുറമേ വാഴക്കൃഷിയും ചെയ്യുന്നുണ്ട്. ജൈവവളം പ്രയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. എൻ്റെ ജൈവവളം എന്ന് പറഞ്ഞാൽ വേപ്പം മണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ കൃഷിയിൽ വളരെയധികം എനിക്ക് ലാഭമുണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് പുറമേ ഞാൻ തേനീച്ച കൃഷി ചെയ്യുന്നു. തേനീച്ച കൃഷി എന്ന് പറഞ്ഞാൽ ആദ്യം 5 കൂട് കിട്ടി, അത് ഞാനിപ്പം ഏകദേശം 450 കൂട് വരെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം 10 കിലോ തേനോളം നമ്മൾ ഒരു കൂട്ടിൽ കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് തേനീച്ചയ്ക്ക് വൈറസ് രോഗം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതില്ല എങ്കിൽ വളരെയധികം ലാഭം ഉള്ളതാണ്. വലിയ കഠിനാധ്വാനമില്ല. നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അത് നല്ല 100 മേനി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എനിക്ക് ഏകദേശം 2.5 ഏക്കറോളം പച്ചക്കറിയും വാഴയുമുണ്ട്. ഇതെല്ലാം പാട്ടമായിട്ടാണ് എടുത്ത് ഞാൻ ഇതുകൊണ്ട് തന്നെ എൻ്റെ 2 പിള്ളേർ വിദ്യാഭ്യാസവും ഒരു വീടും വെച്ചത് ഇതുകൊണ്ടാണ്. പച്ചക്കറി നമുക്കിവിടെ ഒരു ക്ലസ്റ്ററുണ്ട്, അവിടെ വയ്ക്കും. അതിന് പുറമെ നമ്മൾ ബാക്കി ചന്തകളിലൊക്കെ കൊണ്ട് പച്ചക്കറി വയ്ക്കാറുണ്ട്. അതോടൊപ്പം വിത്തുൽപാദനം, നല്ല തരം വിത്തുകൾ, ആനക്കൊമ്പൻ, വെണ്ട, വ്ളാത്താങ്കര ചീര, ഇതൊക്കെ നമ്മൾ ഈ കൃഷിക്കാർ കൊണ്ടുവരുന്ന വിത്തുകൾ നമ്മൾ ക്ലസ്റ്റർ വഴി വയ്ക്കാറുണ്ട്. നമുക്ക് 2 തരം വിത്തുകൾ, ഹൈബ്രിഡ് വിത്തുമുണ്ട്. അത് 1 മീറ്റർ പയർ വിത്ത്, പോള, നാന്താരി, ഇങ്ങനെയുള്ള വിത്തുകൾ ഹൈബ്രിഡാണ്. അല്ലാതെ നമുക്ക് നാടൻ വിത്ത്, വ്ളാത്താങ്കര ചീര ഉണ്ട്, അതേപോലെ ആനക്കൊമ്പം, വെണ്ടയുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ സാധാരണ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. വ്ളാത്താങ്കര ചീര എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു നമ്മളെ സുഹൃത്ത് തങ്കയൻ എന്ന് പറഞ്ഞ ഒരാൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുറേ ചീര കിട്ടി. അതിൽ ഒരു വിത്ത് ഏകദേശം 4.5 അടി ഹൈറ്റുണ്ട്. അത് നല്ല റെഡ് കളറുള്ളതാണ്. അതാണ് ഇപ്പോഴും വ്ളാത്താങ്കര ചീര എന്ന് അറിയപ്പെടുന്നത്. അത് വളരെയധികം മാർക്കറ്റാണ്. ഒരു പക്ഷേ കേരളമല്ല, ഇന്ത്യ മുഴുവനും ഇവിടെ നിന്ന് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോയി ചെയ്യുന്നുണ്ട്. ചീര കൃഷി എന്ന് പറയുന്നത് നമുക്ക് 45 ദിവസം തന്നെ ആ വിളവെടുക്കാം. പിന്നീട് നമുക്ക് 3 പ്രാവശ്യം അതിനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ തെളുത്ത് വരും. ഇത് എളുപ്പം പൂക്കാറില്ല. ഏകദേശം 8-9 മാസം വരെ ഒറ്റ വിളവിൽ തന്നെ നമുക്ക് ഇത് 4 സ്റ്റെപ്പോളം വിളവെടുക്കാം. മഴക്കാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ല. നല്ല വറിയായി കഴിഞ്ഞാൽ ഉൽപ്പാദനം വളരെ കൂടുതൽ കിട്ടും. ഈ പയർ ഞാനിപ്പം കൂടുതൽ കൃഷി ചെയ്യുന്നത് പോളയും നാന്താരിയും. നാന്താരി റോക്കറ്റ് എന്ന് പറയുന്ന വിത്തോടുണ്ട്. ഇതിനെല്ലാം നമ്മൾ ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ കത്തിരി വഴുതന ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ബഡ് തൈയാണ് നമുക്കിപ്പം. സാധാരണ കത്തിരിക്കും വഴുതനയ്ക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ അസുഖം എന്ന് പറഞ്ഞാൽ വാട്ടുരോഗം. പക്ഷേ ഈ ബഡ് തൈക്ക് ഇതുണ്ടാവുന്നില്ല. അതുകൊണ്ട് കൂടുതലും നമ്മളിപ്പം ബഡ് തൈയാണ് വാങ്ങിച്ചത്. വാഴ ഞാൻ കൂടുതൽ നടുന്നത് കപ്പയും രസകളിയുമാണ്. അതാപ്പോഴും അല്പം ജോലി നമുക്കത് കുറച്ച് ചെയ്താൽ മതി. ഏത്തനാണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യണം.

0: അതിൻ്റെ സമയം കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് ഈ കൃഷി കൊണ്ടും തനിച്ച കൃഷിയും കൊണ്ടും നമ്മളെ കുടുംബത്തിന് വളരെ ആദായം ഉണ്ടാകുന്നു, അതോടൊപ്പം നമ്മളെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുന്നുണ്ട്. നമുക്ക് എക്സർസൈസോ വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതോടൊപ്പം നമുക്ക് മാനസിക സന്തോഷം, ചെടികൾ പോകുന്നതും കാണാപ്പോൾ വളരെയധികം സന്തോഷം നമുക്കുണ്ടാകുന്നുണ്ട്.
1: ശ്രീ രാജൻ തോമസിനെയും ശ്രീ ഗംഗാധരനെയും പോലെ മണ്ണിൽ ചുവടുറപ്പിച്ച കർഷകർ നമ്മുടെ അഭിമാന ഭാജനങ്ങളാണ്. ആ കൈകളിൽ വിളയുന്ന വിഭവങ്ങളാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് എന്ന തിരിച്ചറിവുണ്ടാകണം. കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതോടൊപ്പം നമുക്കും കൃഷിയിലേക്കിറങ്ങാം.

0: ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി സമാപിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
3: ഇന്ത്യയിൽ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. കേരളത്തിന്റെ സംസ്കാരത്തോടും ചരിത്രത്തോടും ഇഴചേർന്നതാണ് കയർ വ്യവസായം. ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും കനമുള്ളതും ഏറെക്കാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്തമായ നാരുകൾ വാസ്തവത്തിൽ ഈ ചകിരിയാണ്. പ്രകൃതിയുള്ള തിളക്കം, ദൃഢത, ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് തുടങ്ങിയവ കയറിനെ പ്രിയപ്പെട്ടതാക്കുന്ന സവിശേഷതകളാണ്. തേങ്ങയുടെ തവിടിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്ത നാരാണ് കയർ. തേങ്ങാ ഫൈബർ എന്നും അറിയപ്പെടുന്നു. പായകൾ, കയറുകൾ, പരമധാന്യകൾ, അപ്ഹോൾസ്റ്ററി എന്നിവയുൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പ്രധാനമായും ഉൾപ്പെടുന്ന കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ്. കയർ വ്യവസായത്തിൻ്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയായ കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. കയർ ഉദ്യമി യോജന പ്രകാരം കയർ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിക്ക് കീഴിൽ സബ്സിഡിക്ക് അർഹതയുള്ള പരമാവധി പദ്ധതി ചെലവ് 10 ലക്ഷം രൂപയും സബ്സിഡി തുക പദ്ധതി ചെലവിൻ്റെ 25% തുല്യവുമാണ്. സബ്സിഡിക്ക് പുറമേ പദ്ധതി ചെലവിൻ്റെ 25% ഒറ്റത്തവണ പ്രവർത്തന മൂലധനവും പരമാവധി 10 ലക്ഷം രൂപ വരെയും പദ്ധതിയിലൂടെ ലഭിക്കും. ഇന്ത്യയിലെ കയർ വ്യവസായത്തിൻ്റെ വികസനത്തിന് ഉത്തരവാദിത്തമുള്ള സർക്കാർ സ്ഥാപനമായ കയർ ബോർഡാണ് കയർ ഉദ്യമി യോജന നടപ്പാക്കുന്നത്. രാജ്യത്ത് കയർ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിക്ക് യോഗ്യത നേടുന്നതിന് സംരംഭകർ ചില മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. കയർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന്

0: പ്രായോഗികമായ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ അവർക്ക് ഉണ്ടായിരിക്കണം. പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സാങ്കേതികവും സാമ്പത്തികവുമായ കഴിവുകൾ ഉണ്ടായിരിക്കണം. അവർക്ക് നല്ല ക്രെഡിറ്റ് റേറ്റിംഗും ഉണ്ടായിരിക്കണം. കൂടാതെ കുടിശ്ശിക വായ്പകളോ മറ്റ് കുടിശ്ശികകളോ അവർക്ക് ഉണ്ടായിരിക്കരുത്. കയർ ഉദ്യമ യോജനയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇതുവരെ കേട്ടത്. എഴുതി തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകയായ AS ശ്രീലക്ഷ്മി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

മുനി ഇങ്ങനെ പറയുമ്പോൾ തന്നെ ധേനുഹു വനാത് ആവവൃതേ, ധേനു വനത്തിൽ നിന്ന് മടങ്ങിയെത്തി. ഹോതുഹു ആഹുതി സാധനം, മുനിക്ക് ഹോമത്തിനർപ്പിക്കാൻ ഹവിസ് നൽകുന്ന അനിന്ദ്യയായ പ്രശസ്തയായ നന്ദിനീനാമ, നന്ദിനി എന്ന് പേരുള്ള പശു മടങ്ങിയെത്തി. പേര് തന്നെ സുന്ദരം, നന്ദയതി ഇതി നന്ദിനീ, ആരെയും ആനന്ദിപ്പിക്കുന്നവൾ. മുനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ നന്ദിനി ആശ്രമത്തിൽ എത്തി. തുടർന്നുള്ള 7 ശ്ലോകങ്ങൾ മാരാർ പ്രക്ഷിപ്തമായി തള്ളുന്നു. കാളിദാസൻ്റെ ഔചിത്യ ദീക്ഷ ഈ വരികളിൽ കാണാനില്ലെന്നാണ് മാരാരുടെ പരാതി. വാദത്തിൽ കഴമ്പില്ലെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ആ ശ്ലോകങ്ങളെ നമ്മൾ ഇവിടെ ഒഴിവാക്കുന്നില്ല. നന്ദിനിയുടെ വർണ്ണനയാണ് അടുത്ത 3 ശ്ലോകങ്ങളിൽ. തളിരുപോലെ ഇളഞ്ചുവപ്പാർന്ന് നെറ്റിയിൽ വെള്ളച്ചുട്ടിയുള്ള നന്ദിനിയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തോന്നുക അന്ത്യച്ചുവപ്പാർന്ന മാനത്ത് വെണ്തിങ്കൾ ഉദിച്ച പോലെ.

0: കറുത്ത ഇളം ചുവപ്പ്, ലലാടോദയത്തിൽ ശ്വേതരോമാങ്കം, വെളുത്ത രോമങ്ങൾ അടയാളപ്പെടുത്തിയ ആഭുഗ്നം അംഗം, തെല്ലുവളഞ്ഞ ഒരു ചുട്ടി, ചെമ്പൻ ശരീരത്തിൽ നെറ്റിയിലൊരു വെള്ളച്ചുട്ടി. ഇവിടുത്തെ ഉത്പ്രേക്ഷ: നവം ശശിനം ബിഭ്രതി, പുതുചന്ദ്രനെ ധരിക്കുന്ന സന്ധ്യ ഇവ. സാദൃശ്യം ഇങ്ങനെയാണ്: ചെമ്പൻ രോമങ്ങൾ നന്ദിനിക്ക്, ചെന്നിറം സന്ധ്യാകാശത്തിന്, ഉദിച്ചുയരുന്ന ചന്ദ്രൻ ആകാശത്ത്, വെളുത്ത ചുട്ടി പശുവിൻ്റെ നെറ്റിയിൽ. ഒറ്റ നോട്ടത്തിൽ തന്നെ മധുരവും സ്നിഗ്ധവുമാണ് നന്ദിനിയുടെ രൂപം. ഒട്ടാകെയുള്ളൊരു സൗമ്യതയും ശാലീനതയും ഈ സാദൃശ്യകൽപ്പന വെളിവാക്കുന്നു.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ ടി സി ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും ഒ ടി പി, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
1: RBI പറയുന്നു, ഒ ടി പി അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
1: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
2: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
3: LIC ഹർ പൽ ആപ്കെ സാത്ത്.

എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.

ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:25. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഈ ഇയറിംഗ് ഒന്ന് കാണിക്കൂ.
5: പോയി എന്റെ പ്രൈസ് മണി. കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
4: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
5: എവിടെ?
4: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചൂരിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
5: നോ ബ്രോക്കറേജ്,
4: നോ ഹിഡൻ ഫീസ്.
5: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
4: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം.

0: മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
1: എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തം നാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടത്തി വന്നിരുന്ന താമരസദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്.
1: സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണ വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ഈ മാസം 20 നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേളകളും സജീവമായിട്ടുണ്ട്.
1: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ് മറ്റ് ലിവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജൻ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫോൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൗന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൗദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ

0: മറ്റ് പ്രധാന ജലപാതങ്ങളും ഇപ്പോൾ സജീവമാണ്.
1: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21-ന് നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലം നിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. കർഷക ദിനം, കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 1. പഞ്ഞമാസമായ കർക്കിടകത്തിലെ പട്ടിണിക്കും പേമാരിക്കും ശേഷം പ്രകൃതിയും ജീവജാലങ്ങളും ഒരുപോലെ ഉന്മേഷത്തോടെ ഉണരുന്ന മാസമാണ് ചിങ്ങം. കർക്കിടകം പഞ്ഞമാസം എന്നത് ഇന്ന് പഴമൊഴി മാത്രമായി മാറിയിരിക്കുന്നു. സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ് ചിങ്ങം 1. ചിങ്ങ സംക്രാന്തി എന്നും വിളിക്കാറുണ്ട്. സൂര്യൻ ശക്തി പ്രാപിക്കുന്ന ദിനവും കൂടിയാണ് ഈ ദിനം. കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ പ്രകൃതിക്കും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കും പുതിയ ഊർജം കൈവരുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നു. സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെയുള്ള മികച്ച കർഷകരെ കണ്ടെത്തി അവർക്ക് അംഗീകാരവും ആദരവും നൽകുന്നു. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകരുടെ വിയർപ്പിന്റെ വിലയാണ് ഭക്ഷ്യസുരക്ഷയ്ക്ക് അടിസ്ഥാനം. കാർഷികാനുബന്ധ മേഖലകളും വളരെ ശ്രദ്ധേയമാണ്. എങ്കിലും ഏറ്റവും അടിസ്ഥാനം കർഷകർ തന്നെയാണ്. കർഷകരെ ആദരിക്കുന്നതുവഴി പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും സഹായമാകുന്നു. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് കേരളത്തിന്റെ കാർഷിക സംസ്കാരം. ഇടവപ്പാതിയും തുലാവർഷവും കണക്കാക്കിയുള്ള കാർഷിക സംസ്കൃതിയിൽ പാരമ്പര്യമായി പകർന്നുവന്ന കൃഷിരീതികളും വിത്തു സംരക്ഷണവും പ്രാധാന്യമർഹിക്കുന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 50-ലധികം നാടൻ നെൽവിത്തുകൾ ജൈവരീതിയിൽ സംരക്ഷിച്ച് പരിപാലിച്ച വയനാട് കമ്മന സ്വദേശിയായ ചെറുവയൽ രാമനെ 2023 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് കേരളത്തിന്റെ തനത് കൃഷി സമ്പ്രദായത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ്. കുറിച്ച് സമുദായത്തിലെ അംഗമായ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നാടൻ വിത്തിനങ്ങളുടെ സംരക്ഷണത്തിനായി മാറ്റിവെച്ചിരുന്നു. കേരളത്തിന്റെ നെല്ലച്ഛനായ അദ്ദേഹം പാരമ്പര്യ തനിമ പേറുന്ന വൈക്കോൽ മേഞ്ഞ വീട്ടിലായിരുന്നു താമസം. ഏതാണ്ട് 20 ഏക്കറോളം കൃഷിസ്ഥലം കുടുംബസ്വത്തായി ലഭിച്ചെങ്കിലും വിശാലമായ കൃഷിസ്ഥലത്തിന്റെ ഓരത്ത് വൈക്കോൽ മേഞ്ഞ വീട്ടിൽ താമസിച്ച് വിത്തും പ്രകൃതിയും പാരമ്പര്യവും സംരക്ഷിച്ചു പോന്നു. ഇപ്പോൾ കേരളത്തിലെ കാർഷിക മേഖല ധാരാളം വെല്ലുവിളികളാണ് നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന അതിതീവ്ര മഴയും പ്രളയവും വരൾച്ചയും കാർഷിക മേഖലയിൽ പ്രതിസന്ധിയുണ്ടാക്കുന്നു. നെൽവയലുകളും കൃഷിസ്ഥലങ്ങളും കുറഞ്ഞുപോകുന്നു. വന്യമൃഗശല്യത്തെ അതിജീവിച്ച് കൃഷി ചെയ്തെടുക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. ഉൽപാദന ചെലവ് കൂടുന്നതിനനുസരിച്ച് താഴെക്കിടയിലുള്ള കർഷകന് അതിന്റെ വില ലഭിക്കാതെ ഇടനിലക്കാരിലേക്ക് പ്രയോജനം എത്തുന്നു എന്നതാണ് കൃഷിക്കാരുടെ പക്ഷം. നാണ്യവിളകളായ തെങ്ങ്, റബ്ബർ, കുരുമുളക്, കാപ്പി, ഏലം, തേയില മുതലായവ എല്ലാം കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തെ സ്വാധീനിക്കുന്നവയാണ്. ഈ മേഖലയിലും പ്രതിസന്ധികൾ നേരിടുന്നു. എങ്കിലും പാരമ്പര്യമായിട്ടുള്ള കാർഷിക സംസ്കാരം ഇന്നും തുടർന്നു വരുന്നു. നെൽകൃഷിയും ഇടവിളകളായ കപ്പയും ചേനയും ചേമ്പുമെല്ലാം കൃഷി ചെയ്തു വരുന്നു. ചിങ്ങമാസം പിറന്നതോടെ വിളവെടുപ്പ് ഉത്സവമാണ് പ്രധാനം.

കേരളത്തിന്റെ ഉത്സവങ്ങളും ആഘോഷങ്ങളുമെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിങ്ങത്തിലെ വിളവെടുപ്പിന്റെ സന്തോഷമാണ് തിരുവോണത്തെ ആഹ്ലാദകരമാക്കുന്നത്. ചിങ്ങക്കൊയ്ത്ത് തിരുവോണത്തെ വരവേൽക്കുമ്പോൾ മകരക്കൊയ്ത്ത് ഉത്സവങ്ങളെ വരവേൽക്കുന്നു. ക്ഷേത്രോത്സവങ്ങളെല്ലാം മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ പച്ചപ്പന്തല് കെട്ടി ആഘോഷപൂർവ്വം കൊണ്ടാടുന്നവയാണ്. ചേമ്പ്, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ്, നനകിഴങ്ങ് മുതലായവയുടെ വിളവെടുപ്പ് കാലമാണ് കാർത്തിക. വിഷുവിന് പഴങ്ങളുടെ വിളവെടുപ്പും നടക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും നാടൻ കലകളും മലയാളി ആഘോഷിക്കാറുണ്ട്. ആദ്യമായി കൊയ്തെടുത്ത നെല്ല് ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് നിറപുത്തരി. വിളവെടുപ്പ് ഉത്സവങ്ങളും മേളകളും കാർഷിക പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന കാർഷിക പ്രദർശനമാണ് വൈഗ അഥവാ വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ. കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണം, മൂല്യവർദ്ധന, ആധുനിക വിപണന സാധ്യതകൾ എന്നിവയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന ദേശീയ അന്തർദേശീയ കാർഷിക ഫെസ്റ്റാണ് പൂപ്പൊലി അന്താരാഷ്ട്ര കാർഷിക മേള. ഹൈടെക് കൃഷിരീതികളെ പരിചയപ്പെടുത്തലും പുഷ്പ പ്രദർശനവുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. പത്തനംതിട്ട ഓമല്ലൂരിൽ നടക്കുന്ന പരമ്പരാഗത കാർഷിക മേളയാണ് ഓമല്ലൂർ വയൽ വാണിഭം. അപൂർവ ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ, കാർഷികായുധങ്ങൾ, മികച്ച ഇനം വിത്തുകൾ മുതലായവയുടെ വലിയ വിപണിയാണിത്. കേരള കാർഷിക സർവകലാശാലയുടെയും കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ദക്ഷിണേന്ത്യൻ പ്രാദേശിക കൃഷിമേളയാണ് അഗ്രോഫെസ്റ്റ്. കർഷകരും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള സമ്പർക്ക പരിപാടികൾ, അറിവുകൾ പങ്കുവയ്ക്കൽ, പ്രദർശനങ്ങൾ മുതലായവയുണ്ടാകും. കൊച്ചി കാക്കനാട്ട് വെച്ച് നടത്തുന്ന ജൈവ കാർഷിക മേള ഓർഗാനിക് കേരള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം, നേരിട്ടുള്ള വിപണനം, കർഷക സമ്പർക്കം തുടങ്ങിയവയാണ് കാർഷിക മേളകളുടെ ലക്ഷ്യങ്ങൾ. ഇവ കൂടാതെ ധാരാളം കാർഷിക മേളകൾ ഓരോ ജില്ലയിലും പ്രാദേശികമായി സംഘടിപ്പിക്കാറുണ്ട്. ചിങ്ങമാസത്തിലെ വിളവെടുപ്പിന് പിന്നാലെ എത്തുന്ന മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ ആദ്യ വിളവെടുപ്പിന് ശേഷം കതിരുകൾ ഭഗവാന് സമർപ്പിക്കുന്ന നിറപുത്തരി മലബാറിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. ഇത്തരം ചടങ്ങുകൾക്കെല്ലാം പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ടാകും. കർക്കടകം മുതൽ തന്നെ ചിലയിടങ്ങളിൽ കാർഷികപരമായ ആഘോഷങ്ങൾ നടത്തിവരുന്നുണ്ട്. മലബാറിന്റെ തനത് കലാരൂപമായ തെയ്യങ്ങളുടെ കെട്ടിയാടലുകൾ, തോറ്റംപാട്ടുകൾ മുതലായവ ചിങ്ങമാസത്തിലെ കറുത്തവാവിന് ശേഷം ചില കാവുകളിൽ ആഘോഷിക്കാറുണ്ട്. ചിങ്ങത്തിലെ ഉത്രാടം, തിരുവോണം നാളിൽ വീടുകൾ തോറും സന്ദർശനം നടത്തുന്ന ഓണപ്പൊട്ടൻ ഐശ്വര്യമായാണ് കണക്കാക്കപ്പെടുന്നത്. ചിങ്ങമാസമായതോടെ ഓണവിപണികളും സജീവമാവുകയാണ്. ഓണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളി എവിടെയുണ്ടെങ്കിലും അവിടെ ഓണമുണ്ടാകും. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയം എറണാകുളം തൃപ്പൂണിത്തുറയിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഘോഷയാത്രകളും നാടൻ കലാരൂപങ്ങളുമെല്ലാം അണിനിരക്കുന്ന അത്തച്ചമയം ഓണത്തിന്റെ തുടക്കമാണ്. തെയ്യങ്ങളും പുലികളിയും പ്രാദേശിക കലാരൂപങ്ങളും ഓണവിപണികളും എല്ലാം ഓണത്തെ വരവേൽക്കാൻ തയ്യാറായിരിക്കുകയാണ്. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി തിരുവോണം എത്തുകയാണ്. കാർഷിക സംസ്കൃതിയുടെ സാംസ്കാരിക തനിമ നിലനിർത്തുമ്പോഴും കൃഷിയുടെയും കർഷകരുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കർഷകദിനം, കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ ഇന്ന് രാത്രി 10:30 മുതൽ 11:05 വരെ ഹൃദയരാഗങ്ങൾ നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയയ്ക്കുന്നതിന് 8281200715 എന്നതാണ് നമ്പർ. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം.

0: ഇന്ന് കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കോവിൽമല പ്രദേശത്തെ യുവ കർഷകനും സംരംഭകനുമായ ശ്രീ അമൽ പി ഷാജി. അദ്ദേഹവുമായി സംസാരിക്കുന്നത് അർജുൻ ദാസ്.
1: നമസ്കാരം. നമസ്കാരം. അങ്ങ് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ കാലത്ത് യുവാക്കളൊക്കെ വളരെ യുവാക്കൾ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാലും വളരെ കുറച്ച് യുവാക്കൾ മാത്രമാണ് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി വരികയും സ്വയം ഒരു സംരംഭം പോലെ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയ സമയത്ത് അതിനുശേഷം ഇപ്പോൾ എത്ര വർഷമായിട്ട് കാർഷിക മേഖല നിൽക്കുന്നുണ്ട്?
2: ഓൾറെഡി ഞാൻ 2012 തൊട്ട് ഫാമും ഏലം ഉള്ളതാണ്. അതിനകത്ത് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫാമാണ്.
1: അപ്പോൾ ഏകദേശം ഒരു 14 വർഷത്തോളമായിട്ട് സജീവമായിട്ട് കാർഷിക മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലേ?
2: ആ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ കാർഷിക മേഖലയിലേക്ക് മാറിയിരുന്നോ?
2: അതെ അതെ, വളരെ ചെറുപ്പത്തിൽ. അതായത് ഞാൻ തന്നെ അല്ല ചെയ്തുകൊണ്ടിരുന്നത്. അത് ജസ്റ്റ് ഒരു 4 പന്നിയെ വീട്ടിൽ മേടിച്ചിട്ട് തുടങ്ങിയത്. അത് കുഞ്ഞുങ്ങളായി, ബ്രീഡായി, അത്യാവശ്യം നല്ല വരുമാനത്തിലേക്ക് എത്തി. അപ്പം അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവന്നിട്ട് കോഴിമലയിലെ ഒരു ഫാം, തിരുവനന്തപുരത്ത് കുറ്റിച്ചയിൽ ഒരു ഫാം, അതുപോലെ തന്നെ വള്ളിയൂരിൽ നമ്മുടെ നാഗർകോവില് അവിടെ ഒരു ഫാം, അങ്ങനെ 3 ഫാം ഒന്നിച്ച് റൺ ചെയ്തിട്ടുണ്ട് ഒരു 19 വയസ്സുള്ളപ്പം.
1: ഞാൻ തന്നെ ആ സമയത്ത് തന്നെ അത്രയും വലിയ രീതിയിലുള്ള ഫാമിംഗിലേക്ക് മാറിയിരുന്നു.
2: ചെയ്തിരുന്നു.
1: അത് പന്നിയാണ് അന്ന് ചെയ്തോണ്ടിരുന്നത്.
2: അന്ന് പന്നിയാണ് ഏറ്റവും കൂടുതൽ ചെയ്തോണ്ടിരുന്നത്.
1: ശരി, ഇപ്പോ എന്തൊക്കെ കൃഷിയും ഫാമിംഗ് ഒക്കെ ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്?
2: ഇപ്പോഴും ഓൾറെഡി പന്നിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ടപ്പന ഒരു തോട്ടം, തോപ്രാങ്കുടി ഒരു തോട്ടം, വാഗമണ്ണിലൊരു തോട്ടം, കോഴിമലയിലൊരു തോട്ടം, നല്ല ഇതെല്ലാം ഒന്നിച്ച് റണ്ണായിക്കൊണ്ടിരിക്കുന്നു.
1: ഇത് ഇത്രയും ഏലത്തോട്ടം തന്നെയാണോ?
2: ആ, ഏലത്തോട്ടം തന്നെ.
1: മൊത്തം എത്ര ഏക്കർ ചെയ്യുന്നുണ്ട് ഏലം?
2: 25 ഏക്കർ അടുത്തുണ്ടോ
1: ഏലം ഇപ്പം ചെയ്യുന്നുണ്ട്.
2: ഓൾറെഡി ചെയ്യുന്നുണ്ട്.
1: പിന്നെ ഈ പന്നിയുടെ ഫാമിംഗും കൂടെ കൊണ്ടുപോകുന്നുണ്ടല്ലേ?
2: ആ, കൊണ്ടുപോകുന്നുണ്ട്.
1: ഇപ്പൊ പന്നി ഫാം എവിടെയൊക്കെ ഉണ്ട്?
2: ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ,
1: കോഴിമല
2: മാത്രമേ ഉള്ളൂ.
1: ശരി, അതിപ്പോ എത്ര പന്നികളെ വളർത്തുന്നുണ്ട്?
2: ഒരു 45 പന്നികളോ ഇപ്പം
1: നിലവിൽ ചെയ്യുന്നുണ്ടല്ലേ. പന്നി വളർത്തലേക്ക് അല്ലെങ്കിൽ പന്നി ഫാമിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
2: ശരിക്കും പറഞ്ഞാൽ പന്നി ഫാമിലേക്ക് ഇറങ്ങാൻ പാടൊന്നുമില്ല. ഇതിനുവേണ്ടി ഒരു മനസ്സ് റെഡിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. ഇത് ലോ ഇൻവെസ്റ്റ്മെന്റും വരുമാനം കൂടുതലുമാണ്.
1: ശരി, ഇതിനെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പന്നിയെ നമ്മൾ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു അല്ലെ? അതിനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്
2: അല്ലേ?
1: ഇനി അങ്ങനെ പരിപാലിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ പരിപാലനമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രത്യേകിച്ച് കാലാവസ്ഥ, അതിന്റെ കൂടിന്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം?
2: ശരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതി ആദ്യം പന്നി ഫാം ചെയ്യണം. അതിന്റെ ബയോഗ്യാസ് പ്ലാന്റ്, അതുപോലെ തന്നെ കാക്ക കയറാത്ത കൂട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അയൽവക്കക്കാർക്ക് മെയിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകരുത്. അതല്ല, പന്നിക്ക് രോഗങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള വാക്സിന്, അതുപോലെ തന്നെ ഉണ്ടാകുമ്പോഴുള്ള അയണിന്റെ ഇഞ്ചക്ഷൻ, വിരമരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം, കറക്റ്റ് ഫുഡ് കൺട്രോൾ ചെയ്യണം. ഇല്ലേ, ഫുഡ് കൺട്രോൾ ചെയ്തില്ലേ മീറ്റ് കുറയുകയും ഫാറ്റ് കൂടുകയും ചെയ്യും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഫുഡിന്റെ ക്രമീകരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു.
1: ഈ പന്നി ഫാമിങ്ങിനെ കുറിച്ചുള്ള പഠനമൊക്കെ എവിടുന്നായിരുന്നു, എങ്ങനെയാണ്?
2: ഞാൻ സ്വന്തമായിട്ട് ചെയ്ത എല്ലാം
1: ചെയ്ത് പഠിക്കുകയായിരുന്നു അല്ലേ.
2: പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി എടുക്കാനും അതുപോലെ തന്നെ അയൺ ഇഞ്ചക്ഷൻ ചെയ്യാനും വിരമരുന്നിന്റെ ക്രമീകരണം എല്ലാം എന്നെ ഒരു ഡോക്ടറെ പഠിപ്പിച്ചു.

0: ശരി.
1: അവളുടെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ഞാൻ ഈ ഇടച്ചെന്ന് അന്വേഷിച്ചപ്പോൾ ആണ് മരിച്ചു പോയെന്നാണ് പറഞ്ഞത്.
0: ശരി, ഓക്കെ.
1: ഓൾറെഡി 2014 പുള്ളി പറഞ്ഞു തന്നത്.
0: ആ ശരി. അപ്പൊ അന്ന് തൊട്ട് തന്നെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് ആ രീതിയിൽ തന്നെയാണ് ചെയ്തു വന്നോണ്ടിരുന്നത് അല്ലെ?
1: ആ എനിക്ക് പറഞ്ഞു തന്നു, ബാക്കി എല്ലാ കാര്യവും ഞാൻ ചെയ്താ പഠിച്ചു.
0: ആ ശരി. അപ്പോ നമുക്ക് പന്നി വളർത്താനും വേണ്ടിയുള്ള കൂടിന്റെ സൗകര്യങ്ങൾ നമ്മൾ എങ്ങനെയാ? ഇപ്പൊ കാക്ക കയറരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു അതിനകത്ത് ഇപ്പൊ ഷെയർ കയറണം അല്ലെ?
1: എയർ പാസേജ് ഉണ്ടാവണം.
0: എയർ പാസേജ് ഉണ്ടാവും ചെയ്യണം. അപ്പൊ ആ കൂട് പണിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: കൂട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കൂട്ടിയിട്ട് വളർത്താൻ പറ്റത്തില്ല. പരമാവധി ഒരു 10 അതിന് മുകളിലേക്ക് വരാൻ പാടില്ല. ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം, മേൽക്കൂര സ്ട്രോങ് ആയിരിക്കണം. ഈയിടെ ഈ മഴയത്ത് ഒരു 2 മുന്നേ എന്റെ ഫാം താഴെ പോയിരുന്നു. ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ്, എന്റെ ഒരു ചെറിയ ശ്രദ്ധക്കുറവുകൊണ്ട് താഴെ പോയതാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് ക്വാണ്ടിറ്റി ഇട്ട് പന്നിയെ വളർത്തരുത്.
0: നമുക്കൊരു എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള കൂട് ഉണ്ടെങ്കിലാണ് ഒരു 45 പന്നിയെ വളർത്തണമെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് സൈസ് ഉള്ള കൂട് വേണമായിരിക്കും?
1: ഒരു പന്നിക്ക് 100 സ്ക്വയർ ഫീറ്റ് പറയാം.
0: അത്രയും സൈസ് വേണം
1: ലൈസൻസിന്.
0: ലൈസൻസിന്? ആ ശരി ശരി. അപ്പൊ അങ്ങനെ അത്രയും വലിപ്പം ഉണ്ടെങ്കിലാണ് ഈ പന്നിക്ക് നന്നായിട്ട് വളർന്നു വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ.
1: അതെ അതെ, അങ്ങനെയാണ് പറയുന്നത്. ലൈസൻസിനകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ആരും ഇപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യാറില്ല.
0: അത്രയും വലിപ്പത്തിൽ ചെയ്യുന്നില്ല.
1: ഇല്ല, ചെയ്യുന്നില്ല.
0: ആ ശരി. പന്നിക്കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ചയും അത് ആ സമയത്തുള്ള പരിചരണം ഒക്കെ എങ്ങനെയാണ്?
1: ഈ പന്നിക്ക് പരിചരണം എന്ന് പറഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞ് കറക്റ്റ് 15 ഇത് കട്ടിങ്ങിന് പ്രിപ്പയർഡ് ആവും. ഓൾറെഡി കട്ടിങ്ങിന്
0: 15 മതി.
1: 15 കൊണ്ട് കട്ടിങ്ങിനാവും.
0: ശരി.
1: അതായത് നമ്മള്
0: എന്തരം വെയിറ്റ് വെക്കും?
1: 140 kg.
0: 140 kg.
1: 80 to 140. ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ വളർത്തുന്ന രീതി മറ്റൊരാൾക്ക് വളർത്താൻ പറ്റിയെന്ന് പറയത്തില്ല.
0: അതെ അതെ.
1: ഞാൻ വളർത്തുന്ന രീതിക്ക് എനിക്ക് 80-നും 140-നും ഇടയ്ക്ക് തൂക്കം
0: കിട്ടുന്നുണ്ട്. ശരി.
1: അത് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 38,000 അടുത്ത് ലാഭം വരുന്നുണ്ട്.
0: ലാഭം വരുന്നുണ്ട്.
1: ലാഭം, കാരണം കുഞ്ഞിന് എനിക്ക് ചെലവൊന്നുമില്ല.
0: അതെ അതെ.
1: തന്നെയല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലില് എനിക്ക് വിര മരുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അയണിന്റെ വാക്സിന് അത് ഓൾറെഡി ഞാൻ ഇവിടുന്ന് മേടിക്കുന്നുണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അതിന് എനിക്ക് വലിയ ചെലവൊന്നും വരില്ല.
0: നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ
1: ഹോസ്പിറ്റൽ
0: ഹോസ്പിറ്റലിൽ എല്ലാ സപ്പോർട്ടും
1: എല്ലാ സപ്പോർട്ടും ഉണ്ട്.
0: കട്ടിങ്ങിന് 15 കൊണ്ടാണ് കട്ടിങ്ങിന്
1: റെഡിയാവുന്നത്.
0: ഒരു പ്രസവത്തിൽ എത്ര കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും?
1: നമ്മുടെ ഫാമിലി 18 വരെ ഉണ്ടായിട്ടുണ്ട്.
0: 18 വരെ ഉണ്ടായിട്ടുണ്ട്.
1: ഇപ്പോഴല്ല 2013.
0: ആ ശരി. ഒരു ആവറേജ് കണക്ക് എത്രയാണ്?
1: ആവറേജ് കണക്ക് 8.
0: 8
1: 8.
0: അപ്പൊ മിനിമം എങ്ങനെയുള്ള ഒരു 8 നമുക്ക്
1: ഏറ്റവും കുറഞ്ഞത്
0: പറ്റും? 15 കൊണ്ട് ആ 8 വളർത്തി വലുതാക്കി വിൽപ്പനയ്ക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാനും പറ്റുന്നുണ്ട്.
1: ഉറപ്പായിട്ടും മാറ്റാൻ പറ്റുന്നുണ്ട്.
0: ശരി. അപ്പൊ ഇത്രയും ഇപ്പൊ 45 പന്നികളെ നോക്കുക എന്നുള്ളത് ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് തനിയെ എങ്ങനെയാ അത് മാനേജ് ചെയ്യുന്നത്, അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ?
1: ശരിക്കും എന്റെ എക്സ്പീരിയൻസ് ആണ് എന്റെ വരുമാനം.
0: ശരി.
1: മീൻസ് എപ്പോ തീറ്റ കൊടുക്കണം, എപ്പോ കൂട് കഴുകണം, എപ്പോ തീറ്റ എടുക്കാൻ പോകണം, എപ്പോ മരുന്ന് കൊടുക്കണമെന്ന് ഓൾറെഡി എനിക്കറിയാം.
0: ശരി.
1: അപ്പം അത് ഞാൻ എന്റെ പ്രവൃത്തി പരിചയം കൊണ്ടായതാ. ഒരിക്കലും ആരും പറഞ്ഞു തന്നതുമല്ല, ഞാൻ മെനക്കെട്ടിറങ്ങിയതുമല്ല, ഓൾറെഡി എന്നിലേക്ക് തന്നെ വന്നു ചേർന്ന കാര്യമാണ്.
0: ശരി. ഇപ്പൊ നമ്മളിപ്പോ ഒരു ദിവസം രാവിലെ ഒരു ദിനചര്യ പന്നിക്കൂട്ടിൽ നമ്മൾ രാവിലെ തൊട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
1: ഞാൻ രാവിലെ 6 വീണേക്കും. ഒരു 10 കൂട് കഴുകും. ഫസ്റ്റ് ക്ലീൻ ചെയ്യും, അതിനുശേഷം ഫുഡ് വേസ്റ്റ് കൊടുക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള സെപ്പറേറ്റ് ആയിരിക്കും.
0: ശരി.
1: വലുതിന് കട്ടിങ്ങിന് കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റി ആയിരിക്കും അല്ല കുഞ്ഞിന് കൊടുക്കുന്നത്. അളന്ന് തിരിച്ച് ഒരു 10 തുടങ്ങിയാൽ 11 തീരും. എന്നിട്ട് ആ തീറ്റ ഹോൾഡ് ചെയ്യും 1
0: ശരി.
1: 1 തീറ്റ ഹോൾഡ് ചെയ്തിട്ട് കൂട് ക്ലീൻ ചെയ്യും. 1 കഴിയുമ്പോഴത്തേക്കും കൂട് ക്ലീൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ 45 പന്നിയെ വളർത്താനായിട്ട് കൂട് ക്ലീനിങ്ങും തീറ്റ കൊടുപ്പ് ആയിട്ട് എനിക്ക് ഒരു ദിവസം 2.5 കൂടുതൽ പണിയില്ല. അത്ര സമയം സ്പെൻഡ് ചെയ്താൽ മതി.
0: ഈ കൂട് ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പന്നികളെ കുളിപ്പിക്കേണ്ട ആവശ്യം അതെങ്ങനെയാണ്?
1: ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മഴക്കാലങ്ങളിൽ 1-2 കുളിപ്പിക്കുള്ളൂ.
0: ശരി.
1: കൂട് കഴുകുന്ന ഡെയിലി ക്ലീൻ ചെയ്യും. ഡെയിലി കൂട് ക്ലീനിങ്ങും അതുപോലെ തന്നെ പന്നിയെ കുളിപ്പിക്കുന്ന 1-2 മഴക്കാലത്ത് കുളിപ്പിക്കും, വേനൽക്കാലത്ത് എല്ലാ ദിവസവും കുളിപ്പിക്കും. ഇതിനകത്ത് വെള്ളം പന്നിക്ക് ഏറ്റവും പ്രാധാന്യപ്പെട്ട കാര്യമാണ്.
0: പന്നിക്ക് ഒരു ചൂടുള്ള കാലാവസ്ഥയാണോ തണുപ്പുള്ള കാലാവസ്ഥയാണോ ഏറ്റവും അനുയോജ്യമായിട്ട്?
1: മീഡിയം കാലാവസ്ഥയാണ് നല്ലത്.
0: അതെ. ഒത്തിരി തണുപ്പും
1: ഒത്തിരി തണുപ്പും വരാൻ പാടില്ല എന്നാൽ ഒത്തിരി ചൂടും. ഒരു 22-24
0: ചൂടാണ് പന്നിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ചൂട്
1: അല്ലെ?
0: നമ്മളിപ്പോ ഈ കൂട് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മള് ഈ വേസ്റ്റ് ഇപ്പൊ എന്ത് ചെയ്യാണ്?
1: വേസ്റ്റ് ബയോഗ്യാസ് ഉണ്ട്.
0: ബയോഗ്യാസ് വഴി അല്ലെ? അപ്പൊ നമുക്ക് മറ്റൊരു വരുമാനം കൂടിയാണ്, അല്ലെങ്കിൽ നമുക്ക് ലാഭകരമായിട്ടുള്ള ഇതിലേക്ക്
1: ഉറപ്പായിട്ടും
0: ആ വേസ്റ്റ് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ?
1: ഉറപ്പായിട്ടും പറ്റുന്നുണ്ട്. ഞാൻ എന്റെ ചെടിക്ക്, അതായത് കൃഷിക്ക്, ഫാം ഇരിക്കുന്ന പറമ്പിലെ കൃഷിക്ക് വേണ്ടി ഞാൻ എന്റെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ആണ്
0: ഉപയോഗിക്കുന്നത്.
1: അതുപോലെ തന്നെ വീട്ടിൽ ഗ്യാസ് എടുത്തിട്ട് ഇപ്പൊ വർഷങ്ങളായി.
0: ഇതുള്ളത് കൊണ്ട് നമുക്ക്
1: ഉറപ്പായിട്ടും വിറകിന്റെ ആവശ്യമില്ല, ഗ്യാസിന്റെ ആവശ്യമില്ല. ബയോഗ്യാസ് ഓൾറെഡി ഫുൾ ടൈം റൺ ആയിരിക്കും.
0: ശരി. പിന്നെ വാക്സിൻ എടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അത് ഏത് സമയത്താണ് എടുക്കേണ്ടത്?

0: സെക്സിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് വിശദീകരിക്കാമോ?
1: ഞാനിപ്പോൾ പറയുന്നത് അതിനകത്ത് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അയണിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണം. ഉണ്ടായിട്ട് 10 ദിവസം, അതായത് 1 to 10 ദിവസത്തിനിടയ്ക്ക് അയണിൻ്റെ വാക്സിൻ, പ്രതിരോധ ശേഷി കൂടാനാണ്. അതല്ലാണ്ട് വേറെ കെമിക്കലോ അങ്ങനൊന്നുമല്ല, പ്രതിരോധം ബ്ലഡ് കൂടാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് 6 മാസത്തില് പന്നിപ്പനിയുടെ വാക്സിൻ എടുക്കും. അത് കഴിഞ്ഞ് 12-ാം മാസം വാക്സിൻ എടുക്കും. അത് കഴിഞ്ഞ് നേരെ കട്ടിങ്ങിനെ വിടാറാണ് പതിവ്. വാക്സിൻ എടുത്തു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞേ കട്ടിങ്ങിന് വിടുകയുള്ളൂ.
0: നമ്മൾ ഈ വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പന്നിക്ക് വരുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ?
1: പക്ഷെ ഇതിനു മുന്നേ ഞാൻ വാക്സിൻ എടുത്തിട്ട് 2012 വാക്സിൻ എടുത്ത് 2 മാസം കഴിഞ്ഞ് പനി വന്ന് ചത്തുപോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
0: ശരി, മറ്റെന്തൊക്കെ അസുഖങ്ങളാണ് സാധാരണ പന്നിക്ക് ഉണ്ടാകുന്നത്?
1: പന്നിപ്പനിയാണ് മെയിൻ ആയിട്ടുള്ളത്.
0: അതെ.
1: പിന്നെ മനുഷ്യന് വരുന്ന പോലെ തന്നെ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളും പന്നിക്ക് വരാറുണ്ട്.
0: അത് കാലാവസ്ഥയായിട്ട്
1: ബന്ധപ്പെട്ട് തന്നെ.
0: അപ്പൊ നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ടോ?
1: കൂടുതലും പന്നി നനയാതിരിക്കുക, തണുപ്പടിക്കാതിരിക്കുക, ഒത്തിരി ചൂട് കൂടിയുള്ളൂ കൊടുക്കാണ്ടിരിക്കുക. പിന്നെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഡൈജസ്റ്റ് ആകുന്ന ഫുഡുകൾ കൂടുതലും കൊടുക്കുക. മാവൊന്നും ഡൈജസ്റ്റ് ആവില്ല.
0: അപ്പൊ ഇതിനുള്ള ഫുഡ് നമുക്കിപ്പോ എവിടെ നിന്നാണ് കിട്ടുന്നത്?
1: ഞാനിപ്പോ മന്നമോറി സ്കൂളിൽ നിന്നാണ് കൂടുതലും എടുക്കുന്നത്.
0: സ്കൂളിൽ കുട്ടികളുടെ വേസ്റ്റ്?
1: കുട്ടികളുടെ വേസ്റ്റ്. അതാകുമ്പോഴത്തേക്ക് അതിനകത്ത് മീറ്റോ ഫാറ്റ് കയറുന്ന ഒരു കാര്യങ്ങളും വരികയില്ല. റൈസ്, കറികള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും വരാറ്.
0: ഈ ഫാറ്റ് അടങ്ങിയിട്ടില്ലാത്ത ഫുഡാണോ ഏറ്റവും നല്ലത്?
1: ഫാറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റ് അധികം പന്നിക്ക് കൊടുക്കാത്തതാണ് നല്ലത്. അപ്പൊ നമ്മൾ കടയിൽ മാർക്കറ്റ് ചെയ്യുമ്പം വീടുകളിലേക്ക് ഈ നമ്മുടെ മീറ്റ്, പന്നിയുടെ മീറ്റ് മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവും. മാർക്കറ്റിങ്ങിന് കുറച്ചുകൂടെ എളുപ്പമായി.
0: ശരി, അപ്പൊ എപ്പോഴും അധികം ഫാറ്റ് അല്ലാത്ത ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത്.
1: എപ്പോഴും അത് തന്നെയാണ്
0: നമുക്ക് ആവശ്യത്തിന്. അപ്പൊ എത്ര പന്നി ഉണ്ടെങ്കിലും നമുക്ക് അതിന് കൊടുക്കാനുള്ള ഫുഡ് നമ്മുടെ മേഖലയിൽ കിട്ടാനുണ്ടോ?
1: ഉറപ്പായിട്ടുണ്ട്,
0: കിട്ടാനുണ്ട്.
1: അതായത് ഒരു വീട്ടിലെ വേസ്റ്റ് ഉണ്ടെങ്കിൽ 2 പന്നിയെ വളർത്തിയെടുക്കാൻ പറ്റും.
0: ആ ശരി, അത്രയും കുറച്ച് ഫുഡ് അല്ലേ? അത്
1: ഒരു ബക്കറ്റ്.
0: ആ ശരി, അത്ര മതി.
1: ഒരു ബക്കറ്റ് തീറ്റ മതി ഒരു പന്നിക്ക്.
0: അപ്പൊ നമ്മളിപ്പോ ഒരു പന്നിയെ വളർത്തിയെടുത്താൽ 15 മാസം കൊണ്ട് അതിനെ കട്ടിങ്ങിന് വിടാമെന്ന് പറഞ്ഞു. അപ്പോ ഈ 15 മാസം കൊണ്ട് ഒരു പന്നിനെ വളർത്തി നമുക്ക് എത്ര ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും?
1: നിലവിൽ പുതിയൊരു കഷ്ടം വന്ന ഒരു പന്നിയെ മേടിച്ചു വിടുവാണെ, പന്നിയെ മേടിച്ചു വിടുന്നതിന് 5,500 രൂപ. അത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 38,000 രൂപ കിട്ടുന്നുണ്ട്. അത് അതിനകത്ത് വരമരുന്നും വേസ്റ്റ് എടുക്കുന്നതും അയണിൻ്റെ ഇഞ്ചക്ഷനും ഒഴിച്ചാൽ കൂടിപ്പോയാൽ ഇതിനെല്ലാം കൂടെ ഒരു പന്നിയെ വളർത്തുന്നതിന് 2,000 രൂപ കൂടുതലും മുടക്കുണ്ടാവില്ല. 2,000 രൂപ എക്സ്പെൻസും വരും. 5, 6, 7, 7,000 രൂപ എക്സ്പെൻസ് വരും. പോയിട്ട് ബാലൻസ് 38,000 രൂപ കിട്ടും. ഏറ്റവും കുറഞ്ഞ 30,000 രൂപ വരുമാനം ഒരു പന്നിയിൽ നിന്ന് കിട്ടും.
0: ഒരു പന്നിയിൽ നിന്ന് ഈ 15 മാസം കൊണ്ടാണ്
1: കട്ടിങ്ങിന് വിടാൻ
0: പറ്റുന്നത്. കട്ടിങ്ങിന് വിട്ടാൽ അതെ.
1: ഇതിന് മറ്റൊരു വരുമാനം ഉണ്ട്.
0: അതെങ്ങനെയാണ്?
1: ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്.
0: ശരി,
1: അതായത് പ്രോപ്പറായിട്ട് ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി 38,000 രൂപ ഒരു വർഷത്തിൽ കിട്ടുന്നുണ്ടല്ലോ.
0: അതെ,
1: ഒരു കുഞ്ഞിന് 5,500 രൂപ.
0: അതെ,
1: ആവറേജ് 10 പന്നിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റിയാൽ ഒരു പന്നിക്കുഞ്ഞിന് 5,000 രൂപ വെച്ച് 55,000 രൂപ കറക്റ്റ് 15-ാം മാസം കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാൻ പറ്റും. തള്ളേനെ കട്ട് ചെയ്ത് വിടാനും പറ്റും.
0: ശരി,
1: ഇപ്പൊ ഓൾറെഡി 70,000 രൂപയ്ക്ക് മോളി ഏറ്റവും കുറഞ്ഞത്
0: ചെയ്യാനായിട്ട് പറ്റും.
1: ഒരു വരുമാനം എത്തിക്കാനായിട്ട് പറ്റും.
0: അപ്പോ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
1: ഉറപ്പായിട്ടും.
0: അങ്ങയുടെ ഇതിൽ അങ്ങ് ഏറ്റവും കൂടുതൽ ഈ രണ്ട് രീതിയും ചെയ്യാറുണ്ടോ അതോ എങ്ങനെയാ ചെയ്യുന്നത്?
1: ഞാൻ ഏറ്റവും കൂടുതൽ ബ്രീഡിംഗാണ് ചെയ്യിപ്പിക്കാറ്.
0: ബ്രീഡിംഗ് ചെയ്യിപ്പിക്കാണ് അല്ലേ? ശരി,
1: ബ്രീഡിംഗ് ചെയ്യുകയും ചെയ്യും, ആവറേജ് കട്ട് ചെയ്ത് വിടുകയും ചെയ്യും. ഒരു ടൈം ടേബിളിലാണ് പോകുന്നത്.
0: ശരി,
1: ഇപ്പൊ ഡിസംബറിന് കട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു 10 എണ്ണത്തിനെ മാറ്റിയിട്ടിട്ടുണ്ട്. ഓണത്തിന് കട്ടിങ് ഇല്ല, കറുത്തവാവിന് ഒരു 2 എണ്ണത്തിനെ കട്ട് ചെയ്യും. 2 എണ്ണം എന്ന് പറയുമ്പോൾ 200 കിലോ ഓർഡർ വരുന്നുണ്ട്.
0: ശരി, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സീസണും കൂടെ നോക്കേണ്ട വളരെ അത്യാവശ്യമാണ് അല്ലേ?
1: ഒരിക്കലും അല്ല,
0: അല്ല,
1: മീറ്റിന് എപ്പോഴും മാർക്കറ്റ് ഉണ്ട്.
0: എപ്പോഴും മാർക്കറ്റ് ഉണ്ടല്ലോ. ആ ശരി,
1: തമിഴ്നാട് ടു കർണാടക എന്ന പന്നി ഇഷ്ടമാതിരിയാ വന്നോണ്ടിരിക്കുന്നത്. ലോഡ് കണക്കിന് പന്നിയാ വന്നോണ്ടിരിക്കുന്നത്.
0: നമുക്കിപ്പോ കട്ടിങ്ങിന് വരുന്നത് എങ്ങോട്ടാ? നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടല്ലേ?
1: ഇപ്പൊ താമസിക്കുന്ന ഫാമിന് ചുറ്റും 2 കിലോമീറ്ററിനുള്ളിൽ മീറ്റ് സെയിലായി പോകും.
0: സെയിലായി പോകുന്നുണ്ടല്ലേ? എന്തേലും സാധനം ഉണ്ടെങ്കിലും സെയിലായി പോകാനുള്ള അല്ലേ?
1: 400 കിലോ വരെ അറ്റൻ ടൈമിൽ വിൽക്കാൻ പറ്റും.
0: ഇത്രയും പറ്റുന്നുണ്ടല്ലേ? ആ ശരി,
1: കാരണം മീറ്റ് അത്ര ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ആൾക്കാർ ചോദിച്ചു മേടിക്കും.
0: ആ ശരി, നമ്മളിങ്ങനെ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ചിലവുകൾ സാധാരണ വരാറുള്ളത്? പ്രത്യേകിച്ച് നമുക്ക് ഫാം നിർമ്മിക്കാനുണ്ട്, അതുപോലെ തന്നെ ഫുഡ് എത്തിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ്റെയൊക്കെ ആവശ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ചിലവുകളൊക്കെ എങ്ങനെ വരും?
1: അപ്പം പുതിയായിട്ട് ബിഗിനറായിട്ട് തുടങ്ങുന്ന ആൾക്ക് ഇപ്പോൾ ഒരു വണ്ടി ഫാമിന് അത്യാവശ്യമാണ്.
0: ശരി,
1: അപ്പം വണ്ടി അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യുക, കൊണ്ടുവരിക. അത് ചിലപ്പോൾ സ്കൂട്ടി ആയിരിക്കും. അത് നിങ്ങളുടെ ബേസ് ചെയ്ത് 10 എണ്ണത്തിനെ വളർത്തുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വണ്ടി, 100 എണ്ണത്തിനെ വളർത്തുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വണ്ടി. പിന്നെ അതിന്റെ പെട്രോൾ എക്സ്പെൻസ് ഒക്കെ വരും. പിന്നെ ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് 10 വർഷം ഓടും.
0: അപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിന്റെ സൈസ് എത്രയാണോ അതനുസരിച്ചുള്ളതായിരിക്കണം വണ്ടി.
1: ഏറ്റവും കൂടുതൽ അതാണ് വേണ്ടത്. ഇപ്പൊ 45 പന്നി വളർത്താൻ ഞാനൊരു ഓട്ടോയിലാണ്.

0: അതായത് ഒരു പാസഞ്ചർ ഓട്ടോ പ്രൈവറ്റ് ആക്കിയിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. 15 വർഷമായിട്ട് എനിക്ക് ആ വണ്ടി തന്നെ, അതായത് ഒറ്റ ഇൻവെസ്റ്റ്മെന്റ്. അന്ന് ഞാൻ 180,000 രൂപയ്ക്ക് വണ്ടി എടുത്താ, എനിക്കൊന്ന് അത്യം തന്നെ എനിക്കൊരു 10-30 ലക്ഷം രൂപ ലാഭം കിട്ടിയിട്ടുണ്ടാവും. മറ്റൊരു വണ്ടി വിളിക്കുവാണെങ്കിൽ എനിക്ക് 30 ലക്ഷം രൂപയ്ക്ക് മോളി വന്നിട്ടുണ്ടാവും.
1: നമുക്കിപ്പോ ഒരു കൂട് പണിത് വരാനായിട്ട് അതിന്റെ ഒരു എക്സ്പെൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? ചെലവ് ഒരു 50 പന്നീനെ വളർത്താനുള്ള ഒരു കൂട് നിർമ്മിക്കണമെങ്കിൽ അതിന്റെ ഒരു സൈസും പന്നിക്കൂടിന് ആവശ്യമുള്ള രീതിയിൽ അത് പണിത് വരുമ്പോൾ ഏകദേശം എന്തെങ്കിലും ചെലവ് വരാൻ ചാൻസ് ഉണ്ട്?
0: ഒരു 50 പന്നിയെ വളർത്തുവാണെങ്കിൽ ഒരു 5 കള്ളി ബയോഗ്യാസ് പ്ലാന്റ്, വണ്ടി കാര്യങ്ങളെല്ലാം കൂടെ എക്സ്പെൻസ് വരുമ്പോൾ, ഞാൻ പറഞ്ഞ ഓട്ടോയുടെ
1: കാര്യമാണ്,
0: 50 പന്നി വളർത്താൻ ഓട്ടോ മതി, ഇല്ലൊരു പെട്ടിയാപ്പം മതി, എല്ലാം കൂടെ ഒരു 450,000, 5 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കും.
1: ഇപ്പൊ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു 50 പന്നികളുള്ള ഒരു ഫാം തുടങ്ങാൻ പറ്റും.
0: സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റും, പുറത്തുനിന്ന് ആൾക്കാരെ പണിക്ക് വിളിച്ചാൽ ഈ എക്സ്പെൻസ് വരും. സ്വന്തമായിട്ട് ചെയ്യാൻ തയ്യാറായാൽ ഇത്ര എക്സ്പെൻസ് വരില്ല,
1: എക്സ്പെൻസ് പിന്നെയും കുറച്ച് ലാഭം കൂട്ടാൻ പറ്റും. അപ്പൊ പുറത്തുനിന്ന് ആളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നമുക്ക് എക്സ്പെൻസ് വീണ്ടും കൂടുകയാണ്,
0: കൂടും അല്ലേ? കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. മേൽക്കൂര മേയുന്ന മുതല് ഒരു തൂണ് കുഴിച്ചിരുന്നവരെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത്ര എക്സ്പെൻസ് ഇതിന്ന് കുറഞ്ഞിരിക്കും. 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലാത്ത ഒരാള് ഒരാളെ പണിയാൻ ഏൽപ്പിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്.
1: നമ്മളിപ്പോ ഇപ്പൊ ഒരു 50 പന്നി ഉണ്ടെങ്കിൽ നമ്മള് ഒറ്റ ഹാള് പോലെയാണ്, അതിന്റെ കൂടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്?
0: എന്റെ നിലവിലത്തെ കൂടിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 10 അടി നീളം 6 അടി വീതിയാണ്. ഞാൻ അതിനകത്ത് 10 എണ്ണത്തിനെ ഇടും.
1: 10 അടി നീളം 6 അടി വീതി, അതിനകത്ത് 10 എണ്ണത്തിന്റെ
0: ഒരു സ്ക്വയർ.
1: ഓക്കെ.
0: അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ നിലവിൽ എനിക്ക് കൂടിന്റെ അളവ് കൂടുതലാണ്, മൊത്തം 2000 സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പം എല്ലാം എല്ലാത്തിനകത്ത് ഓരോ എണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. എനിക്ക് കഴുകാനും മറ്റു കാര്യങ്ങൾക്ക് എല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ കൂട്ടിയിട്ടാണ് വളർത്താറ്.
1: ശരി,
0: എല്ലാരും കേരളത്തിൽ അങ്ങനെയാണ് ചെയ്യാറ്.
1: ശരി, ഈ പന്നികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി കൂടും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം?
0: ഇഷ്ടമാതിരി ഉണ്ട്. ഒരു തള്ളയുടെ കുഞ്ഞുങ്ങള് മറ്റൊരു തള്ളയുടെ കുഞ്ഞുങ്ങളുമായിട്ട് ചേരത്തില്ല.
1: ശരി,
0: അതൊരു വലിയ പ്രശ്നമാണ്. അതുണ്ടായി 2 മാസത്തിനുള്ളിൽ ഇവരെ ഇണക്കി എടുക്കണം.
1: അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
0: 2 തള്ളകൾ ഒന്നിച്ച് പ്രസവിക്കും ഒരു കള്ളിയില്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓൾറെഡി അവർ ഒന്നിച്ചായിരിക്കും, അതായത് സഹോദരങ്ങളെ പോലെ തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മളൊരു കൂട് പപ്പാതി ആക്കിയിട്ട് തൊട്ടടുത്തടുത്ത് കാണാവുന്ന രീതിയിൽ ഗ്രില്ല് കൊണ്ട് മറയ്ക്കും. അതായത് സെന്റർ ഭാഗം ഒരു ഗ്രില്ല് വെച്ചിരിക്കും, അതുപോലെ അപ്പുറത്ത് ഒരു സെറ്റ് കുഞ്ഞുങ്ങളെയും ഇപ്പുറത്ത് വേറൊരു തള്ളയുടെ കുഞ്ഞുങ്ങളെ ഒന്നിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഗ്രില്ല് ഓപ്പൺ ആക്കി വിടും. ഗ്രില്ല് ഓപ്പൺ ആക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കും. പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടൊരു പന്നിയെ മറ്റൊരു പന്നിയെ കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവര് തമ്മിൽ വിഷയമുള്ളൂ.
1: ഈ അക്രമ സ്വഭാവം അങ്ങനെയാണെങ്കിലും
0: കുഴപ്പമില്ല. പന്നിക്ക് എപ്പോഴും ടെറിട്ടറിയുണ്ട്, അവര് കിടക്കുന്ന അവരുടെ ടെറിട്ടറിയാണ്. ഇവര് കിടക്കുന്ന റൂം അവരുടെ ടെറിട്ടറി, വേറെ ആളകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യും.
1: അതായത് എന്റെ ഗർഭകാലമൊക്കെ എത്ര മാസമാണ്?
0: 100 ദിവസത്തിന് മുകളിൽ വരും, 100-110 ദിവസം വരും.
1: ശരി, അപ്പൊ ഒരു 4 മാസത്തിൽ താഴെ മതി.
0: 4 മാസം
1: അല്ലേ? അപ്പൊ ആ ഗർഭകാലത്ത് ഇപ്പൊ നമ്മളിപ്പോ ബ്രീഡും ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞു?
0: അതെ.
1: അപ്പൊ ആ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗർഭകാലത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: കൂടുതലും കാൽസ്യം കൊടുക്കണം.
1: ശരി,
0: കാൽസ്യം കൊടുക്കണം, തീറ്റയുടെ അളവ് കൺട്രോൾ ചെയ്യണം. ഈ കട്ടിങ്ങിന് വിടുന്ന പന്നിയെ പോലെ തീറ്റ കൊടുക്കാൻ പറ്റില്ല.
1: ശരി,
0: കൺട്രോൾ ചെയ്യണം, കാൽസ്യം കൂടുതൽ വേണം, പുല്ല് ചപ്പ് അതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ കൊടുക്കുക, ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കൊടുക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
1: അപ്പൊ ഈ ഫുഡിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പുല്ല് അങ്ങനെയുള്ളതും പന്നിക്ക് കൊടുക്കാൻ പറ്റും അല്ലെ?
0: ഉറപ്പായിട്ടും പുല്ലും കൊടുക്കാം, വള്ള അങ്ങനെയുള്ള എല്ലാം തന്നെ.
1: അപ്പൊ നമ്മൾ കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പന്നിയാണെങ്കിലും ഈ പുല്ല് ചപ്പൊക്കെ
0: കൊടുക്കാറുണ്ട്? ഞാൻ കൊടുക്കാറുണ്ട്
1: അല്ലെ. അത് ആരോഗ്യത്തിന് എങ്ങനെയാണ്? നല്ല
0: ആരോഗ്യത്തിന് ഹെൽത്തിയാണ്.
1: ഹെൽത്തിയാണ് അല്ലെ.
0: മീറ്റിന്റെ പ്രൊഡക്ഷന്
1: നല്ലതാണ് അല്ലെ,
0: അസ്ഥിയുടെ വളർച്ചയ്ക്ക്, പിന്നെ ദഹനത്തിന്. കാരണം കടയിൽ നിന്ന് കിട്ടുന്ന അത് ഇതും വേസ്റ്റ് ഒക്കെയാണ് കൊടുക്കാറ്. അത് ദഹിക്കാത്ത സാധനങ്ങള് ചപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഓൾറെഡി പൈപ്പ് ഔട്ട് ആയി പോകും.
1: അപ്പൊ നമ്മൾ ഈ ഗർഭിണിയായിട്ടുള്ള പന്നികൾക്കും ഈ വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ?
0: കുഴപ്പമില്ല, പക്ഷെ നല്ല ഫുഡുകളായിരിക്കണം കൊടുക്കുന്നത്. ശരിക്കും എല്ലാരും പറയുന്ന ഈ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം പ്രോപ്പറായിട്ട് ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കൊടുക്കുക. കാരണം അതാ നിങ്ങൾ എല്ലാരും വേസ്റ്റ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇത് ഒരിക്കലും വേസ്റ്റ് അല്ല. എനിക്ക് ആ സാധനം പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതങ്ങനെ വേസ്റ്റ്
1: ആവില്ല.
0: ആ ഒരു കാറ്റഗറിയിൽ ഒരിക്കലും അത് കാണാൻ പറ്റില്ല.
1: ഇപ്പൊ കാൽസ്യം കൊടുക്കുന്ന കാര്യം പറഞ്ഞു, കാൽസ്യത്തിന് നമ്മൾ സപ്ലിമെന്റ് കൊടുക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും ഫുഡായിട്ട് തന്നെ കാൽസ്യം അടങ്ങിയ ഫുഡ് കൊടുക്കുകയാണോ ചെയ്യുന്നത്?
0: കാൽസ്യം അടങ്ങി ടോണിക്ക് കിട്ടും.
1: ടോണിക്ക് കിട്ടും
0: കൂടുതലും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും, മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കിട്ടും.
1: ടോണിക്ക് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണോ അതോ
0: ഫുഡിൽ മിക്സ് ചെയ്താ കൊടുക്കും?
1: മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ. പിന്നെ ഈ ഫുഡ് അല്ലാണ്ട് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കണോ അത് എങ്ങനെയാണ്?
0: ഒരു 80 കിലോ ഉള്ള പന്നി 10 ലിറ്റർ വെള്ളത്തിന് മുകളിൽ കുടിക്കും. അതായത് ഇതിന്റെ മീറ്റിനകത്ത് വെള്ളത്തിന്റെ അളവാണ് ഏറ്റവും കൂടുതൽ. അതായത് 60% വെള്ളവും 40% മീറ്റുമാണ് വരുന്നത്. അതായത് ഇതിന്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു വെള്ളമാണ്.
1: ശരി, എന്ത് വെള്ളമാണ്? ചുമ്മാ ഇപ്പൊ പശുവിനൊക്കെ നമ്മൾ കാടി വെള്ളത്തിൽ കൊടുക്കുന്ന പോലെ ഇതിന് അങ്ങനെ എന്തെങ്കിലും ആണോ, അതോ വെള്ളം കൊടുക്കുന്ന ഏത് രീതിക്കാണ്, എങ്ങനെയുള്ള വെള്ളമാണ് കൊടുക്കുന്നത്?
0: ഓൾറെഡി ടാപ്പ് വെച്ചിട്ടുണ്ട്, ടാപ്പിനകത്തു നിന്നാണ് വെള്ളം കുടിക്കാറ്.
1: സാധാരണ പച്ചവെള്ളം കൊടുത്താൽ മതി?
0: സാധാരണ പച്ചവെള്ളം,
1: പച്ചവെള്ളം മാത്രമാണ്,
0: പച്ചവെള്ളമാണ് കൂടുതലും കൊടുക്കുന്നത്.
1: ശരി, കാടി അങ്ങനെ അതിന്റെ ഒരു ആവശ്യം വരാറില്ല അല്ലേ?
0: അത് ഓൾറെഡി ഫുഡിനകത്തോടെ ചെല്ലുന്നുണ്ട്.
1: ചെല്ലുന്നുണ്ട്,
0: ചെല്ലുന്നുണ്ട്.
1: ഇപ്പൊ സാധാരണ പല പല തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. വലിയ തിരക്കേടില്ലാത്ത ഒരു വരുമാനത്തിൽ ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളൊരു പന്നി ഫാം തുടങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം, ഒരു ഒരു മാസം ഒരു 25,000 വരുമാനം കിട്ടുന്ന രീതിയിൽ പന്നി ഫാം തുടങ്ങി വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം എത്ര പന്നികളെ ഫാമിൽ ചെയ്യേണ്ടതായിട്ട് വരും?
0: മീറ്റ് കട്ടിങ്ങിന് വേണ്ടി, അതായത് കട്ടിങ്ങിന് വേണ്ടി പന്നി ഇടുവാണെങ്കിൽ ജസ്റ്റ് 10 ഇട്ടാൽ മതി. 10 ഇട്ടാൽ തന്നെ 25,000 രൂപയ്ക്ക് സമ്പാദിക്കുന്ന ആളുടെ മുകളിൽ വരുമാനം ഈ ഫാമിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈ 10 തന്നെ വളർത്താൻ വലിയ എക്സ്പെൻസും വേണ്ട, വലിയ വേസ്റ്റ് വേണ്ട, വലിയ കഷ്ടപ്പാടില്ല.
1: നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 50 വേണ്ടി നമ്മൾ ഏകദേശം 5 രൂപയാണ് കണക്ക് പറഞ്ഞത്. 10 എങ്ങനെ പോയാലും ഒരു 1,50,000 രൂപയ്ക്ക് താഴെ,
0: 130,000 രൂപയ്ക്കും 150,000 രൂപയ്ക്കും ഇടയ്ക്ക് നിൽക്കും,
1: ഇടയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ഇത് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ബയോഗ്യാസ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ലാഭം കൂടെ നമുക്ക് ഉണ്ടാവുകയാണ് അല്ലേ?
0: ഉറപ്പായിട്ടും.
1: അപ്പൊ നമുക്ക് ഒരു 10 പന്നീനെ വളർത്തി നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ്, 10 പന്നിയുടെ വേസ്റ്റ് വേണമായിരിക്കുമോ?
0: വേണ്ട, അത്ര ഒന്നും വേണ്ട.
1: അത്ര ഒന്നും,
0: ഒരു വീട്ടിലേക്ക് ഗ്യാസ് എടുക്കാനാണെങ്കിൽ 1-2 പന്നിയുടെ വേസ്റ്റ് മാത്രം
1: മതി അല്ലേ.
0: ഈ ഗ്യാസ് എന്ന് പറഞ്ഞാൽ, അതായത് മാസാമാസം ഓരോ കുട്ടി ഗ്യാസ് എടുക്കുമ്പോൾ 1,800 വരുന്നുണ്ട്. അത് തന്നെ 18,000 വരുന്നുണ്ട് ഒരു വർഷം ഗ്യാസ് എടുക്കുന്നത്. 18,000 കുറച്ചു, 15,000 ആയിക്കോ. 15,000 എക്സ്പെൻസ് ഈ ബയോഗ്യാസിൽ തന്നെ കിട്ടും. പ്രോപ്പറായിട്ട് ബയോഗ്യാസ് റൺ ചെയ്യാൻ പറ്റിയാൽ ഇതിന്റെ ലാഭം, ബയോഗ്യാസിന് മുടക്കുന്ന പൈസ 2 തന്നെ നമുക്ക് തിരിച്ചു കിട്ടും, റിട്ടേൺ കിട്ടും.
1: ഇത്രയും ഒരു ദീർഘകാലം, ഏകദേശം ഒരു 14-15 വർഷക്കാലത്തോളം പന്നി ഫാം നടത്തി, ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഈ പന്നി ഫാമുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഒരു ഘട്ടത്തിൽ പന്നി ഫാം തുടങ്ങണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ഉണ്ട്.
1: അത്
0: ലോക്ക്ഡൗൺ സമയത്ത് ഫുഡ് കിട്ടാനില്ലായിരുന്നു, മീറ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഫുഡ് വേസ്റ്റ് കിട്ടാനില്ലായിരുന്നു. അങ്ങനത്തെ സമയത്ത് നിർത്തിപ്പോയാലോ എന്ന് മനസ്സിൽ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടുണ്ട്.
1: ശരി,
0: തലയ്ക്ക് കൈകൊടുത്ത് ഒരു വല്ലാത്ത അവസ്ഥയിലിരുന്നിട്ടുണ്ട്. അതല്ലാണ്ട് പനി വരും, അതായത് 2014 പന്നിപ്പനി വന്നായിരുന്നു. ആ പന്നിപ്പനി വരുന്ന സമയത്ത് എന്റെ കൂട്ടില് 120 പന്നി കിടക്കുക. ഓൾറെഡി 120 പന്നി, അതായത് അതിനകത്ത് 80 കട്ടിങ്ങിന് വേണ്ടിയും ബാക്കി ബ്രീഡിങ്ങിന് വേണ്ടിയും. ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ 15 പ്രായമുള്ള പന്നി വരെ കിടക്കുക. അത്ര മതി, 120 പന്നിയിൽ എനിക്ക് ഒരു പന്നിയാണ് പന്നിപ്പനി കഴിഞ്ഞ് കിട്ടിയത് കൂട്ടിലുണ്ടായിരുന്നത്.
1: അത്രയെണ്ണം ചത്തുപോകുന്ന അവസ്ഥ ഉണ്ടായി അല്ലേ?
0: കറക്റ്റ് 48 ഉണ്ട്, ഈ ഒരു പന്നി മാത്രം കൂട്ടി ബാലൻസായി ബാക്കി മൊത്തം കുഴിച്ചിട്ടുണ്ട്
1: വന്നു. ശരി, അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികളാണ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ അതിനെ ഇപ്പൊ പന്നിപ്പനി നമുക്ക് ഈ പറയുന്ന പോലെ പ്രതിരോധിക്കുക എന്നുള്ളത് സാധ്യമാണോ, അതെങ്ങനെയാണ്?
0: ശരിക്കും പന്നിപ്പനിക്ക് വാക്സിൻ എന്ന് പറഞ്ഞു തരുന്നത്, ശരിക്കും അത് വാക്സിൻ അല്ല, പന്നിയുടെ പ്രതിരോധ ശേഷി കൂട്ടുക മാത്രമേ ചെയ്യുന്നത്.
1: അതായത്
0: ആ വാക്സിൻ ചെയ്യുന്നതോടുകൂടി പന്നിയുടെ പ്രതിരോധ ശേഷി കൂടും, ആരോഗ്യം കൂടും. പക്ഷെ ഇത് പ്രോപ്പറായിട്ടുള്ള ആ വൈറസിനുള്ള, വൈറസിനെ കൊന്നു കളയുന്ന ബാക്ടീരിയ അല്ല, പന്നിയുടെ പ്രതിരോധ ശേഷി മാത്രമേ കൂട്ടുന്നത്.
1: ശരി, അപ്പൊ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു എന്താണ് ഒരു വാക്സിൻ തന്നെ കൃത്യമായിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ?
0: ബെറ്റർ ആയിരിക്കും, ഉറപ്പായിട്ടും ബെറ്റർ ആയിരിക്കും. ഞങ്ങളെ പോലുള്ള കർഷകർ ഇല്ല, ബിസിനസ്സുകാര് ഉറപ്പായിട്ടും രക്ഷപ്പെടും. കാരണം ഇതിന്റെ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ പന്നിപ്പനിയാണ്.
1: ഇപ്പൊ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഒരു വീട്ടിലെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 2 പന്നീനെ വളർത്താൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ 2 പന്നീനെ വളർത്തുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ഇതിന്റെ സ്മെല്ല്, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ.
0: ഉറപ്പായിട്ടുണ്ടോ?
1: അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധി, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് എങ്ങനെയാണ്
0: പന്നി ഫാം ഏറ്റവും കുറഞ്ഞത്? അതായത് നമ്മുടെ അതിരോ അതിര് വീട്ടുകാരോ നമ്മുടെ പറമ്പ് തന്നെ 50 ചുറ്റളവില് വീടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ സ്ഥലം തന്നെ ആയിരിക്കുകയും ചെയ്യണം. 50 അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് പ്രോബ്ലംസ് കുറയും. കാരണം 50 അപ്പുറത്തേക്ക് സ്മെല്ല് പോകാൻ സാധ്യത വളരെ
1: കുറവാണ്.
0: ബയോഗ്യാസ് ഉണ്ട്, പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ സ്മെല്ല് വളരെ കുറവായിരിക്കും.
1: ഇതിനകത്തേക്ക് ഉപയോഗിക്കുമ്പോൾ മണം കുറയ്ക്കാനായിട്ട് പറ്റും, സ്മെല്ല് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്.
0: ബയോഗ്യാസ് പണിതിട്ടുണ്ടല്ലോ, അതായത് നമുക്ക് പ്ലാന്റ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിന്റെ ഗ്യാസ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും ആവശ്യം ഇല്ലെങ്കിലും വൈപ്പ് ഔട്ടാക്കി കളയണം, കത്തിച്ച് തന്നെ കളയണം.
1: ശരിക്കും പറഞ്ഞാൽ ഒരു 2 പന്നിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ബയോഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്മെല്ല് കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി ഒഴിവാക്കും.

0: ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും അല്ലേ.
1: ഒഴിവാക്കാൻ പറ്റും.
0: ഇപ്പൊ ഏലം കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ മറ്റ് എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്?
1: ഏലം കൃഷി ചെയ്യുന്നുണ്ട്, റബ്ബറുണ്ട്, കാപ്പിയുണ്ട്, കൊടിയുണ്ട്.
0: ശരി, റബ്ബറും കാപ്പിയൊക്കെ നമ്മുടെ ഈ പന്നി കൃഷി ചെയ്യുന്ന ഫാമിനോട് സമീപത്ത് തന്നെയാണോ അതോ?
1: സമീപത്തുണ്ട്, അതല്ലാണ്ട് തന്നെ ബാക്കിയെല്ലാം ഏലോ,
0: ബാക്കി ഫുൾ ഏലം തന്നെയാണ്.
1: ഏലം തന്നെ.
0: അതൊക്കെ പാട്ടത്തിലാണോ ചെയ്യുന്നത്?
1: അത് പാട്ടത്തിലാണ് ചെയ്യുന്നത്, അത് ഫാദറോട് ചേർന്നാണ് ചെയ്യുന്നത്.
0: ശരി, അപ്പൊ അവിടെയുള്ള ഏകദേശം 25 ഏക്കറോളം ഉണ്ടെന്നാണ് പറഞ്ഞത്.
1: ഏകദേശം
0: അത്രയും സ്ഥലത്ത് പണിയാനായിട്ട് തൊഴിലാളികളെ കിട്ടാനായിട്ടുണ്ടോ?
1: ഉണ്ട്, ഫുള്ള് ബായ്മാരാ, ഹിന്ദിക്കാരാണ് ചെയ്യുന്നത്.
0: ഹിന്ദിക്കാരാണ് ചെയ്യുന്നത് അല്ലെ. ശരി, ഇത്രയും നമുക്ക് പന്നിയുടെ കാര്യം നോക്കണം, അതിന്റെ കൂട്ടത്തിൽ ഇത്രയും 25 ഏക്കറോളം ഏലം നോക്കണം. ഏലത്തിനെ സംബന്ധിച്ച് മറ്റ് കൃഷികളെ പോലെയല്ല ഒരുപാട് പരിചരണം ആവശ്യമുള്ളതാണ്.
1: ഉറപ്പ്.
0: എല്ലായിടത്തും കൂടെ ഓടി എത്തി ഒരു മേൽനോട്ടം കൊടുക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ?
1: ഫാദർ ഫുൾ ടൈം ഏലത്തിനകത്ത് തന്നെ,
0: ഏലത്തിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്.
1: ഫാദർ ഏലത്തിന് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നത്.
0: അത് ശരി. ഇത്രയും നേരം ഏറ്റവും വിലയേറിയ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
2: കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കോവിൽമല പ്രദേശത്തെ യുവ കർഷകനും സംരംഭകനുമായ ശ്രീ അമൽ പി ഷാജിയുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. കാർഷിക ജീവനം സമാപിക്കുന്നു.

2026 27 വർഷത്തെ ITI പ്രവേശനത്തിൽ കരുണാപുരം ഗവൺമെന്റ് ITIയിലെ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ ജനറൽ, SC ST വിഭാഗത്തിലും പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന വിഭാഗത്തിലും ഒഴിവുള്ള സീറ്റുകളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ SSLC, +2, TC ജാതി സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ITIയിൽ നേരിട്ട് ഹാജരാകണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. SSLC ജയിച്ചവർക്കും തത്തുല്യതയോ യോഗ്യതയുള്ളവർക്കും ഈ മാസം 21 വരെ അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ നേടാവുന്നതാണ്. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷാ ഫോമുകൾ ITI ഓഫീസിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 04-868-291-050, 949-633-4029, 95-62-20-23-8.

ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്തെ മികച്ച സംഭാവനകൾക്ക് കേരള വനം വന്യജീവി വകുപ്പ് വനമിത്ര അവാർഡ് നൽകുന്നു. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കാവുകൾ, ഔഷധ ചെടികൾ, കാർഷിക ജൈവ വൈവിധ്യം മുതലായവയുടെ സംരക്ഷണത്തിലൂടെ പ്രാദേശിക ജൈവ വൈവിധ്യം പരിരക്ഷിക്കുന്നതിന് നടത്തിയ പ്രവർത്തനങ്ങളാണ് അവാർഡിന് പരിഗണിക്കുക. വ്യക്തികൾക്കും സന്നദ്ധ സംഘടനകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കർഷകർക്കും അവാർഡിന് അപേക്ഷിക്കാം. ഒരു ജില്ലയിൽ ഒരു അവാർഡാണ് നൽകുക. ഇടുക്കി ജില്ലയിൽ 2026-27 വർഷം വനമിത്ര അവാർഡിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഇടുക്കി, സഹ്യസാനു ഫോറസ്റ്റ് കോംപ്ലക്സ് വെള്ളാപ്പാറ, പൈനാവ് പി ഒ 685603 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 10 മുമ്പായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം അവാർഡിനുള്ള അർഹത തെളിയിക്കുന്ന വിവരങ്ങളടങ്ങിയ ഒരു കുറിപ്പും തെളിവിനായി പ്രസക്തമായ രേഖകൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവയും ഉൾപ്പെടുത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇടുക്കി ജില്ലാ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0486223255.

നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ഓണത്തിരക്കിലേക്ക് കടന്ന് നാടും നഗരവും. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിന്റെ മൂന്നാം ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്തു നിന്നും നേരിട്ട് ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ബാങ്കുകൾ ശക്തമായ അവസ്ഥയിലാണെന്നും കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയതായും ധനമന്ത്രി വ്യക്തമാക്കി.
1: So the committee would probably have that material before them even as they deliberate and even as they deliberate to give us their thoughts and also the recommendations which will help us to clearly understand where the committee wants India to go towards Viksit Bharat and in that the role of banks.
0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NTA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. പെൻഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തുടർന്നും ശ്രദ്ധ ചെലുത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ദേശീയ അനുഭവ് അവാർഡുകൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ ഫോമുകളിൽ നിന്നും അനാവശ്യമായ വ്യവസ്ഥകൾ നീക്കം ചെയ്ത് സങ്കീർണമായ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പെൻഷൻ മിത്ര ഹാൻഡ്ബുക്ക്, ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖ എന്നിവ മന്ത്രി പ്രകാശനം ചെയ്തു.
2: So most of these retiring colleagues are in the prime of their health, also prime of their expertise, prime of their experience. Aur isliye unko is tarah se chutti pe na jaane diya jaye, unki sewaye, unka yogdan kisi na kisi tarah se rashtra nirman ke karya aaye aur kis prakar aa sakta hai ye unke sath charcha karne ka madhyam bane.
0: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ട് വയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ധാതു നിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. IS പിന്തുണയുള്ള ഷഹ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയുടെ 200 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരതയോട് ഇന്ത്യ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നയത്തിന്റെ ഭാഗമായാണ് സുരക്ഷാസേനയുടെ നടപടിയെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. സർവീസ് വിപുലീകരണത്തിന്റെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് എറണാകുളത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി എറണാകുളത്തു നിന്നും ആകാശവാണി പ്രതിനിധി പി നഹീമ.
4: നിലവിലുള്ള 8 കോച്ചുകൾക്ക് പകരം 16 കോച്ചുകളാക്കിയാണ് സർവീസ് വിപുലീകരിക്കുന്നത്. നിലവിൽ 530 സീറ്റുകൾ ആയിരുന്നിടത്ത് ഇനി 598 അധിക സീറ്റുകൾ ഉണ്ടാകും. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവകാലത്ത് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് യാത്രാ സൗകര്യം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയായാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിലെ നളന്ദ സർവകലാശാലയിൽ 500 ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംവദിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. പട്നയിൽ ഇലക്ഷൻ ലിറ്ററസി ക്ലബ് 2.0 പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ഹിമാചൽ പ്രദേശിലെ ഗോത്രമേഖലയായ ചമ്പയിൽ മേഘവിസ്ഫോടനം. മലവെള്ളപ്പാച്ചിലിൽ പാലം ഉൾപ്പെടെ ഒലിച്ചുപോയി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാടിന് കാവേരിയിലെ ജലം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് കാവേരി ജലമാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർണാടക പാലിക്കണമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. സിക്കിമിലെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ അടിസ്ഥാന വർഷം 2002 നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അടിസ്ഥാന വർഷം 2002 പകരം 1993 നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു സന്നദ്ധ സംഘടന സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ബിജെപിയുടെ പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടിക പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പുറത്തിറക്കി. കേരളത്തിൽ നിന്നും ബിജെപി നേതാവ് കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. അനിൽ ആന്റണി ബിജെപി ദേശീയ സെക്രട്ടറിയായി തുടരും. ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിന്റെ 3 ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് 178 റൺസിന്റെ ലീഡ്. ആതിഥേയരായ ശ്രീലങ്കയുടെ 1 ഇന്നിംഗ്സ് 284 റൺസിന് അവസാനിച്ചു. 3 ദിനത്തിൽ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 462 റൺസിനാണ് പുറത്തായത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു 2 റൌണ്ടിൽ പ്രവേശിച്ചു. വനിതാ ഡബിൾസിൽ സ്പെയിൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം 2 റൌണ്ടിലേക്ക് മുന്നേറി. പുരുഷ ഡബിൾസിൽ MR അർജുൻ ഹരിഹരൻ അംശകരുൺ സഖ്യവും 2 റൌണ്ടിൽ കടന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരാറിൽ ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി. എന്നാൽ വാണിജ്യ കപ്പലുകൾക്കായി ഹോർമുസ് പൂർണ്ണമായും തുറക്കുന്നത് സംബന്ധിച്ച അമേരിക്കയുടെ നിബന്ധനകളെല്ലാം പാലിക്കുന്ന വിധത്തിലാണോ കരാർ എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല. അമേരിക്ക ഇറാൻ സമാധാന കരാറിനായുള്ള 60 ദിവസത്തെ ചർച്ചാ കാലാവധി അവസാനിക്കാറായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ

0: പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിന്റെ 3 ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി നിർമ്മൽ പി ജോൺ ആണ്.
1: നമസ്കാരം നിർമ്മൽ.
2: നമസ്കാരം.
1: നിർമ്മലിന് കുറേ ആക്ടിവിറ്റികളുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. കാരണം ഈ കായിക രംഗത്തും അതുപോലെ തന്നെ ലോങ് ജമ്പിലും ഒക്കെ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പബ്ലിക് സ്പീക്കിങ്ങിനോടൊക്കെ വളരെയധികം എന്താണ് ശ്രദ്ധാകേന്ദ്രമായി മാറാനുള്ള ഒരു അഭിനിവേശമൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഈ കായിക രംഗത്തോടും ഒപ്പം തന്നെ ഈ പബ്ലിക് സ്പീക്കിങ്ങിനോടൊക്കെ ഉള്ള അടുപ്പം തോന്നാനുള്ള ഒരു കാരണം പറഞ്ഞിട്ട് തുടങ്ങാം.
2: അത് കായിക രംഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് ടി വിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കായിക താരങ്ങളിൽ മത്സരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഹരമാണ്. അപ്പം സ്വന്തം രാജ്യത്തെ എന്താ പ്രതിനിധീകരിച്ച് പുറത്തുപോയി പെർഫോം ചെയ്യാന്ന് പറയുന്നതൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിലും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും സ്പോർട്സ് നമുക്ക് ഒത്തിരി സഹായിക്കും.
1: ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനുള്ള ഒരു
2: തീർച്ചയായും അതെല്ലാം നമ്മൾ സഹായിക്കും. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് എത്രയോ ജനങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ്.
1: ഒരു മനുഷ്യജീവിക്ക് എപ്പോഴും അപ്ഡേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ജനുവിനലി അപ്ഡേഷൻ ആവുക എന്ന് പറയുന്നത്, കാരണം നമ്മൾ വരുന്ന തലമുറ അങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഘടകം ഞാൻ എപ്പോഴും പറയുന്ന ഒരു വായന എന്ന് പറയുന്നത്, വായന നമുക്ക് ഉണർവ് മാത്രമല്ല കുറച്ച് നോളജും നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഒരു പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുക എന്ന് പറയുന്നത് മറ്റൊരാളെ കേൾക്കുക പോലെയാണ്. യാത്ര ചെയ്തതിനേക്കാൾ കൂടുതൽ വായനയിൽ നിന്ന് കിട്ടും എന്നൊക്കെയാണ്. കാരണം ഇമാജിനേറ്റീവ് പവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വായന എത്രത്തോളം ഉണ്ട്, വായനയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പുസ്തകങ്ങളെക്കുറിച്ച് എഴുതാനുള്ള ആഗ്രഹങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും.
2: അതെ അതെ. അപ്പം വായന എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ആശയങ്ങൾ നമുക്ക് അബ്സോർവ് ചെയ്യാം. നമുക്ക് സിനിമയിലൂടെയാണെങ്കിൽ സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിലാണ് ഡേറ്റ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. പക്ഷേ പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു കഥ നമ്മൾ വായിക്കുമ്പോൾ അതൊരു 10 പേര് വായിച്ചാൽ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിനെ നമ്മൾ 10 പേരും 10 തരത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പം അതെല്ലാം മനുഷ്യൻ്റെ എന്താ പറയുക ക്രിയേറ്റിവിറ്റീനെ സ്വാധീനിക്കുകയും വളർത്തുകയൊക്കെ സഹായിക്കും. അതുപോലെ ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ച് എൻ്റെ പ്രായത്തിലുള്ള തലമുറ വായനയിൽ നിന്ന് ഇച്ചിരി അകന്നു പോകുന്നതായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത്. എൻ്റെ കൂട്ടുകാർ പോലും സോഷ്യൽ മീഡിയയിലെ റീലുകളിലെയും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒത്തിരി ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സമയത്ത് വായന എന്ന് പറയുന്നത് അതിനുള്ളൊരു ക്ഷമയില്ലാതെ പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ പുസ്തകങ്ങൾ വായിച്ചാലാണ് നമുക്ക് ആശയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഐഡിയയെക്കുറിച്ചുള്ളൊരു ഒരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുസ്തകം എഴുതാനും പ്രയത്നിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രായത്തിൽ ഒത്തിരി പേര് ശ്രമിക്കാത്തൊരു കാര്യമാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ കുറിച്ചൊക്കെ എഴുതാനും വായിക്കാനും. അപ്പം എനിക്ക് താല്പര്യമുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാനും ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാനും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും പോളിസികളെക്കുറിച്ചും പഠിക്കാനൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഫോട്ടുകൾ ഞാൻ എടുക്കാറുണ്ട്. ഒരു പുസ്തകം ഞാൻ എഴുതുന്ന യാത്രയിലാണ്.
1: അതായത് ഇനി ഫ്യൂച്ചറിലെ ഒരു IAS-കാരനായുള്ള കോച്ചിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതിൻ്റെ ഒരു പാതയിലാണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഈ ബിസിനസ് സൈക്കോളജിയിലൊക്കെയുള്ള പ്രബന്ധങ്ങളൊക്കെ പറയാനും അതുപോലെ പങ്കെടുക്കാൻ

0: അങ്ങനെയൊക്കെ
1: ഞാൻ ഇപ്പോൾ
0: പോവാറുണ്ടോ?
1: സ്കൂളിൽ തന്നെ സൈക്കോളജി വിഷയത്തിൽ ഒരു ഗവേഷണ പേപ്പർ തയ്യാറാക്കുന്നുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹൈറേഞ്ച് മേഖലയിലുള്ള യുവ സംരംഭകർ അവരുടെ ഇച്ഛാശക്തിയെ, അവരുടെ ഒരു പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവിനെക്കുറിച്ചും പഠിക്കുന്നൊരു സ്റ്റഡിയാണ് ഞാൻ ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പഠനങ്ങൾ നടന്നു പോകുന്നു. എൻ്റെ ഒപ്പം കൂട്ടുകാരുമുണ്ട്. അപ്പം അവർ മൂന്നാല് പേര് കൂടിയാണ്, ടീച്ചർമാരും പിന്നെ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളൊക്കെ ചേർന്ന് അവരുടെ നല്ലൊരു സപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ അത് തുടർന്നു പോകുന്നത്. അപ്പോൾ അടുത്ത വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കി നല്ലൊരു ജേണലിൽ പബ്ലിഷ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്.
0: അപ്പോൾ നമ്മുടെ റേഡിയോ സ്റ്റേഷനിൽ കൊച്ചി സോറി ദേവികുളം ആകാശവാണിയിൽ വന്നതിന് വളരെയധികം നന്ദി. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇന്ന് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്?
1: അതിന് തന്നെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ നമ്മുടെ യുവ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ എനിക്ക് ഒന്ന് ചെറുതായിട്ട് പരിചയം കൊടുക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാർഗിൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ ജോസ് മോത്ത് രചിച്ച ഒരു മനോഹരമായ കവിതയുണ്ട്. നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടിയും കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച വിക്രം ബത്ര എന്നൊരു പെട്ട ആൾക്കാരനുണ്ട്. ഷെർഷാ എന്ന ബോളിവുഡ് സിനിമ അദ്ദേഹത്തെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ
0: ഇൻസ്പയർ ചെയ്ത്
1: അതെ അതെ,
0: ഉണ്ടാക്കിയതാണ്.
1: അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ ജോസ് മോത്ത് രചിച്ച ഒരു മനോഹരമായ കവിതയുണ്ട്, അതെനിക്ക് ആലപിക്കണമെന്നുണ്ട്.
2: ചുരങ്ങൾ പാടുന്നു.
1: കേരളത്തിലെ പുതുതലമുറയിലെ കവികളിലൊരാളായ ശ്രീ ജോസ് മോത്ത കാർഗിൽ യുദ്ധ പശ്ചാത്തലത്തിൽ രചിച്ച ചുരങ്ങൾ പാടുന്നു എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത്. പ്രിയതമേ പ്രിയതമേ, ഇവിടെ കാശ്മീരിൽ നിന്നു ഞാൻ എഴുതുന്നു.

താഴ്വരകൾ വികൃതമായി നീയൊന്നറിഞ്ഞുകൊള്ളുക. ക്ഷണികമേ ജീവന്റെ അണുവിലും തീരാത്ത പ്രണയമൊരു പ്രളയമായി കുടികൊള്ളിലും അടരാടുവാൻ ജന്മധരണിക്കു ഞാനെൻ്റെ ഒരു കോട്യമവിഭാദ്യമർപ്പിച്ചിടും. പ്രിയതമേ പ്രിയതമേ, ഇവിടെ ഈ വിരൽ കോച്ചും തണുപ്പിലരിയുന്നൊരു അസ്ഥിക്കു തുണയാകനി പിടയുന്നൊരായിരം ഹൃദയങ്ങളിൽ നവ്യസുഹൃതം പറഞ്ഞു നീ നൽക ധൈര്യം. പിടയുന്നൊരായിരം ഹൃദയങ്ങളിൽ നവ്യസുഹൃതം പറഞ്ഞു നീ നൽകുധൈര്യം. ഇവിടെ ഈ കരിമുകിൽ കാട്ടിലിടക്കിടെ തിരിനീട്ടിയെത്തുന്ന സൂര്യനെ കാണാൻ ഇവിടെ ഈ കരിമുകിൽ കാട്ടിലിടക്കിടെ തിരിനീട്ടിയെത്തുന്ന സൂര്യനെ കാണാൻ. മലനിരകൾ ചുറ്റി ചുരങ്ങൾ ചുറ്റി കാറ്റു പ്രഹരിക്കുമെന്നെ തണുത്ത കയ്യാൽ. മലനിരകൾ ചുറ്റി ചുരങ്ങൾ ചുറ്റി കാറ്റു പ്രഹരിക്കുമെന്നെ തണുത്ത കയ്യാൽ. കെട്ട മാംസത്തിൻ്റെ ചുട്ടഗന്ധം ഉള്ളു ഞെട്ടിക്കുമുഗ്രവിലാപമന്ത്രം. കെട്ട മാംസത്തിൻ്റെ ചുട്ടഗന്ധം ഉള്ളു ഞെട്ടിക്കുമുഗ്രവിലാപമന്ത്രം. ചിത്തം ചവച്ചു കാർക്കിച്ചു തുപ്പുന്നിവർ തത്വശാസ്ത്രത്തിൻ്റെ കോളാമ്പിയിൽ. ചിത്തം ചവച്ചു കാർക്കിച്ചു തുപ്പുന്നിവർ തത്വശാസ്ത്രത്തിൻ്റെ കോളാമ്പിയിൽ. വ്യർത്ഥവിലാപ സങ്കീർത്തനം കേട്ടു നാം സ്വസ്ഥ കേദാരം മുറിച്ചു ഭാഗിച്ചതും. വിസ്തരിച്ചോരോ നയങ്ങൾ നാം തീർത്തതും വിസ്മരിക്കുന്നിവർ തന്നിഷ്ടരായി. വിസ്തരിച്ചോരോ നയങ്ങൾ നാം തീർത്തതും വിസ്മരിക്കുന്നിവർ തന്നിഷ്ടരായി. ഗോതമ്പു വിളയുന്ന പാടത്തിനപ്പുറം ഗോതമ്പു വിളയുന്ന പാടത്തിനപ്പുറം കുങ്കുമം പൂക്കുന്ന ഗഗനത്തിനപ്പുറം.

0: കോമാളി കെട്ടി കൊടിത്തൂണുയർത്തി വേദാന്തമോതി കഴിയുന്നുവോ ചിലർ? നെഞ്ചിൻമിടിപ്പും ശ്രവിച്ചു കാവൽ നിൽപ്പു ഇന്ത്യൻ ഭടൻ ദേശപുത്രൻ. എഞ്ചിഞ്ഞിറങ്ങുമ്പോൾ യന്ത്രം തൊടുക്കുമ്പോൾ എന്തിനും പോന്നതാണ് എൻ്റെയുള്ളം. എഞ്ചിഞ്ഞിറങ്ങുമ്പോൾ യന്ത്രം തൊടുക്കുമ്പോൾ എന്തിനും പോന്നതാണ് എൻ്റെയുള്ളം. പ്രിയതമേ പ്രിയതമേ, നിന്നോടെനിക്കുള്ള പ്രണയമീ രണഭൂമിയിൽ ഞാൻ മറന്നതല്ല. പ്രിയതമേ നിന്നോടെനിക്കുള്ള പ്രണയമീ രണഭൂമിയിൽ ഞാൻ മറന്നതല്ല. തിരനിറത്തോക്കുമായി മലഞ്ഞിറങ്ങുമ്പൊഴി വഴിയിലെങ്ങാനും കളഞ്ഞതല്ല. തിരനിറത്തോക്കുമായി മലഞ്ഞിറങ്ങുമ്പൊഴി വഴിയിലെങ്ങാനും കളഞ്ഞതല്ല. ഗിരിശിഖരമൊക്കെയും ഹിമശകലമാകുമ്പോൾ ഉരുനേത്ത ഗാനമായി ഞാൻ ശ്രവിക്കും. ഗിരിശിഖരമൊക്കെയും ഹിമശകലമാകുമ്പോൾ ഒരു നേത്ത ഗാനമായി ഞാൻ ശ്രവിക്കും. ഒരു കൊടുങ്കാറ്റിൽ ഈ കൊടുമുടികൾ ഇടിയുമ്പോൾ ഒരു നേർത്ത തെന്നലായി നീയണയും. ഒരു കൊടുങ്കാറ്റിൽ ഈ കൊടുമുടികൾ ഇടിയുമ്പോൾ ഒരു നേർത്ത തെന്നലായി നീയണയും. പ്രിയതമേ പ്രിയതമേ, ഇനിയുമൻ തുണയായിരിക്കുക. പ്രിയതമേ ഇനിയുമൻ തുണയായിരിക്കുക. ഒടുവിൽ ഞാനെത്തുമീ കൊടിയുമായി, ഒടുവിൽ ഞാനെത്തുമീ കൊടിയുമായി. ഒരു വേള അതു ഞാൻ പിടിച്ചിരിക്കാം, ഒരു വേള അതു ഞാൻ പുതച്ചിരിക്കാം. ഒരു വേള അതു ഞാൻ പിടിച്ചിരിക്കാം, ഒരു വേള അതു ഞാൻ പുതച്ചിരിക്കാം. പ്രിയതമേ പ്രിയതമേ.
1: അടുത്തതായി രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം കേൾക്കാം.
2: പ്രിയ സുഹൃത്തുക്കളെ, കണ്ണുകളൊന്നടച്ച് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു വശത്ത് മഞ്ഞു മൂടിയ ഹിമാലയ സാനുക്കൾ, മറുവശത്ത് ആർത്തുലമ്പുന്ന ഭാരതപ്പുഴയും ഗംഗയും കാവേരിയും. ആയിരത്താണ്ടുകളുടെ കഥ പറയുന്ന തഞ്ചാവൂരിലെയും അജന്തയിലെയും ശില്പങ്ങൾ, അതിനൊപ്പം തന്നെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിണ്ണിലേക്ക് കുതിച്ചുയരുന്ന ISRO റോക്കറ്റുകൾ, ഒരു വശത്ത് കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ കർഷകർ, രാത്രി പകലില്ലാതെ അതിർത്തി കാക്കുന്ന നമ്മുടെ സൈനികർ, മറുവശത്ത് ലാബുകളിൽ ലോകത്തെ മാറ്റിയെഴുതുന്ന ശാസ്ത്രജ്ഞർ, കമ്പ്യൂട്ടറിന് മുന്നിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന യുവ ഡിസൈനർമാർ. ഇതിനിടയിൽ നിന്ന് നമുക്ക് സ്വയം ചോദിക്കാം, നമ്മൾ ആരാണ്? ഏത് തരത്തിലുള്ളൊരു മഹാരാജ്യത്തെയാണ് നമുക്ക് പൂർവികർ കൈമാറിയത്? നമ്മൾ വെറുമൊരു ഭൂപടമല്ല കൂട്ടുകാരെ. 7000 വർഷത്തെ ചിന്തകളുടെ, സംസ്കാരത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ ഒരു വലിയ ഒഴുക്കാണ് നാം. നമ്മൾ ഭാരതീയർ. ചിലരെങ്കിലും ചോദിച്ചേക്കാം, അളിയ, ഈ 21-ാം നൂറ്റാണ്ടിൽ പണ്ടത്തെ കഥയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടെന്നേ. കാരണം, വേരുകൾ എവിടെയെന്നറിയാത്ത മരങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് വളരാനാകില്ല. സിന്ധു നദീതട സംസ്കാരം മുതൽ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ആസൂത്രിതമായ നഗരങ്ങളാണ്. ലോകം മുഴുവൻ അജ്ഞതയിലായിരുന്ന കാലത്ത് തക്ഷശിലയിലും നളന്ദയിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ അറിവ് തേടി ഒഴുകിയെത്തി. ആര്യഭട്ടനും ഭാസ്കരാചാര്യനും ഗണിതത്തിൻ്റെ വാതിലുകൾ

തുറന്നപ്പോൾ സുശ്രുതൻ വൈദ്യശാസ്ത്രത്തിൻ്റെ അതിരുകൾ തിരുത്തിക്കുറിച്ചു. കടൽ കടന്ന് വ്യാപാരം നടത്തിയ നമ്മുടെ ചോഴ രാജാക്കന്മാർ പടുത്തുയർത്തിയത് ഒരു വലിയ നാവിക പാരമ്പര്യമാണ്. എന്നാൽ ഓർക്കുക, ഭാരതം ലോകത്തെ സ്വാധീനിച്ചത് ആയുധങ്ങൾ കൊണ്ടോ അധിനിവേശം കൊണ്ടോ ആയിരുന്നില്ല, പകരം അറിവുകൊണ്ടായിരുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന വിശാലമായ ദർശനം കൊണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഭാരതം. മൗര്യന്മാരിൽ നിന്നും ഗുപ്തന്മാരിൽ നിന്നും വിജയനഗര സാമ്രാജ്യത്തിൽ നിന്ന് വളർന്നു വന്ന ഭക്തി പ്രസ്ഥാനത്തിലൂടെ മാനവികതയുടെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ നാട് പിന്നീട് ക്രൂരമായ വിദേശാധിപത്യത്തിൽ കീഴിലായി. പക്ഷേ ഭാരതം തോറ്റുകൊടുത്തില്ല. മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും വേലുത്തമ്പിയുമൊക്കെ നയിച്ച സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തിലെ തന്നെ അത്ഭുതമായി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ പട്ടിണിയിലായിരുന്നു. ഇതൊരു രാജ്യമായി നിലനിൽക്കില്ല എന്ന് ലോകം നമ്മളെ കണ്ട് പരിഹസിച്ച് ചിരിച്ചു. പക്ഷേ ഡോക്ടർ B.R. അംബേദ്കറുടെ നേതൃത്വത്തിൽ നമ്മൾ നിർമ്മിച്ച ഭരണഘടന നമ്മെ ഒന്നിച്ചു നിർത്തി. ഹരിത വിപ്ലവത്തിലൂടെ നമ്മൾ സ്വന്തം വയറു നിറച്ചു. ധവള വിപ്ലവത്തിലൂടെ ക്ഷീരമേഖലയിൽ നാം മാറ്റം വരുത്തി. സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെ ലോകത്തിനു മുന്നിൽ വാതിലുകൾ തുറന്നു. ഇന്ന് 2026 നിൽക്കുമ്പോൾ നമ്മൾ എവിടെയാണ്? ചന്ദ്രയാനും ഗഗൻയാനും വിജയകരമായി പൂർത്തിയാക്കിയ ISRO, ചായക്കട മുതൽ വൻകിട മാളുകൾ വരെ ഒരു ക്ലിക്കിൽ പണം കൈമാറുന്ന UPI വിപ്ലവം, ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റങ്ങളിലൊന്ന് ഇന്ന് ഭാരതമാണ്. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നാണ്. ഇത് ആരുടെയെങ്കിലും ദാനമല്ല കൂട്ടുകാരെ, നമ്മുടെ അച്ഛനമ്മമാരുടെയും പൂർവികരുടെയും വിയർപ്പാണ്. പ്രിയ സുഹൃത്തുക്കളെ, എന്തിനാണ് നമ്മൾ ഈ ചരിത്രമൊക്കെ പഠിക്കുന്നത്? പരീക്ഷയിൽ മാർക്ക് വാങ്ങാൻ മാത്രമല്ല, ഓർമ്മകളില്ലാത്തൊരു ജനതയ്ക്ക് വിലാസമുണ്ടാകില്ല, ചരിത്രമറിയാത്തൊരു തലമുറയ്ക്ക് ദിശാബോധവും. ചരിത്രം നമ്മളെ നമ്മുടെ തെറ്റുകൾ പഠിപ്പിക്കും. ഐക്യമില്ലാതിരുന്നപ്പോൾ നമ്മൾ എങ്ങനെ അടിമകളായി എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കും. തളർന്നുപോയ ഘട്ടങ്ങളിൽ നിന്ന് നാം എങ്ങനെ തിരികെ വന്നു, അതിജീവനത്തിൻ്റെ പാഠങ്ങൾ അത് നമുക്ക് പകർന്നു നൽകും. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് യഥാർത്ഥ ദേശസ്നേഹം? സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ രാജ്യത്തെക്കുറിച്ചുള്ളൊരു പോസ്റ്റ് ഇടുന്നതാണോ? അല്ലെങ്കിൽ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നതാണോ? അല്ലേയല്ല. എന്നെ സംബന്ധിച്ച്, എൻ്റെ തലമുറയെ സംബന്ധിച്ച് ദേശസ്നേഹമെന്നാൽ കൃത്യമായി നികുതി അടയ്ക്കുന്നതാണ്, വഴിയിൽ ചപ്പുചവറുകൾ ഇടാതിരിക്കുന്നതാണ്, നമ്മുടെ റോഡുകളും പൊതുമുതലുകളും സ്വന്തം വീട് പോലെ സംരക്ഷിക്കുന്നതാണ്, സ്ത്രീകളോട് മുതിർന്നവരോട് സഹജീവികളോട് ആദരവോടെ പെരുമാറുന്നതാണ്, പ്രകൃതിയെയും നദികളെയും സംരക്ഷിക്കുന്നതാണ്, ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ തമ്മിലടിക്കാത്ത ഒരു ഭാരതീയനായി ചിന്തിക്കുന്നതാണ്. മറ്റുള്ള രാജ്യങ്ങളെ വെറുക്കലല്ല ദേശസ്നേഹം, സ്വന്തം രാജ്യത്തെ മികച്ചതാക്കാനുള്ള അധ്വാനമാണ് യഥാർത്ഥ രാജ്യസ്നേഹം. എൻ്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, എനിക്ക് രാഷ്ട്രീയമൊന്നും താല്പര്യമില്ലടാ, പൊളിറ്റിക്സ് ഈസ് ഡേർട്ടി. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മൾ രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ വിദ്യാഭ്യാസ നയം, ജോലികൾ, സാങ്കേതിക വിദ്യയുടെ വരാനിരിക്കുന്ന നിയമങ്ങൾ, ഇൻ്റർനെറ്റ് സ്വാതന്ത്ര്യം, നികുതി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ സഞ്ചരിക്കുന്ന റോഡുകൾ, ഇതെല്ലാം തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാതെ മറ്റുള്ളവർ നിങ്ങളുടെ ഭാവി തീരുമാനിക്കും. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം റീലുകൾ കണ്ടോ വാട്സപ്പ് സന്ദേശങ്ങൾ കണ്ടോ മാത്രം നമ്മൾ അഭിപ്രായങ്ങൾ രൂപീകരിക്കരുത്. ഗവൺമെൻറ് പോളിസികൾ വായിക്കുക, ബഡ്ജറ്റുകൾ വിലയിരുത്തുക, വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യൂ. രാഷ്ട്രീയക്കാരെ അവരുടെ ജാതിയോ മതമോ നോക്കിയല്ല, അവർ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ അളക്കൂ. ബഹുമാനത്തോടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാൻ പഠിക്കൂ. അത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കൂട്ടുകാരെ, നമ്മൾ കരുതുന്ന പോലെ രാഷ്ട്രീയമെന്നാൽ വെറുമൊരു തെരഞ്ഞെടുപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ

0: കൊടിയോ അല്ല. ഇന്ത്യയിലെ മഹാന്മാരായ വ്യക്തികൾ രാഷ്ട്രീയത്തെയും രാഷ്ട്രനിർമ്മാണത്തെയും എങ്ങനെയാണ് കണ്ടതെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ചരിത്രത്തിലെ 3 നിമിഷങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്നത്തെ ഈ ഇന്ത്യ ഭൂപടത്തിൽ തയ്യാറാക്കി നിന്നിരുന്ന ഒന്നായിരുന്നില്ല. പ്രിയ സുഹൃത്തുക്കളെ, 100 കണക്കിന് നാട്ടുരാജ്യങ്ങളായി ചിതറിക്കൊടുക്കുന്ന പ്രദേശമായിരുന്നു നമ്മുടെ ഭാരതം. ആ സമയത്ത് നമ്മുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ മുന്നോട്ട് വരുന്നത്. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള, വ്യത്യസ്ത ചിന്തകളുള്ള, വ്യത്യസ്ത ആശയങ്ങളുള്ള ഭരണാധികാരികളെ ഒരു കുടക്കീഴിൽ അദ്ദേഹം അണിനിരത്തി. സർദാർ വല്ലഭായ് പട്ടേൽ ഒരു ഭൂപടം മാത്രമല്ല കൂട്ടിച്ചേർത്തത്, പരസ്പരം വ്യത്യസ്തമായിരുന്ന 100 കണക്കിന് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ് ഒരു വലിയ ദേശീയ സങ്കല്പത്തിനുള്ളിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയത്തെ വെറും ആര് ജയിച്ചു ആര് തോറ്റു എന്ന കളിയായി കാണരുത്. വ്യത്യസ്ത മനുഷ്യരെയും ആശയങ്ങളെയും കൂട്ടിയിണക്കി ഒരു വലിയ ലക്ഷ്യം സൃഷ്ടിക്കാനുള്ള കലയാണ് രാഷ്ട്രീയം. 1927 മാർച്ച് 20 മഹാരാഷ്ട്രയിലെ മഹാഡ് എന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ പൊതുകുളത്തിലെ വെള്ളം കുടിക്കാനുള്ള അവകാശത്തിനായി പോരാട്ടത്തിന് നേതൃത്വം നൽകി. ആ മനുഷ്യന്റെ പേരായിരുന്നു ഡോക്ടർ ഭീം റാവ് അംബേദ്കർ. ആലോചിച്ചു നോക്കൂ, അത് വെറുമൊരു കുളത്തിലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല, ഈ രാജ്യത്ത് ഞാൻ തുല്യനാണോ എന്ന ആത്മാഭിമാനത്തിൻ്റെ ചോദ്യമായിരുന്നു അത്. ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയ ബോധം. രാഷ്ട്രീയം ഡൽഹിയിലെ പാർലമെൻറ്റിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല കൂട്ടുകാരെ. ഒരു മനുഷ്യന് കുടിവെള്ളം കിട്ടുന്നുണ്ടോ? ഒരു കുട്ടിക്ക് സ്കൂളിൽ തുല്യമായ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഒരു യുവാവിന് അർഹതപ്പെട്ട ജോലി കിട്ടുന്നുണ്ടോ? അവിടെയെല്ലാം രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രാഷ്ട്രീയ പാർട്ടികളെ പഠിക്കേണ്ടതില്ല, മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, കൂടുതൽ കണ്ടറിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ സ്വന്തം കേരളത്തിലെ തിരുവനന്തപുരം തുമ്പയിൽ ഒരു ചെറിയ പള്ളിയുണ്ടായിരുന്നു. റോക്കറ്റ് വിക്ഷേപണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂമി എന്ന നിലയിൽ വിക്രം സാരാഭായും സംഘവും അവിടെ എത്തി. ബിഷപ്പ് പീറ്റർ ബെർണാർഡ് പെരേരയോടും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളോടും അദ്ദേഹം സംസാരിച്ചു. സയൻസിനും രാജ്യത്തിൻ്റെ ഭാവിക്കും വേണ്ടി ആ നാടും പള്ളിയും വിട്ടു നൽകാൻ അവർ തയ്യാറായി. വിക്രം സാരാഭായിക്ക് മുന്നിലുണ്ടായിരുന്നത് ഒരു ഭൂമിയുടെ പ്രശ്നമായിരുന്നില്ല, പക്ഷേ അദ്ദേഹം അവിടെ കണ്ടത് ഒരു വലിയ ഭാവിയായിരുന്നു. മറ്റൊരാൾ അവിടെ ഒരു പള്ളി മാത്രം കണ്ടപ്പോൾ വിക്രം സാരാഭായ് അതേ സ്ഥലത്ത് നിന്ന് ആകാശത്തേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പടിയാണ് കണ്ടത്. ഇതാണ് ദീർഘവീക്ഷണം, ഇതാണ് വിഷൻ. കൂട്ടുകാരെ, ഇനി 3 കഥകളും ഒന്ന് ചേർത്ത് വെച്ച് ആലോചിച്ച് നോക്കൂ. സർദാർ വല്ലഭായ് പട്ടേൽ നമ്മെ പഠിപ്പിച്ചത് വൈവിധ്യങ്ങൾക്കിടയിലും ഒരു മഹത്തായ രാഷ്ട്രത്തെ സങ്കല്പിക്കാമെന്നാണ്. അംബേദ്കർ നമ്മെ പഠിപ്പിച്ചത് സമൂഹത്തിലെ അനീതികളെ ചോദ്യം ചെയ്യുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയമെന്നാണ്. വിക്രം സാരാഭായ് നമ്മെ പഠിപ്പിച്ചത് ഇന്നത്തെ പരിമിതികൾക്കപ്പുറം നാളെയെ കാണുന്നതാണ് യഥാർത്ഥ ദർശനമെന്നാണ്. 3 മനുഷ്യർ, 3 വ്യത്യസ്ത മേഖലകൾ, പക്ഷേ അവർ തരുന്ന പാഠമൊന്നാണ്. ഇന്ത്യയെ ഒരിക്കലും ചെറുതായി കാണരുത്, രാഷ്ട്രീയത്തെയും ചെറുതായി കാണരുത്. ഒരു പാർട്ടിയുടെ കൊടിയിൽ ഇന്ത്യ അവസാനിക്കുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഇന്ത്യ അവസാനിക്കുന്നില്ല, ഒരു തലമുറയുടെ പതനത്തിൽ പോലും ഇന്ത്യ അവസാനിക്കുന്നില്ല. ഇന്ത്യ നമ്മളെക്കാൾ എത്രയോ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളും നമ്മളെക്കാൾ വലുതായിരിക്കും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂളിലെ +2 വിദ്യാർത്ഥി നിർമ്മൽ P. ജോൺ അവതരിപ്പിച്ച കവിതയും പ്രഭാഷണവും.

0: നമസ്കാരം, ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകളെ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കുപ്പേലുരുളിക്ക് മുത്തുക്കുട. ഇതിൻ്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തിരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മുടെ കൂടെ ദേവയാനിയും എറിക്കുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അവരുടെ സ്പെഷ്യൽ പരിപാടികൾ എന്തൊക്കെയാന്ന് കേൾക്കാം. ദേവയാനി ചൊല്ലണ ഒരു മലയാളം കവിത കേട്ടാലോ.
1: ഡോക്ടർ ജെ കെ എസ് വെട്ടൂരിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിത.

0: മധുരം തുടിക്കുന്നതേതു ഭാഷ.
1: ഒരു ദേശഭക്തി ഗാനം കേൾക്കാം, എറിക്കാണേ പാടണേ.
0: എൻ്റെ ഭാരതമെന്ന ചിന്ത നിറഞ്ഞിടണം മനസ്സുകളെ,

ജയ് ജയ് ജനനി ജയ് ജയ് ജയ് ഭാരത് മാത ജയ് ജയ് ജയ് ജയ് ജയ് ജനനി ജയ് ജയ് ജനനി ജയ് ജയ് ജയ് ജയ് ജയ് ജനനി ജയ് ജയ് ജയ് ഭാരത് മാത ജയ് ജയ് ജയ് ജയ് ജയ് ജനനി ജയ് ജയ് ജനനി ഒന്നി ചുണ്ടുറങ്ങി നമ്മൾ ഒന്നിച്ചന്നുറങ്ങി ഒന്നിച്ചുണ്ടുറങ്ങി നമ്മൾ

ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും എല്ലാം ഒന്നാണ്. ജൈനനും ബുദ്ധനും ചിക്കു പാസിയും എല്ലാം ഒന്നാണ്. നാനാത്വത്തിൽ

മനമായി ഒരൊറ്റ സ്വരമായി പാടാം, ചേർന്നു പാടാം. ഒരൊറ്റ മനമായി ഒരൊറ്റ സ്വരമായി പാടാം, ചേർന്നു പാടാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ വന്ദേ മാതരം.

മക്കളിൽ ചെന്നിടാ മാറത്തുറങ്ങാതെ നൊന്തു പിടഞ്ഞോരമ്മ.

അണിയണിയായി നിന്നെ കോടികളായി നവശക്തിയായി ഉണരൂ ഉണരുണരൂ അണിയണിയായി നിന്നെ കോടികളായി നവശക്തിയായി മൂവർണ്ണ കൊടി കൈകളിലേന്തി സ്വതന്ത്ര ഭാരതമുണരുകയായി മൂവർണ്ണ കൊടി കൈകളിലേന്തി സ്വത

0: മനമായി ചേർന്നു പാടാം, പാടാം, പാടാം, പാടാം. ഒരേ ഒരിന്ത്യ എന്നേറ്റു പാടാം, ഒരൊറ്റ മനമായി ചേർന്നു പാടാം. ജയഹേ, ജയ ജയ ഹേ, ജയഹേ, ജയ ജയ ഹേ.
1: ദേവയാനി ഒരു ലളിതഗാനം പാടാൻ പോവാണേ.

0: എറിക്കിൻ്റെ ഒരു കവിത കൂടി കേൾക്കാം.
1: വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ ആരമ്മേ ഗാന്ധി എന്നുള്ള കവിത. മുറിയിൽ തായ നൂൽനൂൽക്കെ മുഴങ്ങി ബാല കൗതുകം, ആരമ്മേ ഗാന്ധി എന്നുള്ള മുപ്പദങ്ങളിലൂടവേ ചൊല്ലി നാളമ്മ കുഞ്ഞേ. നിൻ ചോദ്യം ചെറുതാണെങ്കിലും എത്ര ഞാൻ വിവരിച്ചാലും ആകെ ഇല്ലാതിനുത്തരം എനിക്ക് അറിയാൻ മേല. ഗാന്ധി ആരെന്ന

മയിലുകൾക്കെന്തേ പരിഭവം, മുടിമേലെ പീൽ കതിർ ചൂട് കോ

माई लोगर कंदे परभवम மணி மரவில்லின் மரதக கல்லின் மதுரா.

മധുരാം ഗണകൾക്കും നാണം, പ്രിയ സഖിരാധയ്ക്കും ചെറുശേരികാധയ്ക്കും ജയദേവഗീതയ്ക്കും നാണം. മുടിമേലെ പീലി കതിർ ചൂടും കോ

0: पूनम माई लुगल कंदे भरे भवम।
1: ഒരു മലയാളം കവിത കൂടി കേൾക്കാം കേട്ടോ. ദേവയാനിയാണ് കേട്ടോ ചൊല്ലണേ.
0: എൻ്റെ ഗ്രാമം എന്ന കവിത.

അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതിലകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കുപ്പയിൽ ഉരുളിക്ക് മുത്തുക്കൂട. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ചേന. അപ്പൊ നമ്മുടെ ദേവയാനിയും എറിക്കും കൂടി അവതരിപ്പിക്കുന്ന പരിപാടികളൊന്നും ഇന്നത്തോടെ തീരണില്ല കേട്ടോ. ഇവരുടെ പരിപാടികളുടെ രണ്ടാം ഭാഗം വരുന്ന ആഴ്ചകളിൽ കേൾക്കാട്ടോ. ഇന്നത്തെ ഇതിലകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതിലകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. ഇതിലകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ശാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ്.

ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ. നിങ്ങൾ വാട്സാപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കുക. നമ്പർ 8281200715. ഹൃദയരാഗങ്ങൾ നിങ്ങളുടെ ഇഷ്ട ഗാന പരിപാടി ഇന്ന് 10:30 മുതൽ 11:05 വരെ.

0: കഥകൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന കുറിച്ച് കേൾക്കാം.
1: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സുവരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടിക ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കഴുത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
0: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് ചരക്കുകൾ അയയ്ക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ടുവയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ധാതുനിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും രോഗീ സൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെ പേരും ഒ പി ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. പല ആശുപത്രികളിലും ഒ പി സമയത്ത് ഡോക്ടർമാരില്ലെന്നും രോഗികൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇടപെടൽ. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 8 പകരം 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങമൊന്ന്. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് 29.95% ഓണം അഡ്വാൻസ് ബോണസ് നൽകാൻ ലേബർ ഓഫീസറുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ ധാരണ. സംസ്ഥാനത്തെ എൽ പി ജി സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച തർക്കവും ഒത്തുതീർപ്പായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസായി ലഭിക്കും. എൽ പി ജി വിതരണ ഏജൻസികളിലെ ജീവനക്കാർക്ക് 17,850 രൂപ ബോണസായി നൽകാനും തീരുമാനമായി. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി സംരംഭകത്വ വായ്പാ നിർണയ ക്യാമ്പും വായ്പാ വിതരണവും സംഘടിപ്പിച്ചു. 5 പ്രവാസി സംരംഭകർക്കായി 26 ലക്ഷം രൂപയുടെ വായ്പകൾ ഇതിന്റെ ഭാഗമായി കൈമാറി. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തു മടങ്ങിയെത്തിയ പ്രവാസികളുടെ സംരംഭങ്ങൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ പദ്ധതി വഴി ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഈ മാസം 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദിഖ്. AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവൻ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 50 കേസുകളിലായി 59 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9,135 ഉയർന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി നാളെ ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം.

ഓമന കുഞ്ഞ് എന്ന ചിത്രത്തിലെ ഗാനം പി സുശീല പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 35 സെക്കൻഡ്. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
1: കാവ്യാനുഭൂതിയുടെ മാറ്റുകൂട്ടുന്ന കാവ്യഘടകമാണ് സാഹിത്യ സങ്കേതങ്ങൾ. സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു അധ്യാപകനും കവിയുമായ നിഖിലേഷ് നടുവണ്ണൂർ.
2: ഏറ്റവും പഴയ സാഹിത്യ രൂപമാണ് കവിത. സാഹിത്യത്തിന്റെ വാമൊഴി കാലം തൊട്ട് യാത്ര തുടങ്ങിയതാണ് കവിത. പോയട്രി ഷുഡ് ബി ബാൻഡ് ഫോർ എൻ ഐഡിയൽ വേൾഡ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതേ പ്ലേറ്റോ അവലംബിച്ച ഭാഷ കവിതയുടേതായിരുന്നു എന്നതാണ് വിരോധാഭാസം. കവിതയുടെ വലയത്തിൽ നിന്നും ആരും മോചിതരല്ല. എല്ലാവരും കവിത ആസ്വദിക്കുന്നവരല്ലെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ കവിത പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. നമ്മുടെ പഴമൊഴികളിൽ പലതും ഒന്നാന്തരം കവിതകളാണ് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോഫ്രി ചോസർ തന്റെ കാന്റർബറി ടെയിൽസിൽ ഒരിടത്ത് കൈക്കൂലിക്കാരായ വൈദികരെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്: ഇഫ് ഗോൾഡ് റസ്റ്റ് വാട്ട് ഷാൾ അയൺ ഡു. സ്വർണം പോലും തുരുമ്പെടുത്തു പോയാൽ പിന്നെ ഇരുമ്പിന്റെ ഗതി എന്ത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വെയിലി തന്നെ വിളവ് തിന്നാൽ എന്തു ചെയ്യും എന്ന പഴമൊഴി ഇഫ് ഗോൾഡ് റസ്റ്റ് വാട്ട് ഷാൾ അയൺ ഡു എന്ന വരിയുടെ കാവ്യഗുണമുള്ള മലയാള വിവർത്തനമായി കാണാവുന്നതാണ്. പരസ്യവാചകങ്ങളിൽ നമുക്ക് കവിത കാണാൻ കഴിയും. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന പരസ്യവാചകം പേഴ്സോണിഫിക്കേഷൻ എന്ന കാവ്യാലങ്കാരം കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ്. പോയട്രി ഈസ് വെൻ എൻ ഇമോഷൻ ഹാസ് ഫൗണ്ട് ഇറ്റ്സ് തോട്ട് ആൻഡ് ദ തോട്ട് ഹാസ് ഫൗണ്ട് വേർഡ്സ് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. ഒരു വികാരം അതിന്റെ ചിന്തയെ കണ്ടെത്തുകയും ചിന്ത വാക്കുകളെ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് കവിത. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ഭാഷയുടെ പരിമിതിയെ അതിജീവിക്കലാണ് കവിത. പോയട്രി ഫിൽസ് വാട്ട്സ് അൺഡൺ ബൈ ദ ലിവിംഗ് ലാംഗ്വേജ് ഓഫ് മാൻ. മനുഷ്യന്റെ ജീവൽ ഭാഷയിൽ അസാധ്യമായ ആവിഷ്കാര സാധ്യതകളിലേക്ക് തുറന്നിട്ട ജനാലയാണ് ഓരോ കവിതയും. കേരള സിലബസിൽ എട്ടാം തരത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കവിതയാണ് എമിലി ഡിക്കൻസിന്റെ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. കവിതയിലെ വരികൾ നോക്കൂ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ. തൂവലുടുത്തൊരു പക്ഷി ആത്മാവിന്റെ ചില്ലയിൽ ചേക്കേറുന്നതാണ് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ജീവൽ ഭാഷയിൽ നിർവചിക്കാൻ കഴിയാത്ത ഹോപ്പ് എന്ന വാക്കിനെ കാവ്യഭാഷ കൊണ്ട് നിർവചിക്കാൻ കഴിയുന്നു. കവിക്ക് ഇത് സാധ്യമാകുന്നത് അയാൾ വികാരവിചാരങ്ങളും ഭാവനയും ഇടകലർത്തി സവിശേഷമായ ഒരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഭാഷയിലുള്ള ഒരു തരം കൊത്തുപണിയാണ് ഇത്. ഭാഷയെ കവിതയിലേക്ക് ഈ തരത്തിൽ മെരുക്കിയെടുക്കാൻ കവി ഒരുപാട് സങ്കേതങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഈ സാഹിത്യ സങ്കേതങ്ങളാണ് കവിതയിലെ ഭാഷയെ അനന്യമാക്കി തീർക്കാൻ കവിയെ സഹായിക്കുന്നത്. ഒരു വാക്കിൻ്റെയോ പ്രയോഗത്തിന്റെയോ സൂചിതമായ ആശയത്തിന് പുതിയ തലം കൈവരിക്കാൻ അലങ്കാരങ്ങളുടെ ഉപയോഗത്തിലൂടെ കഴിയും. എ ഹൗസ് എന്ന് മാത്രം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സിഗ്നിഫിക്കേഷൻ വളരെ ലളിതമാണ്. പക്ഷേ കമലാദാസ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന കവിത ദർ ഇസ് എ ഹൗസ് നൗ ഫാർ അവേ വെയർ വൺസ് ഐ റിസീവ്ഡ് ലവ് എന്ന വരിയിൽ തുടങ്ങുമ്പോൾ ഹൗസ് എന്ന വാക്കിന്റെ ആശയപരമായ മാനം മാറുന്നു. ഹിയർ ഹൗസ് റെപ്രസെന്റ്സ് ഹോം, ചൈൽഡ്ഹുഡ്, ഫാമിലി, ലവ് ഓർ ചെറിഷ്ഡ് മെമ്മറീസ്. സ്നേഹവാത്സല്യങ്ങളുടെ, ബാല്യത്തിന്റെ, ഗൃഹാതുരതയുടെ ഒക്കെ കേന്ദ്രമായി ഹൗസ് എന്ന ബിംബം വികസിക്കുന്നത് കാണാൻ കഴിയും. കവിതയ്ക്ക് ആശയപരമായ മാനങ്ങൾ നൽകുന്നതും വായനക്കാരനെ കവിതയിലേക്ക് ആകർഷിക്കാൻ പോന്ന സവിശേഷത ജനിപ്പിക്കുന്നതും കവിതയെ ധ്വന്യാത്മകമാക്കുന്നതുമായ ചില അലങ്കാരങ്ങളെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഒരലങ്കാരമാണ് സിമിലി അഥവാ ഉപമ. എ സിമിലി കമ്പയേഴ്സ് ടു തിങ്സ് യൂസിംഗ് ലൈക്ക് ഓർ എസ്. രണ്ട് വസ്തുക്കളെയോ ജീവികളെയോ ആശയങ്ങളെയോ അവക്കിടയിലെ സാദൃശ്യം ചൂണ്ടിക്കാട്ടി പോലെ എന്ന പദം ഉപയോഗിച്ച് താരതമ്യം ചെയ്യുന്നതാണ് ഉപമ. റോബർട്ട് ബേൺസിന്റെ മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന വരി സിമിലിക്ക് ഉദാഹരണമാണ്. ഇവിടെ പ്രണയത്തെ റോസാപ്പൂവിന്റെ നൈർമല്യത്തിനോട് കവി താരതമ്യം ചെയ്യുന്നു. സോ ആർ യു ടു മൈ തോട്ട്സ് ആസ് ഫുഡ് ടു ലൈഫ്. ജീവന് അന്നം പോലെയാണ് എന്റെ ചിന്തകൾക്ക് നീ എന്ന് കവിതയിലെ കാമുകൻ തന്റെ പ്രണയിനിയെ കുറിച്ച് പറയുന്നു. സിമിലിയോട് ചേർത്തു തന്നെ പരാമർശിക്കേണ്ട മറ്റൊരലങ്കാരമാണ് മെറ്റഫർ അഥവാ രൂപകം. സാധാരണ ഭാഷയെ അപാരമായ കാവ്യഭാഷയിലേക്ക് ഉയർത്താൻ ശേഷിയുള്ള ഒരു സാഹിത്യ

ഏതമാണ് മെറ്റഫർ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കംപ്രസ്ഡ് സിമിലി. സിമിലി പോലെ എന്ന വാക്കുപയോഗിക്കുമ്പോൾ മെറ്റഫറിൽ അങ്ങനെ ഉപയോഗിക്കാതെ ഒന്നിനെ മറ്റൊന്നായി തന്നെ അവതരിപ്പിക്കുന്നു. ദ സെവൻ ഏജസ് ഓഫ് മാൻ എന്ന ശീർഷകത്തിൽ എട്ടാംതരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിലെ ഒരു ഭാഗം പഠിക്കാനുണ്ട്. ആസ് യു ലൈക്ക് ഇറ്റിലെ ഈ വരി നോക്കൂ. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. ഇവിടെ ലോകത്തെ ഒരു വേദിയായും ജീവിതത്തെ നാടകമായും മനുഷ്യരെ ആ നാടകത്തിലെ അഭിനേതാക്കളായും അവതരിപ്പിച്ചിരിക്കുന്നു. കാരൽ ആൻഡ് ഡഫിയുടെ വലന്റൈൻ എന്ന കവിതയിലെ വരികൾ നോക്കാം. നോട്ട് എ റെഡ് റോസ് ഓർ എ സേറ്റിൻ ഹാർട്ട് ഐ ഗിവ് യു എൻ ഒനിയൻ. ഒരു ചുവന്ന റോസാപ്പൂവോ പട്ടുകൊണ്ടുള്ള ഹൃദയമോ അല്ല ഞാൻ നിനക്ക് നൽകുന്നത്, ഒരു ഉള്ളിയാണ് എന്നാണ് കാമുകൻ പ്രണയിനിയോട് പറയുന്നത്. ഇവിടെ കവി പ്രണയത്തെ വളരെ വിചിത്രമായി ഉള്ളി എന്ന് അവതരിപ്പിക്കുന്നത് കാണാം. കവിതയിൽ സ്ഥിരമായി അവലംബിക്കുന്ന മറ്റൊരലങ്കാരമാണ് പേഴ്സോണിഫിക്കേഷൻ. വ്യക്തി എന്നർത്ഥമുള്ള പെർസോണ, ഉണ്ടാക്കുക അല്ലെങ്കിൽ ആക്കുക എന്നർത്ഥമുള്ള ഫക്കേറ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ആ വാക്ക് സൂചിപ്പിക്കും പോലെ തന്നെയാണ് ഈ അലങ്കാരത്തിന്റെ പ്രയോഗവും. മനുഷ്യേതരമായ എന്തും മനുഷ്യനെ പോലെ പെരുമാറുന്നതായി അവതരിപ്പിക്കലാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പെർസോണിഫിക്കേഷൻ. ഹിയർ നോൺ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഒബ്ജക്ട്സ് ആർ ട്രീറ്റഡ് ആസ് ഇഫ് ദേ വർ ഹ്യൂമൻ ബീങ്സ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ദ വിൻഡ് ടച്ച്ഡ് മീ, ദ ഫ്ലവർ സ്മൈൽഡ് അറ്റ് മീ, ദ റെയിൻ കിസ്ഡ് ദി എർത്ത്സ്. കാറ്റെന്നെ തൊട്ടു എന്നും പൂവെന്നെ നോക്കി ചിരിച്ചു എന്നും മഴ ഭൂമിയെ ചുംബിച്ചു എന്നും പറയുമ്പോൾ മനുഷ്യേതരമായവയ്ക്ക് മനുഷ്യന്റെ സഹജമായ ഗുണങ്ങൾ നൽകിയിരിക്കുന്നതായി കാണാം. ഇതാണ് പെർസോണിഫിക്കേഷൻ. പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പോൾ ലോറൻസ് ഡൻബാറിന്റെ സീഡ്ലിംഗ് എന്ന കവിതയിൽ പെർസോണിഫിക്കേഷന്റെ ഒരു നിര തന്നെ കാണാം. കവിതയിലെ രണ്ട് വരികൾ ഇങ്ങനെയാണ്. ടു ബി ഷുവർ The haste and hurry made the seedling sweat and pant. വളരാനുള്ള ധൃതിയിൽ സീഡ്ലിംഗ് കിതയ്ക്കുകയും വിയർക്കുകയും ചെയ്യുന്നു. കിതയ്ക്കുക, വിയർക്കുക തുടങ്ങിയ മനുഷ്യന്റെ സവിശേഷതകൾ മുളപൊട്ടിയ ഒരു വിത്തിൽ ആരോപിച്ചിരിക്കുന്നു. ഒരാശയമോ വികാരമോ തീക്ഷ്ണമായി അവതരിപ്പിക്കാൻ കവികൾ അതിശയോക്തി കലർത്തി പറയും. ഇതിന് പറയുന്ന പേരാണ് ഹൈപ്പബലി. നമ്മുടെ നിത്യജീവിതത്തിൽ എനിക്കൊരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്ന് പറയുന്നത് ഒരു ഹൈപ്പബലിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന കവിതയിൽ കാമുകൻ തന്റെ കാമുകിയോട് ഹൈപ്പബലിയുടെ ഒരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ഐ വുഡ് ലവ് യു 10 years ബിഫോർ ദ ഫ്ലഡ് ആൻഡ് യു ഷുഡ് ഇഫ് യു പ്ലീസ് റെഫ്യൂസ് ടിൽ ദ കൺവേർഷൻ ഓഫ് ജ്യൂസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കാമുകൻ പറയുന്നു. കാലം അനന്തമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ മഹാപ്രളയത്തിനും 10 വർഷം മുമ്പ് തന്നെ ഞാൻ നിന്നെ പ്രണയിച്ചേനെ. ലോകാവസാനത്തോളം നിനക്ക് എന്നെ നിരസിക്കാം, എനിക്ക് പരിഭവമുണ്ടാകുമായിരുന്നില്ല എന്നൊക്കെയുള്ള കാമുകന്റെ വാക്കുകൾ ഹൈപ്പബലിക്ക് മികച്ച ഉദാഹരണമാണ്. ഏറ്റവും സമർത്ഥമായി ഒരാശയത്തെയോ വികാരത്തെയോ ശക്തമായി അവതരിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊരു സാഹിത്യ സങ്കേതമാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. Poet uses rhetorical question to emphasize a point or an emotion. ഒരാശയത്തിനോ വികാരത്തിനോ ഊന്നൽ നൽകാൻ വേണ്ടി കവി ചോദിക്കുന്ന ചോദ്യമാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ. ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല ഇത്. ഉദാഹരണത്തിന്, നീ സുന്ദരിയാണ് എന്നാർക്കാണ് അറിയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് സൗന്ദര്യം പ്രകീർത്തിക്കലാണ്. സോ We can say that rhetorical question is a statement in the form of a question. Thomas Gray-യുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്ന കവിതയിൽ നമുക്ക് റെട്ടറിക്കൽ ക്വസ്റ്റ്യന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. തന്റെ പൂർവികരുടെ കുഴിമാടത്തിൽ സ്മാരകം തീർക്കാൻ കഴിവില്ലാത്ത ദരിദ്ര കർഷകർക്ക് വേണ്ടി കവി ചോദിക്കുന്നു, Can storied urn or animated bust back to its mansion called the fleeting breaths? മനോഹരമായി പണിത ചിതാഭസ്മ കലശങ്ങൾക്കോ സ്മാരകങ്ങൾക്കോ നിലച്ചുപോയ ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമോ എന്ന ചോദ്യത്തിലൂടെ വിലയേറിയ സ്മാരകങ്ങൾ പണിയുന്നതിന്റെ നിരർത്ഥകതയെ കവി ചൂണ്ടിക്കാണിക്കുന്നു. വളരെ സ്ട്രൈക്കിംഗ് ആയ അലങ്കാരമാണ് പാരഡോക്സ്. ഇറ്റ്സ് എ സെൽഫ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ബട്ട് ഇറ്റ് റിവീൽസ് എ ട്രൂത്ത് വെൻ എക്സാമിൻഡ് ഇൻ അനദർ ലൈറ്റ്. ആദ്യ നോട്ടത്തിൽ പരസ്പര വിരുദ്ധം എന്ന് തോന്നുമെങ്കിലും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു സത്യം വെളിപ്പെട്ടു വരും. സോ വി ക്യാൻ സേ എ പാരഡോക്സ് ഈസ് എ സീമിംഗ്ലി കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഓൺ ക്ലോസർ എക്സാമിനേഷൻ കണ്ടെയ്ൻസ് ഹിഡൻ ട്രൂത്ത്. വേർഡ്സ്

0: ബുദ്ധത്തിന്റെ പ്രശസ്തമായ ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന വരി പാരഡോക്സിന് മികച്ച ഉദാഹരണമാണ്. മൈ ഹാർട്ട് ലീപ്സ് അപ്പ് എന്ന കവിതയിലേതാണ് ഈ വരി. ഈ വരി ബാഹ്യമായി വായിക്കുമ്പോൾ കുട്ടിക്ക് എങ്ങനെയാണ് മനുഷ്യന്റെ പിതാവാകാൻ കഴിയുന്നത് എന്ന തോന്നൽ ഉണ്ടാകാം. എന്നാൽ ഒന്നാഴത്തിൽ ചിന്തിച്ചാൽ ഒരു മുതിർന്ന മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അയാളുടെ ബാല്യകാല അനുഭവങ്ങളിൽ നിന്നാണ് എന്നും ആ നിലയ്ക്ക് കുട്ടി മനുഷ്യന്റെ പിതാവാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നും നമുക്ക് മനസ്സിലാകും. ജോൺ ഡണ്ണിന്റെ ഹോളി സോണറ്റിലെ വരികൾ നോക്കൂ. ഡെത്ത് ദൗ ഷാൽ ഡൈ, മരണമേ നീ മരിക്കും. വായിക്കുമ്പോൾ അത് എന്തുമാത്രം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ മരണത്തിന് പോലും കീഴടക്കാൻ കഴിയാത്തത് എന്ന ആന്തരികമാനം ഈ വരികളുടെ പിറകിൽ കാണാം. വായനക്കാരന്റെ കണ്ണും മനസ്സും ഉടക്കുന്ന മറ്റൊരു അലങ്കാരമാണ് ഓക്സിമോറൺ. ഇൻ ഓക്സിമോറൺ, ടു കോൺട്രഡിക്ടറി ഓർ ഓപ്പോസിറ്റ് വേർഡ്സ് ആർ പ്ലേസ്ഡ് ടുഗദർ ടു പ്രൊഡ്യൂസ് എ മീനിങ് ഫുൾ ഇഫക്റ്റ്. പരസ്പര വിരുദ്ധമായ രണ്ട് പദങ്ങൾ ഒരുമിച്ച് ചേർന്ന് പുതിയ അർത്ഥമോ ശക്തമായ ആശയമോ സൃഷ്ടിക്കുന്ന അലങ്കാരമാണ് ഓക്സിമോറൺ. നമ്മൾ സാധാരണയായി പറയുന്ന സ്വീറ്റ് റിവെഞ്ച് എന്ന പ്രയോഗം ഓക്സിമോറണിന് നല്ല ഉദാഹരണമാണ്. പ്രതികാരം, മധുരം എന്നീ വിരുദ്ധ തലങ്ങളിലുള്ള വാക്കുകളെ സമന്വയിപ്പിക്കുമ്പോൾ പുതിയ മാനത്തിലുള്ള ഒരു പ്രയോഗം നമുക്ക് ലഭിക്കുന്നു. ഡബ്ല്യു ബി ഈറ്റ്സിന്റെ ഈസ്റ്റർ 1916 എന്ന കവിതയിലെ എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്ന വരി ഓക്സിമോറണിന് ഏറ്റവും നല്ല ഉദാഹരണമായി കാണാവുന്നതാണ്. 1916 ഈസ്റ്റർ കലാപത്തിൽ വലിയ രക്തച്ചൊരിച്ചിലും മരണങ്ങളും ഉണ്ടായെങ്കിലും അത് അയർലൻഡിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഒരു ദിശാബോധം നൽകി എന്നാണ് ഭയാനകമായ സൗന്ദര്യം എന്ന പ്രയോഗത്തിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. കവിതാസ്വാദനത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇമേജറി അഥവാ കാവ്യബിംബങ്ങളെക്കുറിച്ചുള്ള അറിവ്. നാം ഈ ലോകത്തെ അറിയുന്നത് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക് എന്നീ അഞ്ചിന്ദ്രിയങ്ങളിലൂടെയാണ്. നല്ല കവിത ഈ ഇന്ദ്രിയങ്ങളെ ഉണർത്തുകയും അപാരമായ ഒരു കാവ്യാനുഭവം സമ്മാനിക്കുകയും ചെയ്യും. ഇതിനെയാണ് നാം ഇമേജറി എന്ന് വിളിക്കുന്നത്. കവിത വായനക്കാരന്റെ കാഴ്ചയെ ഉത്തേജിപ്പിച്ച് ഒരു കാവ്യാനുഭവം നൽകുകയാണെങ്കിൽ അതിന് വിഷ്വൽ ഇമേജ് എന്ന് പറയും. സൈമൻ ആർമിറ്റേജിന്റെ റിമെയിൻസ് എന്ന കവിതയിലെ ഹിസ് ബ്ലഡി ലൈഫ് ഇൻ മൈ ബ്ലഡി ഹാൻഡ്സ് എന്ന വരി വായിക്കുമ്പോൾ രക്തം പുരണ്ട കൈകളുടെ ദൃശ്യം വായനക്കാരന്റെ മനസ്സിൽ ശക്തമായി പതിയുന്നു. എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫോഡിൽസ് എന്ന് വേർഡ്സ്വർത്ത് ഡാഫോഡിൽസ് എന്ന കവിതയിൽ എഴുതുമ്പോൾ സ്വർണമണിഞ്ഞ ഡാഫോഡിൽ പൂക്കളുടെ അനന്തമായ ഒരു നിര നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ തെളിയുന്നു. വായന നമുക്കൊരു ശ്രവണാനുഭവം തരികയാണെങ്കിൽ അതിന് ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നു. കാരൽ ആൻഡ് ഡഫ്യുടെ ഒറിജിനാലിറ്റി എന്ന കവിതയിലെ മദേഴ്സ് വോയിസ് സാങ് ഇൻ അവർ ഇയേഴ്സ് എന്ന വരി അമ്മയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ സംഗീതം പോലെ മുഴങ്ങുന്നത് ഒരനുഭവമായി പടർത്തുന്നുണ്ട്. ഈ അനുഭവമാണ് ഓഡിറ്ററി ഇമേജ്. കവിത ഒരു ഗന്ധമായി ഒരനുഭവത്തെ നമുക്ക് സമ്മാനിക്കുമ്പോൾ അതിന് ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയുന്നു. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ് എന്ന കവിതയിലെ ദ സെന്റ് ഓഫ് ആപ്പിൾസ് എന്ന വരി പുതുതായി പറിച്ച ആപ്പിളുകളുടെ മണം വായനക്കാരന്റെ മനസ്സിൽ ഉണർത്തുന്നു. ഒരു ബിംബം നമ്മുടെ രുചിമുകുളങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ അതിന് ഗസ്റ്റേറ്ററി ഇമേജ് എന്ന് പറയും. കീറ്റ്സിന്റെ ഓ ടു നൈറ്റിംഗേലിലെ ടേസ്റ്റിംഗ് ഓഫ് ഫ്ലോറ ആൻഡ് ദ കൺട്രി ഗ്രീൻ എന്ന വരി വായനക്കാരന്റെ നാവിൽ വീഞ്ഞിന്റെ രുചി അനുഭവപ്പെടുത്തുന്നു. സ്പർശാനുഭവം നൽകുന്ന ബിംബത്തിനെ ടാക്ടൈൽ ഇമേജ് എന്ന് വിളിക്കുന്നു. ഇമിതാസ് ധാർക്കറിന്റെ ബ്ലെസ്സിംഗ് എന്ന കവിതയിലെ ദ സ്കിൻ ക്രാക്സ് ലൈക്ക് എ പോട്ട് എന്ന വരി കടുത്ത ചൂടിൽ ചർമ്മം പുറന്തോട് പോലെ പൊട്ടിപ്പിളരുന്ന സ്പർശാനുഭവം നൽകുന്നു. ഇവിടെ പരാമർശിക്കാൻ കഴിയാതെ പോയ അനേകം സാഹിത്യ സങ്കേതങ്ങൾ ഉണ്ട്. കവിതയുടെ ആശയലോകത്തിലേക്കുള്ള ഒരു കാവ്യസഞ്ചാരം വായനക്കാരന് സാധ്യമാകുന്നത് ഇത്തരം കാവ്യസങ്കേതങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. സൊ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദീസ് ആർ ദ വെഹിക്കിൾസ് വിച്ച് ക്യാരി ദ റീഡേഴ്സ് ടു ദ സോൾ ഓഫ് പോയട്രി.
1: സാഹിത്യ സങ്കേതങ്ങൾ ഇംഗ്ലീഷ് കവിതകളിൽ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് അധ്യാപകനും കവിയുമായ നിഖിലേഷ് നടുവണ്ണൂർ.

0: ചിങ്ങം ഒന്ന്. കർഷക ദിനമായ ഇന്ന് ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി പങ്കെടുക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ഇന്ന് ചിങ്ങം ഒന്ന്, കർഷക ദിനം. മലയാളികളുടെ പുതുവർഷം കൂടെയാണിന്ന്. ആകാശവാണിയുടെ ആവണി പൊന്നൂഞ്ഞാൽ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് ആണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ ഭരണസാരഥ്യം അങ്ങ് ഏറ്റെടുത്തതിന് ശേഷം വരുന്ന ആദ്യ ഓണക്കാലമാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും പൊന്നോണം എത്തുന്ന പൊന്നിൻ ചിങ്ങം മലയാളികളുടെ പ്രിയ മാസമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാലമായാണ് ചിങ്ങമാസത്തെ കാണുന്നത്. ഈ അവസരത്തിൽ കൃഷിവകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് കേരളത്തിലെ നിലവിലെ കാർഷിക മേഖലയെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത് എന്ന് പറയാമോ?
2: ആകാശവാണിയുടെ ആവണി പൊന്നൂഞ്ഞാൽ എന്ന മനോഹരമായിട്ടുള്ള ഈ പരിപാടിയിൽ ആകാശവാണി ശ്രോതാക്കൾക്കൊപ്പം കേരളത്തിലെ കർഷകരുടെ പ്രതിനിധിയായി കൃഷിവകുപ്പ് മന്ത്രിയായി പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ഒരനുഭവമാണ്. ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ചിങ്ങം ഒന്നിന്റെ കർഷക ദിന ആശംസകൾ നേരാൻ ആഗ്രഹിക്കുകയാണ്. കാർഷിക കേരളം മനോഹരമായിട്ടുള്ള സങ്കല്പം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. വീടിനോടനുബന്ധിച്ച് ഒരു തടമെങ്കിലും എടുത്ത് അതിൽ കൃഷി ചെയ്യുന്ന വീട്ടുവളപ്പിലെ കൃഷിയും മട്ടുപ്പാവിലെ കൃഷിയും സ്വന്തം മുറ്റത്തും സ്വന്തം ചെറിയ പറമ്പിലും ഒക്കെയായി ഒരു കാർഷിക സംസ്കാരത്തിലൂടെ വളർന്നു വന്നവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായും മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് കൃഷിയും കർഷകനും കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ. മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മളൊക്കെ ആപ്തവാക്യം ഉച്ചരിക്കാറുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട നാമധേയമാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കർഷകൻ. ആ ഉത്തരവാദിത്തം പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുക്കാനും അവർക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടിയുള്ള സുപ്രധാനമായ ദിവസം കൂടിയാണ് ഇന്ന് ചിങ്ങം ഒന്ന് എന്നുള്ളത്. അയൽ സംസ്ഥാനങ്ങളെ ഈ ഓണത്തിന്റെ സമയത്തും മനുഷ്യനാവശ്യമുള്ള മലയാളികൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യകാര്യത്തിൽ നമ്മൾ ഏറിയ പങ്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അയൽ സംസ്ഥാനങ്ങളെയാണ്. അതിൽ മാറ്റം വരുത്താനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പും അതിൻ്റെ പദ്ധതികളും പരിപാടികളും. അതിനുവേണ്ടി പുതിയതായ വിഷൻ ക്രമീകരിക്കാൻ ഇന്ന് അതിൻ്റെ അനുബന്ധമായ മാർഗങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. തീർച്ചയായും മണ്ണിൽ കാലുവെച്ച് വിയർപ്പിൻ്റെ ഗന്ധവും മണ്ണിൻ്റെ ചൂരുമുള്ളതായിരിക്കുന്ന കർഷകനെ ആ മണ്ണിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമായി കേരളത്തിലെ കൃഷിവകുപ്പ് മുന്നോട്ടു പോകും. ആ പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദായകരമായ കൃഷിയിലേക്കുള്ള കർഷകന്റെ പ്രയാണം, മണ്ണും വിളവെടുപ്പും സമൃദ്ധിയും ഒക്കെയായി കടന്നുപോകുന്ന ഒരു കേരളം, അതിനുവേണ്ടിയിട്ടുള്ള ചിന്ത പകർന്നു നൽകാനുള്ള ഇടമാണ് ചിങ്ങം ഒന്നും ഈ ഓണവുമൊക്കെ. അതിലേക്കുള്ള ഒരു വലിയ യാത്രയിലാണ് നമ്മളെല്ലാവരും. കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ ഏറെയാണ്. ക്ലൈമറ്റിക് ചേഞ്ച് അതിലുണ്ട്, വിലയുടെ വ്യത്യാസങ്ങൾ അതിലുണ്ട്, മാർക്കറ്റുകളുടെ ലഭ്യതക്കുറവുണ്ട്, വാല്യൂ എഡിഷന്റെ പ്രശ്നങ്ങളുണ്ട്, അവർക്കുള്ള ബാക്കപ്പ് ഫൈനാൻഷ്യൽ സ്കീംസിന്റെ അഭാവമുണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ നടപടികൾ വേണ്ടത്ര ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, പാക്കേജിംഗ് കോൾ ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പഠിച്ചും മനസ്സിലാക്കിയുമാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരിട്ടുകൊണ്ടിരിക്കുന്ന ഷോർട്ട് കമ്മിങ്സ്, നേരിട്ടുകൊണ്ടിരിക്കുന്ന പോരായ്മകൾ, അത് നികത്താൻ ആവശ്യമായിട്ടുള്ള ബഹുമുഖ പദ്ധതികൾ ഓരോന്നോരോന്നായി കൃഷിവകുപ്പിൽ ആവിഷ്കരിക്കുകയാണ്. ആ ആവിഷ്കരണം പൂർത്തിയാവുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രയാണം കൂടുതൽ സുഗമമാകും. അതിനുവേണ്ടിയിട്ടുള്ള ദീർഘവീക്ഷണ പദ്ധതികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്.
1: നമ്മുടെ ആവണി പൊന്നൂഞ്ഞാൽ എന്ന പരിപാടി ഈ മേഖലയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ശ്രവണമധുരമായ ചലച്ചിത്ര ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മുന്നോട്ടു പോകുന്നത്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം അത് ഒന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് തിരിച്ച് ഈ പരിപാടിയിലേക്ക് വരാം.
2: പാട്ട് നന്നായി ആസ്വദിക്കുന്ന ഒരാളെന്ന രീതിയിൽ ചിങ്ങം ഒന്നും ഓണവും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി കടന്നുവരുന്ന ചില ഈരടികളും, അതിലൊന്നാണ് പഞ്ചവടി എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സാറ് രചന നിർവഹിച്ച പൂവണിപ്പൊന്നും ചിങ്ങം പിറന്നു വരുന്നു, പൂമകളെ നിൻ ഓർമ്മകൾ പൂത്തുലഞ്ഞു എന്ന് തുടങ്ങുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗാനം. അത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു.

0: കേരളത്തിന്റെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം പലപ്പോഴും ഉയർന്ന കൃഷിച്ചെലവോ വിളകളുടെ വിലയിലെ അസ്ഥിരതയോ മാത്രമാണ് എന്ന് പറയാൻ കഴിയും. കാരണം പലപ്പോഴും ഈ പ്രയോറിറ്റിയിൽ വന്നിരിക്കുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന പദവിയിൽ നിന്ന് കൃഷി മാറിപ്പോയതാണ് ഇപ്പോൾ നാം നേരിടുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണുള്ള
1: ഒന്ന്, വികസനത്തിന്റെ കേന്ദ്ര ബിന്ദു സ്ഥാനത്ത് നിന്ന് നമ്മൾ കൃഷിയെ ചെറിയ രീതിയിൽ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലൊരു കാര്യം പറയേണ്ടതുണ്ട്. നമ്മളൊരു കാർഷിക രാജ്യമാണല്ലോ. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നുണ്ടായിരുന്ന ജനതയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടതായിരിക്കുന്ന രാഷ്ട്ര നിർമ്മാതാക്കളുടെ ഒരു കാലഘട്ടമുണ്ട്. അതേ രാഷ്ട്ര നിർമ്മാതാക്കൾ തുടങ്ങി പിന്നീട് പഞ്ചവത്സര പദ്ധതികളും ഹിരാക്കുഡ് ബക്രാനങ്കൽ അണക്കെട്ടുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും തരിശു നിലങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പദ്ധതികളും അതുപോലെ അതിപ്രധാനമായി ഈ രാജ്യത്ത് ഉയർന്നു വന്ന ശാസ്ത്ര സാങ്കേതിക വികാസ പ്രവർത്തനങ്ങളും അതിന് അഗ്രികൾച്ചർ മേഖലകളിലേക്ക് കൊണ്ടുവന്നതും അതോടനുബന്ധിച്ച് വളങ്ങളും പെസ്റ്റിസൈഡ്സും യൂണിവേഴ്സിറ്റീസും ഒക്കെ ആവിഷ്കരിച്ച് വിജ്ഞാനദായകമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് നമ്മൾ വിധേയമായി ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ വന്നു. പക്ഷെ ആ ചുവടുവെപ്പുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിൽ പല സന്ദർഭത്തിലും നമുക്ക് ഇടിവ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ കാർഷിക വിജ്ഞാന പ്രവർത്തനങ്ങളും വിജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള ചേരുവകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിലും നമുക്ക് വന്ന പോരായ്മയാണ് അതിലേറ്റവും പ്രധാനം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളൊരു പുതിയ സ്കീം എടുത്തു. അത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. അത് കതിർ പദ്ധതിയാണ്. ചെറുപ്പക്കാർ ഇന്ന് കാർഷിക മേഖലയിലില്ല. ആ കാർഷിക മേഖലയിലേക്ക് ചെറുപ്പത്തെ വീണ്ടും കൊണ്ടുവരണം. അവർ ഇതര രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ആ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നില്ല. അപ്പം നമുക്കൊരു വലിയ പൊട്ടൻഷ്യലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരുടെ ഒരു എച്ച് ആർ കമ്മ്യൂണിറ്റി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഗുരുതരമായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളം ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റി ബിൽഡിങ്ങിലാണ്. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അത് എല്ലാ സെഗ്മെന്റിനെയും ബാധിക്കുന്നുണ്ട്. കൃഷിയെ വളരെ ഗൗരവതരമായി കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തെ ചിത്രമെടുക്കുമ്പോൾ അത് ബാധിച്ചിട്ടുണ്ട്. അത് റീബിൽഡ് ചെയ്തെടുക്കാനാണ് കേരളത്തിലെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി കതിർ എന്ന പേര്. കതിർ കാർഷിക ക്ലബ്ബുകൾ സ്കൂളുകളിൽ

0: ആരംഭിക്കുക. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും, അതിന് ബാക്കപ്പ് കമ്മിറ്റിയും ഉണ്ടാകും, ആ കമ്മിറ്റിയിൽ അധ്യാപകരുണ്ടാകും, പി ടി എ പ്രതിനിധികൾ ഉണ്ടാകും, അതിൽ നാട്ടിലെ നല്ല പ്രധാനികളായ കർഷകരുണ്ടാകും, ലോക്കൽ ബോഡി അംഗങ്ങളുണ്ടാകും, അവരെ സഹായിക്കാൻ പറ്റുന്ന മറ്റാളുകളുണ്ടാകും. അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ്. സ്കൂളിൽ അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന കൃഷിസ്ഥലം അവിടെ ഒരുക്കും. കൃഷിസ്ഥലം ഇല്ലാത്ത സ്കൂളുകൾക്ക് ഈ കമ്മിറ്റി കൃഷിസ്ഥലം കണ്ടെത്തി കൊടുക്കും. ഒരു വലിയ ട്രെയിനിങ് ഗ്രൂപ്പിനെ നമ്മൾ ഫോം ചെയ്യാൻ പോകും. ഈ ഗ്രൂപ്പ് അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം ഓരോ സ്കൂളുകൾക്കും ഒരു ഫീഡിങ് മണി നമ്മൾ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള നല്ല മനോഹരമായിട്ടുള്ള വിത്തും നടീൽ വസ്തുക്കളും കൊടുക്കും. കുട്ടികൾ കൃഷിയിലേക്ക് ചലിക്കും. കതിർ ഗാനം, കതിർ മാർക്കറ്റ്, കതിർ പ്രോഗ്രാമുകൾ, കതിർ വർക്ക്ഷോപ്പുകൾ, ഏറ്റവും നല്ല സ്കൂളിന് സംസ്ഥാനതല ജില്ലാ അവാർഡുകൾ, അങ്ങനെ തുടങ്ങിയൊരു വലിയ ഒരു പ്രോജക്റ്റ് പോലെയാക്കി നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. 500 സ്കൂളുകളാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ആ 500 സ്കൂളുകളുടെ മാപ്പിംഗ് കഴിഞ്ഞു. അടുത്ത വർഷം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും സർക്കാർ എയ്ഡഡ് അതുപോലെ പ്രൈവറ്റ് 3 സെക്ടറിലും നമ്മൾ ഈ സ്കീം വ്യാപിപ്പിക്കുകയാണ്. ഞാൻ 3-ാമത്തെ റൗണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ ഒരു കൺസെപ്റ്റ് നോട്ടോടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു. അത് വിദ്യാർത്ഥികൾക്ക് NCC പോലെ, സ്കൗട്ട്സ് പോലെ, ഗൈഡ്സ് പോലെ, കലാകായിക മത്സരം പോലെ കൃഷിയിലേർപ്പെടുന്ന കുട്ടികൾ വെയിറ്റേജ് മാർക്ക് കൊടുക്കണം എന്നാണ്. വളരെ പോസിറ്റീവ് ആയിട്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെയും അവരുടെ ടീമിന്റെയും പ്രതികരണം. ഇപ്പോൾ അതിലേക്കൊന്ന് ഞങ്ങൾ കടക്കുകയാണ്. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക്, ആ വിദ്യാർത്ഥിയിലൂടെ കാർഷിക സംസ്കാരത്തെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഒരു 3-4 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ഭക്ഷ്യഭദ്രതയിൽ, പച്ചക്കറി പഴങ്ങളുടെ ഭക്ഷ്യഭദ്രതയിൽ ഒരു നിർണായക സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയാണ്. ഓരോ സ്കൂളുകൾക്കും 10,000 രൂപയുടെ ടോക്കൺ ഫീഡിംഗ് മണി നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർക്ക് നിലമൊരുക്കാൻ അവിടെ മണ്ണിൻ്റെ പരിശോധന നടക്കും. അവിടെ ഏതൊക്കെ കമ്പോണൻ്റ്, ഫെർട്ടിലിറ്റി, പോഷക മൂലകങ്ങൾ ഏതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരിശോധന നടക്കും. അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ അവിടെ ഉണ്ടാകും. ആധുനിക കൃഷി രീതികളെ കുറിച്ച് കുട്ടികൾക്ക് വർക്ക്ഷോപ്പ് നടക്കും. അങ്ങനെ കേരളത്തിൻ്റെ വലിയ ഒരു മൂവ്മെൻ്റ് ആരംഭിക്കുകയാണ്. ക്യാച്ച് ദ യങ് എന്നുള്ള പദപ്രയോഗം ഡ്രഗ്സിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബ്ലാക്ക് ബിസിനസ് ലോബി ഉപയോഗിക്കുന്ന വാചകമാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധം കൂടിയാണ് ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കൃഷിയാണ് ലഹരി എന്നുള്ളൊരു പുതിയ സമീപനത്തിലേക്ക് നമ്മൾ കടക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലഹരിയാണ്. ചെറുപ്പം എപ്പോഴും വൈബ്രന്റ് ആയിരിക്കും, അവരെപ്പോഴും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. അവരെ കറക്റ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർ നിർമ്മാണാത്മകമായി പോകും. അങ്ങനെ പോകാൻ സാധിച്ചില്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ സ്പർശിക്കപ്പെടും. ആ സ്പർശനം ഒഴിവാക്കി കൃഷിയിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ടച്ചിങ്, ബ്രിഡ്ജിങ്, കണക്ടിവിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. 1 ഭക്ഷ്യഭദ്രത, 2 പോഷകാഹാരം, 3 മനുഷ്യജീവന ഏറ്റവും അത്യന്താപേക്ഷിതമായത്, 4 നാർക്കോട്ടിസത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം. എല്ലാ അർത്ഥത്തിലും ഇത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് കതിർ ഒരു വലിയ ചുവടുവയ്പായിരിക്കും.
1: ഇപ്പോൾ വീണ്ടും വളരെ ഗൗരവതരമായ ഒരു വിഷയം അങ്ങ് സംസാരിച്ചു കഴിഞ്ഞു. അങ്ങക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ നമുക്കത് കേട്ടിട്ട് തിരിച്ച് പരിപാടിയിലേക്ക് വരാം.
0: മിഥുനം എന്ന മനോഹരമായ ചിത്രത്തിൽ ഞാറ്റുവേലക്കിളിയെ നീ പാട്ടുപാടി വരുമോ.

0: കൃഷിവകുപ്പ് മന്ത്രിയായി അങ്ങ് ചുമതലയേറ്റതിന് ശേഷം ചില പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവ നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൂതന പദ്ധതിയാണ് ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം. മുൻകാലങ്ങളിലും ഇതുപോലെ പച്ചക്കറി ഉൽപ്പാദന വർധനവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പദ്ധതി, അതായത് ഈ ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം, എങ്ങനെയാണ് മുൻകാല പദ്ധതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഒന്ന് വിശദമാക്കാം.
1: ഈ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ കൃഷിവകുപ്പ് കേരളത്തിൽ 2000 ഓണച്ചന്തകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ ഹോർട്ടികോർപ്പിൻ്റെ നേതൃത്വത്തിൽ, VFPCK നേതൃത്വത്തിൽ, പ്ലസ് അതിൻ്റെ കൂടെ സപ്ലൈകോയുടെ മാർക്കറ്റുകളിലും വിപണികളിൽ പച്ചക്കറികളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സാധന സാമഗ്രികൾ മുഴുവൻ എത്തിക്കാനുള്ള പുതിയ സ്റ്റാൾ ഉൾപ്പെടെ ഒരു വലിയ ക്രമീകരണമാണ് നമ്മൾ അതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയ്ക്ക് എടുക്കുക, എന്നിട്ട് അതിൽ പെസ്റ്റിസൈഡ്സ് കുറഞ്ഞത്, ജൈവ കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന, അങ്ങനെയൊക്കെ ഓരോ ക്രമീകരണം അതിൻ്റെ ഭാഗമായി സ്ലോട്ടുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാർക്കറ്റുകളിലേക്ക് ഇതെത്തിക്കും. ഹോർട്ടികോർപ്പിൻ്റെയും VFPCK അതുപോലെ സപ്ലൈകോയുടെയും മാർക്കറ്റുകളിലേക്ക് എത്തിക്കാനുള്ള അതിവിപുലമായിട്ടുള്ള നടപടിയാണ് ആരംഭിച്ചത്. ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്നുള്ളത് ഈ ഓണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, തുടർ ഓണങ്ങളുടെ കാര്യത്തിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റായി കൊണ്ടുപോവുകയാണ്. അതിന് കർഷക ഗ്രൂപ്പുകൾ, കർഷകർ, അവർക്കുള്ളതായിരിക്കുന്ന സബ്സിഡികൾ, അവർക്കുള്ള ഇൻസെൻറ്റീവ് സ്കീംസ്, പ്രോഗ്രാമുകൾ, മാർക്കറ്റുകൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ച് മുന്നോട്ട് പോവുക.
0: വീണ്ടും നമുക്കൊരു ഗാനത്തിലേക്ക് പോകേണ്ട സമയമായി, അതിനുശേഷം തിരിച്ചു വരാം.
1: നായർ സാബ് എന്ന മനോഹരമായ ചിത്രത്തിൽ ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച്, HP വെങ്കടേഷ് സംഗീതം നിർവഹിച്ച, നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ ആലാപനം നിർവഹിച്ച മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. പുഞ്ചവയലും മാനത്തെ പൊൻകതിരും വയലേലകളും വിളവെടുപ്പും ഇതെല്ലാം മനോഹരമായി ഇതിവൃത്തം തീർത്തതായിരിക്കുന്ന മനോഹരമായിട്ടുള്ള പാട്ട്, പുഞ്ചവയലു കൊയ്യാൻ പോന്നവളെ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനം.

0: ചുമതല ഏറ്റെടുത്തതിന് ശേഷം പ്രഖ്യാപിച്ച പദ്ധതികളിൽ വ്യക്തിപരമായി എനിക്ക് വലിയ താല്പര്യം തോന്നിയ ഒരു പദ്ധതിയാണ് കൃഷി സാഖി പദ്ധതി. കാര്യം ആ പേരിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ഒരു സവിശേഷതയും പ്രത്യേകതയും എല്ലാം. വളരെ ശ്രദ്ധ നേടിയ പദ്ധതിയുമാണത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മറ്റ് മേഖലകളിലൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ ഈ വനിതാ കർഷകർ അല്ലെങ്കിൽ കർഷക വനിതകൾ, കർഷക തൊഴിലാളികളായി ജോലി ചെയ്യുന്ന വനിതകളൊക്കെ പലപ്പോഴും അവരുടെ അധ്വാനത്തിൻ്റെ മൂല്യം എത്രയാണെന്നറിയാതെ അണിയറയിലേക്ക് ഒതുങ്ങിപ്പോകുന്നൊരു പ്രവണതയുണ്ട്. കാരണങ്ങൾ പലതാവാം. അതിനൊരു പരിഹാരമായിട്ടാവണം തീർച്ചയായിട്ടും അങ്ങ് ഈ ഒരു ഭാവനാസമ്പന്നമായ പദ്ധതി പ്രഖ്യാപിച്ചതെന്നും അത് നടപ്പാക്കാൻ തുടങ്ങിയതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് അണിയറയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന വനിതാ കർഷകരെ ഈ പദ്ധതിയിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ?
1: കേരളത്തിലെ കൃഷിവകുപ്പ് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളിലൊന്നാണ് കൃഷി സഖി എന്ന പേരിലുള്ള പുതിയ പദ്ധതി. ചില സന്ദർഭത്തിൽ ഇൻട്രാക്ഷൻ നടത്താറുണ്ട്. ഈ ഇൻട്രാക്ഷനിലൂടെ നമുക്ക് കുറേ അറിവുകൾ കിട്ടും. ഒരു ദിവസം അങ്ങനെ നടത്തിയ ഒരു ഇൻട്രാക്ഷനിലാണ് ഒരു അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റാണ് എന്നോട് 2026 വനിതാ കർഷക വർഷമാണ് എന്നുള്ള ഒരു ഇൻപുട്ട് തരുന്നത്. പിന്നെ ഞാൻ അന്വേഷിച്ചത് ദേശീയ തലത്തിലോ വിവിധ സ്റ്റേറ്റുകളിലോ ഇതോടനുബന്ധിച്ച് വല്ല പദ്ധതികളും പ്രഖ്യാപിച്ചോ എന്നുള്ളതായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പദ്ധതിയൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. 2026 ഫസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും സമാനമായിട്ടുള്ള പദ്ധതിയോ പരിപാടിയോ പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഞാനത് ഉടനെ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരോട് 2026 ഐക്യരാഷ്ട്ര സംഘടന വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രോഗ്രാം വനിതകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ കൃഷി സഖിയിലേക്ക് എത്തുന്നത്. ഞാൻ അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു വർഷത്തെ പദ്ധതിയാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത്. നമുക്ക് 5 പദ്ധതിയായി ഇത് രൂപപ്പെടുത്തണം. അങ്ങനെ ഇന്ത്യ രാജ്യത്താദ്യമായി വനിതകൾക്ക് വേണ്ടി പ്രത്യേക കൃഷി പദ്ധതി, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കർഷകർ എന്നുള്ള കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്. ഇപ്പോൾ കൂൺ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, തേൻ കൃഷി നടത്തുന്ന സ്ത്രീകളുണ്ട്, മട്ടുപ്പാവല് കൃഷി നടത്തുന്ന വനിതകളുണ്ട്, നല്ല മനോഹരമായി കൃഷിയിൽ ഇടപെടുന്ന സ്ത്രീകളുണ്ട്, കയറ്റുമതി വാല്യൂ അഡിഷൻ നടത്തുന്ന സ്ത്രീ കൂട്ടം.

0: പക്ഷെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു പദ്ധതി ഇതുവരെ വിഭാവനം ചെയ്തിട്ടില്ല. അതാണ് കൃഷിസഖിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അവരുടെ സ്വാശ്രയ സംഘരൂപീകരണം, FPO രൂപീകരണം, അവരുടെ കൺസോർഷ്യം, അവർക്കുള്ള വാല്യൂ അഡിഷൻ ഉൾപ്പെടെ എല്ലാം വരും. ആദ്യമായി ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, പുതിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കുള്ള മിഷൻ സ്റ്റാർട്ട് ചെയ്തു. 350 ലക്ഷം രൂപ ആദ്യമായി ഈ വർഷം അതിനുവേണ്ടി നീക്കിവെച്ചു. അടുത്ത വർഷം ഇതിനേക്കാൾ ഒത്തിരി വലിയ ക്യാൻവാസ് വനിതാ കർഷകർക്ക് വേണ്ടി ഉണ്ടാകും. കാർഷിക മേഖലയിൽ വനിതകളുടെ ഉറച്ച കാൽവെപ്പോട് കൂടിയിട്ടുള്ള പ്രയാണം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ഞാനതിൽ ഒരു കാര്യം കൂടെ പറയുന്നു, നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ ഐക്കൺസ് പലരും ഈ പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്യാം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ കതിർ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതിൽ ഒരു കാര്യം പറയാൻ പറ്റും. ഞാൻ ഇതുവരെ പുറത്ത് പ്രഖ്യാപിച്ചില്ല, ഞാൻ ആകാശവാണിയിൽ ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. നടൻ മോഹൻലാൽ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി കടന്നു. ചർച്ച കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു, അദ്ദേഹം കോവിഡ് സമയത്ത് നടൻ മോഹൻലാലിൻ്റെ കൃഷിയിടം നമ്മൾ എല്ലാവരും കണ്ടതാണ്. എത്ര മനോഹരമായി അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്, വിളവെടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ. അദ്ദേഹം അതിൽ സമ്മതം തന്നു. അദ്ദേഹം അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മളൊരു കതിർ ബുക്ക് കൊടുക്കും. ആ കതിർ ബുക്കിൽ അവർ സ്കൂളിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും വീട്ടിൽ ചെയ്യുന്ന കാർഷിക വൃത്തിയും അത് മോഹൻലാൽ നേരിട്ട് പരിശോധിക്കുന്ന സിസ്റ്റം കൂടി വരിക. അങ്ങനെയുള്ളൊരു ഒരു നല്ല രീതിയിലുള്ള ഒരു മോൾഡിംഗ് അതിലും നടക്കുക.
1: ഈ കൃഷിസഖിയിലും വനിതാ ഐക്കണുകളെ രംഗത്തിറക്കും തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, ഈ പച്ചക്കറി ഉൽപ്പാദനം പോലെ തന്നെ കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നെൽകൃഷി മേഖല. നമുക്കെല്ലാം അറിയാം, വളരെ ക്ലേശം സഹിച്ചാണ് നിലവിൽ നെൽകർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ വിളവെടുത്ത് നെല്ല് സംഭരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും കർഷകർക്ക് സമയബന്ധിതമായി പണം ലഭ്യമാകുന്നില്ല എന്ന പരാതികൾ പതിവാണ്. ഇത് തന്നെ എങ്ങനെയാണ് അങ്ങ് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്?
0: വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ നെല്ലിൻ്റെ സ്വാധീനം ഒട്ടും കുറവല്ല, പക്ഷേ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങളുടെ കുറവ് വളരെ സീരിയസ് ആയിട്ട് നമ്മളെ ബാധിക്കുകയാണ്. നേരത്തെ 1970കളിൽ 800,000 ഹെക്ടറുകൾ ഉണ്ടായിരുന്നത് ഇന്ന് ഏകദേശം 200,000 ഹെക്ടറിലേക്ക് കുറഞ്ഞു. മാത്രമല്ല കൃഷിരീതികളിൽ മാറ്റം വന്നു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും കെടുതികളും സഹിച്ചുകൊണ്ടാണ് ഈ നെൽകർഷകരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത്. MSP കൂട്ടാനുള്ള നടപടിയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ആലോചിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ബോണസ് ഉണ്ട്, അത് അല്പമെങ്കിലും കൂട്ടി അവരെ താങ്ങി നിർത്താമോ, അതും സീരിയസ് ആയിട്ട് ആലോചിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോൾ നിലവിൽ സപ്ലൈകോ ആണ് ഇതിൻ്റെ സംഭരണത്തിൻ്റെ നോഡൽ ഏജൻസി. പുതിയ ഗവൺമെൻറ് കടന്നു വന്നപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ ഒരു കാര്യം പറഞ്ഞു, കൃഷിമന്ത്രി എന്ന രീതിയിൽ നെല്ല് സംഭരണത്തിൻ്റെ കാശ് കൊടുത്തിട്ടില്ല, പെൻഡിംഗ് ആണ്. അപ്പോൾ ഇത് എല്ലാ സന്ദർഭത്തിലും ഉയരുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ അവസാനത്തെ ഒരു ഗഡു പെൻഡിംഗ് ഉണ്ട്, 104 കോടി രൂപ നമ്മൾ റിലീസ് ചെയ്തു. ഇനിയിപ്പോൾ ചെറിയൊരു കാശാണ് കൊടുക്കാനുള്ളത്, ആ കാശ് ഉടനെ റിലീസ് ചെയ്യും. ആദ്യത്തെ ക്യാബിനറ്റിൽ ഇത് ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി, സഹകരണ മന്ത്രിയും അവ കൃഷി വകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും. പിറ്റേ ദിവസം ഞങ്ങൾ യോഗം ചേർന്നു. ഒന്ന്, സംഭരണം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. PRS ഇഷ്യൂ ചെയ്യാനുള്ള കാലതാമസം ഒഴിവാക്കാൻ തീരുമാനിച്ചു. വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പണം കൊടുക്കാനുള്ള നടപടികളെടുത്തു. പാലക്കാട് ജില്ലയിൽ പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്റെ PACS-നെയാണ് ചുമതലപ്പെടുത്തിയത്. ആ സംഭരണം പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി, ടോട്ടൽ ബാങ്കിങ് കൺസോർഷ്യത്തിലേക്ക് കൊണ്ടുവന്നു. ആ ബാങ്കിങ് കൺസോർഷ്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അത് വൃത്തിയിൽ നടക്കുകയാണ്. കർഷകർ ഉയർത്തുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇവർക്ക് പണം സമയാസമയം ലഭിക്കുന്നില്ല. രണ്ട്, സമയം ഡിലേ ആവുമ്പോൾ ഇവർക്ക് PRS ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പണത്തിന് പകരം PRS. ഈ PRS വായ്പ പോലെയാണ്. PRS അടവ് വന്നില്ലെങ്കിൽ അത് ഇവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കുക. അപ്പോൾ കേരളത്തിലെ കർഷകന്റെ സിബിൽ സ്കോർ വരെ ഈ പണത്തിന്റെ പ്രശ്നത്തിൽ ബാധിക്കുകയാണ്. ഞാൻ ബഹുമാനനായ കേന്ദ്ര കൃഷിമന്ത്രിയെ കാണാൻ പോയി, നല്ല ചർച്ചയായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ മീറ്റിംഗിന് ശേഷം പിന്നെ ഞാൻ NCCF പോയി. NCCF ദേശീയ നോഡൽ ഏജൻസിയാണ് സംഭരണത്തിന്. അവരാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടക്കം പിന്തുണ തേടിയിട്ടു. എനിക്ക് തോന്നുന്നു ചെറിയൊരു സമയം കൊണ്ട് ഒന്നുകിൽ ടോട്ടൽ റിവോൾവിംഗ് ഫണ്ട് നമ്മൾ ക്രമീകരിക്കുക, അല്ലെങ്കിൽ NCCF പോലെയുള്ള ഏജൻസിയുമായിട്ട് ചേർന്ന് അതിൻ്റെ ക്രമീകരണം നടത്തുക. ഇങ്ങനെ 2-3 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ. കർഷകർക്ക് സംഭരിക്കുന്ന നെല്ല് അതിനുള്ള കാശ് ആ സമയത്ത് ഉടനെ കിട്ടണം, DVT ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരണം. ആ വരാനുള്ള നടപടികളെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള തിങ്കിങ്ങും ഓപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ളതായിരിക്കുന്ന പെൻഡിങ് ആ പെൻഡിങ് ഉടനെ തീർക്കും, അത് ഓണത്തിന് മുമ്പ് തന്നെ അവർക്ക് കിട്ടും എന്നാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ.
1: തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു വാർത്തയാണ്. സർ, ഇനി നമുക്കൊരു പാട്ടിന്റെ സമയമായി. സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം പറഞ്ഞാൽ അതുകൂടെ കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചിതിലേക്ക് വരാം.
0: ആ പാട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആവുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ട SRamesh നായർ രചന നിർവഹിച്ച്, HP വെങ്കടേഷ് സംഗീതം പകർന്ന മനോഹരമായിട്ടുള്ള ഓണത്തെക്കുറിച്ചുള്ളൊരു പാട്ട്, ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ.

0: ഇന്ത്യയുടെ പഴക്കൂട എന്നാണ് കേരളം അറിയപ്പെടുന്നതെങ്കിലും കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഫലവർഗ കൃഷി അത്ര വ്യാപകമല്ല. നമ്മുടെ നാടൻ ഫലങ്ങളുടെ കാര്യമാണെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി. എന്നാൽ ഇപ്പോൾ റംബുട്ടാൻ, ദുരിയാൻ, മാംഗോസ്റ്റീൻ, അവക്കാഡോ പോലുള്ള നിരവധി എക്സോട്ടിക് ഫ്രൂട്ട്സ് വിദേശ ഫലസസ്യങ്ങൾ ഇവിടെ എത്തുകയും അവ തൽപരരായ കർഷകർ കൃഷി ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. അങ്ങ് തന്നെ ഈ ഇടയ്ക്ക് വയനാട് ജില്ലയിലെ അമ്പലവയൽ അവക്കാഡോ സിറ്റിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തു. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു റംബുട്ടാൻ എൻക്ലേവ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിനൊരു നല്ല കാലമാണെന്ന് തോന്നുന്നു, നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫലവർഗ കൃഷിയുടെ വ്യാപനത്തിന് കൃഷിവകുപ്പ് എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കൃഷിയിൽ കേരളീയരായ കർഷകർ നിലയുറപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ലോകത്തും ഇന്ത്യയിലും ആവശ്യമുള്ളതായിരിക്കുന്ന പുതിയ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാർഷിക മേഖലയിലേക്കൂടെ നമ്മുടെ കർഷകർ കടന്നു പോവുകയാണ്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വാല്യുവേഡേഷൻ ഉണ്ട്. രണ്ട്, എക്സ്പോർട്ടുണ്ട്. കൂടുതൽ അവർക്ക് ആദായകരമായ സാഹചര്യത്തിലേക്ക് പോകാവുന്ന കാർഷിക വിളകളാണ്. രണ്ട് കാര്യം ഗവൺമെൻറ് എടുക്കുകയാണ്. ഒന്ന്, രണ്ടാം ഭൂപരിഷ്കരണം എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് നിലവിലുള്ളതായിരിക്കുന്ന തോട്ടഭൂമികളെ, കൃഷിഭൂമിയെ ഫ്രാഗ്മെൻ്റ് ചെയ്ത് കയറ്റ് അലോസരപ്പെടുത്താനുള്ളതല്ല, അവർക്ക് ഈ തോട്ടങ്ങൾക്കിടയിൽ മറ്റു വിളകൾ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ. ഇപ്പൊ തേയിലയുടെ വില വളരെ കുറവാണ്, നിന്നു പോകാൻ ഈ പ്ലാന്ററെ സംബന്ധിച്ച് വലിയ പാടാണ്. ഇപ്പോൾ ഈ വിളകൾക്കിടയിൽ അതിൻ്റെ തനത് സ്വഭാവം കൈവിടാതെ, ടോട്ടൽ വെട്ടിമാറ്റി പുതിയതെന്നല്ല പറയണേ, തനത് സ്വഭാവം കൈവിടാതെ അതിനിടയിൽ മറ്റുള്ളതായിരിക്കുന്ന കൃഷികൾ കൂടെ അവർക്ക് ലിമിറ്റഡായി കൊടുക്കാൻ കഴിഞ്ഞാൽ ദ കൻ എക്സിസ്റ്റ്, അവർക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതായ ഒരു മാറ്റം, ചേഞ്ച് കൊണ്ടുവരാം. അതൊരു സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 3 മണിക്കൂർ മീറ്റിംഗ് ഹോൾഡ് ചെയ്തു. ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, കേരളത്തിലെ ഭൂപ്രകൃതിയുടെ ഒരു മാപ്പിംഗ് നടത്തണം. ആ മാപ്പിംഗിൽ ഓരോ സ്ഥലങ്ങളെ, നിങ്ങൾ പൊട്ടൻഷ്യൽ സ്ഥലങ്ങൾ ഏത് വിളക്കി പറ്റും അത് നിങ്ങൾ മാപ്പ് ചെയ്യണം. അതിൻ്റെ ഓരോ റിപ്പോർട്ട് വരികയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞു അമ്പലവയൽ അവക്കാഡോ സിറ്റി. അപ്പോൾ അമ്പലവയൽ എന്നുള്ള ഒരൊറ്റ സ്ഥലം മാത്രമല്ല, പഞ്ചായത്ത് മാത്രമല്ല, അമ്പലവയലിന് തൊട്ടടുത്തുള്ളതായിരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഏരിയ മുഴുവൻ നമ്മൾ അവക്കാഡോ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ARS അമ്പലവയൽ അവിടെ ഉണ്ട്. അവക്കാഡോ നന്നായി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് എന്നുള്ളൊരു കർഷകനാണ് കെനിയയിൽ പോയി ലോകത്തെ ഏറ്റവും നല്ല അവക്കാഡോ ബ്രാൻഡ് എന്ന് പറയുന്നത് കെനിയൻ ഹാസൻ. അപ്പോൾ ഈ ബ്രാൻഡ് ഉൾപ്പെടെ കേരളത്തിൽ നന്നായി വളരും എന്നാണ് അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഏത് സ്ഥലത്ത് എന്ത് പറ്റുമോ അവിടെ ലോക്കൽ ബോഡീസ് അവരുടെ പദ്ധതി വെക്കുമ്പോൾ ഒരു വീടിന് 10 തൈകൾ, ഏറ്റവും നല്ല മനോഹരമായ 10 തൈകൾ. അപ്പോൾ അവിടെ എന്തെങ്കിലും അസുഖം വന്നാൽ ആ അസുഖം ക്ലിയർ ചെയ്യാനുള്ള ക്ലിനിക് ഉണ്ടാവണം. പിന്നെ ഇത് വളർന്നു വന്ന് കായ്ക്കുന്ന സമയത്ത് അത് മുഴുവൻ എടുത്ത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. പാക്കിംഗ്, വാല്യുവേഡിഷൻ, ചില്ലിംഗ്, കൂളിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്പോർട്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള പ്രൈമറി ഡിസ്കഷൻ നടന്നു. കാപ്കോയുടെ മീറ്റിംഗ് നടന്നു, കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ കാപ്കോ. കാപ്കോയാണ് എക്സ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഏജൻസി. അവക്കാഡോയുടെ കേസ് മാത്രമല്ല, റംബുട്ടാൻ്റെയും മാംഗോസ്റ്റിൻ്റെയും ലിച്ചിയുടെയും അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന എല്ലാ പുതിയ എക്സോട്ടിക് ഫ്രൂട്ട്സ് വിളകളുടെയും കാര്യതാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും എടുക്കാനുള്ള നെറ്റ്വർക്കിംഗ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പാതി വഴി ഞങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കണം. വാല്യുവേഡേഷൻ പാക്കിംഗ് സംവിധാനങ്ങൾ പൂർണ്ണതോതിലാക്കണം. അതിനുള്ള നടപടികളും ഞങ്ങൾ കടക്കുക. 3 മാസത്തിനകം കേരളത്തിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലുള്ള ഒരു പുതിയ കോൺക്ലേവ് നടക്കും. ആ കോൺക്ലേവിൽ അഗ്രി സ്റ്റാർട്ടപ്പ്, അഗ്രി വാല്യുവേഡേഷൻ, ട്രോപ്പിക്കൽ റീജിയൻ പ്ലസ് അതിൻ്റെ എക്സ്പോർട്ടേഴ്സ് ഒന്നിച്ചിരിക്കുകയാണ്. B2B മീറ്റിംഗ് ആണ്. അതിൽ ഞങ്ങൾ MOU അനുബന്ധ കാര്യങ്ങളിലേക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ കർഷകരുടെ സാമ്പത്തിക ക്രയശേഷി കൂടാൻ പോവുകയാണ്. അതിനുള്ള അതിനിർണായകമായ സ്റ്റെപ്സാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നത്.
0: ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കാനുള്ളത്, വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്തെയാണ് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്നത്. വയനാട് ജില്ല കൂടാതെ ഇടുക്കി ജില്ല, ഇതൊക്കെ നമ്മുടെ ഹൈറേഞ്ച് മേഖലകളാണ്. ഇവിടെയെല്ലാം കേരളത്തിൽ മറ്റെങ്ങും വളരാത്ത ശീതകാല ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി വളരുന്നുണ്ട്. ഇവയുടെ ഉൽപ്പാദന വർധനവിനും വിപണനത്തിനും സഹായകമായ പുതിയ പദ്ധതികളെക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ട്?
1: ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കൃഷിവകുപ്പിൻ്റെ കീഴിൽ 6 ഇടത്ത് 6 വലിയ മാർക്കറ്റുകളുണ്ട്. ഈ മാർക്കറ്റുകൾ പലതും വീണുകിടക്കുകയാണ്. ചിലത് നിർജ്ജീവമാണ്, ചിലത് പാർഷ്യലി പ്രവർത്തനക്ഷമമാണ്. ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ആറ് മാർക്കറ്റുകൾ ഒരു ഭാഗത്ത്, രണ്ട് പുതുതായി കൊണ്ടുവരേണ്ടതായിരിക്കുന്ന സമീപനങ്ങൾ. മുതലമടയിലെ മാംഗോ സിറ്റി, കോട്ടയം എറണാകുളം കേന്ദ്രീകരിച്ച് വാഴക്കുളം കേന്ദ്രമായിട്ടുള്ള പൈനാപ്പിൾ ക്ലസ്റ്റർ. വാഴക്കുളത്തെ ഫാക്ടറി അബദ്ധാവസ്ഥയിൽ കിടക്കുകയാണ്. അതുപോലെ പാഷൻ ഫ്രൂട്ടുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, റംബൂട്ടാനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഇടങ്ങൾ, അമ്പലവയൽ, അവക്കാടോ. ഇപ്പൊ പുതിയതായിരിക്കുന്ന ഒരു, ഞാൻ അതിശയപ്പെട്ടു, ഞാൻ ആ കൃഷിയിടത്തിൽ പോയി, വയനാട്ടിൽ വൈത്തിരിയിൽ സുഗന്ധ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരോമാറ്റിക് ചെടികളുടെ ഉൽപ്പാദനം ആരംഭിച്ചിരിക്കും. അപ്പൊ ഇവർ ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്, രണ്ട് കർഷകർ. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു, തിരുവനന്തപുരത്തേക്ക് വിളിച്ച് ഞാൻ ചർച്ച ചെയ്ത് പ്ലാനിങ്ങിലെ, അഗ്രികൾച്ചർ പ്ലാനിങ്ങിലെ നാഗേഷ് ഉൾപ്പെടെ ഫുൾ ടീമും അഗ്രികൾച്ചർ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് ഇരുത്തി സംസാരിച്ച് പ്രോജക്ട് ഡിസൈൻ ചെയ്യാൻ. അപ്പം പുതിയ പുതിയ സാധ്യതകളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും വേണ്ട എക്കോസിസ്റ്റം അത് ഡെവലപ്പ് ചെയ്യുക, വാല്യൂ എഡിഷൻ, എക്സ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാടിനും ഇടുക്കി ഉൾപ്പെടെ ഉള്ള മേഖലയ്ക്കും പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടും എന്നുള്ളതാണ്. ക്ലൈമറ്റിക് ചേഞ്ചും ക്ലൈമറ്റിക് വേരിയേഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥാ പ്രതിഭാസവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കാർഷിക രീതികളെ എങ്ങനെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിമാൻഡ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന്, കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ളതായിരിക്കുന്ന ഫാമിംഗ്; രണ്ട്, ക്ലൈമറ്റിക് റെസീലിയൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസും ഡെവലപ്പ് ചെയ്യണം. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ പേപ്പർ പ്രസൻറ്റേഷനിലേക്കും നടപടികളിലേക്കും ഡിപ്പാർട്ട്മെൻറ്റ് കടക്കുക. വയനാട്ടിലെ 60% കാപ്പിയാണ്. ഈ കാപ്പിക്ക് ഇറിഗേഷൻ ഇല്ല, മഴ മാത്രമേ ആശ്രയിക്കുള്ളൂ. ഇറിഗേഷനിലുള്ളതായിരിക്കുന്ന കൃഷി വളരെ കുറവാണ്. പുതുതായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, കനാലുകളിലൂടെ വെള്ളമെത്തിക്കുക, റിസോഴ്സുകളിലൂടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സംവിധാനങ്ങൾ ക്രമീകരിക്കുക, ക്ലൈമറ്റിക് റെസീലിയൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ് കൃത്യമായി ഡെവലപ്പ് ചെയ്യുക, അതിനുള്ളതായിരിക്കുന്ന നടപടികൾ ആരംഭിക്കും.
0: കാലഘട്ടത്തിന്റെ അനിവാര്യത
1: തീർച്ചയായും.
0: വീണ്ടും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാനുള്ള സമയമായി. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനം പറഞ്ഞാൽ അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
1: പ്രിയപ്പെട്ട യൂസഫ് അലി കച്ചേരിയുടെ കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയ മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. നമ്മളൊക്കെ ഒളിപ്പാട്ട് പോലെ പാടിപ്പോകുന്ന പാട്ട് തന്നെയാണ്. സഹ്യസാനു ശ്രുതി ചേർത്തുവെച്ച മണിവീണയാണ് എന്റെ കേരളം.

0: സംസ്ഥാന കൃഷിവകുപ്പിന്റെ ഒരു പ്രധാന പോരായ്മയായി പലരും ചൂണ്ടിക്കാണിക്കാറുള്ളത് സുശക്തമായ ഒരു മാർക്കറ്റിംഗ് വിങ്ങിന്റെ അഭാവമാണ്. ഇത് അങ്ങ് നേരത്തെ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ചില തസ്തികകൾ അത്യാവശ്യം ഡയറക്ടറേറ്റിൽ ഉണ്ടെങ്കിലും അത് എത്രത്തോളം കാര്യക്ഷമമാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഒരു പ്രത്യേക മാർക്കറ്റിംഗ് വിഭാഗം ഇവിടെ ഉണ്ടാക്കാൻ ആലോചനയുണ്ട്.
1: ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്റെ കൃഷിവകുപ്പിനെ ഞാൻ ചെറിയൊരു സമയം കൊണ്ട് പഠിച്ചപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ നല്ല കപ്പാസിറ്റി ഉള്ളവരാണ്, അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ അവരെ ഉപയോഗിക്കുന്നതിൽ പല രീതിയിലുള്ള പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഒന്ന്, 64 ഫാംസും കുറെ ഏറിയ പങ്ക് ഫാംസും വീണ് കിടക്കുകയാണ്. ഈ ഫാംസിനെ PPP മോഡലുമായിട്ട് കണക്ട് ചെയ്ത് വരുമാനം കിട്ടുകയും ചെയ്യും, ഫാം ടൂറിസം ആരംഭിക്കുകയും ചെയ്യാം. സർക്കാർ മാത്രമല്ല, പ്രൈവറ്റ് മേഖലയിലുള്ള ഫാംസിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ അഗ്രി ഫാം ടൂറിസം നന്നായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഡിവിഷൻ കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനില്ല.

0: രണ്ട്, അഗ്രി സ്റ്റാർട്ടപ്സ് പുതിയ ഒരു മൂവ്മെൻ്റാണ്. അപ്പോൾ ഈ അഗ്രി സ്റ്റാർട്ടപ്സിനെയും അഗ്രി എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസിനെയും ട്രിഗർ ചെയ്ത് നല്ലപോലെ ഉത്തേജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോളിസി ഫ്രെയിംവർക്ക്, അതിൻ്റെ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിലുണ്ട്, വിപുലമായ തലത്തിലില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അഗ്രി ബിസിനസ് മാർക്കറ്റിംഗ് ഡിവിഷൻ ഞങ്ങൾക്കില്ല. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് അവൻ്റെ നോഹവ് അനുസരിച്ച്, അവൻ്റെ അറിവനുസരിച്ച്, അവൻ്റെ ടെക്നോളജി അനുസരിച്ച് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് വേൾഡ് വൈഡ് മാർക്കറ്റ് ലഭ്യമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യോഗത്തിലൊരു കാര്യം തീരുമാനിച്ചു, ഡിപ്പാർട്ട്മെൻ്റ് റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ആലോചിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള രണ്ട് ദിവസത്തെ കോൺക്ലേവ്, ഒന്ന് വിഷൻ മിഷൻ റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെ ഞങ്ങൾ ആലോചിക്കുക. തിരുവനന്തപുരത്തെ സമയത്തിയിൽ വെച്ചുകൊണ്ട് ഡേറ്റ് അടക്കം ഫിക്സ് ചെയ്തു. ഞങ്ങൾ പ്രധാനപ്പെട്ട ചേഞ്ചിലേക്ക് പോവാണ്. അതിൽ ജീവനക്കാരുമായിട്ട് സംസാരിക്കും, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഐക്കാർ ഉൾപ്പെടെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കും. കൂട്ടി യോജിപ്പിച്ച് ഈ പോരായ്മ നികത്താൻ ആവശ്യമായ നടപടികൾക്ക് തുടക്കം കുറിക്കുക.
1: നല്ല കാര്യം, തീർച്ചയായിട്ടും. കാർഷിക വിജ്ഞാന വ്യാപനം കാലാനുസൃതമായി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്തെങ്കിലും പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
0: ഞാൻ FIB മീറ്റിംഗ് വിളിച്ചു, അതിന്റെ പ്രോജക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞു. FIB ഒരു നല്ല സിസ്റ്റമാണ്. അപ്പോൾ FIB ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, ഓഫീസസ് ഉണ്ട്, അല്പം സ്റ്റാഫും ഉണ്ട്. അപ്പോൾ അവരെ നന്നായി മോൾഡ് ചെയ്ത് കൊണ്ടുപോയാൽ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാവിധ വിജ്ഞാനവും കൊടുക്കാനും അറിയിക്കാനുമുള്ള ഒരിടമായി അത് മാറും. അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള തീരുമാനമാണ്.
1: ഞാൻ ഇത്രയും ചോദ്യം ചോദിച്ചെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമോ എന്നെനിക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങ് കാർഷിക മേഖലയെക്കുറിച്ച് വളരെ വിപുലമായ വിഷനുള്ള ഒരു വ്യക്തിത്വം കൂടെയാണ്. അപ്പം അങ്ങയുടെ സിഗ്നേച്ചർ സ്കീം, കയ്യൊപ്പ് പതിഞ്ഞൊരു പദ്ധതി എന്തായിരിക്കണം എന്നാണ് അങ്ങ് മനസ്സിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ
0: ഞാനതിൽ രണ്ട് കാര്യം ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, കതിർ പദ്ധതിയിലൂടെ ചെറുപ്പത്തെ കാർഷിക മേഖലയുമായിട്ടുള്ള ബ്രിഡ്ജിംഗ് നടത്തി കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം കൊണ്ടുപോകാമോ അതിനനുസരിച്ചതായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കലാണ് ഒന്ന്. രണ്ട്, കർഷകന്റെ വരുമാനം കൂട്ടുന്നതിന് വേണ്ടി അഗ്രോ ബിസിനസ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് അടക്കമുള്ള എക്സ്പോർട്ടിംഗ് അടക്കം നടത്തി ഇവരുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, വിജ്ഞാനദായകമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കാർഷിക മേഖലയെ ബന്ധപ്പെടുത്തുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ അങ്ങനെ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ കാർഷിക മേഖലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തില്ല. കൃഷി വകുപ്പ് ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് AI അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ കുരുമുളക് കൃഷിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്ലൈ ചെയ്തപ്പോൾ ഗമ്മത്ത് അറൌണ്ട് 10% പെസ്റ്റിസൈഡ്സ് കുറഞ്ഞു, ആദായം കൂടി. നമുക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ആരംഭിച്ചുകൂടാ? അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മാർഗം സ്വീകരിക്കുക. വിജ്ഞാനവും ആധുനിക സങ്കേതങ്ങളും കാർഷിക ഭൂമിയിലേക്ക് കൊണ്ടുവരലും കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്രത്തോളം എത്തിക്കാമോ അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുക. പാട്ട് പാടാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. BR പ്രസാദ് രചന നിർവഹിച്ച്, അൽഫോൺസ് ജോസഫ് സംഗീതം പകർന്ന ജലോത്സവം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം, കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം.

0: ഈ കർഷക ദിനത്തിൽ സംസ്ഥാനത്തെ കർഷകർക്ക് എന്ത് സന്ദേശമാണ് അങ്ങ് നൽകാൻ ഉദ്ദേശിക്കുന്നത്?
1: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വിയർപ്പിന്റെ ഗന്ധവും മണ്ണിന്റെ ചൂരുമുള്ള

അധ്വാനിച്ച് മുന്നോട്ട് പോകുന്ന കർഷകനെ അവൻ്റെ കൃഷിയിടത്തിൽ നിലനിർത്താൻ ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് അവരെ ബോധ്യപ്പെടുത്താനും അതിനുള്ള പിൻബലം കൊടുക്കാനുമുള്ള വലിയ പരിശ്രമം കേരളത്തിലെ കൃഷി വകുപ്പ് ആരംഭിച്ച് മുന്നോട്ട് പോകാം. അലോസരപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരു രീതിയിലും പ്രയാസപ്പെടേണ്ടതില്ല. കേരളം ഒരുമിച്ച് കാർഷിക സംസ്കാരത്തിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു പുതിയ കാൽവയ്പ്പിലാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ കർഷകനെ ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ആവിഷ്കരിക്കുക. അന്നം തരുന്ന കർഷകനായിരിക്കും ആദ്യം മുൻപന്തിയിൽ നിർത്തുക. അതിനുവേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും കൃത്യമായി കേരളത്തിലെ ഗവൺമെന്റും പൊതുസമൂഹവും കർഷകരും നിർവചിച്ചു മുന്നോട്ട് കൊണ്ടുപോകും.

0: വളരെ സന്തോഷം സർ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്രമായ പുരോഗതിക്കായി വകുപ്പ് വിഭാവനം ചെയ്യുന്ന നിരവധി പദ്ധതികളെക്കുറിച്ചും കർഷകർക്ക് ആശ്വാസമേകുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും സംസാരിക്കുകയും അതോടൊപ്പം കുറെ നല്ല ഗാനങ്ങൾ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുകയും ചെയ്തു. ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
1: ആകാശവാണി ശ്രോതാക്കൾക്ക് ചിങ്ങം 1 കർഷക ദിന ആശംസകൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എൻ്റെ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ.

ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി എത്തിയത് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ എഴുത്തുകാരനായ ശ്രീ സുരേഷ് മുതുകുളം.

നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ജി സന്തോഷ് കുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹൃദയരാഗങ്ങളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഈണങ്ങൾ, മനസ്സിൽ മായാതെ നിൽക്കുന്ന വരികൾ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സ്നേഹവും വിരഹവും സ്വപ്നങ്ങളുമെല്ലാം പാട്ടുകളായി വീണ്ടും നമ്മിലേക്കെത്തുന്ന സംഗീത വിരുന്ന്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ.

ഹൃദയരാഗങ്ങളിലെ ഇന്നത്തെ ആദ്യഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ലീബ പുരുഷോത്തമനാണ്. തേന്മണം നിറഞ്ഞൊരു കാറ്റുപോലെ മനസ്സിൽ പതിയെ പടരുന്നൊരു പ്രണയഭാവം പോലെ ഒരു കാലത്തിൻ്റെ നിഷ്കളങ്കമായ സ്നേഹവും സൗന്ദര്യവും ഈണത്തിൽ ചാലിച്ച ഒരു ഗാനം. യേശുദാസിൻ്റെയും അമ്പിളിയുടെയും മധുരസ്വരത്തിൽ മാണിക്യം എഴുതിയ മനോഹരമായ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം പകർന്ന പ്രണയത്തിൻ്റെ മൃദുസ്പർശവും ഓർമ്മകളുടെ ഇളം തണുപ്പും സമ്മാനിക്കുന്ന തേൻമലർ തേരിലേരുവ എന്ന ഗാനം, ഭീമൻ എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളിയും പാടിയത്. ലീബയുടെ ഇഷ്ടഗാനം ഇന്നാദ്യം കേൾക്കാം.

ഹൃദയരാഗങ്ങളിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചിരിക്കുന്നത് രാജു തുറവൂർ. അയോധ്യ എന്ന ചിത്രത്തിലെ ഗാനമാണ് രാജു ആവശ്യപ്പെട്ടിരിക്കുന്നത്. മണ്ണിൽ വിത്തെറിഞ്ഞ് വിയർപ്പ് കൊണ്ട് അതിനെ നനച്ച് വിളവിനായി കാത്തിരിക്കുന്ന കർഷകന്റെ പ്രതീക്ഷകൾക്ക് പാട്ടിൻ്റെ ഈണം കൂടെയുണ്ടായിരുന്നൊരു കാലം. നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കതയും കൃഷിയിടങ്ങളുടെ പച്ചപ്പും അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ ജീവസ്പന്ദനവും ലളിതമായ വരികളിലൂടെ പാട്ടാക്കി മാറ്റിയ പി ഭാസ്കരൻ, ആ വരികൾക്ക് ഈണം പകർന്നത് ജി ദേവരാജൻ, ജയചന്ദ്രനും മാധുരിയും സംഘവും ചേർന്ന് പാടിയ മണ്ണിൻ്റെ മണമുള്ള ആ പഴയകാല കാർഷിക ഗാനം, പുത്തരി കൊയ്തപ്പോൾ എന്തു കിട്ടി.

പ്രിയ ദേവികുളത്തിന് നല്ലൊരു ശുഭസായാഹ്നം ആദ്യം നേരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുമരകത്തെ ശീബച്ചേച്ചിയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ തിരുവാവണി രാവ എന്ന ഗാനം ഹൃദയരാഗത്തിലൂടെ ശീബച്ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലായി കേൾപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് സന്ദേശമയച്ചിരിക്കുന്നത് ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർ ഫോർട്ട് കൊച്ചിയിൽ നിന്നും. മനോമഞ്ജിത്തിൻ്റെ ഹൃദ്യമായ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകർന്നപ്പോൾ ഉണ്ണിമേനോനും സിത്താരയും മീര ശർമ്മയും ചേർന്ന് പാടിയതാണ് ഈ ഗാനം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹൃദയരാഗങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് വി എം രാജമോഹൻ, ചവറ തെക്കും ഭാഗത്തു നിന്നും. ഉദയം പടിഞ്ഞാറ് എന്ന ചിത്രത്തിലെ ഗാനമാണ് രാജമോഹൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. രാജമോഹൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്, കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക്, എ ടി ഉമ്മറിൻ്റെ സംഗീതം.

ഹൃദയരാഗത്തിന് നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ രാക്കുയിലേ ഉറങ്ങൂ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? സെബീനയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. സെബീന മതിലകം. കാലമെത്ര കടന്നുപോയാലും മനസ്സിലൊരു നിലാവായി തങ്ങി നിൽക്കുന്ന ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ ഈ അനശ്വര ഗാനമാണ് ഹൃദയരാഗങ്ങളിൽ. ഇനി ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സലിൽ ചൗധരിയാണ് സംഗീതം നൽകിയത്. യേശുദാസും സബിത ചൗധരിയും ചേർന്ന് പാടിയിരിക്കുന്നു.

ഹായ് ഹൃദയരാഗമേ, നമസ്കാരം. ഇന്നത്തെ ഹൃദയരാഗത്തിൽ താരാട്ട് എന്ന സിനിമയിലെ പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? യേശുദാസ് പാടിയതാണ് ഈ ഗാനം. മധു ആലപ്പുഴ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചിരിക്കുന്നത് പി.വി. മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ഒരു പൂക്കാലം പോലെ നമ്മുടെ മനസ്സിലേക്കും ഈ ഗാനം വിരിയട്ടെ.

നമസ്കാരം ഹൃദയരാഗങ്ങൾ. എനിക്ക് ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പൂമിഴിയാൽ പുഷ്പാഭിഷേകം പുഞ്ചിരിയ എന്ന് തുടങ്ങുന്ന ഈ ഗാനം കേൾപ്പിച്ചു തരുമോ? സന്ദേശമയച്ചിരിക്കുന്നത് ഷാജു മടത്തമ്പടി.